ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 15, കൊല്ലവർഷം 1201 മിഥുനം 22, 2026 ജൂലൈ 6 തീയതി തിങ്കളാഴ്ച. സമയം 5 കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനുസ്.
1: ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ളതാണ് നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങൾ മുതൽ പ്രൊഫഷണൽ കലാലയങ്ങൾ വരെ തുറക്കുന്ന കാലം. മഴയുടെ ഹർഷവർഷം കൊണ്ട് തുടക്കം കുറിക്കുന്ന ഈ കാലം ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഉത്സവലഹരി പകരുന്നതാണ്. ചെറിയ ക്ലാസുകളിലെ കുരുന്നുകൾ അല്പം വിഷമത്തോടെ വീട്ടുകാരെ പിരിഞ്ഞ് ആദ്യ പടികൾ ചവിട്ടിക്കടന്നു വരികയാണെങ്കിലും ഏതാനും ദിവസത്തിനകം അവരും മുഖ്യധാരയിലെത്തി ആഹ്ലാദത്തിൻ്റെ ആമോദത്തിൽ ആറാടുക തന്നെ ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗരിമയിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തിന് പുതിയ ഭാവങ്ങൾ കൊടുക്കാൻ പ്രാപ്തമായ ചിന്താസരണിയിലേക്കാണ് പുതുവിദ്യാലയ വർഷത്തിൽ പ്രവേശിക്കുന്നത്. ഇത്തവണത്തെ പുതുവിദ്യാലയ വർഷത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ചില ചിന്തകൾ പങ്കുവയ്ക്കാം. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ പാഠ്യപദ്ധതികളാണ് ഓരോ വിദ്യാലയ സമ്പ്രദായത്തിലും പിന്തുടർന്നു വരുന്നത്. നിലവാരത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് പുറമെ ഉയർന്ന ദേശീയ പരീക്ഷകളിൽ ഇത് വലിയ അന്തരം സൃഷ്ടിക്കുന്നുണ്ട്. ഒഴിവാക്കപ്പെടേണ്ട ഈ അവസ്ഥ വിദ്യാർത്ഥിയുടെ ചുമതല അല്ലെങ്കിലും ആസൂത്രകരുടെ ഉത്തരവാദിത്തം തന്നെ. എല്ലാവർക്കും തുല്യ അവസരമെന്ന പ്രാഥമിക തത്വം വിദ്യാഭ്യാസത്തിലെങ്കിലും ലംഘിക്കപ്പെടുന്ന ഈ അവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും നിലവിലില്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് ലോക നിലവാരമാണ്. അതിൽ എല്ലാവരും ശ്രദ്ധയൂന്നണം. വിദ്യാർത്ഥികളിൽ എല്ലാവർക്കും അനിവാര്യമായും ഉണ്ടാകേണ്ടത് സമർപ്പണം എന്ന ഗുണമാണ്. തങ്ങൾ പഠിക്കാൻ ചുമതലപ്പെട്ട വിഷയങ്ങൾ ഏകാഗ്രമായി പഠിക്കുവാനും അതിൽ മിടുക്ക് തെളിയിക്കുവാനുമാണ് ഓരോ വിദ്യാർത്ഥിയും ആദ്യന്തം ശ്രമിക്കേണ്ടത്. കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. പാഠപുസ്തക പഠനത്തിന് പുറമെ ഉള്ളിലുള്ള പ്രതിഭയെ

0: ഊതിക്കാച്ചിയെടുക്കാനും വളർത്താനും നാം പരിശ്രമിക്കണം. രചനാത്മകവും വ്യക്തിത്വ വികസനത്തിൽ അധിഷ്ഠിതവുമായ ശേഷികൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നാം വികസിപ്പിച്ചെടുക്കേണ്ടത്. മികച്ച എഴുത്തുകാരനെയും മികച്ച പ്രഭാഷകനെയും മികച്ച ശാസ്ത്രജ്ഞനെയും ഒക്കെ വളർത്തിയെടുക്കുന്നത് വിദ്യാലയ കാലഘട്ടത്തിലാണ്. സംഘർഷഭരിതമായ വിദ്യാലയ ജീവിതം നമ്മെ എവിടെയും കൊണ്ടെത്തിക്കുന്നില്ല. മൂല്യബോധം എല്ലാ തലത്തിലും പ്രായോഗികമാക്കാൻ നാം പഠിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. മറ്റുള്ളവരോട് ഇടപെടാനും അവരെ സഹായിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും വിഭവങ്ങൾ പങ്കിടാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമെല്ലാം നാം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ പഠിക്കണം. ജയിക്കാനും തോൽക്കാനും എല്ലാം നാം ശീലിക്കണം. ചുറ്റുമുള്ളവർക്ക് താങ്ങാവാൻ ശ്രമിക്കണം. ഒന്നാം സ്ഥാനക്കാർ മാത്രമല്ല ജേതാക്കളെന്ന് കാഴ്ചപ്പാടുണ്ടാകണം. ഈ ജീവിത മൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. വെറും പാഠപുസ്തകങ്ങൾ പഠിച്ച് മാർക്ക് നേടുക മാത്രമല്ല തന്നെ. ഇതുപോലെ തന്നെ പ്രധാനമാണ് വിദ്യാലയത്തിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കുക എന്നതും. അക്രമവാസനയാണ് അതിൽ സുപ്രധാനം. പുകയിലയുടെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വിദ്യാലയങ്ങളിൽ നിന്ന് പാടെ നിർമാർജനം ചെയ്യപ്പെടണം. എല്ലാത്തരം മോശം പ്രവണതകളും ഇവിടങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ലോകനിലവാരത്തിലുള്ള ഒരു സമൂഹത്തെ സംഭാവന ചെയ്യാൻ കഴിയൂ. പഠനത്തിനും ഗവേഷണത്തിനും വികസനത്തിനും മാതൃകാപരമായ തുടക്കം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാകണം. ഉത്തമമായ സമൂഹത്തെ വാർത്തെടുക്കുന്ന എല്ലാ നിലയിലും ഉദാത്തമായ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം. വെറും യന്ത്രമനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നവയായി അവ ഒരിക്കലും പരിവർത്തിക്കപ്പെടരുത്. അക്കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയും പിന്തുണയും എപ്പോഴും വിദ്യാർത്ഥികൾക്കുണ്ടാകണം.
1: ഡോക്ടർ കായംകുളം യൂനുസ് അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു. ആകാശവാണി, സമയം 6 മണി.
2: ഉഷമലരി.
3: ഇന്ന് ഉഷമലരിയിൽ ഒ എൻ വി കുറുപ്പിന്റെ ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന കവിത കേൾക്കാം. ആലപിച്ചത് അപർണ രാജീവ്.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ONV കുറിപ്പിന്റെ ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന കവിത. ആലപിച്ചത് അപർണ രാജീവ്.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani. The news read by Neena Rakel. Prime Minister Narendra Modi will be on a 6-day visit to Indonesia, Australia and New Zealand beginning today. In the first leg of his 3-nation tour, he will reach Indonesia today. On a 3-day visit, Mr. Modi will hold bilateral discussions with Indonesian President Prabowo Subianto and review the progress made in the partnership. His main engagements will be in Jakarta, but the Prime Minister will also visit a cultural and historic city, Yogyakarta. In Jakarta, Mr. Modi will address a large gathering of the Indian diaspora. In the second leg of his tour, Prime Minister will reach Melbourne on 8th of this month on a 3-day visit, where he will participate in the 3rd India-Australia Annual Summit with Australian Prime Minister Anthony Albanese. On the last leg of his visit, Mr. Modi will be in New Zealand from 10th to 11th July. He will hold talks with his New Zealand counterpart Christopher Luxon. Union Minister of Cooperation Amit Shah will attend the 5th Foundation Day ceremony of the Ministry of Cooperation in New Delhi today. The ministry said the ceremony will be held in line with the vision of Sahkar Se Samriddhi. On the occasion, Mr. Shah will lay the foundation stone and inaugurate several key initiatives. These include inauguration of 232 grain storage godowns, Bhumi Pujan of Sahkar Van, Bhumi Pujan of tissue culture facilities in Uttar Pradesh and Maharashtra, launch of National Cooperative Database NCD 3.0 and Geotag mobile application, launch of National Dairy Development Board's Milk Supply Review Dashboard Portal. The Shri Ram Janmabhoomi Tirth Kshetra Trust has convened a meeting of its members today to deliberate on several important administrative and financial matters, including the findings of the Special Investigation Team, SIT, probing the counting of donations received by the trust. The meeting will be held at the premises of Ram Temple at around 3 in the afternoon. According to an official notice issued on 28th of last month, the agenda of the meeting includes consideration of the resignation letters submitted by General Secretary Champat Rai and Trustee Dr. Anil Mishra. The meeting will further deliberate on arrangements related to the future management of the Ram Temple. Assam Cabinet has approved a series of major policy decisions aimed at strengthening emergency services, promoting industrial growth and improving governance ahead of the commencement of budget session of the State Assembly today. Briefing the media after the Cabinet meeting in Guwahati, Chief Minister Hemant Biswa Sarma said the Cabinet approved several bills to be introduced during the ensuing Assembly session. The Cabinet also approved an integrated emergency response system under the 112 helpline with an outlay of 100 crore rupees. In cricket, Australia defeated England by 7 wickets to lift the ICC Women's T20 World Cup at Lord's in London last night. Chasing a target of 151 runs set by England, Australia scored 153 for 3 in 17.1 overs. Beth Mooney was the highest scorer for Australia with 64 runs. Put to bat, England scored 150 for 4 in stipulated 20 overs. Brazil's veteran player Neymar Jr. has announced his retirement from the international football after the 5-time world champions suffered a stunning 2-1 defeat to Norway in FIFA World Cup round of 16 last night. He finished his international career as the all-time leading scorer for Brazil. For Brazil, the defeat marked a 7th consecutive World Cup knockout loss to European opposition and their earliest World Cup exit since 1990. In the Wimbledon tennis, Serbia's Novak Djokovic defeated Roman Safiulin of Russia to reach the men's singles quarterfinals last night. And that's the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, പി വി അനിത പാടിയത്; 6:30 പ്രഭാതഭേരി; 6:45 പ്രാദേശിക വാർത്തകൾ; 7 മുതൽ 8 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ; റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്; ആയുരാരോഗ്യം; തൊഴിൽ ദർശനം; നല്ല മലയാളം; കാലം; സാക്ഷി; ഗ്രാമകേരളം; നമുക്ക് ചുറ്റും; ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ; 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 70-ാം ഭാഗം. 8:35 സ്മൃതിമധുരം; 8:45 യോഗസൗഖ്യം; തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 വാർത്താതരംഗിണി; 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓൺകോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, രമാരാമയ്യ പാടുന്ന കൃതികൾ. കടനാട് വി കെ ഹരിദാസ് വയലിൻ, വെൺകുളം എം മനീഷ് കുമാർ മൃദംഗം, നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശംഖ്. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. 12 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, ബിജോയ് എം നായർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ലോക ജന്തുജന്യ രോഗദിനം, ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 ഗാനസലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം, മേഘയുടെ തിരോധാനം, ഒരന്വേഷണം 4-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3 ഗാനോപഹാരം. 4 സായന്തനം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. 5 അക്ഷരശ്ലോകം, തിരുവനന്തപുരം വനമാല അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം, ഷീല സത്യൻ അവതരിപ്പിച്ചത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ അന്ത്യോദയ യോജന. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, ജന്തുജന്യ രോഗങ്ങൾ, തിരിച്ചറിയാം തടയാം, ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ, ജോൺ ബക്കൻ എഴുതിയ നോവൽ. 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം. 8 ഹലോ ഡോക്ടർ, വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി. കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ വയലിൻ, കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശംഖ്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ കായംകുളം യൂനുസ് അവതരിപ്പിച്ചത്. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. പ്രിയ ശ്രോതാക്കളെ, ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 26°C. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. PV അനിത പാടിയത്. സംഗീതം വെൺമണി CK പ്രകാശ്കുമാർ. ആദ്യം അനന്തമജ്ഞാതമാം എന്നാരംഭിക്കുന്നു. രചന സജി ശ്രീവത്സം.

ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾ കേട്ടത് വെൺമണി സി കെ പ്രകാശ് കുമാർ സംഗീതം നൽകി, പി വി അനിത പാടിയ ഗാനങ്ങൾ. ഉദയഗീതം ഇനി നാളെ രാവിലെ ഇതേ സമയം കേൾക്കാം.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്നു മുതൽ ആരംഭിക്കും. ഈ മാസം 11 വരെ നീളുന്ന സന്ദർശനത്തിൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് പരീക്ഷാ ചോദ്യം ചോർത്തിയ കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 2 പേരെ CBI അറസ്റ്റ് ചെയ്തു. 2022 ഗുഡ്സ് ട്രെയിൻ മാനേജറുടെ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിലാണ് ക്രമക്കേടുണ്ടായത്. വിവാദങ്ങൾ ഉയർന്ന ശേഷമുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ആദ്യ യോഗം ഇന്ന് അയോധ്യയിൽ നടക്കും. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തിൽ ഇന്ന് തീരുമാനമെടുക്കും. അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലത്തിൽ നിർത്തിയിട്ടിരുന്ന വാൻ ഉരുണ്ടു നീങ്ങി അടിയിൽപ്പെട്ട് അപകടത്തിലായ 3 വയസ്സുകാരിക്ക് മാതാപിതാക്കളുടെ കൺമുന്നിൽ ദാരുണാന്ത്യം. ആര്യങ്കോട് കുറ്റ്യാണിക്കാട് പേരയിൽ അനുപ്രസാദ്, നിഷ ദമ്പതികളുടെ മകൾ ഋതുവാണ് മരണപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 6 മണിക്കായിരുന്നു അപകടം. ഇൻസ്റ്റാഗ്രാം മെസ്സേജിംഗ് ആപ്പിൽ നിന്ന് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കമുള്ള പരസ്യങ്ങൾ നീക്കം ചെയ്യാൻ മാതൃകമ്പനിയായ മെറ്റയോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ പരാഗ്വയെ 1-0 തോൽപ്പിച്ച് ഫ്രാൻസ് ക്വാർട്ടറിൽ കടന്നു. വനിതാ 2020 വേൾഡ് കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 7 വിക്കറ്റ് ജയം. ഇതോടെ 7ാം തവണയാണ് ഓസ്ട്രേലിയ വനിതാ 2020 ലോകകപ്പിൽ ചാമ്പ്യന്മാരാകുന്നത്.
1: അടുത്ത ആഗോള അടിയന്തരാവസ്ഥ മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ഇടപെടലുകളിൽ നിന്നാവുമെന്നാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ കരുതുന്നത്. അതുകൊണ്ടുതന്നെ ലോകം ഇന്നാചരിക്കുന്ന ജന്തുജന്യ രോഗദിനം ജനങ്ങളുടെ ആരോഗ്യത്തെ മൃഗങ്ങളിൽ നിന്നും ആവാസ വ്യവസ്ഥയിൽ നിന്നും വേർതിരിക്കാവുന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരെ ബാധിക്കുന്ന പകർച്ചവ്യാധികളിൽ 60% പുതുതായി വരുന്ന പകർച്ചവ്യാധികളിൽ 75% മൃഗങ്ങളിൽ നിന്ന് പകരുന്നു എന്നാണ് കണക്കുകൾ.
2: കേരളത്തിന്റെ ആനുകാലിക ആരോഗ്യ വിഷയങ്ങൾ വിശകലനം ചെയ്താൽ
1: ആലപ്പുഴ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും പകർച്ചവ്യാധി നിർണയ നിയന്ത്രണ പരിപാടികളുടെ ചുമതലയുമുള്ള ഡോക്ടർ ദിലീപ്,
2: ജന്തുജന്യ രോഗങ്ങൾ വലിയൊരളവ് വരെ ആരോഗ്യ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. കണക്കുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ മരണത്തിനിടയാക്കുന്ന മിക്ക പകർച്ചവ്യാധികളും ജന്തുജന്യ രോഗങ്ങളുടെ ഗണത്തിൽ വരുന്നതാണ്. എലിപ്പനി, റാബീസ്, നിപ്പ പോലുള്ള വലിയ മരണനിരക്കുള്ള അസുഖങ്ങൾ, ബ്രൂസലോസിസ് പോലെ കന്നുകാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുവാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കൂടുതലായി വ്യാപിക്കുന്ന പക്ഷിപ്പനി പോലുള്ള ജന്തുജന്യ രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങളായിട്ടാണ് അറിയപ്പെടുന്നെങ്കിൽ പോലും ആംപ്ലിഫൈഡ് ഹോസ്റ്റായി കുതിരയും പന്നിയും യഥാക്രമം ശ്രദ്ധയിൽ വന്നിട്ടുള്ള വെസ്റ്റ് നൈൽ പനി, അതുപോലെ ജപ്പാൻ ജ്വരം, ഇതെല്ലാം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്.
1: 1885 ജൂലൈ 6 ലൂയി പാസ്റ്റർ വിജയകരമായി റേബീസ് വാക്സിനേഷൻ പരീക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ലോക ജന്തുജന്യ രോഗദിനം ആചരിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തെ മാറ്റിമറിച്ച ആ കണ്ടുപിടുത്തം പിന്നീട് ജന്തുജന്യ രോഗങ്ങളിൽ നിന്ന് മനുഷ്യന് പ്രതിരോധം തീർക്കാനോ രക്ഷപ്പെടാനോ കഴിയുമെന്ന് ആത്മവിശ്വാസം നൽകി.
3: അന്നുണ്ടായിരുന്ന പേവിഷബാധ പോലെയുള്ള അതിഭീകരമായിട്ടുള്ള രോഗം മുതൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒട്ടേറെ ജന്തുജന്യ രോഗങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ആദ്യ മാർഗം നമുക്ക് കാണിച്ചു തന്നത് ലൂയി പാസ്റ്ററാണ്.
1: കോഴിക്കോട് പ്രവർത്തിക്കുന്ന നിപ്പ പ്രതിരോധ ഗവേഷണ ഓൺ ഹെൽത്ത് സെന്റർ നോഡൽ ഓഫീസർ ഡോക്ടർ അനീഷ് TS,
3: ജൂലൈ 6 അന്ന് 9 വയസ്സ് മാത്രം പ്രായമുള്ള ജോസഫ് മീസ്റ്റർ എന്ന കുട്ടിക്ക് അതിഭീകരമായിട്ടുള്ള ഒരു നായ കടിയേൽക്കുകയും നായയുടെ വയറ്റിൽ നിന്നും കടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുകയും നായയ്ക്ക് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുകയും കുട്ടി മരണത്തിന് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ കുഞ്ഞിന്റെ അമ്മയുടെ റിക്വസ്റ്റിനെ തുടർന്ന് ലൂയി പാസ്റ്ററും ഒരു ഡോക്ടറും കൂടി വാക്സിൻ നൽകുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ കുഞ്ഞിന് അപകടമൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാനായി 50 നായ്ക്കളിൽ ഇതേ വാക്സിനുകൾ കുത്തിവെച്ച് അവയ്ക്കൊന്നും തന്നെ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവയ്ക്ക് പിന്നീട് പേവിഷബാധ വരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാനും ലൂയി പാസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. ലൂയി പാസ്റ്റർ പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ കണ്ടെത്തിയത് മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മുടെ സിരകളെ ത്രസിപ്പിക്കുന്ന വളരെ വലിയൊരു അനുഭവമാണ്. ഫ്രാൻസിന്റെ തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന പേവിഷബാധ ഉമിനീരിലൂടെ ഇറ്റിട്ടു പോകുന്ന നായകളെ പിടികൂടി അവയുടെ ഉമിനീർ വായയിൽ ഇവയിൽ നിന്നും ഉമിനീർ പിപ്പറ്റ് ചെയ്തെടുത്ത്, അതായത് പണ്ടുകാലത്ത് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ചിരുന്ന പിപ്പറ്റ് എന്ന് പറയുന്ന ചെറിയ കുഴലുകളിലൂടെ നായയുടെ വായിലുള്ള സ്രവം സ്വന്തം വായിലേക്ക് വലിച്ചെടുത്ത് സൂക്ഷിച്ച് വലിച്ചെടുത്ത് അത് ഉപയോഗിച്ചിട്ടാണ് ലൂയി പാസ്റ്റർ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളത് ശാസ്ത്രബുദ്ധികളായിട്ടുള്ള ആളുകളെ ത്രസിപ്പിക്കുന്ന ഒരു കഥയാണ്. മനുഷ്യന് ഒരുപക്ഷെ പേ വിഷബാധയുടെ കാര്യത്തിൽ മാത്രമല്ല, എക്കാലവും മനുഷ്യരാശി നിലനിൽക്കുന്ന അത്രയും കാലം മനുഷ്യനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്ന ഒരു വലിയ സംവിധാനത്തിന് തന്നെ രൂപം കൊടുക്കുകയാണ് ഉണ്ടായത്.
1: ഒന്നര നൂറ്റാണ്ട് മുമ്പ് വാക്സിനേഷൻ കണ്ടെത്തിയെങ്കിലും ഇന്നും ജാഗ്രത പുലർത്തേണ്ട ഒരു ജന്തുജന്യ രോഗമായി പേപ്പട്ടി വിഷബാധ അഥവാ റേബീസ് തുടരുന്നു.
4: കേരളത്തിൽ അനേകം വ്യക്തികൾ ഇന്നും പേവിഷബാധ മൂലം മരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ്.
1: ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ,
4: കഴിഞ്ഞ വർഷം 28 പേരാണ് പേവിഷബാധയ്ക്ക് കീഴടങ്ങിയത്. നമുക്കറിയാം റേബീസ് ഇസ് 100% ഫേറ്റൽ. നമ്മൾ സംശയിക്കാത്ത രീതിയിൽ നമ്മുടെ വളർത്തു നായ്ക്കളിൽ വന്നുപെടുകയും അവയിൽ നിന്നും കടിയോ മാന്തോ ഏൽക്കുമ്പോഴോ ആണ് ഈ പേവിഷബാധ സാധാരണഗതിയിൽ കേരളത്തിൽ പടർന്നു പിടിക്കാറുള്ളത്.
1: രാജ്യത്തെ ഏറ്റവും ശക്തമായ പൊതുജന ആരോഗ്യ അവബോധമുള്ള കേരളം നിരവധി തവണ ജന്തുജന്യ രോഗങ്ങളുടെ വെല്ലുവിളി നേരിടുകയും അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്.
4: മലയാളികൾക്ക് കേട്ട് പരിചയം ഏറ്റവും കൂടുതൽ നിപ്പ എന്നുള്ള രോഗത്തെ പറ്റിയാണ്
1: ഡോക്ടർ രാജീവ് ജയദേവൻ.
4: നിപ്പ നമുക്കറിയാം മരണസാധ്യത വളരെ കൂടുതലാണ്. അതിനുശേഷം ഈ വ്യക്തിയിൽ നിന്നും മറ്റു വ്യക്തികളിലേക്ക് പകരാതിരിക്കാനുള്ള നടപടികളാണ് എല്ലാ വർഷവും കാര്യക്ഷമമായി നടത്തി വരുന്നതും. തന്മൂലം വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്കുള്ള സ്പ്രെഡ് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിപ്പ കൊണ്ടുള്ള മരണത്തെക്കാൾ വളരെയധികം മരണവും അവശതകളും ഉണ്ടാക്കുന്ന ഒരു ജന്തുജന്യ രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. കഴിഞ്ഞ വർഷം 5727 പേർക്കാണ് ലെപ്റ്റോസ്പൈറോസിസ് ബാധിച്ചതായി കണക്കിലുള്ളത്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള മരണങ്ങൾ 392 2025. അതിന് മുൻപത്തെ വർഷവും അതേ സംഖ്യ തന്നെ 394 മരണങ്ങളാണ് അതിന് മുൻപത്തെ വർഷം ഉണ്ടായിരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഓർക്കുക, പനിയോടൊപ്പം ശരീരവേദനയും നമ്മുടെ കാഫ് മസിൽ അതായത് മുട്ടിന് താഴെയുള്ള കാലിന്റെ പിൻഭാഗത്ത് കടുത്ത വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് രോഗത്തിന്റെ പ്രത്യേകത. ഇറ്റ് ഇസ് ഡയഗ്നോസ്ഡ് ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ സസ്പിഷൻ, അതായത് രോഗിയുടെ രോഗലക്ഷണങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ഡയഗ്നോസിസ് നടത്തുന്നത്, അല്ലാതെ അതിന് രക്തപരിശോധനയോ നിർബന്ധമില്ല. അതായത് 200 mg ഒരു ഗുളിക കഴിക്കുന്നത് നമ്മുടെ പ്രാഥമിക

0: സൈനികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇത് ലഭ്യമാണ്.
1: രോഗമുക്തി ആശുപത്രികളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് സമീപകാല സംഭവങ്ങൾ കേരളത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വന്യജീവികളെ നിരീക്ഷിക്കുന്ന വനംവകുപ്പിനും വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുന്ന ഡോക്ടർമാരും കന്നുകാലികളിലെ മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന കർഷകരും ജന്തുജന്യ രോഗപ്രതിരോധ നടപടികളിൽ പങ്കാളികളാണ്.
2: നിരവധി അസുഖങ്ങൾ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ ടി വി സജീവ്.
2: അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ധാരാളം ചർച്ച ചെയ്യപ്പെടുന്നതും നിപ്പ വൈറസ് ആണ്. മറ്റൊന്ന് പക്ഷിപ്പനിയാണ്. ചേർത്ത ആലപ്പുഴ ഭാഗങ്ങളിലെല്ലാം എല്ലാ വർഷങ്ങളിലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരാറുന്നതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പറന്നു വരുന്ന പക്ഷികളെ കൊണ്ടുവരുന്ന അസുഖം നമ്മുടെ പക്ഷികളിലേക്ക് പ്രത്യേകിച്ച് താറാവുകളിലേക്ക് പടരുകയും മറ്റൊരു അസുഖം കുരങ്ങ് പനിയാണ്. കാസർഗോഡ് കർണാടകയോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ കാണുന്ന കുരങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ചെള്ളുകളിലൂടെ എത്തുന്ന അസുഖമാണ്. മറ്റൊന്ന് വെസ്റ്റ്നൈൽ വൈറസ് ആണ്. അത് കൊതുകാണ് നമ്മളിലേക്ക് എത്തിക്കുക. പക്ഷികളിൽ നിന്ന് കൊതുക് വഴി മനുഷ്യരിലേക്ക് എത്തുന്ന അസുഖമാണ്. വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കൊതുകാണ് ക്യൂലക്സ്. ആ പ്രചരണം വളരെ കാര്യമായിട്ട് വർദ്ധിക്കുകയും വെസ്റ്റ്നൈൽ വൈറസ് മനുഷ്യരിലേക്ക് എത്തുകയും ചെയ്യും. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ജീവികൾ നമ്മളിലേക്ക് പരത്തുന്ന അസുഖങ്ങളാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നെത്തിയ മറ്റ് ജീവജാലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോ കേരളത്തിൽ പല സ്ഥലത്തും വ്യാപകമായി കഴിഞ്ഞ ആഫ്രിക്കൻ ഒച്ചാണ്. ആഫ്രിക്കൻ ഒച്ചിനകത്തുള്ള ഒരു നിമ വരെയുണ്ട്. ആംഗൈലോ സ്ട്രോങ്കൈസിസ് കണ്ടനൻസിസ് എന്ന് പറയുന്ന ആ നിമ വര മനുഷ്യരിലെത്തിക്കഴിഞ്ഞാൽ തലച്ചോറിലെത്തും, നിരന്തരമായിട്ടുള്ള തലവേദന എടുക്കാൻ തുടങ്ങുകയും ചെയ്യും. ഒരു കാരണവശാലും ആഫ്രിക്കൻ ഒച്ചിനെ കൈകൊണ്ട് കൈകാര്യം ചെയ്തെന്ന് പറയുന്ന അതുകൊണ്ടാണ്. മറ്റൊരു ജീവി ചെഞ്ചവിയൻ ആമയാണ്. റെഡിയേറ്റ് സ്ലൈഡർ ടേർട്ടിൽ എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ വളരെ കൗതുകത്തിൽ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുകയും വീട്ടിൽ വളർത്തുകയും അതിലുള്ള ഒരു ബാക്ടീരിയ സാൽമോണെല്ലയാണ്. മനുഷ്യനെ നേരിട്ട് അസുഖം ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ എന്താണ് അതിനോട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉദാഹരണം മാത്രം എടുക്കാനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നിപ്പ വൈറസിനെ എടുക്കാം. വലുപ്പമുള്ള പഴഞ്ചിനി മൊബൈലുകളിലാണ് നിപ്പ വൈറസ് ഉള്ളത്. അത് മനുഷ്യരിലേക്ക് എത്തുന്നത് മനുഷ്യനും മൊബൈലുകളും തമ്മിലുള്ള സമ്പർക്കം വളരെ കൂടുന്ന സമയത്താണ്. അതെങ്ങനെയാണ് കൂടുന്നത്? അവർ ജീവിച്ചിരുന്ന പല ആവാസ വ്യവസ്ഥകളും ഇല്ലാതായിട്ടുണ്ട്. ഈ വവ്വാല് ഒരിക്കലും കാട്ടിൽ ജീവിക്കുന്ന വവ്വാലല്ല, അത് നാട്ടിൽ തന്നെയാണ് ജീവിക്കുക. നാട്ടിലെ വലിയ മരങ്ങളിലാണ് അവർ ജീവിച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യം പറഞ്ഞാൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടുന്ന സമയത്ത് ഏകദേശം 864,000 മരങ്ങളാണ് മുറിഞ്ഞു പോയത്. ഈ മരങ്ങളിൽ പലതും ഈ വവ്വാലുകൾ ചേക്കാറാൻ ഉപയോഗിക്കുന്നതാണ്. ആ മരങ്ങൾ നഷ്ടപ്പെടുത്തോടു കൂടിയിട്ട് വീടുകളിലുള്ള മരങ്ങളിലേക്ക് ചേക്കാറും. സ്വാഭാവികമായിട്ടും മനുഷ്യനും അവരും തമ്മിലുള്ള അകലം കുറയുകയും ആ വൈറസ് വരാൻ സാധ്യത കൂടുകയും ചെയ്യും.
1: ലോകം വർദ്ധിച്ചു വരുന്ന പാരിസ്ഥിതിക മാറ്റങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അണുബാധകൾ കൂടുതലാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എങ്കിലും ഭയക്കാതെ ശാസ്ത്രീയമായ തയ്യാറെടുപ്പുകളിലൂടെ ജന്തുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാനാവുമെന്ന ആത്മവിശ്വാസം ആരോഗ്യ കേരളത്തിനുണ്ട്.
3: നമുക്കിത് പ്രതിരോധിക്കാൻ കഴിയും.
1: പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എസ് എസ് ലാൽ.
3: വളർത്തുമൃഗങ്ങൾക്ക് കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ് നൽകുക, പിന്നെ തെരുവ് നായകളുടെയും മറ്റു മൃഗങ്ങളുടെയും നിയന്ത്രണ പരിപാടികൾ നമ്മൾ പിന്തുണ നൽകുക, മൃഗങ്ങളെ കൈകാര്യം ചെയ്ത ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ നന്നായി കഴുകുക, സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക, ഭക്ഷണം നന്നായി പാകം ചെയ്ത് മാത്രം കഴിക്കുക, പിന്നെ എലിപ്പനി സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക. ഇപ്പൊ കൃഷിക്കാരാണെങ്കിൽ കഴിവെങ്കിൽ ബൂട്ട് ധരിക്കാൻ ശ്രമിക്കുക. കൈകൾ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നവരാണെങ്കിൽ കയ്യിൽ ഗ്ലൗ ഇടാനും ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. മൃഗങ്ങളുടെ അസാധാരണമായ രോഗലക്ഷണം എന്തെങ്കിലും കണ്ടാൽ മൃഗ സംരക്ഷണ വകുപ്പിനെ അറിയിക്കുകയും വേണം. ഇപ്പൊ നായയോ പൂച്ചയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ മുറിവ് ഉടനെ തന്നെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഒരു 15 മിനിറ്റ് വരെ കഴുകാൻ നോക്കണം. എത്രയും പെട്ടെന്ന് ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ട് വൈദ്യോപദേശം തേടണം. പിന്നെ ഒരു ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത് എന്നൊരു പുതിയ ആശയമുണ്ട്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു സങ്കല്പമാണ് ഏകാരോഗ്യം എന്ന് പറയുന്നത്. പൊതുജനങ്ങളും ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും കാലാവസ്ഥ വകുപ്പും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയുമാണിത്. നമുക്കറിയാം, രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ.
4: മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം, അതാണ് ഇന്ന് സമൂഹം ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും മൃഗങ്ങൾ മനുഷ്യന് പല രോഗങ്ങളും വരുത്തുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നിപ, അത് വവ്വാലുകൾ പരത്തുന്ന രോഗമാണ്. പാമ്പിന്റെ വിഷം, അതും മനുഷ്യന്റെ ജീവന് ഹാനികരമാണ്. ഇതൊക്കെ പറയുമ്പോഴും മൃഗങ്ങൾ നാടിനും മനുഷ്യർക്കും ആവശ്യമാണ്. വനങ്ങൾ നാടിന്റെ പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളും ഈ നാട്ടിലേക്ക് വരുമ്പോഴാണ് അവർ ശല്യക്കാരായി മാറുന്നത്. എന്നാൽ വനങ്ങളിൽ വന്യമൃഗങ്ങളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രോഗ സംരക്ഷണം എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗത്തുള്ള മനുഷ്യരും മൃഗങ്ങളും അവർ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നയമാണ് വേണ്ടത്. എന്നാൽ അതേ സമയത്ത് മനുഷ്യരെ രോഗങ്ങൾ വരുന്നതിനെ പ്രതിരോധിക്കുകയും ചെയ്യണം. ഈ തരത്തിലുള്ള ഒരു തന്ത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായും ഈ ദിനത്തിൽ ഇക്കാര്യത്തിൽ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുക.
1: ആരോഗ്യമുള്ള ഓരോ വനവും വാക്സിനേഷൻ എടുത്ത ഓരോ വളർത്തുമൃഗവും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഓരോ ആരോഗ്യ പ്രവർത്തകനും മനുഷ്യനും ജന്തുക്കളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ വിലമതിക്കുന്ന ഓരോ പൗരനും സമൂഹത്തെ രോഗത്തെ

0: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയത്തിൽ നിന്ന്, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്രമേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലന്റിലെത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു.
0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം

0: കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സേ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3-ന് യോഗം. പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ശംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMMHSS രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30 ഉച്ചയ്ക്ക് 1 പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് 2 ദിവസത്തിനകം മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയം പള്ളുരുത്തി.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 വയസ്സുകാരനെ കാണാതായി. പരിയാരം കോരൻപീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3-നില കെട്ടിടം തകർന്ന് 6 മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കിക്കിരുന്ന വിജയം നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവേ മറികടന്നത്. നോർവേക്ക് വേണ്ടി 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാലൻഡ് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5 കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന്

തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിൻ്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെൻ്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ കെ വി അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലർവട്ടത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് അനന്തു മൈലച്ചൽ. പുലർവട്ടത്തിൽ ആദ്യം കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പൂയപ്പള്ളി, വെളിയം, കരീപ്ര, എഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7907712327. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. പദ്ധതിയിൻ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHG, FPO, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. കൂടാതെ ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. അപേക്ഷകൾ ഓൺലൈനായി agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ 0471-2306748 എന്ന ഫോൺ നമ്പറിലോ smamkerala@gmail.com എന്ന ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കായി തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547-070773. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഈ മാസം 15. 2026 ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547-837-256. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 6 തീയതി. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: 2006 ജൂലൈ 6 സുപ്രധാനമായ നാഥുലാ ചുരം 44 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുറന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്നാണ് സിക്കിമിലെ ഈ അതിർത്തി ചുരം പൂർണ്ണമായും അടച്ചത്. പണ്ട് പ്രശസ്തമായ സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിരുന്നു ഈ പാത. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത് വീണ്ടും തുറന്നത്. സിക്കിം വഴിയുള്ള വ്യാപാര ദൂരം ഇത് ഗണ്യമായി കുറച്ചു. ഹിന്ദു ബുദ്ധ തീർത്ഥാടകർക്ക് കൈലാസ മാനസ സരോവരത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴിയായും ഇത് മാറി. 1947 ജൂലൈ 6-7 തീയതികളിലാണ് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്ന സിൽഹെറ്റ് ജില്ലയിൽ ചരിത്രപ്രധാനമായ ഹിതപരിശോധന നടന്നത്. ഇന്ത്യയുടെ വിഭജനവേളയിൽ ഒരു പ്രദേശം ഏത് രാജ്യത്തിനൊപ്പം ചേരണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത അപൂർവം സംഭവങ്ങളിലൊന്നായിരുന്നു ഇത്. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്താൻ തീരുമാനിച്ചത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സിൽഹെറ്റ് ഇന്ത്യയുടെ ഭാഗമായി അസമിൽ തുടരണോ അതോ പാകിസ്ഥാന്റെ ഭാഗമാകേണ്ട കിഴക്കൻ ബംഗാളിൽ ചേരണോ എന്ന് തീരുമാനിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എല്ലാ വർഷവും ജൂലൈ 6 ലോകമെമ്പാടും ലോക സൂണോസിസ് ദിനമായി ആചരിക്കുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1885 ജൂലൈ 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ വിജയകരമായി പരീക്ഷിച്ചത്. ഈ ചരിത്രപരമായ നേട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ജൂലൈ 6 ഈ ദിനമായി തിരഞ്ഞെടുത്തത്. 1964 ജൂലൈ 6 തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ഈ രാജ്യം ന്യാസാലാൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യം നേടിയതോടെയാണ് രാജ്യം മലാവി എന്ന പേര് സ്വീകരിച്ചത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ഹാസ്റ്റിംഗ്സ് കമുസുബെന്ത രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള അമേരിക്കൻ സാഹിത്യകാരന്മാരിൽ ഒരാളായ വില്യം ഫോക്നർ 1962 ജൂലൈ 6 അന്തരിച്ചത്. അമേരിക്കൻ നോവൽ സാഹിത്യത്തിന് നൽകിയ ശക്തവും സവിശേഷവുമായ സംഭാവനകൾ പരിഗണിച്ച് 1949 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. കഥാപാത്രങ്ങളുടെ ചിന്താധാരകളെ അതേപടി ആവിഷ്കരിക്കുന്ന സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ശൈലി മികച്ച രീതിയിൽ ഉപയോഗിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. നൊബേൽ സമ്മാനത്തിന് പുറമെ 2 തവണ പുലിസ്റ്റർ സമ്മാനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ പിതാവായി അറിയപ്പെടുന്ന ജോൺ പോൾ ജോൺസ് 1747 ജൂലൈ 6 ജനിച്ചത്. 1779 ബ്രിട്ടീഷ് കപ്പലായ സെരാപിസുമായുള്ള കടുത്ത യുദ്ധത്തിനിടയിൽ കീഴടങ്ങാൻ

0: ആവശ്യപ്പെട്ട ബ്രിട്ടീഷ് ക്യാപ്റ്റനോട് അദ്ദേഹം പറഞ്ഞ "ഞാൻ ഇതുവരെ പോരാടാൻ തുടങ്ങിയിട്ട് പോലുമില്ല" എന്ന വാക്കുകൾ നാവിക ചരിത്രത്തിൽ ഇന്നും പ്രശസ്തമാണ്. കർണാടക സംഗീത ലോകത്തെ വിസ്മയവും അനശ്വര ഗായകനുമായ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ 1930 ജൂലൈ 6 ജനിച്ചത്. കർണാടക സംഗീതത്തിലെ 72 മേളകർത്ത രാഗങ്ങളിലും ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം പ്രാവീണ്യം നേടി. മഹതി, ലവംഗി, മനോരമ, സുമുഖം, സർവശ്രീ തുടങ്ങി 25-ലധികം പുതിയ രാഗങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുകയും അവയിൽ കൃതികൾ രചിക്കുകയും ചെയ്തു. മികച്ച ഗായകൻ എന്നതിനൊപ്പം വയലിൻ, വയോള, മൃദംഗം, ഗഞ്ചിറ എന്നീ വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിലും അദ്ദേഹം അതീവ വിദഗ്ധനായിരുന്നു. ഭാരത സർക്കാർ അദ്ദേഹത്തിന് രാജ്യത്തെ 2-ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സാംസ്കാരിക ബഹുമതിയായ ഷെവലിയർ പട്ടം നേടിയ ഏക കർണാടക സംഗീതജ്ഞനാണ് അദ്ദേഹം. മലയാള പത്രപ്രവർത്തനത്തിൽ മികച്ച സംഭാവനകൾ നൽകിയ കണ്ടത്തിൽ വർഗീസ് മാപ്പിള അന്തരിച്ചത് 1904 ജൂലൈ 6. 1888 അദ്ദേഹം മലയാള മനോരമ പത്രം സ്ഥാപിച്ചു. കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഉന്നമനത്തിനായി 1892 അദ്ദേഹം ഭാഷാപോഷിണി സഭ സ്ഥാപിച്ചു. ഇത് മലയാള സാഹിത്യരംഗത്ത് വലിയൊരു ചലനമുണ്ടാക്കി.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: പുലർവട്ടം തുടരുന്നു. ഇനി കേൾക്കാം ആയുരാരോഗ്യം.
6: ആയുരാരോഗ്യത്തിൽ ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ രോഗത്തെക്കുറിച്ച് ഡോക്ടർ ബിജോ ES സംസാരിക്കുന്നു.
7: കുട്ടികളിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളിൽ പ്രധാനമാണ് ആസ്മ. ലളിതമായി പറഞ്ഞാൽ ശ്വാസകോശത്തിലെ ചെറിയ ശ്വാസക്കുഴലുകളുടെ ഭിത്തിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് ആസ്മ. തൽഫലമായി ശ്വാസക്കുഴലുകളുടെ ഉള്ളിലെ വ്യാസം കുറയുകയും ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ രക്തത്തിൽ എത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. തുടർന്ന് കുട്ടികളിൽ അതിന് അസ്വസ്ഥതയും ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. ആസ്മ ഉണ്ടാകുന്ന

0: ആസ്മ രോഗം ഇല്ലാത്ത കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളിലും 5% പേർക്ക് ആസ്മ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആസ്മ രോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്വക്കിലോ ശ്വാസകോശത്തിലുള്ള എന്തെങ്കിലും അലർജി രോഗങ്ങളുണ്ടെങ്കിൽ ഈ സാധ്യത 20% വർദ്ധിക്കുന്നു. മാതാപിതാക്കളിൽ 2 പേർക്കും ആസ്മ രോഗമോ ത്വക്ക് രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഇത് പിന്നെയും കൂടും. മാതാപിതാക്കളെ കൂടാതെ കൂടപ്പിറപ്പുകൾ, അടുത്ത രക്തബന്ധത്തിലുള്ള ആളുകൾ എന്നിവർക്ക് രോഗമുണ്ടെങ്കിലും ഇത് വരാനുള്ള സാധ്യത കൂടുതലാവുന്നു. മാതാപിതാക്കളുടെ മറ്റൊരു സംശയമാണ് ചികിത്സിക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. പല മാതാപിതാക്കളും ശ്വാസമുട്ട് വരുമ്പോൾ കൊണ്ടുപോയി ചികിത്സിക്കുന്ന രീതിയാണ് തുടരുന്നത്. എന്നാൽ ഓരോ പ്രാവശ്യവും രോഗം മൂർച്ഛിക്കുകയും അതിനനുസരിച്ച് ശ്വാസകോശത്തിന് ഡാമേജുകൾ വരികയും ചെയ്യാറുണ്ട്. ഹൈ ഡോസിൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ പെട്ടെന്നുള്ള വൈദ്യസഹായം കിട്ടിയില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളും വരാം. അതുപോലെ ശ്വാസമുട്ട് അല്ലെങ്കിൽ വിട്ടുമാറ ചുമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വളർച്ച മുരടിക്കാനുള്ള സാധ്യതയും സ്കൂൾ മിസ്സിംഗ് അവ പോകാനുള്ള സാധ്യതയും ഉണ്ട്. വളർച്ചയും പഠനവും കോംപ്രമൈസ് ആയി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സ്റ്റീറോയിഡുകൾ ദോഷമുണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡിനെ പറ്റി പലർക്കും സംശയമുണ്ട്. ഇൻഹേലേഴ്സ് ആയി ഉപയോഗിക്കുന്ന ഭൂരിഭാഗം മരുന്നുകളിലും ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ് കാണാറുണ്ട്. ഇത് മൈക്രോഗ്രാം ഡോസിലാണ് കാണുന്നത്. അതായത് 1 ഗ്രാമിൻ്റെ 10^1 അംശമാണ് കാണുന്നത്. മാത്രമല്ല ശ്വാസകോശത്തിലേക്ക് നേരിട്ട് ഈ മരുന്ന് പോകുന്നതിനാൽ ശരീരത്തെ ബാധിക്കുന്നില്ല. ശരിയായ അളവിൽ, ശരിയായ രീതിയിൽ, ശരിയായ കാലയളവിൽ കൊടുത്താൽ സ്റ്റീറോയിഡ് മരുന്നുകൾ ഗുണപ്രദമാണ്. ഇതോടൊപ്പം മറ്റ് പ്രിവൻറ്റീവ് ട്രീറ്റ്മെൻറ്റിനായിട്ട് വേണ്ടത് അലർജനുകളുമായി ഉള്ള സമ്പർക്കം കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചിലതരം ആസ്മ രോഗങ്ങളുണ്ട് കുട്ടികളിൽ. അതിന് കാരണം ദീർഘമായി നിൽക്കുന്ന സൈനസൈറ്റിസ്, പൊണ്ണത്തടി, അതുപോലെ പുളിച്ചു തകട്ടൽ GERD, ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് എന്ന് പറയുന്ന പുളിച്ചു തകട്ടൽ, അതുപോലെ ചില സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയാണ്. മറ്റൊന്നും മരുന്നുകൾ സാധാരണയായി ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഉപയോഗിക്കാതിരുന്നാലും ഇത് കൺട്രോൾ ചെയ്യാതെ ഇരിക്കാറുണ്ട്. അടുത്ത ഒരു മാതാപിതാക്കളുടെ വലിയ സംശയമാണ് ഇൻഹേലർ തുടങ്ങിയാൽ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളത്. കുട്ടികളുടെ ആസ്മയ്ക്ക് ലൈഫ് ലോങ് സാധാരണയായി ഇൻഹേലറുകൾ ഉപയോഗിക്കേണ്ടി വരാറില്ല. എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളത് രോഗത്തിൻ്റെ അവസ്ഥ, രോഗം മൂർച്ഛിക്കുമ്പോഴുള്ള അവസ്ഥ എന്നിവയനുസരിച്ച് മാറി മാറിയിരിക്കും. സാധാരണയായി 3 മാസം മുതൽ 1 വർഷം വരെ കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഡോസുകൾ ഓരോ 3 മാസം കൂടുന്നോറും കുറച്ച് കുറച്ച് 25% വരെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തുകയാണ് പതിവ്. ഒരു വാക്കുകൂടെ പറഞ്ഞ് നിർത്താം. ആസ്മ ഡയറി. കുട്ടിക്ക് വരുന്ന ലക്ഷണങ്ങളെല്ലാം ഒരു ഡയറിയിലോ ഒരു നോട്ട്ബുക്കിലോ തീയതിയും സമയവും വെച്ച് എഴുതി മാസാമാസം അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്ന ഇടവേളകളിൽ ഡോക്ടറെ കാണിക്കുമ്പോൾ ഈ കഴിഞ്ഞ 1 മാസത്തെ കുട്ടിയുടെ അസുഖത്തിൻ്റെ തീവ്രതയും കുട്ടിയുടെ അസുഖത്തിൻ്റെ അവസ്ഥയും മനസ്സിലാക്കാൻ ഡോക്ടർക്ക് സഹായിക്കുന്നു. ഈ ഒരു സിസ്റ്റത്തിനെയാണ് ആസ്മ ഡയറി എന്ന് പറയുന്നത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജോയ് എസ്.
2: പുലർവട്ടത്തിൽ അടുത്തത്
3: തൊഴിൽ ദർശനം.
4: പൊതുമേഖലയിലുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി 550 ഒഴിവുണ്ട്. ഇതിൽ 30 ഒഴിവ് കേരളത്തിലാണ്. ബിരുദധാരികൾക്കാണ് അവസരം. കേരളത്തിലെ ഒഴിവുകൾ ജനറൽ 16, SC 3, OBC 8, EWS 3. ആകെയുള്ള ഒഴിവിൽ ഓരോന്ന് വീതം കാഴ്ച പരിമിതർ, കേൾവി പരിമിതരായ ഭിന്നശേഷിക്കാർക്ക് നീക്കിവച്ചതാണ്. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയണം. 2022 ജനുവരി 1 നും 2026 ജൂൺ 1 നും ഇടയിൽ നേടിയതായിരിക്കണം യോഗ്യത. നിലവിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കാൻ പാടില്ല. 1 വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയമുള്ളവരും അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായം 2026 ജൂൺ 1 21-30 വയസ്സിനും ഇടയിൽ. ജനറൽ OBC വിഭാഗങ്ങളിലെ പുരുഷന്മാർക്ക് 944 രൂപയും വനിതകൾക്ക് 708 രൂപയുമാണ് GST ഉൾപ്പെടെ അടയ്ക്കേണ്ടത്. SC ST വിഭാഗക്കാർ 236 രൂപ അടച്ചാൽ മതിയാവും. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാത്രമേ അപേക്ഷിക്കാനാവുകയുള്ളൂ. https://nats.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം https://beep.bfsisc.com /candidate login ൽ കൂടുതൽ വിവരങ്ങൾ ചേർക്കണം. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി: https

0: https://net.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം http://beep.bfissc.com/candidate-login കൂടുതൽ വിവരങ്ങൾ ചേർക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 6. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.newindia.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.newindia.co.in. ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 1500 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. തിരഞ്ഞെടുപ്പിനായുള്ള പ്രിലിമിനറി പരീക്ഷ 2026 ഓഗസ്റ്റിൽ നടക്കും. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് യോഗ്യത. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, CA, കോസ്റ്റ് അക്കൗണ്ടന്റ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. പ്രായം 2026 April 1-21 ഇടയിൽ. അപേക്ഷാ ഫീസ് 750 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbi.bank.in/web/careers/current-openings. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbi.bank.in/web/careers/current-openings. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 8.
1: തൊഴിൽ ദർശനം.

0: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം നല്ല മലയാളം.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
2: മലയാളത്തിലെ ചില പദങ്ങൾ രണ്ടു വിധത്തിൽ പ്രയോഗിച്ചു കാണാറുണ്ട്. വായ്മൊഴിയിൽ ഇതൊരു പ്രശ്നമല്ലെങ്കിലും എഴുതുമ്പോൾ ഇവയിലേതാണ് ശരിയായ രൂപം എന്ന് സന്ദേഹമുണ്ടായേക്കാം. അപ്പോൾ, ഇപ്പോൾ, എപ്പോൾ എന്നീ പദങ്ങൾ ശ്രദ്ധിക്കുക. അവയുടെ സ്ഥാനത്ത് യഥാക്രമം അപ്പോഴ്, ഇപ്പോഴ്, എപ്പോഴ് എന്നിങ്ങനെയും പ്രയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. പഴയ രണ്ട് പരിചയക്കാർ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നെന്ന് സങ്കല്പിക്കുക. ഒരാൾ ചോദിക്കുന്നു, ഇപ്പോൾ എവിടെയാണ് ജോലി? ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ, അവരൻ്റെ മറുപടി. ഒരാൾ ഇപ്പോൾ എന്നും മറ്റേയാൾ ഇപ്പോഴ് എന്നുമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇവയിലേതാണ് ശരിയായ രൂപം എന്ന് ഉറപ്പിച്ചു പറയാനാകുമോ? അപ്പോൾ, ഇപ്പോൾ, എപ്പോൾ എന്നീ പ്രയോഗങ്ങളാണ് ശരിയെന്ന് പറയുന്നവരും, അതല്ല അപ്പോഴ്, ഇപ്പോഴ്, എപ്പോഴ് എന്നിവയാണ് ശരിയെന്ന് വാദിക്കുന്നവരുമുണ്ട്. ശരിയുടെയും തെറ്റിൻ്റെയും കാര്യമാകുമ്പോൾ ഒന്ന് ശരി, മറ്റത് കൂടുതൽ ശരി എന്ന് പറയാനാവില്ല. അതിനാൽ ഈ പ്രയോഗങ്ങളുടെ സാധുത പരിശോധിക്കേണ്ടതുണ്ട്. കാലം, നേരം എന്നൊക്കെ അർത്ഥമുള്ള പദമാണ് പൊഴുത്. ഒരു കാലത്തെ പരാമർശിച്ച് ആ പൊഴുത് എന്ന് പറയും. ഒരു വസ്തുവോ വിഷയമോ ചൂണ്ടിക്കാട്ടി പറയുന്നതിന് സ്വീകരിക്കുന്ന ശബ്ദമാണല്ലോ ആ, ഈ, ഏ എന്നിവ. ഇവയെ ചുട്ടെഴുത്തെന്ന് പറയും. ആ പൊഴുത് എന്നതിലെ ആ എന്ന ചുട്ടെഴുത്തും പൊഴുത് എന്ന പദവും ചേർത്ത് പറയുമ്പോൾ അപ്പൊഴുത് എന്നാകും. അപ്പൊഴുത് എന്നതിലെ തു ലോപിച്ച് ഇൾ ആകുന്നു. അങ്ങനെ അപ്പൊഴുത് അപ്പോൾ എന്നായി തീരും. ഇങ്ങനെയാണ് ഇപ്പോഴുത് ഇപ്പോഴും, എപ്പോഴുത് എപ്പോഴും ആകുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ, ഇപ്പോൾ, എപ്പോൾ എന്നിവയും അപ്പോഴ്, ഇപ്പോഴ്, എപ്പോഴ് എന്നിവയും സാധുവായ പ്രയോഗങ്ങളാണെന്ന് കാണാവുന്നതാണ്. ഓരോരിക്കൽ, അതത് സമയത്ത്, ഇടയ്ക്കിടെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അപ്പപ്പോൾ എന്ന് പറയാറുണ്ട്. അപ്പോഴുത് പൊഴുത് എന്നതിലെ ചുരുക്കിയ രൂപമാണ് അപ്പോഴപ്പോൾ. ഇതുതന്നെ അപ്പോളപ്പോൾ എന്നും പറയാവുന്നതാണ്. അപ്പോളപ്പോൾ എന്നതുപോലെയുള്ള പ്രയോഗങ്ങളാണ് അവനവൻ, അവിടവിടെ, ഇന്നിന്ന, താൻ താൻ എന്നിവയും. അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കില്ല ആരും ഇത്തരം പ്രയോഗങ്ങൾ നടത്തുക. അവനവൻ എന്ന പദം പിരിച്ചെഴുതിയാൽ അവൻ അവൻ എന്ന് കിട്ടും. സമാനമായ പ്രയോഗമാണ് താൻ താൻ എന്നതും. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നേ വരൂ എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല. നമ്മൾ കൂടെ കൂടെ നടത്തുന്ന ഒരു പ്രയോഗമാണ് അവിടവിടെ എന്നത്. അവിടെ, അവിടെ എന്ന് ഈ പദം പിരിച്ചെഴുതാം. ചേർത്തെഴുതുമ്പോൾ അവിടവിടെ എന്നാണ് പറയേണ്ടത്. എന്നാൽ ഇടയ്ക്ക് ഒരു യകാരം ലൂപിച്ച് അവിടവിടെ എന്ന പ്രയോഗം സാധുവായി.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് എ ബി രഘുനാഥൻ നായർ.
0: ഇനിയൊരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് ചിത്ര പാടിയത്. ചിത്രം രക്തസാക്ഷികൾ സിന്ദാബാദ്.

0: പുലർവട്ടം ഇനി മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും.

0: രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവെ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9ാം സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13-ന് ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3-ന് പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
0: രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14th മിനിറ്റിൽ പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ ഉണ്ടായ മത്സരത്തിന്റെ രണ്ടാം പകുതി 79th മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ രണ്ട് കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാലണ്ട് 90th മിനിറ്റിൽ കാനലുകളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന്റെ അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. ആറാം കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ വൻപന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
0: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 wicketsന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 overൽ 3 wicket നഷ്ടത്തിൽ 153 runs നേടി. 64 runs നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 runs നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇനി കേൾക്കാം കാലം സാക്ഷി.
6: LPR വർമ്മ, മലയാള ചലച്ചിത്ര ഗാനരചയിതാവും സംഗീത സംവിധായകനും കവിയും ഗായകനുമായിരുന്ന LPR വർമ്മ 1927 February 18 ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു. ചങ്ങനാശ്ശേരി പെരുന്ന NSS സ്കൂളിൽ SSLC വരെ പഠിച്ച ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ സംഗീതം പഠിച്ച് ഗാനഭൂഷണം പാസായി. 20 വയസ്സുമുതൽ സംഗീത കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ അദ്ദേഹം 1960 പുറത്തിറങ്ങിയ സ്ത്രീ ഹൃദയം എന്ന ചിത്രത്തിലൂടെ സിനിമാ സംഗീത മേഖലയിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് കുടുംബിനി, സ്വർഗം നമിക്കുന്നു, സ്ഥാനാർത്ഥി സാറാമ, ഉള്ളത് മതി, തൊട്ടാവാടി, സന്ധ്യാവന്ദനം തുടങ്ങിയ ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു. ഉപാസന, വീടിന് പൊന്മണി വിളക്കു നീ എന്നീ പ്രശസ്ത ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. അവൻ വരുന്നു എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യമായി അദ്ദേഹം പിന്നണിയിൽ പാടിയത്. 7 ചിത്രങ്ങളിൽ സംഗീത സംവിധായകനായും അതിലേറെ ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം അനാർക്കലി, ഐത്തം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. ഉള്ളത് മതി എന്ന ചിത്രത്തിലെ അജ്ഞാത സഖി, ആത്മസഖി എന്ന ഗാനത്തിന്റെ സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തിന് ആദ്യമായി ദേശീയ അവാർഡ് ലഭിച്ചു. കൂടാതെ ശാസ്ത്രീയ സംഗീതത്തിന് സംഗീത നാടക അക്കാദമി അവാർഡ്, നാടക സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ അതുല്യ കലാകാരൻ 2003 ജൂലൈ 6 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് LPR വർമ്മയുടെ ശബ്ദം കേൾക്കാം.
7: ഏതാണ്ട് ജീവിതം മുഴുവൻ സംഗീതം ഒരു ജീവിതമാക്കി ജീവിച്ച ഒരാളാണ് ഞാൻ. 8-ാമത്തെ വയസ്സിൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയതാണ്. അറിയാൻ വയ്യാത്ത മഹാസമുദ്രമാണ് മുമ്പിൽ കിടക്കുന്നത്. അതിലൊരു മണൽത്തരി പോലും കിട്ടിയിട്ടില്ലല്ലോ എന്ന് തോന്നുകയാണ്. എൻ്റെ 8-ാമത്തെ വയസ്സിൽ മാവേലിക്കര വീരമണി അയ്യർ എന്ന് പറഞ്ഞൊരു മഹാവിദ്വാൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രാജവാഴ്ചയുള്ള കാലമാണ് അന്ന്, ശ്രീ തിരുനാൾ ഭരിക്കുന്ന കാലമാണ് അന്ന്. മാവേലിക്കര ഒരു സ്പെഷ്യൽ സ്കൂളുണ്ടായിരുന്നു, അവിടെ താമസിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, ഈ ബോർഡിംഗ് ഹൗസിൽ. അങ്ങനെ 8-ാമത്തെ വയസ്സിൽ സപ്തസ്വരം, അദ്ദേഹത്തിൻ്റെ ആ അടിസ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ കർണാടക സംഗീതത്തിൻ്റെ ശുദ്ധമായ പാരമ്പര്യ സംഗീതത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ച് പഠിപ്പിക്കാനുള്ള ഒരാളായിരുന്നു. അവിടുന്ന് തേർഡ് ഫോം വരെ അവിടെ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ് എൻ്റെ 16-ാമത്തെ വയസ്സിൽ ചങ്ങനാശ്ശേരി വന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കഴിഞ്ഞ് നേരെ മ്യൂസിക് അക്കാദമിയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ നാൾ അക്കാദമി ഓഫ് മ്യൂസിക് മഹാറാണിയുടെ കാലത്ത് കർണാടക സംഗീതത്തിനെ ഉദ്ധരിക്കാനായി ഉണ്ടാക്കിയിരിക്കുന്ന സ്വാതന്ത്ര്യനാൾ സംഗീത വിദ്യാലയം തിരുവനന്തപുരത്ത് സാക്ഷാത് ഹരിയേശ് നല്ലൂർ മുത്തയ്യ അഭ്യാപകരായിരുന്നു അന്നത്തെ പ്രിൻസിപ്പൽ. വാഗ്ഗേയ കവികൾ മുത്തുസ്വാമി ദീക്ഷിതരൻ, ശ്യാമാശാസ്ത്രി, ത്യാഗരാജസ്വാമികൾക്ക് ശേഷം ഉള്ള ഒരു വലിയ വാഗ്ഗേയ കവിയായ, അതായത് ശാസ്ത്രീയ സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ഒരുപോലെ ഹിമഗിരി തന്നയേ ഹേമലത്തെ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കീർത്തനം, ഇങ്ങനെ അനവധി കീർത്തനങ്ങൾ. അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ. അന്ന് 80 വയസ്സ് പ്രായമുണ്ട്. 8 മഹാരഥന്മാർ: മധുരകേശവ ഭാഗവതർ, കല്യാണകൃഷ്ണ ഭാഗവതർ, നാരായണ ഭാഗവതർ, TK ജയറാമയ്യർ, കല്ലറക്കുറിശ്ശി ഹരിഹരയ്യർ, കുമാരസ്വാമിയ്യർ, സീതാറാമയ്യർ, മഹാനായ CS കൃഷ്ണയ്യർ, ആചാര്യന്മാരായ മധുരകേശവ ഭാഗവതർ, ഈ ആളുകളാണ് 3 കൊല്ലത്തെ കോഴ്സാണ് ഉണ്ടായിരുന്നത്. ഞാൻ പാസ്സായപ്പോഴത്തെ 4 കൊല്ലമായി. ഇത് ഒറ്റ കോളേജ് ഉണ്ടായിരുന്നുള്ളൂ, ട്രിവാൻഡ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ ആകെ 2 സംഗീതമേ ഉള്ളൂ നമുക്ക് പാരമ്പര്യമായിട്ട്, സമ്പ്രദായ സംഗീതം എന്ന് പറയുന്ന ഈ 2 സംഗീതമേ ഉള്ളൂ. അതിൽ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കാണ് കർണാടക സംഗീതം എന്ന് പറയുന്ന പാരമ്പര്യ സംഗീതം. കർണാടക സംഗീതം എന്ന് പറയുന്നത് വലിയ അസുഖമൊന്നുമില്ല. അതെ, കർണാടകത്തിൽ മാത്രമല്ല തെലുങ്ക്, മലയാളം, തമിഴ് ഇതെല്ലാം കൂടെ ചേർന്ന ഇതാണ്. അങ്ങനെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ശാസ്ത്രീയ സംഗീത സ്ഥാപനം, ഒരു സ്കൂൾ ഇവിടെ ഉണ്ടാക്കി.
6: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് LPR വർമ്മയുടെ ശബ്ദം. കാലം സാക്ഷി.
8: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
9: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
8: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
9: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: പുലർവട്ടം തുടരുന്നു. ഗ്രാമകേരളം
10: മാഞ്ചുവട്ടിൽ
5: മധുരിക്കുന്ന ഓർമ്മകളുടെ മലർ മഞ്ചിലേറിപ്പോകാൻ കവിയോടൊപ്പം നമ്മളും ആഗ്രഹിക്കുന്നത് മറ്റെവിടേക്കുമല്ല, മാഞ്ചുവട്ടിലേക്ക് തന്നെ. വേനലിന് അവധിയില്ലാത്ത മധ്യവേനൽ അവധിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ കാണാം എത്താക്കൊമ്പുകളിൽ ഇളം കാറ്റിൽ ഇളകിയാടുന്ന മാമ്പഴക്കൂട്ടവും അതിനെ ചുറ്റിപ്പറ്റി കലവില കൂട്ടുന്ന അണ്ണാറക്കണ്ണന്മാരും. നാട്ടിൻപുറങ്ങളിലൊക്കെ മാമ്പഴക്കാലം എന്നാൽ ഉത്സവകാലമായിരുന്നു കുട്ടികൾക്ക്. പ്രകൃതി അവർക്കായി ഒരുക്കുന്ന മധുര വിരുന്ന്. ഉയരെ ചില്ലകളിലാടുന്ന മാമ്പഴത്തിൽ ഒരെണ്ണമെങ്കിലും താഴത്തേക്ക് ഇട്ടുതരാൻ അണ്ണാറക്കണ്ണനോട് കെഞ്ചുന്ന ബാല്യത്തെ വൈലോപ്പള്ളി മാമ്പഴം എന്ന കവിതയിൽ കാട്ടിത്തരുന്നു. പൂവാലൻ അണ്ണാർക്കണ്ണ മാമ്പഴം തരികെന്നുൾ പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു. ആ ഗ്രാമീണ ബാലനോ ബാലികയോ ഒക്കെ നമ്മളിൽ ഒരാൾ തന്നെ. അത്രമാത്രം ഇഴപിരിയാത്തതാണ് മലയാളിയും മാമ്പഴക്കാലവും തമ്മിലുള്ള നാഭീനാള ബന്ധം. വലിയ മാന്തോപ്പുകൾ ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഒന്നോ രണ്ടോ മാവുകളില്ലാത്ത വീടുകൾ ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. കോൺക്രീറ്റ് സംസ്കാരത്തിനും നാഗരികതയ്ക്കും പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കാത്ത ചില പഴയ തറവാടുകൾക്ക് മുന്നിൽ ഇന്നും പ്രൗഢിയോടെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മുത്തശ്ശി മാവുകൾ കാണാം. കൂറ്റൻ കെട്ടിടങ്ങൾ പണിതീർത്തപ്പോഴും പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഇടം കണ്ടെത്തിയപ്പോഴും ഒക്കെ പലപ്പോഴും മഴ വീണത് പാവം ഈ ഫലവൃക്ഷത്തിൻ്റെ മേലായിരുന്നു. വീട്ടുമുറ്റങ്ങളിലും വഴിയോരങ്ങളിലും തണൽ വീശി കനിയേകി നിന്ന മാവുകൾ എങ്ങോ മറഞ്ഞു. മാമ്പഴത്തിൻ്റെ ഉൽപ്പാദനവും സാരമായി കുറഞ്ഞു. അമൃതുപോലെ ആസ്വാദ്യമായ മാമ്പഴത്തിൻ്റെയും മാവിൻ്റെയും ചരിത്രം പൗരാണിക കാലത്തോളം പിന്നിലേക്ക് പോകുന്നു. കാമദേവന്റെ അമ്പുകളിൽ ഒന്ന് മാമ്പൂ ആണെന്നാണ്. പാലുകാച്ചെന്ന് വീട്

0: പ്രയത്നമാകും. എത്രയോ പേർ വില കൂടിയ ടൂത്ത് പേസ്റ്റും പൽപ്പൊടികളും മൗത്ത് വാഷും ഒക്കെ ഉപേക്ഷിച്ചിട്ട് മാവില കൊണ്ട് പല്ല് തേക്കുന്നു. അത്രമാത്രം മഹത്തരമാണ് അതിൻ്റെ ദന്തധാപന ശേഷി. മധുരത്തിലും മൂല്യത്തിലും എന്നല്ല, ഔഷധഗുണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന മാമ്പഴത്തിന് പഴങ്ങളുടെ രാജാവ് എന്ന ഓമന പേര് തികച്ചും അന്വർത്ഥമാണ്. മാന്തളിരുണ്ട് മതിച്ച കുയിലുകൾ പൂന്തേൻ കുഴമ്പാൽ കർണങ്ങളെ കുളിർപ്പിക്കുന്നതും പൂക്കാത്ത മാവിൻ്റെ കായ്ക്കാത്ത കൊമ്പും അതിലെ കൽക്കണ്ടക്കനിയും ഒക്കെ കവിഭാവനയിൽ നിന്നിറങ്ങി നമ്മുടെ ജീവിതത്തിൽ നിറയുകയാണെന്ന് കാണാം. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് നീ എന്നാണ് ഒരു നായകൻ പ്രണയിനിയെ വിശേഷിപ്പിച്ചത്. ഏതിനമാണ് ഏറ്റവും നല്ലതെന്നത് ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചാണ്. എന്നാൽ തങ്ങളുടെ നാട്ടിൽ വിളയുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഓരോ നാട്ടുകാരും അവകാശപ്പെടുന്നത്.
1: മാഞ്ചുവട്ടിൽ രചന രാജ്മോഹൻ കൂവളശ്ശേരി, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിൽ ഇനി കേൾക്കാം നമുക്കു ചുറ്റും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചററുടെ ഒഴിവുണ്ട്. ഈ മാസം 9 10:30 അഭിമുഖം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2222 9 3 5 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ കീഴാറ്റിങ്ങൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ ഒഴിവുണ്ട്. അപേക്ഷകൾ ഈ മാസം 17:00 to 3:00 നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 0470 2656 6632 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം വെള്ളറട കുട്ടമല ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് 2 മണിക്ക്. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് സൂചിക സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിക്കുന്നു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി 20 ജൂലൈ വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 500 രൂപയുമാണ്. അപേക്ഷകർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഐച്ഛിക വിഷയമായി എടുത്ത് +2 പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ 50% മാർക്കോടെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലും ബന്ധപ്പെട്ട സ്റ്റേറ്റ് കൌൺസിലും അംഗീകരിച്ച GNM കോഴ്സ് പരീക്ഷ പാസ്സായിരിക്കണം. അപേക്ഷകർ അക്കാദമിക വിവരങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം. അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. സർവീസ് ക്വാട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് 49 വയസ്സാണ് പ്രായം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2566 361 362 363 364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 2026 ജൂലൈ 8 വരെ അപേക്ഷാ ഫീസ് ഒടുക്കാം. അപേക്ഷാ സമർപ്പണം 2026 ജൂലൈ 10 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് സംയുക്തമായി നടത്തുന്ന 1 വർഷ ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ +2 VHSC ഡിപ്ലോമ അഥവാ തത്തുല്യ യോഗ്യതയോ പാസ്സായിരിക്കും.

പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഫീസ് സൗജന്യം ഉണ്ടായിരിക്കും. പഠനകാലയളവിൽ സ്റ്റൈപ്പൻഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-24-74-720, 0471-24-67-728 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ചുറ്റും ഇനി നാളെ രാവിലെ പുലർവട്ടത്തിലൂടെ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ഗാനം കേൾക്കാം. കർമ്മയോഗി എന്ന ചിത്രത്തിനു വേണ്ടി അനൂപ് ശങ്കർ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദ രോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655631, 9496596321. അറിയിപ്പ് കഴിഞ്ഞു. പുലർവട്ടത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. മോഹൻരാജൻ വരികളെഴുതി, സിദ്ധാർത്ഥ് വിപിൻ സംഗീതം പകർന്ന്, വിപിൻലാലും സംഘവും പാടിയത് ചിത്രം 1971 ബിയോണ്ട് ബോർഡേഴ്സ്.

0: And finally, the pioneer mentions the passing away of the legendary Pandavani exponent Tijan Bhai, whose commanding voice became the global face of Chhattisgarh's folk tradition under the headline, "A voice that brought beam alive falls silent. Her legend lives forever." And with that, it's back to you, Anuja.
1: Thank you, Nina. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to embark on a six-day visit to Indonesia, Australia and New Zealand beginning today. India to chair UNCTAD's ninth session of Intergovernmental Group of Experts on Consumer Protection in Geneva. India to host two-day BRICS Women Working Group meeting at Kochi in Kerala beginning today. Sri Ram Janmabhoomi Teerth Kshetra Trust convenes meeting of its members in Ayodhya this afternoon. Nation pays homage to Dr. Shyama Prasad Mukherjee on his birth anniversary today. Prime Minister describes him as a timeless example of courage, nationalism and selfless service. And Neymar Jr. announces retirement from international football after five-time world champion Brazil suffers stunning 2-1 defeat against Norway in FIFA World Cup. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: നിഭൃത നിശബ്ദയായ ബാലാമണിയെ രോഗം കാർന്നു തിന്നുന്നത് ആരും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവൾ കിടപ്പിലായി. "എന്താ മോളെ?" മാധവിയമ്മ ചോദിച്ചു. "വയ്യ അമ്മേ." അമ്മ തളർന്ന സ്വരത്തിലായിരുന്നു ബാലാമണിയുടെ ഉത്തരം. മാധവിയമ്മ നിശബ്ദമായി മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി. അയാൾ മുഖം താഴ്ത്തി കുടയുമെടുത്ത് പുറത്തേക്ക് കടന്നു.
6: "ജ്യേഷ്ഠത്തിക്കെന്താ?"
5: വിശ്വം രാധയോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു.
6: "ദീനമാണ്."
5: "എന്തിനാ ദീനം വന്നത്?"
6: "ആളുകൾക്ക് ദീനം പിടിക്കില്ലേ?"
7: "എനിക്കും പിടിക്കൂ."
6: "രാധയ്ക്കോ?"
5: "പിടിക്കും."
6: "ഏ?"
5: അതവന് വിശ്വസിക്കാൻ വയ്യായിരുന്നു. ആ വീട്ടിൽ അവൻ്റെ ആരാധനാകേന്ദ്രം രാധയാണ്. തനിക്കറിയാത്ത അനേകം കാര്യങ്ങൾ രാധയ്ക്കറിയാം. എങ്ങനെയാണിതൊക്കെ മനസ്സിലാകുന്നത്? അവൾക്കു ചുറ്റും ഒരു പരിവേഷമുള്ളതുപോലെ വിശ്വത്തിന് തോന്നി. അതിനെക്കുറിച്ചൊരു പേടിയും. അവൻ വീണ്ടും ചോദിച്ചു,
6: "രാധയ്ക്കും ദീനം പിടിക്കോ?"
5: "പിടിക്കും."
6: "വേണ്ട, ദീനം പിടിക്കണ്ട."
5: അവൾ ചിരിച്ചു. എന്തിനാണ് ചിരിച്ചതെന്ന് വിശ്വത്തിന് മനസ്സിലായില്ല. കൂടുതൽ ചോദിക്കാൻ ധൈര്യപ്പെട്ടതുമില്ല. കുറെ കഴിഞ്ഞപ്പോൾ മരുന്നുകളുമായി മാസ്റ്റർ തിരിച്ചെത്തി. മരുന്നുകൾ കുട്ടിക്ക് കൊടുത്തിട്ട് അയാൾ ഭാര്യയെ ഉമ്മറത്തേക്ക് വിളിച്ചു സ്വകാര്യം പറഞ്ഞു.
6: "എല്ലാം തീർന്നു."
5: "എന്തേ?" "ഇനി സ്കൂളിലേക്കും പോകേണ്ടി വരില്ല."
6: "എന്തുപറ്റി?"
5: "ഭീമ ഹരജി." മാധവിയമ്മ കാര്യം മനസ്സിലാകാതെ അയാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി.
6: "നിന്റെ അമ്മാവൻ ചെയ്യുന്ന ഉപകാരങ്ങൾ! എന്റെ പേരിൽ ഭീമ ഹരജി തയ്യാറാക്കി നാട്ടുകാരെ കൊണ്ടൊക്കെ ഒപ്പിടിവിക്കുന്നു."
5: "എന്തിന്?"
6: "ഞാൻ തെമ്മാടിയാണ്, സർക്കാരിനെതിരാണ്. മാസ്റ്ററാക്കി വയ്ക്കാൻ കൊള്ളില്ല. വച്ചാൽ നാട്ടുകാർ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ല. അങ്ങനെ പലതും എഴുതിയിട്ടുണ്ടത്രേ."
5: "ഉള്ള കഞ്ഞിയിലും മണ്ണു വാരിയിടുകയാണോ?"
6: "അതേ, അച്ചെകുത്തൻ ചത്താൽ പുല കുളിക്കാതെ കഴിഞ്ഞു."
5: മാധവിയമ്മ അമർത്തി പറഞ്ഞു.
6: "ഉയരത്ത് നിൽക്കുന്നത് ഊക്കിൽ വീഴും."
5: നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവർ അകത്തേക്ക് പോയി. മാസ്റ്റർ ഭാര്യയുടെ ആ പോക്ക് നോക്കി. ഇന്നേ വരെ അമ്മാമിനെപ്പറ്റി ഇത്രയും കടുത്ത സ്വരത്തിൽ അവർ സംസാരിച്ചിട്ടില്ല. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേഴമാനും യുദ്ധം വിട്ടു. മാസ്റ്റർ നിശബ്ദനായിരുന്ന് ചിന്തിക്കുകയാണ്. ചിന്തയാണോ? മനസ്സ് ഒഴുകിയൊഴുകി പോകുന്നു. വിശ്വം പതുക്കെ അടുത്തു ചെന്ന് ചോദിച്ചു,
7: "പുഴ കടന്ന് വലിയ രാജ്യത്തിലെത്തിയിട്ട്?"
5: "എന്ത്?" മാസ്റ്റർ തലയുയർത്തി നോക്കി.
7: "7 വെള്ളക്കുതിരയെ പൂട്ടിയ തേര് പുഴയുടെ മീതെ ഒഴുകിപ്പോയില്ലേ? എന്നിട്ടൊരു രാജ്യത്തെത്തിയില്ലേ? എന്നിട്ട് പിന്നെ..."
6: "ഇപ്പോഴങ്ങോട്ട് പോവൂ, എന്നെ ഉപദ്രവിക്കാതെ."
5: മാസ്റ്റർ മുഖം തിരിച്ചു. നിരാശനായ വിശ്വനാഥൻ ആ രാജകുമാരന്റെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠാകുലനായി അകത്തേക്ക് കടന്നു. രാധയുടെ അടുത്ത് ചെന്ന് നിശബ്ദനായിരുന്നു.
6: "എന്തേ വിശ്വം?"
5: രാധ ചോദിച്ചു.
6: "ഒന്നുമില്ല."
5: അവൻ്റെ കൺപീലികൾ നനഞ്ഞിരുന്നു. രാധ ആ കണ്ണുകളിലേക്ക് ആർദ്രമായി നോക്കി.
4: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631. ഒരു നമ്പർ കൂടി, 9495956321. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. വയൽപൂക്കൾ നിറഞ്ഞ പൂവരമ്പും സ്നേഹിച്ചു കൊല്ലുന്ന സ്നേഹപ്പുല്ലും കുങ്കുമം കുറിയിട്ട സായന്തനങ്ങളും കൊയ്തൊഴിഞ്ഞ മുണ്ടകൻ പാടവും മേഞ്ഞു നടക്കുന്ന പൂവാലികളും ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന എന്റെ ഗ്രാമവുമായി ബന്ധപ്പെട്ട ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യം കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും രാധികാ തിലകും പാടിയത്. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

സ്മൃതി മധുരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം.

0: മറ്റൊരു പശ്ചാത്തലത്തിലെ ഗാനങ്ങളുമായി സ്മൃതിമധുരം ഇനി നാളെ രാവിലെ 8:35 കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ വയോജനങ്ങൾക്കായുള്ള യോഗ. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
3: വാർദ്ധക്യം ഒരു സാധാരണവും അനിവാര്യവുമായ ജൈവിക പ്രതിഭാസമാണ്. പ്രായമായവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും 1 ഒക്ടോബർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര വയോജന ദിനമായി ആഘോഷിക്കുന്നു. അത്ഭുതകരമായ വേഗത്തിൽ ലോകം മുന്നോട്ട് ചലിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊപ്പം പോകുന്നതിന് പലപ്പോഴും മുതിർന്ന പൌരന്മാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. മാത്രവുമല്ല, ഇനിയും നിറവേറ്റപ്പെടാനാവാത്ത ആഗ്രഹങ്ങളും വന്നു ചേർന്നേക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പേടിയും അരക്ഷിതാവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങളും അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലും കുടുംബത്തിലെ പ്രാധാന്യം നഷ്ടപ്പെടലും എല്ലാം അവരുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാക്കുന്നു. ഏകാഗ്രതയും ഓർമ്മക്കുറവും സന്ധിവേദനകളും പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇതുകൊണ്ടുതന്നെ വാർദ്ധക്യത്തിലും വ്യായാമം അത്യാവശ്യമാണ്. അവയവ ബലഹീനത, മാനസിക പിരിമുറുക്കം, വാർദ്ധക്യജന്യ രോഗങ്ങൾ, ഉറക്കക്കുറവ്, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വ്യായാമം മികച്ച ഒരു പരിഹാരമാണ്. യാതൊരുവിധ ദോഷവശങ്ങളുമില്ലാത്ത, ചിലവ് കുറഞ്ഞ ഒരു സമഗ്രമായ ജീവിത രീതി എന്ന നിലയിൽ യോഗ വാർദ്ധക്യം മനോഹരമാക്കുവാനും ആസ്വാദ്യകരമാക്കുവാനും ആരോഗ്യത്തോടെ ഇരിക്കുവാനും സഹായിക്കും. ഒരു വ്യക്തിയുടെ സൈക്കോഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള യോഗയുടെ കഴിവ് വിവിധ ശാസ്ത്രീയ പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാഹ്യമായ നിരവധി സമ്മർദ്ദങ്ങൾക്കിടയിലും സമാധാനമായും സ്വസ്ഥമായും നിലകൊള്ളാൻ ഈ ശക്തമായ പൗരാണിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. യോഗയിലെ യമം, നിയമം, ആസനം, പ്രാണായാമം തുടങ്ങിയ ബഹിരംഗ പരിശീലനങ്ങൾ സാമൂഹികവും ശാരീരികവുമായ ആരോഗ്യം ഉണ്ടാകുവാൻ സഹായിക്കുമ്പോൾ, പ്രത്യാഹാരം, ധാരണ, ധ്യാനം പോലുള്ള അന്തരംഗ പരിശീലനങ്ങൾ മാനസികവും ആത്മീയവുമായ ആരോഗ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ യോഗയുടെ തത്വചിന്തയെക്കുറിച്ചുള്ള അറിവ് ആന്തരിക സമാധാനവും സമത്വവും വികസിപ്പിക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു. ഇത് ചിലവ് കുറഞ്ഞതും മറ്റ് ഔഷധ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുവാൻ സാധിക്കുന്നതും കൊണ്ടുതന്നെ രോഗികൾക്ക് വളരെ പ്രയോജനകരവും ആകുന്നു. മുതിർന്നവർക്കായി ഗ്രൂപ്പ് യോഗ ക്ലാസുകളാണ് നല്ലതെങ്കിലും യോഗ പരിശീലനം ആരംഭിക്കുന്നതിന് മുമ്പ് വിശദമായ ഒരു കൗൺസിലിംഗ് നടത്തി ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യോപദേശം തേടുകയും ചെയ്യണം. പ്രായമായവർക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന ഫോബിയകൾ നീക്കം ചെയ്യുന്നതിനും ആത്മവിശ്വാസം നേടുന്നതിനും ആവശ്യമായ ശാരീരിക പിന്തുണ നൽകുന്നതിനും സമപ്രായക്കാരുമായി ഉല്ലസിക്കുന്നതിനും വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നതിനും കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും ഗ്രൂപ്പ് യോഗ ക്ലാസുകൾ ഉപകരിക്കും. തുടക്കക്കാർക്ക് പതിയെ കൈവീശിയുള്ള നടത്തവും ചെയർ യോഗയും പരിശീലിക്കാവുന്നതാണ്. പേശികൾക്കും സന്ധികൾക്കും അയവ് തരുന്ന, കൈകാലുകൾ മടക്കി നിവർത്തി ചെയ്യുന്ന ചെറിയ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും പ്രാണായാമവും ധ്യാനവും എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ശരീരവും പ്രാണനും ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധവും യോഗ സൈക്കോളജിയും ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാ ആളുകൾക്കും എല്ലാ പരിശീലനവും ഒരുപോലെ ചെയ്യാൻ കഴിയില്ല. അതിനാൽ ശാരീരിക പരിമിതികൾ മനസ്സിൽ വച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന പരിശീലനത്തിൽ ആവശ്യമായ മെച്ചപ്പെടുത്തലുകളും പരിഷ്കാരങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ വിശ്രമം നൽകുന്നതിനും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസവും 20 മിനിറ്റെങ്കിലും യോഗയ്ക്കായി മാറ്റിവെക്കുക. കഴിവതും ഒരേ സ്ഥലത്തും ഒരേ സമയത്തും യോഗ പരിശീലിക്കുന്നതും എല്ലാ ദിവസവും മുടങ്ങാതെ 2 നേരവും പ്രാണായാമം ചെയ്യുന്നതും വളരെ പെട്ടെന്ന് വിഷമതകൾ ഒഴിവാക്കുവാനും ആരോഗ്യം തിരിച്ചുപിടിക്കാനും സന്തോഷവും സമാധാനവും ഉണ്ടാക്കുവാനും സഹായിക്കും. പ്രായമായവർക്കായി ഒരു ഭക്ഷണക്രമം യോഗ ഗ്രന്ഥങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കുന്നില്ലെങ്കിലും യോഗ പരിശീലനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ഹഠയോഗ ഗ്രന്ഥങ്ങൾ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. മാനസികാവസ്ഥയും ചിന്തയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സത്വഗുണപ്രധാനവും മിതവുമായ ഭക്ഷണം ആനന്ദകരമായ നിലനിൽപ്പിന് നല്ലതാണെന്ന് യോഗശാസ്ത്രവും ആയുർവേദവും പറയുന്നു.

0: വയോജനങ്ങൾക്കായുള്ള യോഗ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം അൽഫോൺസ്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
6: ഒരു ഗാനം കൂടി കേൾക്കാം. രാവണപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീരാമും സ്വർണലതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി നാഷണൽ ടാസ്ക് ഫോഴ്സ്

0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, വിവേചനങ്ങൾ തുടങ്ങിയവ പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി വിവിധ മേഖലകളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ മെന്റൽ ഹെൽത്ത് ഓഫ് സ്റ്റുഡന്റ്സ്. ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി ശാക്തീകരണം, വനിതാ ശിശുവികസനം, നിയമ നീതി തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ ഈ പദ്ധതിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ടാസ്ക് ഫോഴ്സിന്റെ കൺവീനർ. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കും നോഡൽ ഓഫീസർ. സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ടോ എന്നതിനെപ്പറ്റി പരിശോധന നടത്തുകയാണ് ടാസ്ക് ഫോഴ്സ് ചെയ്യുന്നത്. ഇത്തരം കാരണങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതും ഗൌരവമായി കാണേണ്ട വിഷയമാണ്. റാഗിംഗ്, ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, ലൈംഗിക പീഡനം, അക്കാദമികപരമായ സമ്മർദ്ദങ്ങൾ, മാനസികാരോഗ്യം, ഗോത്രവർഗ സംബന്ധിയായ വിവേചനം, ശാരീരിക മാനസിക വൈകല്യങ്ങൾ തുടങ്ങി അനേകം കാരണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവേചനങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നുണ്ടോ എന്നതും പരിശോധിക്കുകയാണ് ഇത്തരം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ ഡോക്ടർ സുജിത് എൻ തമ്പി.
1: ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പലവിധ സമ്മർദ്ദങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭാഗമായി മാനസികമായി തകർന്നു പോകുന്ന കുട്ടികൾ ആത്മഹത്യ എന്ന കുറുക്കുവഴി തിരഞ്ഞെടുക്കുന്ന പ്രവണത രാജ്യത്ത് ഏറി വരികയാണ്. ഈ വിഷയം പഠിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക സംഘം ഫീൽഡ് വിസിറ്റ് നടത്തി അതിനുശേഷം സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് ഈ പ്രശ്നത്തിന്റെ ഗൗരവമായ ഇരുണ്ട ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ക്യാമ്പസുകൾ ഇനിയും ഏറെ ജനാധിപത്യവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ഫ്യൂഡലിസത്തിന്റെ കറകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലും ക്യാമ്പസുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. സൗഹാർദ്ദപരമായ പഠന അന്തരീക്ഷം ഒരുക്കി നമ്മുടെ ക്യാമ്പസുകളെ ആധുനികമാക്കേണ്ട ചുമതല നമ്മൾ ഏവർക്കുമുണ്ട്. ദുർബലരായവരെ ചേർത്തു പിടിക്കുന്ന മാനവികത നമ്മുടെ സംസ്കാരത്തിലും വ്യവഹാരത്തിലും ബോധപൂർവം നടപ്പാക്കേണ്ടതുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിലെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് അനന്തമായ പിന്തുണ നൽകി കൊണ്ടുവരേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ജാതി, മതം, നിറം, പ്രദേശം, ഭാഷ തുടങ്ങി നിരവധി വിഷയങ്ങളിലെ അതിക്ഷേപങ്ങളും വേർതിരിവുകളും മാനസിക ആരോഗ്യം കുറഞ്ഞവരെ എന്ന പോലെ തന്നെ മാനസിക ആരോഗ്യം ഉള്ള കുട്ടികളെ പോലും തകർത്തു കളയുന്നു. ഭാവി ഭാരതം കെട്ടിപ്പടുക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ശാരീരികവും ബൗദ്ധികവുമായ ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യവും പരമപ്രധാനമാണ്. വികസിത രാജ്യമാകാൻ കുതിക്കുന്ന ഇന്ത്യയുടെ വികസനം കിതയ്ക്കാതെ സുസ്ഥിരത ഉള്ളതാവണമെങ്കിൽ മാനസിക ആരോഗ്യം ഉള്ള ഒരു യുവജനതയുടെ അടിത്തറ അനിവാര്യമാണ്. അതിനായുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ മഹത്തായ പ്രവർത്തനങ്ങൾ പ്രതീക്ഷ ഉളവാക്കുന്നതാണ്.
0: വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെ ഗ്രഹാന്തരീക്ഷവും അവിടെ നിന്നും കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളും അധ്യാപകർ മനസ്സിലാക്കി വേണം കുട്ടികളോട് പെരുമാറാൻ. വീടുകളിലെ സാഹചര്യങ്ങൾ കുട്ടികൾക്ക് അനുകൂലമായ മാനസിക അവസ്ഥയാണോ ഉണ്ടാക്കുന്നതെന്ന് അധ്യാപകർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മോശം ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോളേജിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പലരും. ഇത്തരം കാര്യങ്ങളെല്ലാം ഭയമില്ലാതെ അവരുടെ അധ്യാപകരോട് തുറന്നു പറയാൻ കഴിയണം, അതല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനോട്. വിദ്യാർത്ഥികളുടെ ഇടയിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം മാനസികമായ പക്വത ഇല്ലായ്മയാണ്. ഒരു വ്യക്തിയുടെ മാനസികവും സാമൂഹികവും വൈകാരികവുമായ മെച്ചപ്പെട്ട അവസ്ഥയാണ് മാനസികാരോഗ്യം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. സ്റ്റുഡന്റ് കൌൺസിലറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സിന്ധു ബി കെ.
2: നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിവിന്റെയും വളർച്ചയുടെയും കേന്ദ്രങ്ങളാണ്. എന്നാൽ സമീപകാലത്തായി നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ജാതീയമായ വിവേചനം, റാഗിംഗ്, പഠനഭാരം, ഒറ്റപ്പെടൽ തുടങ്ങിയ കാരണങ്ങളാൽ നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക് തള്ളപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും ആത്മഹത്യകൾ പൂർണ്ണമായും തടയുന്നതിനുമായി ഒരു ദേശീയ കർമ്മസമിതി, നാഷണൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ കേവലം വിദ്യാഭ്യാസപരമല്ല, മറിച്ച് അത് സാമൂഹികവും മാനസികവുമായ തലങ്ങളിലേക്ക് വേവിച്ചു കിടക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പ്രാദേശികതയുടെയും പേരിൽ നടക്കുന്ന വിവേചനങ്ങൾ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. ഒപ്പം മാറുന്ന കാലത്തിനനുസരിച്ചുള്ള റാഗിങ്ങിന്റെ പുതിയ രൂപങ്ങളും വിദ്യാർത്ഥികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തെ നേരിടാൻ സർക്കാർ നിയോഗിച്ച ദേശീയ കർമ്മസമിതിയുടെ പ്രസക്തി വളരെ വലുതാണ്. സമിതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ കർമ്മസമിതി ഒരു ബഹുമുഖ സമീപനമാണ് സ്വീകരിക്കുന്നത്. വെറുമൊരു ഔദ്യോഗിക സംവിധാനമല്ല ഇത്. ഇതിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? ഒന്ന്, മാനസികാരോഗ്യ വിദഗ്ധർ. വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ കൗൺസിലിംഗും ചികിത്സയും ലഭ്യമാക്കാൻ. രണ്ട്, വിദ്യാഭ്യാസ വിദഗ്ധർ. ക്യാമ്പസുകളിലെ പഠന അന്തരീക്ഷം സമ്മർദ്ദരഹിതമാക്കാൻ. മൂന്ന്, സാമൂഹിക നീതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ. ക്യാമ്പസുകളിൽ ജാതി മത വിവേചനങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താനും തുല്യനീതി ഉറപ്പാക്കാനും. നാല്, വിദ്യാർത്ഥി പ്രതിനിധികൾ. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഭരണകൂടത്തെ അറിയിക്കാൻ. കർമ്മസമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമിതി പ്രധാനമായും ഊന്നൽ നൽകുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ്. ഒന്ന്, പ്രതിരോധം, പ്രിവെൻഷൻ. റാഗിങ്ങും വിവേചനവും നടക്കാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക. ഓരോ ക്യാമ്പസിലും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി തങ്ങളുടെ പരാതികൾ അറിയിക്കാൻ കംപ്ലൈന്റ് സെല്ലുകൾ ശക്തിപ്പെടുത്തുക. രണ്ട്, മാനസിക പിന്തുണ, മെന്റൽ സപ്പോർട്ട്. വിദഗ്ധരായ കൗൺസിലർമാരുടെ സേവനം 24 മണിക്കൂറും ക്യാമ്പസുകളിൽ ലഭ്യമാക്കുക. മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള അവബോധം ക്ലാസുകൾ വഴി നൽകുക. മൂന്ന്, സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്. ജാതീയമോ ലിംഗപരമോ ആയ വിവേചനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക. പരാതികൾ വന്നാൽ കാലതാമസമില്ലാതെ അന്വേഷണം നടത്തുക. അതെ, ഓരോ വിദ്യാർത്ഥിയും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, നാളെയുടെ വാഗ്ദാനമാണ്. അവരുടെ മരണം ഒരു കേവലം സംഖ്യയല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക സംവിധാനത്തിന്റെ പരാജയമാണ്. ക്യാമ്പസുകൾ വിദ്യയുടെ മാത്രം കേന്ദ്രങ്ങളല്ല, അവ സ്നേഹത്തിന്റെയും സുരക്ഷിതത്തിന്റെയും ഇടങ്ങൾ കൂടിയായി മാറണം. ദേശീയ കർമ്മസമിതിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹപാഠികളുടെയും വലിയൊരു പിന്തുണ ഈ ലക്ഷ്യം നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ക്യാമ്പസുകൾ ഇനി ഒരു വിദ്യാർത്ഥിയുടെയും കണ്ണീർ വീഴാത്ത, ഭയമില്ലാത്ത ഇടങ്ങളായി മാറുമെന്ന് പ്രത്യാശിക്കാം.
0: അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പദ്ധതികൾ നിലവിലുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം. കേന്ദ്ര സർക്കാരിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ഹെൽപ്പ് ലൈനാണ് ടെലിമാനസ്. 144 16 അല്ലെങ്കിൽ 1-800-891-44-16 എന്നീ നമ്പരുകളിൽ വിളിച്ചാൽ ഏത് ഭാഷയിലും സേവനം ലഭ്യമാണ്. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 അല്ലെങ്കിൽ 0471-255-2056 എന്നിവയിൽ വിളിച്ചാലും മാനസികാരോഗ്യ സംശയങ്ങൾക്കും കൗൺസിലിംഗിനുമായി വിദഗ്ധരുമായി സംസാരിക്കാവുന്നതാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാനസിക ബുദ്ധിമുട്ടുകൾക്കും സഹായങ്ങൾക്കുമായി 1098 എന്ന നമ്പറിൽ 24 മണിക്കൂറും മലയാളത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുകയും വേണം. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സലീജ എ പി.
3: ചില പുഞ്ചിരിയുടെ പിന്നിൽ പെയ്യുന്ന വേദനയുടെ മഴ പലപ്പോഴും ചുറ്റുമുള്ളവര് കാണാതെ പോകാറുണ്ട്. നിറഞ്ഞ ക്ലാസ് മുറികളിലും ഏകാന്തതയുടെ തണുപ്പില് വിറയ്ക്കുന്ന മനസ്സുകൾ ഉണ്ടാവാം. ഒന്ന് ആശ്വാസം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ. ചിലപ്പോ ഒരു ചിരിയോടൊപ്പമുള്ള ചോദ്യം മാത്രം മതി, സുഖമാണോ എന്ന്. അവിടെ നമ്മൾ അവർക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ടാവാം. പരിഗണനയുടെ സന്തോഷം, ചേർത്ത് പിടിക്കലിന്റെ സന്തോഷം. പക്ഷെ മറ്റു ചിലരുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരുന്നതാവില്ല. അവർക്ക് ചിലപ്പോ അവരെ കേൾക്കാൻ ആളില്ലാത്ത അതിന്റെ പ്രശ്നമാവാം. അത്തരത്തിൽ ക്യാമ്പസുകളിൽ കേട്ടിരിക്കാനും പരിഹരിക്കാനും ആളുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ള ജീവനീ അധ്യാപകരുടെ ഇടപെടലുകൾ കോളേജുകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് മാസായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതുമല്ല, സ്ഥിരം ഫാക്കൽറ്റീസ് അല്ല, ഗസ്റ്റ് മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ കാലയളവിൽ അവര് കോളേജുകളിൽ ഉണ്ടാവുന്നില്ല. ഇത്തരത്തില് നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അക്കാദമിക സമ്മർദ്ദം ഉണ്ട്, അതില് മത്സരമുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതിലുള്ള താരതമ്യവും ഒക്കെ എപ്പോഴും വലിയ പ്രശ്നമായി മാറാറുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ജോലി ഏത് നേടണം, എങ്ങനെ നേടണം എന്നുള്ള സമ്മർദ്ദം, പ്രണയപരാജയങ്ങൾ പിന്നെ എപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഹോസ്റ്റൽ ജീവിതങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഇതിൽ ഹോം സിക്നസ്സും ഭക്ഷണ പ്രശ്നവും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ജാതി മത ലിംഗ വിവേചനങ്ങൾ ഇപ്പോഴും എപ്പോഴും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ തോന്നുന്നത് സോഷ്യൽ മീഡിയ മൂലമുള്ള താരതമ്യ ബോധമാണ്. അത് വലിയ തോതിൽ കുട്ടികളിലെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മെന്റൽ ഇൻലെസ്സിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യകളിലേക്കും ഒക്കെ നയിക്കപ്പെടാറുമുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്ന റാങ്കുകൾ സൃഷ്ടിക്കുന്ന ഇടങ്ങൾ മാത്രമായിട്ടല്ല നിലനിൽക്കേണ്ടത്. സുരക്ഷിതമായ മനസ്സുകളും ആത്മവിശ്വാസമുള്ള മനുഷ്യരുമാണ് അവിടെ വളരേണ്ടത്. അത്തരം ഇടമായിട്ട് അത് മാറണം. അതിനുവേണ്ടി മാനസികാരോഗ്യത്തിന് വലിയ രീതിയിൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കേൾക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും ആൾക്കാരില്ലാത്തതിന്റെ കുറവ് കൂടി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് സുപ്രീം കോടതി നിയോഗിച്ച NTF സംഘത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 സംസ്ഥാനങ്ങളിൽ 500,000+ വിദ്യാർത്ഥികൾ സഹായം തേടിയെങ്കിലും അതൊരു വലിയ സംഖ്യയാണ്. അത്തരം ആവശ്യക്കാരിലേക്ക് നമ്മൾ ഇനിയും എത്തേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതികൾ ഇനിയും ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങളും പദ്ധതികളും NTFനും സുപ്രീം കോടതിക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന ആശംസ.
0: ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന വസ്തുത അറിയാത്തവരില്ല. എങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമായുള്ള നൈമിഷിക തീരുമാനങ്ങൾ ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. അത് ഒഴിവാക്കുക എന്നത് സമൂഹത്തിന്റെ ഒരു കടമയും കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് വീട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുള്ള ആരോഗ്യപരമായ മികച്ച പ്രവർത്തനങ്ങൾ നാഷണൽ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലിമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളെ ഒരേ താളത്തിൽ കൂട്ടിയിണക്കുന്ന അപൂർവ വ്യക്തിത്വമാണ്. ഒരു വശത്ത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ തിരക്കേറിയ ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ അർബുദ രോഗികൾക്ക് സാന്ത്വനമേകുന്ന വൈദ്യശാസ്ത്ര വിദഗ്ധൻ, മറുവശത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് അരങ്ങുകളിൽ കഥകളിയുടെ വിസ്മയം തീർക്കുന്ന അനുഗ്രഹീത കലാകാരൻ ഡോക്ടർ കെ ആർ രാജീവാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത്. സ്വാഗതം. ഇപ്പോൾ ആഗ്നേയം എന്ന പുതിയ കഥകളി ആവിഷ്കാരത്തെ കുറിച്ചൊന്ന് പറയാം. അതാണല്ലോ ഏറ്റവും ഒടുവിലായി വന്ന പെർഫോമൻസ്. ഇപ്പം ഗ്രീക്ക് പുരാണത്തിലെ പ്രൊമിത്യൂസിന്റെ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു അവതരണമായിരുന്നല്ലോ. ഇപ്പം ഇത്തരം പരീക്ഷണാത്മകമായ ഇടപെടലുകൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്?
4: ആഗ്നേയം തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്തുകാരനായിട്ടുള്ള കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന എനിക്കൊരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമുള്ള ഒരു വലിയ കഥകളിക്കാരന്റെ ഒരു സ്ഥാപനമുണ്ട്, അർജുന എന്ന് പറഞ്ഞു. അപ്പം ആ സ്ഥാപനത്തുമായിട്ട് ഞാൻ ഇടപഴകി തുടങ്ങിയിട്ട് ഏതാണ്ട് കഴിഞ്ഞൊരു 3-4 ചുരുങ്ങിയ വർഷങ്ങളായിട്ടുള്ളു. പക്ഷേ ഈ ഒരു വ്യക്തി എന്നെ വല്ലാതെ സ്വാധീനിച്ചു പോയി. കാരണം പാലക്കാട് ജനിച്ച് വളർന്ന് തിരുവനന്തപുരത്ത് വന്ന് ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത് ഇപ്പം ഏകദേശം 1000 കുട്ടികൾ അവിടെ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അറിയപ്പെടുന്ന ഒരു കലാകാരൻ അർജുൻ സുബ്രഹ്മണ്യൻ. ഞാനും ഒരു കലാകുടുംബത്തിൽ തന്നെ ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹവുമായിട്ട് വളരെ നല്ലൊരു അടുപ്പം ഉണ്ടാക്കാനും നിരവധി പരിപാടികളെല്ലാം ചെയ്യാനായിട്ട് വന്നു. അവിടെ വ്യത്യസ്തമായി എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങളൊരു 3-4 ഒരു കൃഷ്ണകുമാർ സാറ്, SBI ജോലി ചെയ്യുന്ന സാറ്, പിന്നെ അതുപോലെ തന്നെ മനോജ് കൃഷ്ണ എന്ന് പറഞ്ഞ ടെക്നോപാർക്കില് ജോലി ചെയ്യുന്ന ഒരു സാറ്, അങ്ങനെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് മനോജ് കൃഷ്ണ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയത്തിന് കൃഷ്ണകുമാർ സാർ അത് വരികളിലോട്ടാക്കി, സുബ്രഹ്മണ്യൻ ചേട്ടൻ അതിനെ ഒരു സംവിധാനം ചെയ്ത്, പിന്നെ ഞങ്ങളെല്ലാവുന്ന വിധം എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാവോ. വാസ്തവത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് നമ്മൾ അത്രയും നേരം നമ്മളെ തന്നെ മറന്നു പോവുകയാണ് ജീവിതത്തിൽ. അപ്പോൾ ആ കല എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനവും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു കലാകുടുംബത്തിൽ ഉള്ളൊരു മേന്മയും അത് തന്നെയാണ്. കലാകുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിലും ആ കലയിൽ കൂടി ഞാൻ അനുഭവിച്ച വളർന്ന ആളാണ്, അത് മാറിപ്പോവും. അപ്പം അങ്ങനെ അത്രയും ദിവസം ഞങ്ങൾക്കതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സങ്കടം വരുന്നത്. കാരണം ഇനി അടുത്തത് ചെയ്യാനായിട്ട് ആ ഒരു ഒത്തുകൂടലില്ലല്ലോ. കുറേ അനുഭവം, നല്ല നല്ല അനുഭവം.
3: സാധാരണ നമ്മുടെ തന്നെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ തിരഞ്ഞെടുക്കുക. പക്ഷേ ഇത് ഗ്രീക്ക് പുരാണത്തിലെ ഒരു പ്രൊമിത്യൂസ് എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് വേണ്ടി അഗ്നി കൊണ്ടുവന്ന ഒരു കഥാപാത്രത്തെയാണ് താങ്കൾ ചെയ്തത്. അപ്പോൾ അതിലെ ഒരു വെല്ലുവിളി എന്തായിരുന്നു പ്രധാനമായിട്ടും?
4: അത് തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ നമുക്ക് കൊട്ടാരക്കര തമ്പുരാനും കോട്ടയം തമ്പുരാനും ഉണ്ടായവരും ഇനിയും തമ്പി എല്ലാം എഴുതിയ ആട്ടക്കഥകൾ അതിനൊരു വ്യവസ്ഥാപിതമായ ഒരു ചിട്ടക്രമം ആചാര്യന്മാർ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇപ്പം പണ്ടത്തെ കാലമല്ല, നിലത്തിലിരുന്ന് വിളക്കിൻ്റെ വെളിച്ചത്തിൽ മാത്രം മൈക്കില്ലാതെ ഇങ്ങനൊരു കാലഘട്ടമല്ല ഇപ്പോൾ. അപ്പോൾ ഏതിനും അതിൻ്റെതായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ അതിൻ്റെ കൂടെ നമ്മൾ ചലിച്ചാലേ ആവുള്ളൂ. അപ്പോൾ അതിലോട്ട് വഴങ്ങാത്ത ഒരു കാര്യത്തിനെ എങ്ങനെ ഈ പുരാണ രൂപത്തിലേക്ക് ആക്കി നമ്മളുടെ ശാസ്ത്രീയ കലയിലേക്ക് കൊണ്ടുവരാം, അതിൻ്റെ ഒപ്പം തന്നെ കഥകളിയുടെ ശാസ്ത്രീയത ഒട്ടും വിട്ടുമാറാതെ നിൽക്കും വേണം, എന്നാൽ ആ കഥ വരും വേണം. മൂന്നാമത്തൊരു പ്രധാന കാര്യം, എന്ത് കഥ ചെയ്യുമ്പോഴും എൻ്റെ ഒരു അനുഭവത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കുവാനൊരു സന്ദേശം ഉണ്ടാവണം അതിൽ നിന്ന്. അപ്പോൾ ആ മനുഷ്യന് കിട്ടിയ ആ അഗ്നിയെ വെച്ച് മനുഷ്യൻ തന്നെ മനുഷ്യനാശിയെ നശിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ ഒരു ലേഖ

0: ഇങ്ങനെ എഴുതിയാലോ, ഒരു പുസ്തകം എഴുതിയാലോ ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ 1000 മടങ്ങാണ് ഒരു ദൃശ്യാവിഷ്കാരത്തിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളൊരു ദൃശ്യാവിഷ്കാരം സ്റ്റേജിൽ കാണുമ്പോൾ വളരെ പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തുക. ഈ പ്രൊമീത്യസിന്റെ കഥ പുതിയ കഥയല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത് ഈ അഗ്നി വളരെ ഒരു വലിയ രൂപമായി കാണിക്കുകയും പ്രൊമീത്യസിനെ കഴുകന്മാരെല്ലാം ആക്രമിക്കുന്ന ചെയ്യുമ്പോൾ ഒരു ലേഖനം വായിക്കുന്നതിന്റെ 10 മടങ്ങ് ഇരട്ടിയാണ് അത് വരുന്നത്. അപ്പൊ അർജുന എന്ന് പറയുന്ന സ്ഥാപനം വാസ്തവത്തിൽ ഒരു കുടുംബമാണ്. അവിടെ അച്ഛനും അമ്മയും മക്കളും പോലെയാണ് ഞങ്ങൾ എല്ലാവരും ഇടപഴകുന്നത്. ആ ഒരു കൂട്ടായ്മയിൽ നിന്ന്, സന്തോഷത്തിൽ നിന്ന് നല്ലൊരു ആവിഷ്കാരം ഉണ്ടായി എന്നുള്ളത്.
1: സാർ പറഞ്ഞ പോലെ സമൂഹത്തിന് നൽകാൻ ഒരു സന്ദേശം ആ കഥയ്ക്ക് ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. മനുഷ്യന് വേണ്ടിയിട്ട് അഗ്നി കൊണ്ടുവന്ന പ്രൊമീത്യസ് മനുഷ്യരാൽ തന്നെ അവഹേളിക്കപ്പെട്ട് അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളാൽ ശിക്ഷിക്കപ്പെട്ട് അവസാനം വളരെയധികം വേദനാജനകമായ മരണത്തെ വരിക്കുന്ന ഒരു കഥയാണ്. അപ്പം സാറ് പറഞ്ഞതുപോലെ അതിന്റെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് പല വെല്ലുവിളികളും ഉണ്ട്. ഇപ്പം കഥകളി സംഗീതത്തിന് അതിൻ്റെതായിട്ടുള്ള പരമ്പരാഗത ശീലുകളും സംഗീതവും ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ തന്നെ പേരുകൾ നമ്മൾ വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ പ്രൊമീത്യസ്, സിയൂസ്, ഇതിനെല്ലാം നമ്മൾ കഥകളിയിലോട്ട് കൊണ്ടുവരുമ്പം അതിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ പേര് വ്യത്യസ്തപ്പെടുത്തണം, സംഗീതം അതിനനുസരിച്ചാകണം. നമ്മുടെ പരമ്പരാഗത സംഗീതം ഗ്രീക്ക് മിത്തോളജിയിലെ കഥാപാത്രങ്ങളെ നമ്മൾ ആവാഹിക്കുമ്പോൾ ആ സംഗീതവുമായിട്ട് ഒത്തുപോകുന്നതാണോ, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ഇത് പുതിയതായി നമ്മൾ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾക്ക് അമരമൗലി എന്ന സിയൂസിന് പേര് കൊടുക്കുക, പ്രൊമീത്യസിന് പ്രഗതിശീലൻ എന്ന് കൊടുക്കുക, അദ്ദേഹത്തിന്റെ അനിയന് എപ്പിമെത്തിയസ് എന്ന് പേര് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ വരികളും പുതുതായി സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഈ കഥകളി എന്ന് പറയുന്ന കലാരൂപത്തിന്റെ പ്രത്യേകത തന്നെ ഇതൊരു കൂട്ടായ്മയാണ്. ഒരിക്കലും കഥകളി ഒരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് നന്നാവുന്നതല്ല, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പ്രഭാവം ഇല്ലായ്മ കൊണ്ട് മോശമാവുകയുമില്ല. കഥകളി ഒരു ടീം വർക്കാണ്, ഒരു ഒത്തുചേരലിന്റെ കലയാണ്. അപ്പോൾ നമ്മളൊരു വരി എഴുതുമ്പോൾ അതൊരു പ്രത്യേക താളത്തിൽ പിടിച്ച് ആ വരി പറയുമ്പോൾ അതിലവിടെ ചേരായ്മ വരികയാണെങ്കിൽ ആ സംഗീതം അതിനനുസരിച്ച് ചേർക്കുന്ന ആ കലാകാരന് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പം ഇതിൽ പാടിയത് കലാനിലയൻ രാജീവൻ എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കറുമാണ്. അപ്പോൾ അവരവിടെ അതിന് സംഭാവന കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനം ചെയ്യുമ്പോൾ ഇപ്പോൾ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അത് സംവിധാനം ചെയ്തു, കൂടെ തന്നെ രംഗക്രിയകൾ ചെല്ലുമ്പോൾ അതിന് ചെണ്ട വായിച്ച കലാമണ്ഡലം കൃഷ്ണദാസ് സാർ അദ്ദേഹത്തിന് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാവും. മദ്ദളം ചെയ്യുന്ന ആൾക്കാർക്ക് സംഭാവന കൊടുക്കാനുണ്ടാവും. ഈ അഗ്നി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എങ്ങനെ വേഷം കൊടുക്കണം, ഒരു പക്ഷെ ഒരു ചുട്ടി കലാകാരൻ മാർഗി രവീന്ദ്രൻപിള്ള വിഷ്ണു, അപ്പൊ അവരുടെ സംഭാവനകൾ ഉണ്ടാവാം. ഈ ഒരു കഴുകന്റെ വേഷം വരുമ്പോൾ അതിന്റെ ഉടുത്തുകെട്ട് എങ്ങനെ വേണം, അണിയറ കലാകാരൻ ഉണ്ടാവാം. ഈ തെരശ്ശീല പിടിപ്പോ സ്വർഗത്തിൽ നിന്ന് പ്രൊമീത്യസും സഹോദരനും കൂടി വരിക, ഭൂമിയിൽ നിന്ന് മനുഷ്യനെ കാണുക. അപ്പൊ ഇതെങ്ങനെ സ്വർഗത്തിൽ ഇവർ നിൽക്കുന്നു, താഴെ ഭൂമിയിൽ മനുഷ്യൻ നിൽക്കുന്നു എന്ന് സംവിധാനം ചെയ്യുമ്പോൾ അവിടെ തെരശ്ശീല പിടിക്കുന്നതിലെ
1: ഉയർച്ചതാഴ്ചകൾ
0: ഉണ്ടാവും, അവർ പിടിക്കുന്നതിന്റെ സ്ഥാനത്തിന് പ്രസക്തി ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് അപകടമായാൽ ഈ ദൃശ്യാവിഷ്കാരം മൊത്തത്തില് മോശമായി പോകും. അപ്പൊ അവിടെയാണ് ഇതിന്റെ ആ ഒരു യോജിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അവകാശപ്പെടുന്ന കാര്യമല്ല, അത് ആ കുടുംബത്തിന്, ഇവരെല്ലാം ചേർന്നിട്ടുള്ള ആ കുടുംബത്തിന് അവകാശപ്പെടുന്നു.
1: കേവലം വിനോദത്തിനപ്പുറം ആത്മസംതൃപ്തിക്കായിട്ടാണ് കലയെ ഉപാസിക്കുന്നതെന്ന് ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കഥകളിയിലേക്ക് എത്തുന്നത്? നേരത്തെ പറഞ്ഞു കലാകുടുംബമാണ്, അതിന്റെ ഒരു പശ്ചാത്തലം പറയാമോ?
0: അതെ, തീർച്ചയായിട്ടും ഞാനൊരു കലാകുടുംബത്തിൽ, അച്ഛൻ കഥകളിക്കാരനായിരുന്നു, കലാനിലയൻ രാഘവൻ എന്ന പേര്. അച്ഛനിപ്പോ 91 വയസ്സായി. ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം കൂടൽ മാണിക്യസ്വാമിയുടെ തൊട്ടടുത്ത്. അച്ഛന് ഉണ്ടായ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്കൊക്കെ കാണുന്ന പോലെ അച്ഛന് ആരും ഉണ്ടായിരുന്നില്ല. ഞാനത് ഗുണം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുനാള് മുതല് ആ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിന്റെ പടപൊരുതലിൽ അച്ഛൻ ആദ്യത്തെ ഒരു കൂട്ട് വരുന്നത് അമ്മയാണ്, ഭാര്യയായിട്ട് അമ്മയാണ് വരുന്നത്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയും, എന്റെ ഭാര്യയും അമ്മയും മകനും മകളും സഹോദരിയും എല്ലാം സരസ്വതിയാണ് എന്ന് പറയും. ഞങ്ങൾ 4 മക്കളാണ്, എനിക്ക് 3 സഹോദരിമാരും, ഞാൻ 4-ാമത്തളാണ്. അപ്പോ അമ്മ കാഥികയായിരുന്നു കഥാപ്രസംഗം വെച്ചാൽ, ഇപ്പോൾ കാണുന്ന ആ ഒരു ഭാഗമല്ല, ഹരികഥ അതിപ്പോൾ വളരെ ചുരുക്കമാണ്. അമ്മ ഹരികഥാ കലാകാരിയായിരുന്നു സരസ്വതി അമ്മ എന്ന് പറയും. എൻ്റെ മൂത്ത സഹോദരി വളരെ നന്നായിട്ട് അക്ഷരശ്ലോകം ചൊല്ലായിരുന്നു. ചേച്ചി കണക്ക് ടീച്ചറായിരുന്നു, ചേച്ചി റിട്ടയർ ചെയ്തു. 2-ാമത്തെ സഹോദരി ജയശ്രീ, ചേച്ചി ഭരതനാട്യവും കഥകളിയും ഒക്കെ ചെയ്യുമായിരുന്നു. ചേച്ചി ഇപ്പോൾ കാർഷിക വികസന ബാങ്കിലെ മാനേജറാണ്. 3-ാമത്തെ സഹോദരി ജയന്തി, ചേച്ചി ചെയ്യാത്തതൊന്നുമില്ല, ഭരതനാട്യം മോഹിനിയാട്ടം. എന്റെ സത്യം പറഞ്ഞ വലിയൊരു പ്രചോദനം ചേച്ചിയാണ്. ചേച്ചി കാലടിയിൽ സംസ്കൃത കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്.

0: പിന്നെ നാലാമത് ഞാനും. അപ്പോ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ കയ്യിലുള്ളത് മൃതംഗമാണ്. ഞങ്ങളെ ഈ മക്കളും അച്ഛനും അമ്മയുള്ള ഈ കുടുംബത്തിലേക്ക് എന്റെ രണ്ടാമത്തെ സഹോദരിയുടെ ഭർത്താവായിട്ട് വരുന്നത് കലാനിലയം ഗോപി. ഞാനിന്ന് കലയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കലാനിലയം ഗോപിയാണ്.
1: കഥകളി എല്ലാം നൽകുന്നു ചികിത്സാ മുറിയിലെ ഏകാഗ്രത, രോഗം നിർണയിക്കുമ്പോൾ ഉണ്ടാകേണ്ട കൃത്യത, രോഗിയെ കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട ക്ഷമ, വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ധാർമ്മികതയും നിഷ്ഠയും തുടങ്ങി കഥകളിയിലെ ജീവിതം, ശാസ്ത്രീയത എല്ലാം ഈ കലാരൂപം നൽകുന്നതായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കഥകളി വേഷം കെട്ടിയാടുമ്പോൾ ലഭിക്കുന്ന ഊർജം എങ്ങനെയാണ് ഒരു ഓങ്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ താങ്കളെ സ്വാധീനിക്കുന്നത്?
0: ഓങ്കോളജി എന്ന് പറയുന്ന ഒരു തൊഴില്, നമ്മളിപ്പോ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, എത്രയൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ധൈര്യമുണ്ടെങ്കിലും വളരെ സമാധാനമായി പോകുന്ന ഒരു വീട്ടിൽ, ഇപ്പം ഇന്ന് തന്നെ നമ്മൾ വീട്ടിലോട്ട് വൈകുന്നേരം ചെന്ന് കയറുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക്, അച്ഛനാവട്ടെ മകളാവട്ടെ മകനാവട്ടെ, ഒരു ക്യാൻസർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എത്ര ധൈര്യമുള്ള ആളൊന്ന് പതറിപ്പോവും. അപ്പം ആ പതർച്ചയിൽ കൂടി ഒരു കുഞ്ഞിനെയും കൊണ്ട് ബ്രെയിൻ ട്യൂമറായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു അച്ഛനമ്മ, അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തി, ഇവർക്ക് ഒരു 70% ഊർജം കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ 700% ഊർജം വേണം. എന്നാലേ ഒരു 70 എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് എൻ്റെ കയ്യിൽ 40 ഉള്ളുവെങ്കിൽ ഞാൻ എന്താ കൊടുക്കുക? ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം അവര് നിങ്ങൾ തളരരുത് എന്ന് വാക്കാൽ പറഞ്ഞ് അവരുടെ കൂടെ ഒരാളായി ഞാനുണ്ട് നിങ്ങൾക്ക് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട്. ഇത് കൊടുക്കണമെങ്കിൽ എനിക്ക് നല്ല കുടുംബം വേണം, എനിക്ക് നല്ല മനസ്സ് വേണം, എനിക്ക് നല്ല ശരീരം വേണം, എന്നാൽ മാത്രമേ എനിക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ഒരു തലത്തിലോട്ടൊക്കെ എന്നെ എത്തിക്കുന്നതിന് ഞാൻ അഭ്യസിച്ച ഈ കലകളെല്ലാം, കഥകളി ആയിക്കോട്ടെ മൃദംഗം ആയിക്കോട്ടെ, എല്ലാ കലകളും വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒ പിയിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് എന്നെ കാണുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികളൊക്കെ സാറിന് ഇന്നലെ കഥകളി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഊർജം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മളെല്ലാം മറക്കുകയാണ്. ഇപ്പോൾ ഒരു അമ്പലത്തിലോട്ട് ചെല്ലുന്നു, ആ അമ്പലത്തിൽ കുളത്തിൽ കുളിച്ച്, തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം, ഒരു ആശുപത്രി അന്തരീക്ഷമല്ല അവിടെ. അവിടെ ഞാനും ഗുരുവായൂരപ്പനും ദേവിയും ഒക്കെ തമ്മിലുള്ള ഒരു സംവേദനമാണ് നടക്കുന്നത്. അപ്പം ആ ചെയ്യുന്ന കഥ, ആ കഥയിലെ വേഷം, അർജുനനായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ, ഞാൻ അതിലങ്ങ് പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു 2-3 ലീവ് എടുത്ത ഒരു പ്രതീതിയാണ് ഒരു കഥകളി കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോരുമ്പോൾ. കാരണം അത്രയും നേരം ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. അപ്പം ഈ ഒരു പ്രതീതിയിൽ നിന്ന് ഞാനൊരു വെക്കേഷൻ കഴിഞ്ഞ പോലെയാണ് അടുത്ത ദിവസം ഓപ്പിയിലോട്ട് ചെല്ലുന്നത്. അതെന്നെ കണ്ടമാനം സഹായിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഡോക്ടറിനെ കേൾക്കാൻ ആഗ്രഹമുള്ള ആദ്യത്തെ പാട്ട് ഏതാണ്?
0: നമ്മൾ തുടങ്ങിയത് കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഏറ്റവും ജീവിതത്തിൽ വില കൽപ്പിക്കുന്നത് കുടുംബത്തിനെയാണ്. കാരണം അടിസ്ഥാനം അതാണ് എന്നാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അച്ഛൻ്റെ പേര് രാഘവൻ എന്നാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 1993 ഇറങ്ങിയ മമ്മൂട്ടിയുടെ വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു സിനിമയാണ്. അതിനപ്പുറം ആ കഥാപാത്രത്തിൻ്റെ പേരും രാഘവൻ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിൽ ആ കഥാപാത്രം ആ കുടുംബത്തിലെ എല്ലാവരെയും തണലിൽ നിർത്തി പരിപോഷിച്ച് പോരുമ്പോൾ ഇടയ്ക്ക് അറിയാതെ തന്നെ സഹോദരന്മാരിൽ നിന്നും അവരിൽ നിന്നൊക്കെ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ വേദന, അത് അലയും കാറ്റിൻ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു, അത് അന്നത്തെ കാലത്ത് ഞാൻ ആ കഥാപാത്രത്തിന് അച്ഛനോട് വെച്ച് താരതമ്യപ്പെടുത്തി ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഗദ്ഗദണ്ഡമായിട്ട് ആ ഒരു ഇതുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ആ പാട്ടാണ്. അത് രചിച്ചിരിക്കുന്നത് കൈതപ്രമാണ്, SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ യേശുദാസാണ് അത്.
1: ഓക്കെ, നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു

0: ക്ലിനിക്കൽ ഓങ്കോളജി തിരഞ്ഞെടുക്കാനുണ്ടായ പ്രചോദനം എന്താണ്? അപ്പൊ എങ്ങനെയായിരുന്നു ആർ സി സിയിലോട്ടുള്ള യാത്ര?
1: തീർച്ചയായിട്ടും ദൈവനിഷ്ഠയം മാത്രമല്ലാതെ ഞാനായിട്ട് മനഃപൂർവ്വം തീരുമാനിച്ചതൊന്നുമല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥകളിക്കാരൻ്റെയും കാഥികയുടെയും മകനായിട്ട് ജനിച്ച ഒരു കുട്ടിക്ക് ഈ തരത്തിലൊരു ഡോക്ടറാവുക അല്ലെങ്കിൽ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആവുക എന്നുള്ളതൊക്കെ ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് കുർമാണിക്കസ്വാമി എന്നെക്കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈശ്വരനാണ് എന്നേക്കാൾ നന്നായി അറിയുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ എന്നിൽ ഏൽപ്പിക്കുന്ന ജോലി എനിക്ക് പറ്റുന്നത് കൊണ്ടാണ് ഈശ്വരൻ എന്നെ ഏൽപ്പിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജില് കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് അച്ഛൻ കലാകാരന്റെ ജീവിതം അറിയാലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ജീവിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ പോകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഒഴിവ് സമയങ്ങളിലൊക്കെ പോവും, അവിടെയുള്ള ക്യാൻസർ രോഗികളുടെ കൂടെ കൂടും. ഒപ്പം അവിടെ അന്ന് ആ വിഭാഗത്തിന്റെ തലവനായിരുന്ന ഡോക്ടർ സുധാകരൻ സാറ് വളരെ വലിയ പ്രൊഫസറായിരുന്നിട്ടും കൂടി രോഗികളുടെ അടുത്ത് ഇടപഴകുന്ന രീതി, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിന്റെ കേരളത്തിലെ തന്നെ അതിന്റെ ഉപജ്ഞതാവ് എന്ന് പറയപ്പെടുന്ന രാജഗോപാൽ സാറ്, സാറ് താല്പര്യമുള്ള കുട്ടികളെ കൊണ്ട് ഈ ഹോം കെയർ അതിനൊക്കെ പോകും. സാറിന്റെ ലാളിത്യം

0: സാറ് അവരൊട്ടിടപഴകുന്ന സമ്പ്രദായവും എല്ലാം കണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇത് മതി. അന്നൊക്കെ ക്യാൻസർ വാർഡിലേക്ക് തന്നെ പോകാൻ ആൾക്കാർ പേടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ അതിൽ തന്നെ ആഗ്രഹിച്ചപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കണോ എന്ന് പറഞ്ഞ് എനിക്കൊരു കത്ത് വരുന്നത്. അതും ഈശ്വരനിശ്ചയമാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് വെല്ലൂർ പോകണമെന്ന് താല്പര്യം വന്നു. ഞാൻ സാറിൻ്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ വെല്ലൂർ പോയി. ഏകദേശം ഒരു കൊല്ലം അവിടെ ജോലി ചെയ്തപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. എന്തായാലും ഞാൻ തീരുമാനിച്ചു എനിക്കിത് തന്നെ വേണം. അങ്ങനെ എൻട്രൻസിന് വേണ്ടി പഠിച്ചു. വളരെ പെട്ടെന്നാണ്, തികച്ചും യാദൃശ്ചികമായിട്ട് തലേ ദിവസം ഞാൻ അറിയുന്നു പിറ്റേ ദിവസം RCC അപേക്ഷിക്കാനുള്ളതിൻ്റെ അവസാന തീയതി. അപ്പം അതും ഒരു ഈശ്വര ഭാഗ്യമാണ്. അന്ന് എനിക്ക് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ മാർഗമൊന്നുമില്ലായിരുന്നപ്പോൾ മുൻ MP ആയിരുന്ന പ്രൊഫസർ സാവിത്രി ലക്ഷ്മൺ ടീച്ചർ എന്നെ 2-tier AC ഒരുമിച്ച് കൊണ്ടുവരിച്ചു. അപ്പം ഇതൊക്കെ ഒരു ദൈവനിയോഗം പോലെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ RCC വന്നിട്ട് അന്ന് ഞാൻ വാസ്തവത്തിൽ ഇവിടെ ആദ്യം കൊടുക്കാനുള്ള ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. തികച്ചും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ബുദ്ധിമുട്ടുകളാണ് വാസ്തവത്തിൽ എന്നെ ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ എത്തില്ലായിരുന്നു. അപ്പോൾ അന്ന് RCC എനിക്ക് കിട്ടിയത് ദൈവനിയോഗമാണ്, അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു തന്നു ഇതൊന്നുമല്ല. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല. അച്ഛൻ എപ്പോഴും പറയും, മോനെ എനിക്ക് കഥകളി ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റും, പക്ഷെ ഇതൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. നീ നിന്റെ ഗുരുദാസന്മാരോട് ചോദിക്കുക, അവരോട് അറിയുക എന്നുള്ളത്. അപ്പോൾ എനിക്കിതൊന്നും വേണ്ടിയൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ എവിടെ നോക്കിയോ ഓരോ ശക്തികൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി എത്തിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിന് അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ അതിന് സഹായം വരും. അങ്ങനെ ഞാൻ തികച്ചും യാദൃശ്ചികമായിട്ടാണ് RCC എത്തിപ്പെട്ടത്.
1: അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിന് വെളിച്ചമാകാൻ പറ്റുന്നുണ്ടല്ലോ. പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ ബെസ്റ്റ് യൂത്ത് ഡോക്ടർ അവാർഡ്, റോട്ടറി ക്ലബ് എക്സലൻസ് അവാർഡ് തുടങ്ങിയ ബഹുമതികൾ താങ്കളെ തേടി വരുമ്പോൾ അത് രോഗികളെ പരിചരിക്കുന്നതിൽ ഇത്തരം അംഗീകാരങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നതായിട്ട്, അതായത് കുറച്ചും കൂടെ ഒരു പ്രചോദനം കിട്ടുന്നു, നമ്മൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നലും കൂടെ വരുമ്പോൾ അതെങ്ങനെയാണ് രോഗി പരിചരണത്തിൽ പ്രതിഫലിക്കുന്നത്?
0: വാസ്തവത്തിൽ അത് ഒട്ടും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാര്യം ഇത് തികച്ചും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഈ ബഹുമതികളെല്ലാം കലയിൽ എനിക്ക് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു പ്രചോദനം, പക്ഷേ രോഗി പരിചരണവും ഇതുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഞാനവിടെ വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ RCC ഗുരുനാഥന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ആശുപത്രിയിലെ ഏറ്റവും പ്രഥമ സ്ഥാനം അവിടുത്തെ ഡയറക്ടർക്കോ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനോ ഒന്നുമല്ല,
1: അവിടെ വരുന്ന
0: രോഗിക്ക് അവർ കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ എൻ്റെ മുമ്പിലിരിക്കുന്ന രോഗിയുടെയും കുടുംബത്തിൻ്റെയും അടിമാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി, ഇത്രയേ ഉള്ളൂ എനിക്ക് അവിടെ ജോലി. കാരണം പ്രവർത്തിക്കുന്നത് ഞാനല്ല, അത് ഈശ്വരനാണ്. ഈശ്വരൻ നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന അവരുടെ വേദന മാറണം, അവരുടെ കഷ്ടപ്പാട് മാറണം, അവര് നല്ല രീതിയിലാവണം എന്ന ചിന്തയും, അതിനുവേണ്ടി ശാസ്ത്രത്തിനെ എങ്ങനെ ഉപയോഗിക്കാം, ഈ ഒരു ചിന്തയും മുമ്പ് പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അതുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല. അവിടെ ഞാൻ സാധാരണ ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ളത്.
1: ക്യാൻസർ ചികിത്സയും കഥകളിയും ഒരുപോലെ സമഗ്രവും ശാസ്ത്രീയവുമായിട്ടുള്ള സമീപനം ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണല്ലോ. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളുടെയും ഒരു ബ്ലെൻഡിങ് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ സാറ് പറഞ്ഞു ഒന്ന് പ്രൊഫഷനാണ്, ഒന്ന് പാഷനാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വേർതിരിവുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു സമയത്ത് രണ്ടും ഒരു ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സമയം കൂടെ വരുമല്ലോ. എങ്ങനെയാണ് ആ കൂടിച്ചേരൽ സംഭവിക്കുന്നത്?
0: ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശാസ്ത്രമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ശാസ്ത്രീയ കല എന്ന് പറയുന്നത്. അപ്പം ഈ ശാസ്ത്രീയ കലകൾ അഭ്യസിക്കാൻ എനിക്ക് പറ്റി, അത് കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളത് വാസ്തവത്തിൽ വലിയ ഉപകാരമായി. ഈ ശാസ്ത്രീയ കലകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു വ്യക്തി കൃഷ്ണൻ കളിക്കുന്നു, തിരുവനന്തപുരത്തുള്ള ഞാൻ കൂടാർജുനൻ കളിക്കാം. എന്തുകൊണ്ടാണ്? അതിനൊരു ചിട്ടയുണ്ട്, അതിനൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എറണാകുളത്തുള്ള ഒരു വ്യക്തി പാട്ടുപാടാൻ ഇരുന്നാൽ എനിക്ക് കൂടെ ഇരുന്ന് മൃദംഗം വായിക്കാം കച്ചേരിക്ക്. കാരണം എന്താ? അതിനൊരു വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രീയ കല എന്ന് പറയുന്നത്. ഒരു വ്യക്തി ബ്രസ്റ്റില് ക്യാൻസറായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ അത് എങ്ങനെ അതിനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനൊരു ശാസ്ത്രമുണ്ട്. ആദ്യം അവരെ പരിശോധിക്കുക, അത് കഴിഞ്ഞ് അതിനു വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക, അത് കഴിഞ്ഞ് ബയോപ്സി ചെയ്യുക, ഇന്നതാണെങ്കിൽ ഇന്നത് ചെയ്യുക, ഇതിനൊരു വ്യവസ്ഥയുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ പഠിച്ച കഥകളിയും മൃദംഗവും മെഡിസിനും എല്ലാം വ്യവസ്ഥയിൽ കൂടെ, സമ്പ്രദായത്തിൽ കൂടെ ചിട്ടയിൽ കൂടെ പോകുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് നോക്കുമ്പോൾ രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. പക്ഷെ പുറമേ നിന്ന് മറ്റൊരു വ്യക്തിക്ക് നോക്കുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കുന്നു, ഇപ്പൊ കഥകളി നമുക്ക് ഡാൻസ് എന്ന് പറയാലോ, അല്ലെങ്കിൽ ഞാൻ കൊട്ടാൻ പോണു മൃതകത്തിനെ, നമ്മൾ മൃതകം വായിക്കുക എന്നാ പറയുക. അപ്പൊ അവര് നോക്കുമ്പോൾ മൃതകം കൊട്ടണു. പക്ഷെ ഡോക്ടർ എന്തൊക്കെയോ പുതിയത്, വാസ്തവത്തിൽ പുതിയതായിട്ട് ഒന്നും ചെയ്യുന്നില്ല അവിടെ ആ ഒരു വ്യവസ്ഥയിൽ കൂടെ. ഇപ്പോൾ ഒരു ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഇന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജിലുള്ള ഒരു രോഗിയേക്ക് ഞാൻ കൊടുക്കുന്ന ചികിത്സയും കോഴിക്കോട് ഡോക്ടർ ഇരുന്ന് ചികിത്സിക്കുന്നതും ഡൽഹിയിലിരുന്ന് ചികിത്സിക്കുന്നതും ഒരു വ്യവസ്ഥയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ദുര്യോധനം കളിച്ചാലും തിരുവനന്തപുരത്ത് ദുര്യോധനം കളിച്ചാലും ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ് ആസ്വദിക്കുന്നത് എന്ന് വെച്ചാൽ, ആ ചെയ്യുന്നതിൽ നമ്മളുടെ വ്യക്തി അതിൽ ആ കഥാപാത്രമാകുവാനായിട്ട് ചേർക്കുന്ന ഒരു സമ്പ്രദായം. എല്ലാവരും കൃഷ്ണൻ കെട്ടിക്കഴിഞ്ഞ കൃഷ്ണനാണെന്ന് കാണുന്നവർക്ക് തോന്നിക്കൊള്ളുന്നില്ല. മംഗളം തിരുമേനിയുടെ കൃഷ്ണനാണ് ഏറ്റവും പ്രസിദ്ധമായ കൃഷ്ണൻ. എൻ്റെ അച്ഛൻ്റെയും പ്രധാനപ്പെട്ട വേഷങ്ങളിലൊന്ന് കൃഷ്ണനായിരുന്നു. അച്ഛൻ എപ്പോഴും പറയും കൃഷ്ണനാണെന്ന് തോന്നണ്ടേ. അപ്പം നമ്മൾ വേഷം കെട്ടിയുണ്ട് മാത്രം കാര്യമില്ല. അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന് വളരെ ഉള്ള കാര്യമാണ് കൃത്യനിഷ്ഠ. ഗോപിച്ചേട്ടൻ എന്നെ കഥകളി പഠിപ്പിക്കുമ്പോൾ എന്നെ ആദ്യം പഠിപ്പിച്ചത് കഥകളിയല്ല, കാര്യം എൻ്റെ അളിയനാണ് എന്നെ കുഞ്ഞുനാള് പോലെ കൈപിടിച്ച് വളർത്തിയതാണ്. അപ്പൊ ചേട്ടൻ 9 മണിയെന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 10 മണിയാക്കാം, പക്ഷെ ചേട്ടൻ അത് സംഭവിക്കില്ല. 5 മിനിറ്റ് വൈകി എന്താന്ന് ചോദിക്കും. ഇതേ കൃത്യനിഷ്ഠയാണ് ഞാൻ വൈദ്യശാസ്ത്രത്തില് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്തും ആശുപത്രിയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മൃദംഗം അഭ്യസിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ കൊരമ്പ് സുബ്രഹ്മണ്യം തിരുമേനിയാണ് എന്നെ ആദ്യ ഇരിഞ്ഞാലക്കുടയിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൊടുവായൂർ രാധാകൃഷ്ണൻ മാഷ്. മൃദംഗം എന്ന് പറഞ്ഞ ശാസ്ത്രത്തിലെ കണക്കാണ്, ആ കണക്കിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ. അവിടെ 2, 1, 3 ആകാവൂ, അതിനപ്പുറത്ത് പറ്റില്ല. ഇതെല്ലാം തന്നെയാണ് ഒരു മരുന്നിന്റെ ഡോസ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എനിക്ക് കൂട്ടിച്ചേർക്കാൻ വ്യക്തിപരമായി എനിക്ക് വളരെ എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ അത് സന്തോഷമായിരുന്നു. പക്ഷെ പുറമേ നിന്നൊരു വ്യക്തി നോക്കുമ്പോൾ വ്യത്യസ്തതയുണ്ട്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ വിട്ടുപോവാതെ പറയേണ്ടുന്ന അല്ലെങ്കിൽ കേൾക്കേണ്ടുന്ന ഒരു പാട്ട് ജയചന്ദ്രന്റെയാണ്. ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ മറന്ന് എനിക്ക്, എന്റെ നാട്ടുകാരനാണ്, അദ്ദേഹം മറ്റൊരു തലത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും കുടൽമാണിക്യ സ്വാമിയുടെ ആശ്രിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്നിനി ശ്രുതി താഴ്ത്തി പൊങ്കുയിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അത് അഗ്നികുറിപ്പ് സാറിന്റെ വരികള് ദേവരാജൻ മാഷ്ടറെയാണ് സംഗീതം.

0: കഥകളി പരിശീലനമാണെങ്കിലും രോഗികളെ പരിചരിക്കുന്നതാണെങ്കിലും വളരെയേറെ സമയം വേണ്ടി വരുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ സാർ ഒരുപാട് സമയം ആശുപത്രിയിൽ ചെലവാക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു കഥകളി അരങ്ങിലെത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് അധ്വാനം പരിശീലനം ഒക്കെ വേണമല്ലോ. എങ്ങനെയാണ് ചികിത്സയും ചികിത്സക്കിടയിൽ കഥകളിയിൽ പ്രാക്ടീസിന് വേണ്ടുന്ന സമയവും ഒക്കെ മാനേജ് ചെയ്യുന്നത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ പേര് ജോസഫ് ടി ജോൺ എന്നാണ്, ഫോറൻസിക് വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു. ഒരിക്കൽ മാത്രം ഞാൻ അദ്ദേഹത്തിനോട് സമയം കിട്ടിയില്ല സാർ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ജീവിതത്തിൽ ഇന്നു വരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അന്ന് അദ്ദേഹം എന്നെ തിരുത്തിയത്, രാജീവ് അത് സമയം അതിന് കിട്ടണം എന്ന് രാജീവ് ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു പിഴവ് മാത്രമാണ് അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കഥകളി ചെയ്യണമെങ്കിലും മൃദംഗം വായിക്കണമെങ്കിലും ഒരു വൈദ്യന്റെ ജോലി ചെയ്യണമെങ്കിലും കഠിനാധ്വാനം ഇല്ലാതെ പറ്റില്ല. ഞാൻ അത് ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറത്ത് അതിൽ വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. അപ്പോൾ വൈദ്യം എങ്ങനെ കഥകളിയെ സഹായിച്ചു അല്ലെങ്കിൽ മൃദംഗത്തെ സഹായിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കഥകളി എന്ന് പറയുന്നത് തല മുതൽ കാല് വരെ ശരീരത്തിന്റെ നിയന്ത്രണമാണല്ലോ. പലപ്പോഴും ഒരു കുട്ടിയെ ശരീരം പാകപ്പെടുത്തിയെടുക്കാൻ കണ്ടമാനം ബുദ്ധിമുട്ട് വരാറുണ്ട് ഗുരുനാഥന്മാർക്ക്. ആ ബുദ്ധിമുട്ടുകൾ എനിക്കിതിൻ്റെ ശാസ്ത്രം അറിയുമ്പോൾ എന്താണ് അതിൽ നിന്ന് അവിടോട്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഗുരുനാഥനും, മൃദംഗം പഠിപ്പിച്ച രണ്ട് ഗുരുനാഥന്മാരായിക്കോട്ടെ, കഥകളി പഠിപ്പിച്ച കോച്ചനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇന്നേ വരെ ഒരു ക്ലാസ് പോലും പഠിക്കാനുള്ളത് മുടക്കി കല പഠിക്കാൻ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ കൊരമ്പ് തിരുമേനിയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്, ഒരിക്കലും പേന പിടിക്കുന്ന കൈയുടെ ശക്തി മൃദംഗം വായിക്കുമ്പോൾ കിട്ടുന്ന വിരലുകൾക്ക് വന്നോളണമെന്നില്ല എന്ന്. അപ്പോൾ ഈ ഒരു തരത്തിൽ എന്നെ കുട്ടിക്കാലം മുതലേ ഗുരുനാഥന്മാർ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് വാസ്തവത്തിൽ ഇന്ന് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നും കലയെ ഉപജീവന മാർഗമായിട്ടെടുക്കാൻ ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അച്ഛന് വളരെ നിർബന്ധമായിരുന്നു, ഞങ്ങൾ നാല് മക്കളും കലയൊക്കെ ചെയ്യണം, പക്ഷേ ജീവിക്കാനൊരു ജോലി ഉണ്ടാവണം. കാരണം നമ്മുടെ നാട്ടിൽ ഇന്നും ഈ കലയെ ജനങ്ങൾക്കുള്ള ഒരു ആസ്വാദന ഉപാധി, അത് ചെയ്യുന്നവർ ആ ഒരു ഉപാധി ചെയ്യുവാനുള്ളൊരു വ്യക്തികൾ എന്നുള്ളതിനപ്പുറത്ത് അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ കുടുംബം എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അത് അച്ഛൻ അനുഭവിച്ച ആ വഴിയിൽ കൂടി ഞങ്ങൾ അനുഭവിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ

0: അവിടെ എനിക്ക് വിദ്യാഭ്യാസം കലയ്ക്ക് നല്ലോണം സഹായം ചെയ്തു, കല വിദ്യാഭ്യാസത്തിനും സഹായം ചെയ്തു.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കലയും കുടുംബവും കൂടി ചേർന്ന് കാണുമ്പോൾ, ഞങ്ങള് വീട്ടിൽ തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പണക്കങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു അമ്പലത്തിലോട്ട് പ്രോഗ്രാമിന് പോയി ഒന്നര മണിക്കൂർ ഓട്ടം തുള്ള പ്രോഗ്രാം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പോലും ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ വീട്ടിലുണ്ട്. കുറെ കുട്ടികൾ വരിക, അപ്പൊ ഡോക്ടർ ബിന്ദു, ISR മുൻ ചെയർമാൻ രാധാകൃഷ്ണൻ സാറ്, ഇവരൊക്കെ അച്ഛന്റെ ശിഷ്യന്മാരൊക്കെ ആയിരുന്നു. അപ്പൊ അവരിപ്പോഴും പറയുന്നത് അവര് കഥകളി പഠിച്ച കാര്യമൊന്നുമല്ല, വീട്ടിൽ വന്നപ്പോ അമ്മ കൊടുത്ത വീലിന്റെ കാര്യവും ഒക്കെയാണ് അവരിപ്പോഴും പറയുന്നത്. അപ്പോ ആ ഒരു പവിത്രം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സിനിമയില് ഈ വാലിന്മേൽ പൂ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്, അതില് എല്ലാ കുടുംബാംഗങ്ങളും കൂടി ചേർന്ന്, ഇപ്പൊ നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ തന്നെ ഇപ്പോ എല്ലാരും ചേർന്ന് കൂട്ടാന് കഷ്ണം അരിയ അല്ലെങ്കിൽ ഇളക്കുക രാത്രി അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഇന്നിപ്പോ അതൊന്നും ഇല്ല. അവിടെ ആക്ച്വലി അത് കൂട്ടാനോ അല്ലെങ്കിൽ ചോറുണ്ടാക്കാനോ ആൾക്കാരില്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യണേ, ആ ഒരു ബന്ധം വരാൻ വേണ്ടിട്ടാ. അപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്മരണയാണ് എനിക്ക് ആ പാട്ടിൽ കൂടി ആഗ്രഹിക്കുന്നത്. അത് കുറുപ്പ് സാർ സാറിന്റെ രചനയില് ശരത്ത് അദ്ദേഹം സംഗീതം നൽകിയിട്ട് MG ശ്രീകുമാർ.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു തരാം.

കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെയാർ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
7: ലോകോത്തര നിലവാരമുള്ള കോഴ്സുകൾ സൗജന്യമായി പഠിക്കാൻ അവസരം. നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. സ്വയം പോലുള്ള സർക്കാർ പോർട്ടലുകൾ വഴി MOOC കോഴ്സുകളിൽ ചേരുക. പുതിയ അറിവുകൾ നേടുക. സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരം. ഇപ്പോൾ തന്നെ ഡിജിറ്റൽ പഠനം തുടങ്ങും.
8: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം H. പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
9: മായാമുദ്രകൾ,
10: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
11: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
12: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
9: മായാമുദ്രകൾ,
13: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
14: എന്നും രാവിലെ 7:13.
13: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
15: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10:00. സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൌരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
1: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
2: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
2: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായ ഉള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
1: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
2: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
1: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
2: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതലാകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
1: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
2: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ

0: അളവ് അല്ലെങ്കിൽ കൈയുടെയും കാലിൻ്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
0: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞു വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രൈകസ്പിഡ് അട്രീഷ്യ, പൾമനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മേഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പം സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മേഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട്

0: ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിൻ്റെ കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസസ് ആണ്. അപ്പോൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പോൾ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം: എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാവും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ രമാ രാമയ്യ പാടുന്ന കൃതികൾ കേൾക്കാം. കടനാട് വി കെ ഹരിദാസ് വയലിൻ, വെൺകുളം എം മനേഷ് കുമാർ മൃദംഗം, നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശംഖ്. ആദ്യം ശരണം ഭവ കരുണാമയി എന്നു തുടങ്ങുന്ന നാരായണ തീർത്ഥർ തരംഗം, രാഗം ഹംസവിനോദിനി, രൂപകതാളം.

ಗಮ ಪ ಗಮ ಪದ ಗಮ ಪದ ಪಮ ಪದ ನಿ ದ ಪದ ನಿ ಸನಿ

ഇതുവരെ കേട്ടത് രമാരാമയ്യ പാടിയ കൃതികൾ. കടനാട് വി കെ ഹരിദാസ് വയലിൻ, വെൺകുളം എം മനേഷ് കുമാർ മൃദംഗം, നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശംഖ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 കേൾക്കാം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ.
1: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
1: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
1: പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655321. ഒരു നമ്പർ കൂടി, 9495595321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം സെവിൽ ജിഹാൻ.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം സർ.
3: സ്വാഗതം.
2: നമ്മൾ ദിവസവും പല വിധത്തിലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളിലൂടെ കടന്നു പോകാറുണ്ടല്ലോ സർ. അപ്പോൾ അതിൽ അതുപോലെ ചില സമയം നമുക്ക് മാനസിക സമ്മർദ്ദവും ഉണ്ടാവാറുണ്ട്. അതും ഈ ഡിപ്രഷനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം.
3: അവതാരകൻ സ്വാഗതം പറഞ്ഞത് വിഷാദരോഗത്തിലേക്കാണ്. വിഷാദരോഗമാണല്ലോ ചർച്ച. വിഷാദരോഗത്തിന് ഒരു സ്വാഗതം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ് വിഷാദം. അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും സാധാരണ ഒരു എന്താ നമ്മുടെ പുതിയ ന്യൂജൻ്റെ ഭാഷയെ പറഞ്ഞ അല്പം ക്രിഞ്ചാവുമ്പോൾ ലോ ആവും. എന്താണതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിന് ഒരു രോഗാവസ്ഥ, ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ എത്താൻ വൈകിയത് കൊണ്ട് നിങ്ങളുടെ ബോസ് വഴക്ക് പറയില്ല കേട്ടോ, വഴക്ക് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, സാധാരണയിൽ നിന്നും അപ്പം നമ്മളൊന്ന് താഴോട്ട് പോകും, ഒരു സുഖമില്ലായ്മ തോന്നും, ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് തോന്നും, എന്നാലും ഇതത്ര ശരിയായില്ലെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തിനെ കാണുന്നു, സംസാരിക്കുന്നു, നിങ്ങളൊരു പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ സാരിയെ ഒരാൾ പ്രശംസിക്കുന്നു, നമുക്കപ്പോൾ ഒരു സുഖം തോന്നില്ലേ? ഇതാണ് സാധാരണ വിഷാദം. വിഷാദ രോഗമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. തിരിച്ചു വരാൻ സാധിച്ചല്ലോ നേരത്തെ. വിഷാദ രോഗത്തിൽ ഈ തിരിച്ചു വരവ് സാധ്യമല്ല. അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, സന്തോഷം ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സാധാരണ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നല്ല ഭക്ഷണം, കൂട്ടുകാരോടൊത്തുള്ള യാത്ര, നല്ല പുസ്തകങ്ങൾ, നമുക്കിഷ്ടമുള്ളത് എന്തും നമുക്കൊരു സന്തോഷം തരും. പക്ഷേ ഈ സാധാരണ സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരാത്ത അവസ്ഥയിലെത്തും. നമുക്കൊരു ഉന്മേഷമുണ്ടാകില്ല, ജോലി ചെയ്യാൻ ഉത്സാഹം തോന്നില്ല. നമ്മൾ നേരത്തെ എഴുന്നേക്കും. സാധാരണ ഒരാളൊരു 10 മണി മുതൽ 6 മണി വരെ ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു 3.5-4 മണിക്ക് അങ്ങ് ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തകളൊക്കെ ഒരു വല്ലാത്ത തരത്തിലാണ്. എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? ഇന്നത്തെ ജോലി എങ്ങനെ ചെയ്യാൻ സാധിക്കും? എനിക്കെൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ഇത് ഓർത്ത് തന്നെ അദ്ദേഹത്തിനൊരു ഉത്കണ്ഠ വരും. ഉത്കണ്ഠയിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ശരീരഭാരം കുറയും, 10% ശതമാനത്തോളം ശരീരഭാരം കുറയും.

0: നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആൾക്കാർ നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും, നിനക്ക് എന്താണ്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിന്നെ കണ്ടാൽ. നമുക്ക് വസ്ത്രം ശരിയായി ഇടാൻ തോന്നില്ല, പോകുന്ന ആൾക്കാരോട് ഇടപഴകാൻ തോന്നില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതിനേക്കാൾ ഭേദമങ്ങ് പോയാൽ പോരെ. അതോടൊപ്പം തന്നെ ആത്മഹത്യാ ചിന്തകളും ചിലപ്പോൾ ആത്മഹത്യാ ശ്രമത്തിലേക്കും എത്തും. നേരത്തെ ഉള്ളതിനുള്ള വ്യത്യാസം മനസ്സിലായില്ലോ. നേരത്തെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു, നമ്മൾ ചിലപ്പോൾ രണ്ട് ബിരിയാണി കഴിക്കും, അപ്പോൾ കുഴിമന്തി കഴിക്കും, അപ്പോഴൊക്കെ നമ്മളങ്ങ് നോർമലാവും. ഇതങ്ങനെയല്ല, മാറാതെ നിൽക്കുന്ന, എന്തുകൊണ്ടും മാറാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് വിഷാദ രോഗം.
1: അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു ശ്രോതാവുണ്ട് നമ്മളോടൊപ്പം. ഹലോ. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഉറക്കമില്ലായ്മയാണ് എനിക്ക്.
0: എത്ര നാളായിട്ട് ഉറക്കമില്ലായ്മയുണ്ട്?
2: ഇപ്പൊ ഒരു 10-30-35-40 വയസ്സോളം, 10-35 വർഷം കൊണ്ടേ ഉണ്ട്. ഗുളിക കഴിച്ചുകൊണ്ടായിരിക്കുന്നത്, ഗുളിക കഴിച്ചാ ഉറങ്ങുന്നത്.
0: അങ്ങേക്ക് മറ്റ് രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ?
2: മറ്റു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർട്ടിന്റെ സർജറി ചെയ്ത
0: കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, അങ്ങനെ എന്തെങ്കിലും?
2: രക്തസമ്മർദ്ദം ഇല്ല, ഷുഗർ ഉണ്ട്.
0: ഷുഗർ ഉണ്ട്, അത് നിയന്ത്രണ വിധേയമാണല്ലോ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? അല്ലേ,
2: മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗറിന്
0: പരിശോധിക്കുന്നുണ്ട്. ശരി. പിന്നെ പൊതുവേ നമ്മുടെ ദിനചര്യ ഒന്ന് നോക്കിയാലേ, ഈ വൈകുന്നേരത്തെ ചായയും കാപ്പിയും ഒക്കെ ഒരു ഏകദേശം എത്ര മണിക്കാണ് അങ്ങ് കുടിക്കുന്നത്?
2: 4 മണിക്കുള്ളിൽ.
0: വെരി ഗുഡ്. അത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യായാമമൊക്കെ ഉണ്ട്. എത്ര വയസ്സായി അങ്ങേക്ക്?
2: 72.
0: ഒരു നടപ്പോ അങ്ങനത്തെ വ്യായാമങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
2: നടക്കുന്നുണ്ട്.
0: ശരി. പൊതുവേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ, ഒരു ഉന്മേഷവും ഉത്സാഹവും ഇല്ല, നെഗറ്റീവായ ചിന്തകളുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ?
2: അങ്ങനെയൊന്നുമില്ല.
0: ഈ ഉറക്ക പ്രശ്നത്തിനായിട്ടാണോ അങ്ങ് മരുന്ന് കഴിക്കുന്നത്? മരുന്നിന്റെ പേര് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ, അറിയാമെങ്കിൽ? ശരി. അങ്ങ് പകൽ ഉറങ്ങാറുണ്ടോ?
2: ഇല്ല, പകലും ഉറങ്ങാറില്ല, രാത്രി ഈ ഗുളിക കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. അത് ഉറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ, ഇപ്പൊ ഗുളിക പഴയത് കൊണ്ട് പഴവത്തല്ല, ഒത്തിരി കാലം കൊണ്ട് കഴിക്കുന്നതായോണ്ട്.
0: പകൽ അങ്ങ് കിടക്കാറെങ്കിലും ഉണ്ടോ?
2: കിടക്കാറുണ്ട്.
0: എപ്പോ, എത്ര സമയം കിടക്കും?
2: ചിലപ്പോ
0: 1-2 മണിക്കൂർ കിടക്കും. ശരി, ഞാൻ പറഞ്ഞോട്ടെ, കാര്യം പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. ശരി. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതാണ് ഇതിലേക്കുള്ള സൂചകങ്ങളായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഉറക്ക പ്രശ്നമുള്ളവർ വൈകുന്നേരത്തെ ചായയും കാപ്പിയും കുടിക്കുന്നതാണ്. വൈകുന്നേരത്തെ ചായയും കാപ്പിയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്, 5 മണിക്ക് മുമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും എണ്ണം നിജപ്പെടുത്തേണ്ടതുണ്ട്. ശാരീരിക വ്യായാമം ആവശ്യമാണ്. കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അതിനുശേഷവും അല്പം നടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ കാര്യത്തിലെ ഈ കിടക്കുന്നതാണ്. നമുക്ക് ഉറക്കമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ ശാരീരികവും മാനസികവുമായ ക്ഷീണത്തിൻ്റെ ആകെത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അങ്ങയുടെ കാര്യത്തിൽ വ്യായാമമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പൊതുവേ നമ്മുടെ ആക്ടിവിറ്റി ഒരു പ്രായമാകുമ്പോൾ കുറയും. അങ്ങേക്കും അറിയാമല്ലോ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വരേണ്ടത്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അത് കാണുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ക്ഷീണം ഈ കിടക്കുന്നത് കൊണ്ട് മാറും യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് രാത്രിയിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസത്തെ ക്ഷീണമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികവും മാനസികവുമായ ക്ഷീണം ഉണ്ടാവുകയും തലച്ചോറിനാവശ്യമായ വിശ്രമം വേണ്ട സമയവുമാണ് ഉറക്കം. ആ വിശ്രമം ഉണ്ടെങ്കിലേ തലച്ചോറിന് പിറ്റേന്ന് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങ് ചെയ്യേണ്ടത്, പൊതുവേ ഞങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്പം തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, മുതിർന്ന ആൾക്കാർ പകല് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ അങ്ങ് തിരിച്ചു വെച്ചേക്കണമെന്ന്, അതിലോട്ട് കിടക്കരുത്. മാക്സിമം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്, ഏറിയാൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ കിടന്നാൽ പ്രശ്നമാണ്. ഉറങ്ങണമെന്നില്ല. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം അത്. ഇവരാരും പകൽ ഉറങ്ങുന്നില്ല, പക്ഷേ അവർക്ക് ഈ ദിവസവും ഉണ്ടാകുന്ന ഒരു ക്ഷീണം ഈ പറയുന്നത് പോലെ ഈ കിടപ്പിലങ്ങ് പോകുന്നത് കൊണ്ടാണ് അവർ ഉറങ്ങാത്തത്.

0: അപ്പോൾ അങ്ങ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
1: വിളിച്ചതിന് നന്ദി സർ, താങ്ക് യു. സർ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിഷാദ രോഗം എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി അതിൽ പറഞ്ഞു. പറഞ്ഞു വരുമ്പോൾ തന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ കാര്യം പറഞ്ഞു, ഇത് തമ്മിൽ ബന്ധമുണ്ടോ?
0: ഇവർ ശരിക്കും കൂടപ്പുറപ്പുകളാണ്. എന്താ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. വിഷാദം നമ്മൾ സൂചിപ്പിച്ചു, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ആകാംക്ഷ, ഇത് പറയാൻ വളരെ എളുപ്പം, അറിയാനും വളരെ എളുപ്പം. നമ്മളെല്ലാവരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും പരീക്ഷ എഴുതാൻ ഹാളിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഉള്ളിലൊരു പെടപ്പനുഭവപ്പെടുമല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആകാംക്ഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന്, ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ പല രീതിയിലും പറയാറുണ്ട്. ഏറ്റവും രസകരമായ കാര്യം, ഈ ആകാംക്ഷയെ ചിലവർ പേടിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള ആകാംക്ഷയും തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറയാം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ഒരു വാക്കാണ് പരീക്ഷാ പേടി, അല്ലേ? അത് പരീക്ഷാ പേടി അല്ല കേട്ടോ. പരീക്ഷാ പേടി അല്ല എന്നുള്ളത് അടുത്ത രണ്ടോ മൂന്നോ കാര്യം പറഞ്ഞ് ഞാൻ വിശദീകരിക്കുക. എന്താണ് പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. അതിൽ വളരെ വ്യക്തമാണ്. പേടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു പാമ്പിനെ കാണുന്നു, നമ്മുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാവുമല്ലോ, ഇത് പേടിയാണ്. കാരണം ഈ പാമ്പ് ശരീരത്തിന് പുറത്തുള്ള ഒരു വസ്തുവാണ്, അതിന് നിയതമായ ഒരു രൂപഭാവമുണ്ട്, സൈസും ഷേപ്പുമുണ്ട്. പാമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഇത്തരമൊരു വസ്തു, നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള നിയതമായ രൂപഭാവങ്ങളുള്ള അതിൻ്റെ അനന്തരഫലം നമുക്കറിയാവുന്ന വസ്തുവിനോടുള്ള പ്രതികരണമാണ് പേടി. ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ ആന്തരികമാണ്. നമ്മുടെ ഉള്ളിലാണ്, നിയതമായ രൂപഭാവങ്ങളില്ല, എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. പരീക്ഷയെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്, പുറത്താണോ അകത്താണോ ഈ ഒരു ഇടിപ്പ്? അകത്താണ്. പരീക്ഷ നന്നാവാം, ചിലപ്പോൾ കുഴപ്പമാകാം. ഇതിനൊരു കൃത്യമായ സൈസോ ഷേപ്പോ ഉണ്ടോ? ഇല്ല. ഇതാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ. അപ്പം മനസ്സിലായല്ലോ, പരീക്ഷാ പേടി അല്ല ഇത്, പരീക്ഷയോടുള്ള ഉത്കണ്ഠയാണ്, പരീക്ഷയോടുള്ള ആകാംക്ഷയാണ്. വാക്ക് മാറ്റേണ്ട കാലം കഴിഞ്ഞു, പോട്ടെ. വിഷാദവും ഉത്കണ്ഠയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗമുള്ളവർക്ക് ഭാവിയിൽ ഉത്കണ്ഠാരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. ഉത്കണ്ഠാരോഗങ്ങളുള്ളവർക്ക് ഭാവിയിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത കൂടും. എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഉത്കണ്ഠയും വിഷാദരോഗവും ഒരുമിച്ച് വരും. ഇതിനൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതായത് പൊതുവേ മുതിർന്ന ആൾക്ക്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ യുവാക്കളിലെ വിഷാദരോഗവും കുട്ടികളിലെ വിഷാദരോഗവും മുതിർന്നവരിലെ വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യും. അപ്പം നമ്മൾ കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ മുതിർന്നവരിലെ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് ഈ ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ ഒരു എരിപൊരി സഞ്ചാരം എന്നൊക്കെ പറയും. പൊതുവേ കാര്യങ്ങളൊന്നും ശരിയാവില്ല, എൻ്റെ ഭാവി എങ്ങനെയാവും, ഭാവി ഇരുളടഞ്ഞതാവും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിഷാദരോഗങ്ങളിൽ മിക്കവാറും ഉത്കണ്ഠയുടെ ഒരു ഘടകം കൂടി കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷാദരോഗത്തെ വിലയിരുത്തുമ്പോൾ ഇതിൽ ഉത്കണ്ഠ ഉണ്ടോ എന്നും, ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും പരമപ്രധാനമാണ്.
1: നമുക്കൊരു കോളുണ്ട്. ഹലോ.
2: ഹലോ. ഹലോ.
1: ആ, നമസ്കാരം മാഡം.
2: ഞാൻ കരവിലയിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് ജലജ.
0: പിന്നെ
2: സാർ, എനിക്ക് കുറെ പ്രശ്നങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഇപ്പൊ പരിധി ഉള്ളത് കൊണ്ട് പറയാം. എനിക്കും ഇതുപോലെ ഉറക്കമില്ലായ്മയുണ്ട്. നല്ല എന്ന് വെച്ചാൽ രാത്രി ഒരു മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഉണർന്നു കിടക്കും. ശരിക്കും നല്ല ഓർമ്മയോടുകൂടി തന്നെയാണ് കിടക്കുന്നത് ഉണർന്ന്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും പേടിയാണ് സാർ, എനിക്ക് വിശ്വാസത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എന്ത് കേട്ടാലും, ഇപ്പൊ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കതുണ്ടോ എനിക്കതുണ്ടോ, ചിലപ്പോൾ ഈ റേഡിയോയിൽ തന്നെ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എളുപ്പം ചിലപ്പോൾ റേഡിയോ അങ്ങ് ഓഫ് ആക്കും. എന്നുവെച്ചാൽ എനിക്ക് അത് അത് വരുമോ, അതുണ്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ എന്ത് കണ്ടാലും എനിക്കൊരു ഭയമാണ്, എല്ലാത്തിനും ഒരു ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ ഈ ഉറക്കത്തിന് കാരണം? പിന്നെ എനിക്ക് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്.
0: എത്ര പ്രായമായി?
2: എനിക്ക് 60 വയസ്സായി.
0: ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും എല്ലാം നിയന്ത്രണ വിധേയമാണല്ലോ.
2: ഷുഗർ കുറച്ച് കൂടുതലാണ്, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രണം. ഷുഗർ 250, 260
0: തീർച്ചയായും നമ്മൾ നിയന്ത്രിക്കണം. മാഡത്തിന് ഒരു വ്യായാമമോ മറ്റോ ഉണ്ടോ? ഈ നടക്കാൻ പോകുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നത്?
2: ഞാൻ നടക്കാൻ പോകില്ല, എനിക്ക് ഒരു ജോലിയുണ്ട്, തയ്യലാണ് ജോലി. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ആ ടെൻഷനും ഉണ്ട്, ആൾക്കാർ ഡ്രസ് കൊണ്ടുവന്നാൽ ഒരു കട ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് എളുപ്പം തിരിച്ചു കൊടുക്കാൻ സമയത്ത് പറ്റുമോ?
0: അപ്പൊ ഈ പറയുന്ന ഒരു വ്യായാമം കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നത് വൈകുന്നേരം ഒരു 4 മണി 5 മണിക്കൊക്കെ തന്നെയാണോ? വൈകിട്ടത്തെ ചായ കുടിക്കുന്നത് അതിന് ശേഷമാണോ?
2: ഞാനൊരു 5:30 ഒക്കെ ആകുമ്പോൾ

0: ചായ കുടിക്കും. പിന്നെ എനിക്ക്
1: ഒന്ന്
0: ചായയിലും കുറച്ച് ആസക്തി ഉണ്ട്.
1: ഒന്ന്
0: ചായ കുടിക്കണം.
1: ചായയുടെ ആസക്തി എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര ചായ കുടിക്കും?
0: ഒരു മൂന്ന് നാല് ചായയൊക്കെ കുടിക്കും.
1: മൂന്നോ നാലോ ചായ കുഴപ്പമില്ല, പക്ഷേ അവസാനത്തെ ചായ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ 5 മണിക്ക് മുമ്പാവണം. ഇനി ഉറക്കം അത്ര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ മൂന്നോ നാലോ എന്നുള്ളത് കുറയ്ക്കുന്ന കാര്യവും ആലോചിക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാന പറഞ്ഞോളൂ.
0: ഉറക്കത്തിന് സിറ്റിസൺ ഗുളിക ഡോക്ടർ പറയപ്പോ എനിക്ക് അലർജി പ്രശ്നം എന്ന് വെച്ചാൽ ദേഹത്ത് ചിലപ്പോഴൊക്കെ ചൊറിച്ചിൽ വരും. അപ്പൊ ഒരു സിറ്റിസൺ ഗുളിക കഴിക്കും, അതിന്റെ കൂടെ ഈ ഷുഗറിന്റെ ഒക്കെ കൂടെ കഴിക്കും. അപ്പൊ അന്ന് കുറച്ചൊരു 2-3 മണിക്കൂർ ഉറങ്ങും, അത്ര തന്നെ.
1: ശരി, അപ്പൊ നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, ഒന്ന് മേഡത്തിന് ജോലിയുണ്ട്, തയ്യലും ബാക്കിയൊക്കെയാണ്, പക്ഷെ ശാരീരിക വ്യായാമം എന്ന രീതിയിലുള്ള ഒരു ജോലി കുറവാണ് ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രമേഹത്തിന്റെ നിയന്ത്രണത്തെ അത് ബാധിക്കുന്നത്. പ്രമേഹ രോഗമുള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്കണ്ഠ രോഗം വരാം, ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യം ഈ വ്യായാമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ടി വിയിലെ സീരിയലുകളും മറ്റുമൊക്കെ കൂടുതൽ കാണാറുണ്ടോ?
0: ഇല്ല
1: ഇല്ല, ഒട്ടും കാണാറില്ല.
0: ഇല്ല, ചിലപ്പോൾ ഒരു സീരിയൽ കാണും.
1: അത് എത്ര മണിക്കുള്ള സീരിയലാണെന്ന് പറയാമോ?
0: അരമണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു സീരിയൽ കാണും.
1: എത്ര മണിക്കാണ് മാഡം? എത്ര മണിക്കാണത്?
0: അത് ഞാൻ ഇപ്പൊ അത് ഊണ് കഴിക്കാൻ വരുമ്പോ ചെലപ്പോ ഉച്ചയ്ക്കായിരിക്കും, രാത്രിയൊന്നും കാണില്ല. പിന്നെ ഫോൺ ചിലപ്പോ കാണും.
1: അതാണ് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ വന്നത്. അത് ഈ ഉറക്കം വരാതിരിക്കുമ്പോ ഈ ഫോൺ എടുത്ത് പുതിയ റീൽസ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ?
0: റീൽസ് കാണില്ല, കഥ വായിക്കും.
1: കഥ ഫോണിലെ
0: കഥകൾ
1: പ്രതിലിപിയാണ് വായിക്കുന്നത്. ശരി, ഈ കഥകൾ കുറച്ച് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന, പ്രതിലിപിയില് പൊതുവേ കുറച്ച് വിഷമ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കഥകൾ വരും. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഈ പ്രായത്തിലും മേഡത്തിന്റെ ഉള്ളിൽ പ്രണയം സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, വളരെ നല്ലത്. ശരി, അപ്പൊ ഞാൻ ഇനി മറുപടി പറയാം. പറയാം, മേഡത്തിന് ഞാൻ സൂചിപ്പിച്ച പോലെ നേരത്തെ ഒരു വ്യായാമത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രമേഹ നിയന്ത്രണത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയുടെ വരെ ഉറക്കത്തെ ബാധിക്കുന്ന ഒരു കാര്യം, അതിപ്പോൾ മുതിർന്ന ആൾക്കാരിലും വന്നു എന്നുള്ളത്. മാഡത്തിന് 60 വയസ്സായതുകൊണ്ട് മാഡം മുതിർന്നെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം ഇപ്പോഴും പ്രതിലിപിയിൽ പ്രണയം വായിക്കുന്ന ഒരാൾക്ക് മുതിർന്ന ആളെന്ന് വിളിക്കാനുള്ള ധൈര്യം ഞാൻ കാണിക്കില്ല കേട്ടോ.
0: അല്ലല്ല, എനിക്ക് വിഷമം വരുന്ന വീട്ടുകാര്യവും വായിക്കാനോ കാണാനോ ഇഷ്ടമല്ല.
1: മാഡത്തിന് പ്രാഥമികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉത്കണ്ഠ രോഗമുണ്ട്, അത് എത്രയോ നാളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉത്കണ്ഠ രോഗങ്ങളുള്ള ആൾക്കാർക്ക് വിഷാദം വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ടു ഭാഗവും കൊണ്ടാണ് മാഡത്തിൻ്റെ ഈ ഉറക്കത്തിനെ ബാധിക്കുന്നത്. സെട്രസിൻ ഗുളിക യഥാർത്ഥ പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ.
0: ഞാൻ ചിലപ്പോൾ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും എനിക്ക് തോന്നും കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് കിടക്കാനും പറഞ്ഞ് എല്ലാം മുറിയുടെ കട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള പേടി എനിക്ക്.
1: ശരി, അത് മാഡം ഒരു പ്രാവശ്യം മാഡം ഇത് പരിശോധിക്കുകയും അപ്പോൾ ഉറപ്പ് വരികയും എന്നാൽ പോലും നമുക്ക് പൂർണ്ണമായ ഒരു ഉറപ്പ് വരാതിരിക്കുകയും ചെയ്ത് വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന അവസ്ഥയുണ്ടോ?
0: ഇല്ല, ഞാൻ ഒരിക്കലും നോക്കിയിട്ട് പിന്നെ കുറെ നേരം കിടന്നിട്ട് ചുമക്കാം എന്ന് വിചാരിക്കും, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു അങ്ങ് കിടക്കും. വീണ്ടും
1: ചിന്ത വരും, പക്ഷെ നമ്മൾ നിയന്ത്രിക്കും. അപ്പൊ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഉത്കണ്ഠയും ഒരു വിഷാദവും ഒക്കെ മാഡത്തിനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ചികിത്സ വേണ്ടി വരും. പ്രധാനമായും ഞാൻ പറയാൻ വന്ന കാര്യം, ഇപ്പൊ യുവതലമുറയെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ രാത്രിയിൽ ഈ റീൽസും ഈ മൊബൈലിലെ വായനയും. ഇതിലൊരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ പങ്കാളിക്ക് പോലും അറിയാത്ത നമ്മുടെ സ്വഭാവം നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനിലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർച്ച് എഞ്ചിനിലോ നോക്കിയാൽ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ പറ്റും. കൃത്യമാണ് നമ്മൾക്ക് വേണ്ട സാധനമാണ് ഇത് നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇപ്പോൾ ചില രസകരമായ തലക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇന്ന ആൾ ഇന്ന ആളോട് ചെയ്തതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറയുന്ന ചില തലക്കെട്ടുകളുണ്ട്. ഈ ഞെട്ടൽ കാണുമ്പം നമുക്ക് അതേൽ അതിൻ്റെ ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് ഞൊട്ടാൻ തോന്നും. നമ്മളതൊരു 3-4 പ്രാവശ്യം ഇങ്ങനത്തെ ഒരേ സാധനത്തെ ഞൊട്ടുമ്പം, ഇപ്പം മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കുകാർക്ക് വ്യക്തമായിട്ടറിയാം മാഡം ഒരു പ്രതിലിപി ആരാധികയാണെന്ന്. ഇത് മനസ്സിലാക്കും, നമ്മളെക്കുറിച്ച് അവൻ മനസ്സിലാക്കും. നമ്മൾ ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ ഇതേ സാധനമാണ് നമ്മുടെ മുന്നിലേക്ക് അവൻ ഇട്ടു തരുന്നത്. ഇതൊക്കെ നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. ഉദ്ദീപിപ്പിക്കുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ സീരിയലുകളെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സീരിയലുകളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്കും അവതാരികയ്ക്കും പൊങ്കാല വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതറിയാമല്ലോ, ഇത് വൈകാരികമായി നമ്മളെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരിയലിൽ വരുന്നത്. ഈ ഒരു സമയത്തിന് ശേഷം അതുപോലെ തന്നെയാണ് നമ്മുടെ രാത്രിയിലെ ചർച്ചകളും കേട്ടോ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ അതിശയിച്ചു പോകും. ഒരു 8 മണി മുതൽ 9 മണി വരെ വളരെ നല്ലതാണ്. 8 മണി മുതൽ 9 മണി വരെയുള്ള പല ചാനലുകളിലെയും തീവ്രമായ ഭാഷയിലുള്ള ചാനൽ ചർച്ചകൾ കേട്ട് അപ്പം തന്നെ നമ്മുടെ ഉറക്കം പോകും. ഇതൊക്കെ യഥാർത്ഥത്തിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ

0: 10 മണിക്കുള്ള ചില ചാനലുകളിലെ വാർത്തകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 7 or 7.5 മണിക്ക് വന്നതിന് ശേഷം അവർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാണേണ്ട വാർത്ത 10 മണിക്ക് നമ്മൾ കാണുന്നത്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. ഈ 10 മണിക്ക് നമ്മൾ കാണുന്ന വാർത്താ പ്രോഗ്രാമുകളുടെ ഇടയിലുള്ള പരസ്യങ്ങൾ മൊത്തം ഗൾഫ് രാജ്യങ്ങളെ അവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള പരസ്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പൊതുവെ പ്രശ്നമുണ്ടെങ്കിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നതിന് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും മാഡം ഈ പറഞ്ഞ പോലെ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും ചെറിയ തോതിലൊരു ചികിത്സയും എടുക്കുകയും ചെയ്യുക.
1: ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ പോയി ഇതുപോലെയൊക്കെ പറഞ്ഞു, ഡോക്ടർ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച് ദീർഘ ശ്വാസം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ചെയ്ത് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്,
0: ഇനി
1: ശ്വാസം എടുത്താൽ വരുമോ എന്നൊക്കെ ഒരു ഇപ്പോഴും മനസ്സിന് പേടിയാണ്.
0: മടി നമുക്ക് പാടില്ല, വ്യായാമം ചെയ്യുക, അതൊന്ന് തുടരുക, ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരിക. ഞാൻ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് നോക്കാം.
2: നന്ദി മാഡം, താങ്ക് യു. സാർ, ഇപ്പം നമ്മൾ പറഞ്ഞു മുതിർന്നവരും അതുപോലെ ചെറുപ്പക്കാരും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വ്യത്യാസപ്പെടും എന്നുള്ള കാര്യം. ഏറ്റവും ചെറിയ കുട്ടികളിലൊക്കെ ആക്ച്വലി വിഷാദരോഗം ഉണ്ടാവാറുണ്ട്, കാരണം അവരെ നമ്മൾ കളിച്ച് നടക്കുന്ന പ്രായം അത്ര ശ്രദ്ധിക്കില്ലല്ലോ.
0: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കാരണം 5 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയെയോ കൗമാരക്കാരനെയോ നോക്കാം. നമ്മൾ സാധാരണ ഈ കുട്ടിയുടെയും കൗമാരക്കാരൻ്റെയും കാര്യത്തിൽ മാതാപിതാക്കളും സ്കൂൾ അധികാരികളും ഒക്കെ പറഞ്ഞൊരു സാധാരണ ഒരു പ്രശ്നമാണ് ഇനി മൊബൈൽ കൂടുതൽ കാണുന്നുണ്ട്, പ്രത്യേക ചില സാധനങ്ങൾ സന്തോഷമുണ്ടാക്കുന്ന റീൽസ് കാണുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു വിഷാദമുണ്ട്. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ തൻ്റെ മനസ്സിലുള്ളത് വിഷാദമാണെന്ന് പോലും പറയാനുള്ള അറിവ് അവനില്ല. നമ്മൾ പൊതുവെ പറയുമല്ലോ നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്, അതില്ല. അത് ന്യൂജൻ ഭാഷ പറഞ്ഞ ഡെലിലു ആണ്, അങ്ങനെയല്ല. നമ്മൾ അറിയാത്ത കാര്യം നമുക്കത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. വിഷാദത്തെക്കുറിച്ചൊരു കുട്ടി വായിച്ചിട്ടില്ല, വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ആ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല. അവൻ്റെ മനസ്സിൽ ഈ ഒരു വിഷാദമുണ്ട്, അത് സ്വയം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവനിത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വഭാവം അതായിരിക്കും. 2, കൗമാരക്കാരിലെ ലഹരി ഉപയോഗം ഈ വിഷാദരോഗം കൊണ്ടായിരിക്കും. കൗമാരക്കാരിൽ മാർക്ക് കുറയുന്നത്, കൗമാരക്കാർ പഠനാവസ്ഥയിൽ പിന്നോട്ട് പോകുന്നത്, കൗമാരക്കാരി തറുതല പറയുന്ന സ്വഭാവം, നമ്മുടെ ഭാഷയിലൊരു ഓപ്പോസിഷണൽ ഡിഫൈനൽ ഡിസോർഡർ എന്നൊക്കെ പറയും, ഇതും യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൗമാരക്കാരൻ വന്നാൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് കൗമാരക്കാരിലെ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിനപ്പുറമായി നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ അവ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിൽ കാണുന്നതാണ്. മുതിർന്നവരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്കണ്ഠ കൂടിയ വിഷാദരോഗമാണ് വരുന്നത്. പൊതുവേ നമ്മൾ മുതിർന്ന ആൾക്കാരൊരു ഉത്കണ്ഠ കൂടുതലായിരിക്കും. ഈ 65 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരിൽ ഉത്കണ്ഠയോട് ചേർന്ന വിഷാദമാണ് വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കാവുന്ന ആത്മഹത്യാ സാധ്യതകളില്ല. അതോടൊപ്പം തന്നെ കൗമാരക്കാരിലും. അപ്പോൾ ഇതാണ് ഈ വിഷാദത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ മാത്രമായി ഒരു കുഞ്ഞിനെയോ കൗമാരക്കാരനെയോ വിലയിരുത്താൻ പോയാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി അറിയുക. ഇപ്പോൾ കൗമാരക്കാരൻ വന്ന് റീൽസ് കാണുന്നു, അവൻ്റെ സ്വഭാവ വൈകല്യമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും ഇതിലൊളിഞ്ഞു കിടക്കുന്ന ഒരു വിഷാദം നാം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.
2: സർ, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്?
0: തെറ്റിദ്ധാരണകളേ ഉള്ളൂ. അത് തെറ്റിദ്ധാരണകളിൽ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിഷാദ രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ കാരണം പലർക്കും അറിയില്ല. ഇപ്പം നമുക്ക് ഒരു 100 or 100 പേരിരിക്കുന്ന ഒരു ചടങ്ങിൽ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ഒരു വേദന വന്നൊരാൾ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹൃദ്രോഗമെന്ന് എല്ലാവരും പറയും. എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആശുപത്രി പോകണമെന്ന് പറയും, കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറയും. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധുവോ പരിചയമുള്ള ആളോ കുറച്ച് നാളായി എനിക്കൊരു ഉന്മേഷവും ഉത്സാഹമില്ല, വിഷമമുണ്ട്, കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവായ ചിന്തകളാണ്, എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുക? എടാ നിനക്ക് എന്താണ്, നിനക്കെന്തിൻ്റെ കേടാണ്, എനിക്കിതിനെക്കാട്ടി പ്രശ്നങ്ങളുണ്ടായിട്ട് എനിക്കിതൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കും. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ അറിയിക്കുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്. നെഞ്ചുവേദനയുടെ കാര്യത്തിൽ അതില്ല, ഇതിലതുണ്ട്, അവിടെയാണ് പ്രശ്നം. ആ ഒരു തെറ്റിദ്ധാരണ. പിന്നെ ഇത് സാധാരണ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്ന് മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ചാണ്. മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം ഈ പൊതുവേ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെല്ലാം കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു പൊതുവേ ആൾക്കാരുടെ ഒരു വിശ്വാസം നിലവിലുണ്ട്. ഇതെല്ലാം കെമിക്കലാണ്, നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വെള്ളം കെമിക്കലാണ്, H2O ആണ്, നമ്മുടെ വസ്ത്രം കെമിക്കലാണ്, മൊബൈൽ ഫോൺ കെമിക്കലാണ്, എന്താണ് കെമിക്കൽ അല്ലാത്തത്? വേസ്റ്റ് കെമിക്കലാണ്, ബ്രഷ് കെമിക്കലാണ്,

0: ഇഡ്ഡലിയും ദോശയും ഒക്കെ കെമിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാത്രം കെമിക്കലിനോട് എന്താണ് അത്ര വലിയ വിഷമമെന്ന് ആൾക്കാർക്കറിയില്ല. പക്ഷേ അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചികിത്സിച്ചാൽ എത്ര നാൾ ചികിത്സിക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ വിഷാദ രോഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, ആരെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം, നമ്മൾ ഷോക്ക് ചികിത്സ എന്ന് പറയുന്ന ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയെക്കുറിച്ചാണ്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തെക്കുറിച്ച് അടിമുടി തെറ്റിദ്ധാരണയാണ്. ഇതിൻ്റെ ഫലമായി ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളിൽ നാലിലൊരാൾക്ക് വിഷാദ രോഗമുണ്ടെന്നാണ്. അതായത് നാല് സ്ത്രീകളെ നമ്മൾ കണ്ടാൽ അതിലൊരാൾക്ക് വിഷാദ രോഗമുണ്ടെന്നാണ്. പുരുഷന്മാരിൽ അഞ്ചിലൊരാൾക്ക് വിഷാദ രോഗമുണ്ടെന്ന്. യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തെ രോഗാവസ്ഥകളിലെ ജലദോഷമെന്നാണ് പറയുന്നത്. ഇപ്പം മറ്റ് രോഗങ്ങളിലെ ജലദോഷം എത്രമാത്രം സർവ്വസാധാരണമാണോ അത്രമാത്രം സർവ്വസാധാരണമാണ് മാനസികാരോഗ്യ മേഖലയിൽ വിഷാദ രോഗമെന്ന് പറയുന്നത്. അത്ര സർവ്വസാധാരണമായ വിഷാദ രോഗം നമ്മൾ ശ്രദ്ധിക്കുകയോ അതിനുവേണ്ട പരിഗണന കൊടുക്കുകയോ ചെയ്യുന്നില്ല.
1: ഒരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ.
1: ആ നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ അമ്പലപ്പുറം സലീനയാണ്.
0: പറഞ്ഞോളൂ.
2: ഞാൻ ഒരു കട ഉണ്ട്
0: മാഡം. കട ഉണ്ടല്ലേ, സാമ്പത്തിക പ്രശ്നം.
2: എനിക്ക് മെയിൻ ആയിട്ട് ഉറക്കമില്ല, ടെൻഷനാണ് എപ്പോഴും.
0: മാഡത്തിന് ഇപ്പൊ എത്ര വയസ്സായി?
2: എനിക്ക് 53 വയസ്സ്.
0: 63 ശരി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രോഗാവസ്ഥകൾ, പ്രമേഹ, രക്തസമ്മർദ്ദം, അങ്ങനെ. വെരി ഗുഡ്. ഈ ചായയും കാപ്പിയും ഒക്കെ വൈകുന്നേരം ഒരു 4 മണി അടുപ്പിച്ചാണോ
2: കുടിക്കുന്നത്?
0: വെരി ഗുഡ്. ഒരു വ്യായാമമോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ?
2: ഞാൻ എക്സസൈസ് ചെയ്യുന്നു. രാവിലെ യോഗയുടെ ഇതെല്ലാം റേഡിയോയിൽ പറയുമല്ലേ. അപ്പൊ അടുക്കള ജോലിയായിട്ട് ചെയ്യുമ്പോൾ റേഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ യോഗയുടെ ഇത് പറയുമ്പോൾ ഞാൻ യോഗയുടെ അത് ചെയ്യും.
0: അടുക്കളയിലെ ജോലിയോടൊപ്പം യോഗ സമന്വയിപ്പിക്കുന്നു. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതൊരു മാതൃകയാക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്. പിന്നെ ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
2: ഇല്ലല്ല, അതൊന്നുമില്ല.
0: പരിശോധിച്ചിട്ടുണ്ടല്ലേ?
2: പിന്നെ എനിക്ക് എല്ലാം പരിശോധിച്ചു. എനിക്ക് പീരിയഡ്സ് വന്നില്ലായിരുന്നു. ഇപ്പൊ ഒരു 7 മാസത്തിന് മുമ്പ് ഒരു DMC ചെയ്ത് എനിക്ക് യൂട്രസിന്റെ ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പൊ ഈ യൂട്രസിനകത്ത് ഒരു ഫ്ലോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നീക്കം ചെയ്ത് DMC ചെയ്ത് അതിനുശേഷം ഇപ്പൊ ഒരു 5-6 മാസം കൊണ്ട് മെൻസസ് ഇല്ല. ശരീരം ഇങ്ങനെ കുത്തുമ്പോഴെ വന്നിട്ട് ഒരു വിയർപ്പുണ്ട്. പിന്നെ എനിക്ക് എന്താ ഭയങ്കരമായ ഒരു ടെൻഷനും വിഷമം. എപ്പോഴും എനിക്ക് എന്താ എനിക്ക് എന്താ ഉറക്കമില്ലാത്ത എന്താണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്താ എന്തെങ്കിലും ഇങ്ങോട്ട് ഇരിക്കാൻ തോന്നില്ല. തയ്ക്കായിരുന്നാലും എനിക്ക് തയ്ക്കാൻ പറ്റണില്ല.
0: മാസം ക്രമമായിട്ടാണോ അതോ ഇപ്പൊ അവസാനിക്കുന്ന ഘട്ടത്തിലാണോ?
2: ഇല്ല, ഇപ്പൊ ഈ DMC ചെയ്തതിന് ശേഷം ഇപ്പൊ 6 മാസം കൊണ്ട് മെൻസസ് ഇല്ല.
0: മെൻസസ് ഇല്ല, ശരി ശരി. ഓക്കെ. ഈ നമ്മളേ ഈ നമ്മുടെ സാധാരണ ഈ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവോ വിറ്റാമിൻ D3 എന്ന് പറയുന്നതിന്റെ അളവോ ഒക്കെ പരിശോധിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു DMC സമയത്ത് അത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല.
2: എനിക്കൊരു 3-4 മാസം മുമ്പ് ഒരു ഉപ്പിറ്റി വേദന വന്നു പെട്ടെന്ന്. എന്നുവെച്ചാൽ മെഷീൻ ചവിട്ടുന്നത് ഒരു കാല് വെച്ചാണ് ഞാൻ മെഷീന്റെ ഇതാക്കണം. അപ്പൊ ഒരു കാല് ഇടത് കാല് വർക്ക് ചെയ്തല്ലേ. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഉപ്പിറ്റി വേദന വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ ആദ്യം ആയുർവേദ പോയി, പിന്നെ കുറയാത്തോണ്ട് പിന്നെ ഹോമിൽ പോയി. അങ്ങനെ അങ്ങനെ ഒരു കുറെ ടെസ്റ്റിന് എഴുതിയിട്ടാണ്. അങ്ങനെ അതൊന്നും കഴിച്ചിട്ട് എനിക്ക് ശരിയാവാത്ത പിന്നെ അലോപതിയിലോട്ട് തന്നെ ഞാൻ പോയി.
0: ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചൂട് വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ?
2: ആ ഉണ്ട്. ആ ശരീരം ഇങ്ങനെ കുത്തി ഇങ്ങനെ വരുമ്പോഴും ഉള്ളോളിങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര വേർപ്പ്. ഈ മഴ പെയ്താലും ഞാൻ വേർത്തോണ്ടിരിക്കും. എപ്പോഴും വേർപ്പാണ്.
0: ശരി ശരി. അപ്പൊ പറഞ്ഞോളാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, മാഡത്തിന് ഈ പറയുന്ന ഒരു ഹോർമോൺ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. വ്യായാമം ഉണ്ട് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ യോഗയെക്കുറിച്ച് അതിൻ്റെ വ്യായാമത്തിൻ്റെ ഇത് പറയുമ്പോൾ ഞാൻ പറയാം, യോഗ ഒരു വ്യായാമമാണ്. പക്ഷേ എല്ലാ കാര്യത്തിനും യോഗ മാത്രം ആണ് ഒരു പരിഹാരം എന്ന രീതിയിലല്ല കാണേണ്ടത്. വ്യായാമം 2-3 രീതികളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. മാഡത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ, പൊതുവേ നമ്മൾ ഇതുവരെയുള്ള ചർച്ചകളിൽ ആൾക്കാർ പൊതുവെയുള്ള വിഷാദ രോഗത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട്, പക്ഷേ വിഷാദമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് മാഡത്തിൻ്റെ പ്രായമുള്ള സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വിറ്റാമിൻ D3 ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. വിറ്റാമിൻ D3 നമ്മുടെ ശരീരത്തിലെ അളവ് കുറവായി കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കോവിഡിന് ശേഷമാണ് വിറ്റാമിൻ D3 ഇത്രയും പഠനങ്ങളൊക്കെ വന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ്. കാരണം നമ്മളൊക്കെ നമ്മുടെ ശരീര സൗന്ദര്യം വല്ലാണ്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് പോലും ടാൻ ഒരു വലിയ പ്രശ്നമാണ്. ടാൻ എങ്ങനെ അടിക്കാതിരിക്കാമെന്ന് പയ്യന്മാർ വരെ ആലോചിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഒഴിവാക്കുന്നു. വിറ്റാമിൻ D3 അളവ് വല്ലാണ്ട് കുറയുന്നു. അതായത് 20-ൽ താഴെ കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ

0: ഞാൻ
1: മണ്ണ്
0: ഞാൻ
1: ആൾക്കാരെ
0: ഞാൻ പഠിച്ചു
1: കണ്ടിട്ടുണ്ട്.
0: വെച്ചു, എനിക്ക് കുഴപ്പമില്ല, എല്ലാം എല്ലാം നോർമൽ
1: അതെ,
0: തന്നെ.
1: കൃത്യം
0: വിറ്റാമിൻ ഡി ത്രീ നോക്കി,
1: അത്
0: വാതം
1: അത്
0: നോക്കി.
1: പരിശോധിച്ചു എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യാത്ത കാര്യമായിട്ടോ, ഇപ്പോഴായി അടുത്ത കാലത്ത് കോവിഡിന് ശേഷമൊക്കെയാണ്
0: അതെ
1: ചെയ്തിട്ട്. അപ്പോൾ
0: അതെ
1: അത്തരം
0: അതെ അതെ
1: കാര്യങ്ങളെല്ലാം
0: അതെ അതെ
1: ശരിയായിട്ടോ? പക്ഷേ മാഡത്തിന് ഈ പറഞ്ഞതുപോലെ ഡി എൻ സിയുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം ഇപ്പം ഒരു ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളാണ് മാഡം പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഉള്ള ഒരു വിഷാദ രോഗം സ്ത്രീകളിൽ പൊതുവേ കാണാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീകളിൽ നാലിലൊന്ന് പേർക്ക് വിഷാദ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ വലിയ ദുരിതാവസ്ഥയില്ല, കാരണം സ്ത്രീകളുടെ ജീവിതത്തിലെ
0: പക്ഷേ
1: മൂന്ന്
0: ഭർത്താവിൽ നിന്നുള്ള ഒരു സന്തോഷം, അങ്ങനത്തെ ഒരു കേറങ്ങി മക്കൾ, അങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല.
1: അതെ,
0: പക്ഷെ വീട്ടിൽ കടയിൽ വന്ന പിന്നെ ഈ കട, എനിക്ക് ഷോപ്പുണ്ട്, അപ്പൊ ഷോപ്പിലാണ് നേരിടുന്നത്. തുണി ഫാൻസി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കടയാണ്.
1: അല്ല, നമ്മുടെ നാട്ടിലെ ഈ മാറുന്ന ഒരു സാമൂഹ്യ ക്രമത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല.

0: എത്തുമ്പോൾ നമ്മൾ സംസാരിക്കാം.
1: മേഡം
0: ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. മേഡം എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ, ഏത് ജില്ലയിലാണെങ്കിലും ഇത്തരം തലങ്ങളിൽ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്.
2: സാർ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, തെറ്റ് പൊതു സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞു. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് ചികിത്സ എങ്ങനെയാണ്?
0: ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് നേരത്തെ സൂചിപ്പിച്ച ചികിത്സയെ പേടിയാ. പൊതുവേ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെ ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. പൊതുവേ എല്ലാവരും പറയുന്നതാണ് കിഡ്നി അടിച്ചു പോകുമെന്നുള്ളതാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ ലഹരിക്കടിമപ്പെട്ടവർ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരും. മദ്യപാനികളായിരിക്കും, ചിലപ്പോൾ ഞരമ്പിൽ നേരിട്ട് ലഹരി കുത്തിവെക്കുന്നവരൊക്കെ ആയിരിക്കും. ഇവരുടെയൊക്കെ പരിശോധന നടത്തും. പരിശോധന നടത്തുമ്പം കരളിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ, കരളിൻ്റെ എൻസൈമുകളൊക്കെ വളരെയധികം കൂടി ലിവർ ഫെയിലിയറിൻ്റെ ഘട്ടം വരെ എത്തിയിരിക്കും. ഇവർ പോലും നമ്മൾ ഇവരോട് വിഷാദരോഗമുണ്ട് അല്ലെങ്കിൽ മദ്യാസക്തിക്ക് ചികിത്സിക്കണമെന്ന് പറയുമ്പം ആളിങ്ങനെ ചരിഞ്ഞ് മുന്നിലോട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. നമ്മൾ പൊതുവേ പറയും, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനത്തിൻ്റെ അത്രയൊന്നും കുഴപ്പം ഇതിനില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇതിലടിസ്ഥാനമായ പല ചികിത്സകളുമുണ്ട്. നമുക്ക് തെറാപ്പികളുണ്ട്. തെറാപ്പിക്ക് അപ്പുറം മരുന്ന് ചികിത്സയുണ്ട്. തെറാപ്പിക്കൊക്കെ ആൾക്കാർ പൊതുവെ വില്ലിങ്ങാണ്, കാരണം കുഴപ്പമൊന്നുമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ചെയ്യാത്ത തെറാപ്പി അപകടകരമാണെന്നുള്ളതിന് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. മരുന്ന് ചികിത്സയിൽ നമ്മൾ നേരത്തെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നില്ല. വിഷാദരോഗത്തിൻ്റെ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്. വിഷാദരോഗത്തിൻ്റെ കാരണം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകളാണ്. നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറും സാമൂഹിക സാഹചര്യങ്ങളും ജനിതക ഘടകങ്ങളുമാണ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ, നോറപ്പിനെഫ്രിൻ, സെററ്റോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നത്, അടിസ്ഥാനപരമായി സെററ്റോണിൻ, ഡോപ്പമിൻ, നോറഡ്രിനാലിൻ, ഈ മൂന്ന് രാസപദാർത്ഥങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവയിൽ തന്നെ പരമപ്രധാനമായത് സെററ്റോണിനാണ്. സെററ്റോണിൻ്റെ അളവ് തലച്ചോറിൽ കുറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിഷാദരോഗത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രചരപ്രചാരമായ അറിവ്. ഇതിൽ ഈ സെററ്റോണിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ മരുന്ന് ചികിത്സയ്ക്ക് ഉള്ള ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പൊതുവെ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ പനിക്കോ ജലദോഷത്തിനോ ചികിത്സ എടുക്കുന്നത് അപ്പോൾ മരുന്ന് കഴിക്കുന്നു, മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ലക്ഷണങ്ങൾ കുറയുന്നു, ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ലക്ഷണം കുറയും. അപ്പോൾ പോലും അഞ്ച് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് നിർത്തുന്നവരാണ്. വിഷാദരോഗത്തിൻ്റെ ചികിത്സ അങ്ങനെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ കാരണം. തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ ഈ അളവ് ക്രമീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച് കുറഞ്ഞത് 10 മുതൽ 14 ദിവസം കൊണ്ടേ മരുന്നിൻ്റെ പ്രവർത്തനം ആരംഭിക്കൂ. 4 മുതൽ 6 ആഴ്ചയോ 6 മുതൽ 8 ആഴ്ചയോ കൊണ്ടേ 50% ലക്ഷണങ്ങൾ മാറുകയുള്ളൂ. പൊതുവേ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളിപ്പോൾ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 6 മുതൽ 9 മാസം വരെ ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരും. നമുക്ക് പൊതുവേ രണ്ട് തരം ചികിത്സാ രീതി അറിയാവൂ. ഒന്ന്, ഈ പനിക്കും ജലദോഷത്തിനും അപ്പം മരുന്ന് കഴിച്ച് പെട്ടെന്ന് നടന്നത്. 2, ദീർഘകാല മരുന്ന് കഴിക്കേണ്ട ജീവിതശൈലീ രോഗങ്ങൾ, പ്രമേഹ, രക്തസമ്മർദ്ദം തുടങ്ങിയവ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ചികിത്സയുണ്ട്. നമുക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഈ ക്ഷയം തുടങ്ങിയ രോഗങ്ങൾക്ക് 6 മുതൽ 9 വരെ മാസം കഴിച്ച് മരുന്ന് നിർത്തുന്ന ഒരു ചികിത്സ. നമുക്ക് വലുതായി പരിചയമില്ല. വിഷാദരോഗത്തിൻ്റെയും പല മാനസിക രോഗങ്ങളുടെയും ചികിത്സ ആ ഗണത്തിൽ പെടുന്നതാണ്. പക്ഷേ നമ്മൾ സ്വീകരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ഇപ്പോൾ വിഷാദരോഗത്തിൻ്റെ മരുന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലിപ്പിടിപ്പിച്ച് ഈ പറയുന്ന 4 മുതൽ 6 ആഴ്ച വരെയോ 6 മുതൽ 8 ആഴ്ച വരെയോ മാറും. ലക്ഷണങ്ങൾ 50% കുറയും. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടെ ഉത്സാഹ കമ്മിറ്റി ഇടപെടും. ഉത്സാഹ കമ്മിറ്റി പലതും പറയും, വിഷഗുളികകളാണല്ലോ, കിഡ്നി അടിച്ചു പോകുമല്ലോ, ഇതൊക്കെ ആരെങ്കിലും കഴിക്കുമോ. അത് നിർഭാഗ്യവശാൽ ഈ മരുന്നുകൾ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറിലെ ആൾ തൊട്ട് നമ്മുടെ അടുത്തുള്ളവരെല്ലാം. ചികിത്സയുടെ കാര്യത്തിൽ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആര് പറഞ്ഞാലും എന്തും കേൾക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു കിണറുണ്ട് എന്ന് വയ്ക്കുക, നമ്മൾ പത്രമിടുന്ന ആളെ കൊണ്ട് കിണറിൻ്റെ പണി ചെയ്യിപ്പിക്കുമോ? ഒരിക്കലുമില്ല. കറണ്ടിൻ്റെ പണി എടുക്കുന്ന ആളെ കൊണ്ട് പത്രത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത് ശ്രമിക്കുമൊന്നുമില്ല. പക്ഷേ ചികിത്സയുടെ കാര്യത്തിൽ മലയാളി എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കും. അത് പൊതുവേ നമ്മുടെ ഉള്ളിൽ ഒരു ശാസ്ത്രവിരുദ്ധതയൊക്കെ നിലനിൽപ്പുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് നമുക്കുണ്ട്. ഇങ്ങനെ മരുന്ന് കഴിക്കാതെ ഇരിക്കുകയും ഭാവിയിൽ ഇത് കുഴപ്പത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെറാപ്പിയും ബാക്കിയും ഉൾപ്പെടെയുള്ളവ വേണം, വ്യായാമം വേണം, സാമൂഹികമായ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തണം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.
2: ഹലോ,

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: താങ്ക് യു മാഡം. ഞാൻ ജാനകി നെടുങ്ങാട്ടിൽ നിന്നാണ്.
0: ആ ചോദിച്ചോളൂ മാഡം.
2: പറഞ്ഞോളൂ മാഡം.
1: സാറേ, വിഷാദങ്ങൾക്കും ഡിപ്രഷനും ഉത്കണ്ഠയൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും എനിക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. സാറ് ശരിയാണ്, അതിനെ കുറിച്ചൊക്കെ പറയുന്നു. സാറ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും നമ്മൾ എന്നോട് എനിക്ക് രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഡിപ്രഷനാണ്. ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന അവരോട്, ഒരു ഡിപ്രഷനും ഇല്ല, ഡിപ്രഷനും ഇല്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിപ്രഷനാണ്, നമുക്കൊന്നുമില്ലടാ, അതൊക്കെ നമ്മൾ ചിന്തിച്ച് ജീവിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് രാത്രി ഉറക്കമില്ല, പിന്നെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാണ്, ഒറ്റപ്പെട്ട ജീവിതമാണ് എന്റെ എന്നങ്ങനെ പറഞ്ഞ എനിക്കും പല ചിന്തകളുണ്ട്. പക്ഷെ അത് നമ്മളങ്ങനെ പിടിച്ചു നിന്ന് ജീവിക്കാൻ ഉള്ള അവസ്ഥ ഇല്ല. പക്ഷെ പലപ്പോഴും എനിക്ക് ആത്മഹത്യ ചെയ്യണം, എന്തിനു ജീവിക്കുന്നത്, നമ്മളെ സ്നേഹിക്കാനും ആരുമില്ല, നമ്മളെ മക്കളൊക്കെ അവരുടേതായ കുടുംബവും ജീവിതമൊക്കെ ആയി പോയി, ഇനിയിപ്പോ നമ്മളെ ആർക്കും വേണ്ടാത്തവരാണ് എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് വരാറുണ്ട്. ഇതിനൊക്കെ വിഷാദ രോഗം എന്താ പറയാ, അങ്ങനെയൊക്കെ ആണെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
2: അല്ല മേഡം, നമുക്ക് ശാസ്ത്രം നമുക്ക് അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിൽ ഞാൻ മേഡത്തിനെ കുറ്റം പറയില്ല. കാരണം മേഡത്തിന് വിഷാദരോഗം അംഗീകരിക്കാൻ സാധിക്കാത്തത് മേഡത്തിനോട് വിഷാദരോഗത്തെക്കുറിച്ച് അറിയിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ, ഞാനുൾപ്പെടെയുള്ള ഒരു പരാജയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. കാരണം യഥാർത്ഥത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ ദിനത്തിൽ വിഷാദരോഗമായിരുന്നു പ്രധാന തീം. അന്ന് ഞാൻ 6 പരിപാടികളാണ് ഈ തിരുവനന്തപുരം നടത്തി ചെയ്തത്. ഒരു 3 ചാനൽ ചർച്ച, റേഡിയോയിൽ 2 എണ്ണം, രാവിലെ ഒരു നടത്തം, വൈകുന്നേരം ഒരു പബ്ലിക് പ്രോഗ്രാം. എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ, എൻ്റെ സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കൾ, എൻ്റെ MBBS സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, എടാ ലോകത്തിൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ മാറിയോ, വിഷാദമാണോ ഏറ്റവും വലിയ കാര്യം എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഒരല്പം ഓവറായിപ്പോയില്ലേ. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം, ഈ സുഹൃത്ത് ഒരു പ്രൊഫഷണൽ കൂടിയാണ്, ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ അച്ഛൻ കുറച്ച് ദിവസമായി കുറച്ച് വിഷമത്തിലായിരുന്നു, എന്നോട് ചോദിച്ചു, ഞാൻ നിനക്കൊരു ബാധ്യതയാണല്ലേ, നിനക്ക് കുറച്ച് വിഷം മറ്റോ വാങ്ങിത്തന്ന് എന്നെ ഞങ്ങൾക്ക് ഒന്നുകൂടി, ഇത് പുറത്തറിയാനൊന്നും പോകുന്നില്ല, നീയും രക്ഷപ്പെടും. എൻ്റെ ആ സുഹൃത്തിന് വിഷാദരോഗം ആണ് സ്വന്തം പിതാവിന് നിന്ന് മനസ്സിലായില്ല, അത് അവബോധത്തിൻ്റെ പ്രശ്നമായി ഞാൻ അങ്ങ് എടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. മാഡത്തിലേക്ക് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളും വിഷാദരോഗമാണെന്നും അറിയിക്കുന്നതിൽ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് മാഡം. മാഡം അനുഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മാഡത്തിന് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് മാഡത്തിന് പ്രിയപ്പെട്ടവരും ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗം ചികിത്സിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഓഫറേ മാഡത്തിന് വയ്ക്കാനുള്ളൂ, മാഡവും സുഹൃത്തുക്കളും കൂടി വരിക, വിഷാദരോഗം ചികിത്സിക്കുക. ഇത് കഴിഞ്ഞുണ്ടാകുന്ന വ്യത്യാസം മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഒരു ഉറപ്പെനിക്ക് തരിക, മാഡം വിഷാദരോഗത്തിനെതിരായുള്ള ക്യാമ്പയിനിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുക. ക്യാമ്പയിനിലുള്ള വേദികൾ ഞാൻ ഉണ്ടാക്കിത്തരാം. മാഡത്തിനെ പോലെയുള്ളവരെ നമുക്ക് വേണ്ടത്. കാരണം ഒരു കാര്യമില്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നിർഭാഗ്യവശാൽ അത് ഇല്ലാതാവുന്നില്ല. നമ്മളീ മണലാരണ്യത്തിൽ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. ഒട്ടകപ്പക്ഷി വേട്ടക്കാർ വരുമെന്ന് പേടിച്ച് മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കും. വേട്ടക്കാരൻ അടുത്ത് തന്നെയുണ്ട്, വേട്ടയാടേണ്ട മൃഗം അടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ തലപൂഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. ഇത് അപകടമാണ്, നമ്മുടെ ജീവൻ അപകടമാണ്. അപ്പം മാഡം തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ സുസജ്ജമാണെങ്കിൽ ഇപ്പോൾ ഈ കോള് ട്രേസ് ചെയ്ത് മാഡത്തിനെ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം മാഡം വിഷാദരോഗം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം മാഡം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരിക്കലും ഞാൻ മാഡത്തിനെ കുറ്റം പറയില്ല. നമുക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് മാഡം, അതൊരിക്കലും ഒരു കുറ്റമല്ല. പക്ഷേ അത് നമ്മുടെ ജീവനോ നമ്മുടെ വെൽബീയിങ്ങിനോ ഒക്കെ ഒരു തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടുക.
0: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. സർ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മരുന്നുകളുടെ ഉപയോഗിച്ചുള്ള ചികിത്സയും അതിനുശേഷം തെറാപ്പിയെ പറ്റി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് പറയാം.
2: തെറാപ്പി യഥാർത്ഥത്തിൽ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ നടന്നു പോകുന്നു, നമ്മുടെ സുഹൃത്ത് നമ്മളെ കണ്ടു, സുഹൃത്ത് നമ്മളെ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും, ഇനി ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ അവനവൻ്റെ വേറെ ജോലിയുള്ളതുകൊണ്ട് പോകുമായിരിക്കും.

സാധാരണ മനോനിലയിലുള്ള ഒരാൾ എന്താ ചിന്തിക്കുക? അവനെന്നെ കണ്ട് കാണില്ലായിരിക്കും, അല്ലെങ്കിൽ കണ്ടു അവന് വേറെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കും. എനിക്ക് വിഷാദമാണെന്ന് വെച്ചോളൂ, എൻ്റെ ഒരു ചിന്തകൾ എങ്ങനെയായിരിക്കും എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓ, അവൻ എന്നെ നോക്കിയില്ല, ഇപ്പം ആരും എന്നെ നോക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, എനിക്കൊരു വിലയില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്നെ വേണ്ടാത്തത്. ഇങ്ങനെ വിലയില്ലാത്ത ഞാൻ

0: ഉണ്ടാവുക എന്ന ചിന്തയിലുണ്ടാകുന്ന ഭയമാണ് എന്നെ കൊണ്ട് ബ്രേക്ക് ഘട്ടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചിന്തയെ നമ്മൾ മാറ്റിമറിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പലതരം തെറാപ്പിയുണ്ട്, ഒരു തെറാപ്പിയിൽ ഇതാ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ വ്യക്തിയോട് നമ്മൾ സംസാരിക്കണം, നമ്മൾ ചോദിക്കുന്നത്, നോക്കൂ താങ്കൾ ഇന്ന് വരുന്ന വഴിക്ക് എത്ര പേരെ കണ്ടു? അവരോടെല്ലാവരും താങ്കൾ സംസാരിച്ചു, താങ്കൾ കാണാതിരിക്കാനുള്ള സാധ്യതയില്ലേ? ഇനി അഥവാ അയാൾ കണ്ടെങ്കിൽ തന്നെ സംസാരിച്ചില്ലെങ്കിൽ താങ്കളുടെ വില കുറഞ്ഞത് കൊണ്ടാണ് അയാൾ താങ്കളോട് സംസാരിക്കാത്തതെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അയാൾ സംസാരിക്കുന്നത് കൊണ്ടാണോ താങ്കളുടെ വില? താങ്കൾക്ക് ഇത്രയും കഴിവുകളും ബാക്കിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ വിലയില്ലേ? ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വിലയിരുത്തി ആ സാഹചര്യങ്ങളിൽ ഇയാളുടെ അടിസ്ഥാനപരമായ ചിന്തയെ നമ്മൾ ഒന്ന് വഴിമാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് മറ്റു ചില ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട്, മറ്റു ചില എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട്. ഇനി നമ്മൾ പറയുന്നത്, അടുത്ത ഒരു പ്രാവശ്യം മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ഇതുപോലെ താങ്കളോട് പെരുമാറിയാൽ അപ്പോഴും താങ്കൾ ഇങ്ങനെ ആലോചിച്ചുകൂടി? ഇത്തരത്തിലുള്ള സാധാരണ സാഹചര്യങ്ങൾ എടുക്കുന്നത് നമ്മൾ സെഷനുകളായിട്ടാണ് ചെയ്യുന്നത്. വ്യക്തി ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നു, ഓരോ സമയത്തും ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അത് ക്രമീകരിച്ച് ക്രോഡീകരിച്ച് ഓരോ പ്രാവശ്യമായി എടുക്കുന്ന ഒരു രീതിയുണ്ട്. പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. ആ തെറാപ്പി യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സമയം പ്രാധാന്യമാണ്. കാരണം ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറൊക്കെ എടുക്കുന്ന സെഷനുകളാണ്. അത് 12 മുതൽ 18 വരെ അല്ലെങ്കിൽ 20 മുതൽ 25 വരെ വേണ്ടി വന്നേക്കാം. അതിന് പ്രിപ്പറേഷൻ, ഈ പറയുന്ന ആൾ ഇത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഡോക്ടർ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ സമയവും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചില ആൾക്കാരെങ്കിലും ആദ്യം തന്നെ പറയാറുണ്ട്, ഞങ്ങൾക്ക് തെറാപ്പിയല്ല മരുന്നുകളാണ് ആവശ്യമെന്ന് പറയുന്നവരുണ്ട്. പൊതുവായി ഇത്തരത്തിലുള്ള തെറാപ്പികൾ നമ്മൾ മരുന്നും ഉൾപ്പെടെയുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് നമുക്കുള്ളത്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം മാഡം. മാഡത്തിന്റെ പേര്? ആ ഓക്കെ, ചോദിച്ചു
0: പറഞ്ഞോളൂ മാഡം.
2: സാർ, ഞാൻ എനിക്ക് എന്താ, എനിക്ക് രണ്ട് മക്കളുണ്ട്. പക്ഷെ എനിക്ക് പണ്ടേ അങ്ങനെ അല്ല, കുട്ടികളോട് ചിരിക്കാൻ കഴിയുന്നില്ല. അതാ കുട്ടികളോടൊരു സന്തോഷം അങ്ങനെ എപ്പോഴും പറയാം. കുട്ടികളാണെങ്കിൽ ഇപ്പം വലുതായി, ഒരു മോള് പ്രൊഫസറാണ്, ഒരു മോള് മോ ഇങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും പറയാം, അമ്മേന്റെ മുഖം നോക്കുമ്പോ ചെറുതിൽ എന്റെ അമ്മ മരിച്ചിട്ടിരുന്നു, 10 വയസ്സിലേ മരിച്ചത്.

0: എനിക്ക് തേയ്മാനം മുട്ടിന് ജാഥ തേയ്മാനാണ് പക്ഷെ എനിക്ക് ഗാർഡനിങ് എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അങ്ങനെ അതിനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് സന്തോഷം കണ്ടെത്തലേ. പക്ഷെ ഇപ്പോഴേ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഗവേഷണമാണ് മരിക്കേണ്ട ഏത് കുട്ടികളെ ബുദ്ധിമുട്ടി കാണ്ട എങ്ങനെ മരിക്കണം എങ്ങനെ മരിക്കണം എന്നുള്ള ഗവേഷണം നടക്കുന്ന മാറ്റും.
1: അത്തരം ഗവേഷണം ഒന്നും നടത്തണ്ടമ്മ, കൃത്യമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഭാവിയിൽ വിഷാദ രോഗം വരാനുള്ള സാധ്യത കൂട്ടുന്ന ചില ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ട് മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത്. അത് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇത്രയും നാൾ ഈ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വിഷാദത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് വ്യായാമമാണ്, രണ്ട് നമ്മൾ ഈ പെറ്റുകളെ വളർത്തുന്നത്, പൂച്ചയും പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുന്നത്, മൂന്ന് ഗാർഡനിങ് ആണ്.
0: പൂന്തോട്ട കോഴിയെല്ലാം വളർത്താറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കാലിന് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ വല്ലാതെ വയ്യ. ഒരു 2013 തുടങ്ങിയിട്ട് ചികിത്സയായിരുന്നു. ഇപ്പോഴെനിക്ക് അത് വല്ലാതെ വല്ലാതായിരിക്കുന്നു. ഇഞ്ചക്ഷനും മറ്റേ ഹോർമോണിന്റെ ഇഞ്ചക്ഷനും അത് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോഴും എന്താ പറയണ്ടത്, ഇപ്പോഴെനിക്ക് അത് ഓരോരിക്ക വയ്യ വല്ലാതെ വയ്യാണ്ട് ഡോക്ടർ പറയും വീഴാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ എക്സസൈസോ അങ്ങനെ ഡോക്ടർ പറഞ്ഞ എക്സസൈസ് അല്ലാണ്ട് വേറാണ്ട് പുറത്തൊന്നും അങ്ങനെ ഗാർഡനിങ് ഒന്നും ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഞാൻ കൊലിക്കാറികളും വെച്ചിട്ട് എന്തെന്ന് ചെയ്യും.
1: അങ്ങനെ
0: കാണാനൊരു ഇഷ്ടമായിരുന്നു.
1: നമ്മളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗത്തിന്റെ ഒരു സാധ്യത, അത് വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നിട്ടും അമ്മയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് അമ്മ ഈ പറയുന്ന ഉള്ളിലുള്ള ഒരു വിഷാദത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇല്ലാതായപ്പോൾ ആ വിഷാദം അധികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളത് ചികിത്സിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. അത് തീർച്ചയായും ചികിത്സ എടുക്കുക. മുട്ടുവേദനയും ബാക്കി കാര്യങ്ങളും നമുക്ക് അതിന്റെ ഒരു ചികിത്സ വേണം.
0: തളർച്ചയായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൊറേ ഡോക്ടർസിൽ അവിടെ ആയുർവേദത്തിലെല്ലാം പോയി ചികിത്സിച്ച് പിന്നെ കൂടാണ്ട് ഇംഗ്ലീഷ് മറ്റേ അലോപ്പതിയും ഉണ്ട്, അങ്ങനെയുണ്ട്, ഇഞ്ചക്ഷനും കാര്യങ്ങളും ഉണ്ട്, കൂടാതെ അങ്ങനെയും ചികിത്സിക്കുന്നുണ്ട്. പിന്നെ കണ്ണിനും വയ്യ. കണ്ണിനിപ്പോ എനിക്ക് പണ്ട് ഞാൻ വായിച്ചിട്ട് എന്റെ നേരം പോക്കായിരുന്നു, ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയും പറ്റി.
1: അപ്പം സൂചിപ്പിച്ച പോലെ അമ്മയ്ക്ക് ആ
0: ഭക്ഷണത്തിൻ്റെതും എല്ലാം തന്നെയാണ് ഇങ്ങനെ വന്നത്.
1: സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വിഷാദം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഈ മൂന്നാല് കാര്യങ്ങൾ കൊണ്ട് വളരെ ഫലപ്രദമായി അതിനെ പ്രതിരോധിച്ചിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ
0: നല്ലോണം വായിക്കായിരുന്നു. അതുപോലെ ടിവിയിൽ ഞാൻ അങ്ങനെ സീരിയൽ അങ്ങനത്തെ ഒന്നും കാണേയില്ല. മറ്റേ ഒന്നിക്കല് വാർത്ത കാണും, അല്ലെങ്കിൽ പുതിയ ആനുകാലിക സംഭവങ്ങൾ, കൃഷി സംബന്ധമായ കാര്യങ്ങൾ എല്ലാം ഇവിടെ കേരളം കൃഷി ഓഫീസേഴ്സിന്റെ നമ്പറുകൾ എടുത്തിട്ടുണ്ട്.
1: കൃഷി യഥാർത്ഥത്തിൽ വളരെയധികം മാനസിക ഉല്ലാസം തരുന്ന ഒരു കാര്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒന്ന് പിൻവാങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പല ഘടകങ്ങളുള്ളതുണ്ട്. നമ്മളതിൽ വിഷാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടത് ശാരീരികവും മാനസികവുമായ പല പല ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്നത് നമ്മൾ ഈ എന്താ സായിപ്പിൻ്റെ നാട്ടിൽ ലാസ്റ്റ് സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദ ക്യാമൽസ് ബാക്ക് എന്നോ, മലയാളത്തിലാണത് കൃത്യമായി മോങ്ങാനിരുന്ന് അവസാനത്തെ തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായി ഈ പറയുന്ന പല പല പല കാര്യങ്ങൾ വരും. ഇപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു മാതാപിതാക്കൾ ഒരാളെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയ അവസാനമായപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായ ഒരാൾ. അപ്പോൾ ഈ ഘടകങ്ങൾ നമ്മൾ ശരിയാക്കിയെടുക്കുന്നതിനോടൊപ്പം ചികിത്സയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന ആൾക്കാരിലെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അറിയാം. കേരളം ഏകദേശം മുതിർന്നവരുടെ നാടായിരിക്കുക. 20% കൂടുതൽ മുതിർന്നവരാണ്.
0: അന്നാമത് കുട്ടികളെല്ലാം ഓരോരോ അവരവരുടെ ജോലിയാണ്. അപ്പൊ ഒരു ഡോക്ടർ പോകാനൊന്നും എനിക്ക് ഒരു കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെ ആളില്ല.
1: അല്ല അത് അല്ല, കേരളത്തിന്റെ വലിയൊരു പ്രതിസന്ധിയാണത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ ഇതുമായി ബന്ധപ്പെട്ടൊരു വയോജന വകുപ്പ് രൂപീകരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കൺസൾട്ടേഷനുകളും മറ്റും ഓൺലൈൻ ആക്കുകയും ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുകയും വീടുകളിൽ ഉൾപ്പെടെ വന്ന് ആരോഗ്യ സേവനങ്ങൾ വാതിൽപ്പടി സേവനങ്ങളായി നൽകേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം താമസിയാതെ എത്തുമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത്രയധികം മുതിർന്നവർ ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം നഗരത്തിലൂടെ വാഹനം ഓടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ധാരാളം ഇരുനില കെട്ടിടങ്ങളുണ്ട്. വൈകുന്നേരം വരെ 7:30 കഴിഞ്ഞാൽ ഈ ഇരുനില കെട്ടിടങ്ങളിൽ നിന്ന് മുകളിൽ ലൈറ്റില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികൾ വീട്ടിലില്ല, കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. 2014 നമുക്ക് ഏകദേശം

0: 536,000 കുട്ടികൾ ജനിച്ചിരുന്നെങ്കിൽ 2026 അത് 348,000 കുട്ടികളാണ്. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണം 310,000 എങ്ങാണ്ട്. ഇവിടുത്തെ 70s കിഡിനൊക്കെ അറിയാം, അവരുടെ കാലത്ത് 5.5 ലക്ഷം കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ ഭീമമായ കുറവും മുതിർന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കൂടുതലും വന്നു കഴിയുമ്പോൾ പൊതുവേ മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെ അവരുടെ സാമൂഹ്യ ജീവിതം ഉൾപ്പെടെ അപകടത്തിലാവുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്ന വിഷാദ രോഗവും മറ്റ് മുതിർന്നവരിലെ പ്രശ്നങ്ങളും കൂടാനുള്ള സാധ്യതയുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു വയോജന വകുപ്പിൻ്റെ കാര്യമൊക്കെ തന്നെ തീരുമാനിച്ചത്.
1: അപ്പം നമ്മുടെ മക്കള് നിസ്സഹായരാണ്. മോളാങ്കിലി ഇപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോളടുത്ത് പോയി നിന്നാലും മോള് പറയുന്നു എനിക്ക് അമ്മേനെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ മോനാങ്കിൽ ഇവിടെ 8-9 മണിയാകും മോനും ഭാര്യയും വരെ. അപ്പോഴേ നമ്മളിപ്പോ രാത്രി വരെ ഇങ്ങനെ റേഡിയോ കെട്ടി തന്നെ ഇരിക്കും. ഇപ്പൊ റേഡിയോ ടി വി അങ്ങനെ കാണാറില്ല. റേഡിയോ കെട്ടി ടി വി തന്നെ വെക്കാൻ, ഇപ്പോഴത്തെ ടി വി ഒന്നും നമുക്ക് വെക്കാൻ പറ്റൂല. നമ്മളെ പ്രായമുള്ള വിട്ടിട്ട് അവരെ പുതിയ മോഡൽ
0: അല്ല. ഇത് എല്ലാം അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും മറ്റ് സംവിധാനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കേണ്ടതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ വിഷാദം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശാരീരികമായ ഘടകങ്ങൾ മാത്രമല്ല സാമൂഹികവും മാനസികവുമായ ഘടകങ്ങളുണ്ട്. സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിലെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഡിഫീറ്റ് ഡിപ്രഷൻ ക്യാമ്പയിൻ, വിഷാദത്തെ തോൽപ്പിക്കൂ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ തുടങ്ങുന്നുണ്ട്. അതിൽ പലയിടത്തും നമ്മൾ കേട്ടാൽ രസകരമാണെന്ന് തോന്നും, അവർ ദേഹത്തെ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കും, ടോക്ക് ടു മീ, എന്നോട് സംസാരിക്കൂ. അതായത് സംസാരിക്കാൻ ആളില്ലാത്തവർ അവരുടെ ശരീരത്തിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കും, എന്നോട് സംസാരിക്കുന്നു. മുതിർന്നവർ വന്നിരിക്കും അവരോട് സംസാരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ കേരളം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു പദ്ധതിയും മറ്റുമൊക്കെ
1: ആവശ്യമാണ്.
0: കുടുംബശ്രീ കൂട്ടങ്ങൾ ഉണ്ടാകണം, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകണം, അങ്ങനെ സംസാരിക്കണം. നമുക്ക് സാമൂഹ്യ ജീവിതം വളരെ ആവശ്യമുള്ളതാണ്. ശരി, അപ്പൊ നമുക്കങ്ങനെ നോക്കാം.
2: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കോൾ തൊട്ട് മുന്നേ ഉള്ള കോളിൽ ആ മാഡം പറഞ്ഞിരുന്നു താല്പര്യം മീൻസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കഴിയുന്നില്ല എന്ന്. ഇപ്പോൾ അടുത്തൊരു കോളിൽ ഇപ്പം സംസാരിച്ചാണ് രണ്ടുപേരും പക്ഷെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച്.
0: നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇന്നത്തെ ദിവസം എത്ര കോൾ കിട്ടി? 8-9 കിട്ടിയ 8-9 കോളുകളിൽ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്ന രണ്ട് പേരുണ്ടെന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. എനിക്ക് യഥാർത്ഥത്തിൽ സംവിധാനങ്ങളോട് പറയാനുള്ളത് നമ്മൾ ആകാശവാണി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ടുപേരെ ട്രേസ് ചെയ്യുക, രണ്ടുപേരെ ട്രേസ് ചെയ്തിട്ട് അവർക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്നതിലേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. നോക്കൂ, നമ്മൾ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ 1 മണിക്കൂറുള്ള ഈ പരിപാടിയിൽ എത്ര കോള് വരുമെന്ന് നമ്മൾ ആശങ്കപ്പെടുത്തിയിരുന്നു. നോക്കൂ, എത്രയോ ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ഇപ്പോഴും ആകാശവാണിക്ക് ശ്രോതാക്കളുണ്ട്, അവർ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ഒരാളുടെ മുന്നിൽ ചെന്നിരുന്ന് നമ്മുടെ മനസ്സിലെ വിഷമമോ സങ്കടമോ പറയുമോ? ഇവരാരെങ്കിലും ഒരാൾ ഇവരോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ എത്രമാത്രം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ബോംബിൻ്റെ മുകളിലാണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സാമൂഹ്യ സാഹചര്യം അത്രയ്ക്ക് ആയിരിക്കുന്നു എന്നുള്ളത്.
2: അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കോളിലേക്ക് പോകാം, സമയം വളരെ ചുരുങ്ങിയ സമയേ ഉള്ളൂ. ഹലോ ഹലോ ഹലോ, കട്ടായി പോയി. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
0: സാർ പറഞ്ഞോളൂ.
3: നമസ്കാരം മാഡം. നമസ്കാരം സാർ.
0: നമസ്കാരം പറഞ്ഞോളൂ.
3: ഞാൻ ഇത് ഈ പരിപാടി ഞാൻ കേൾക്കുകയായിരുന്നു. ഞാൻ കാസർഗോഡ് വിളിക്കുന്നു. ഏറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ആകാശവാണി. ആദ്യം ആകാശവാണിക്കും അഭിനന്ദനം പറഞ്ഞത്, അതുപോലെ മോഹൻ റോയൽ സാറിനും പ്രത്യേക അഭിനന്ദനം. ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ പിന്നെ ഇപ്പോ ഈ വിഷാദ രോഗം വർദ്ധിച്ചതായിട്ട്, അതായത് പഠനത്തിന്റെ കാര്യത്തിലാണെന്നും പഠനത്തിൽ അവര് പിന്നെ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വിഷാദരോഗമുണ്ടോ? എന്റെ സംശയമാണ് വിഷാദരോഗം അങ്ങനെ ബാധിക്കുന്നത്. ഇപ്പം നമ്മുടെ ഫോൺ, കുഞ്ഞു മക്കള് വരെ ഫോൺ എടുത്തിട്ട് മൊബൈൽ എടുത്തിട്ട് അവർ ആ ഇത് കാണുന്നുണ്ട്, അത് റീൽസും കണ്ടിട്ട് അവരെ ഈ രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പിന്നെ തടയാൻ എന്തെങ്കിലും വഴി?
0: തീർച്ചയായും അങ്ങ് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സാർ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിലെ നമ്മൾ മാതാപിതാക്കൾ വളരെ കുറ്റവാളികളാണ് കേട്ടോ. കാരണം ഞാൻ പറയാം, ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളതിനെ മൊബൈലിൻ്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ചുണ്ടിൻ്റെ അടുത്തേക്ക് ഭക്ഷണം എത്തിക്കുന്നു, കുട്ടി വാതുറക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം വായിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അവിടുന്ന് നമ്മളാണ് കുട്ടിയെ മൊബൈലിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ലോകത്ത് പല രാജ്യങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ

0: ഇടപഴകാനുള്ള പ്രായം കുട്ടികൾക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. 13 വയസ്സാണ് പല പ്ലാറ്റ്ഫോമുകളിലും ഉള്ളത്. പക്ഷേ മാതാപിതാക്കളുടെ ഫോൺ കുട്ടികളുടെ കയ്യിലെത്തുകയും അവർ ഈ പറയുന്ന അക്കൗണ്ടുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കുടുംബത്തിലൊരു പരിശീലനം ആവശ്യമാണ്. ഈ പറയുന്ന മാതാപിതാക്കളാണ് കുട്ടികളെ ആദ്യം മൊബൈൽ ഫോണിലേക്ക് എത്തിക്കുന്നത്. പറയുമ്പോൾ പല മാതാപിതാക്കളും ചോദിക്കും, ഡോക്ടറെ പഴയകാലം പോലെ കാക്കയും പൂച്ചയും കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പറ്റില്ല, നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലെങ്കിലും മാതാപിതാക്കൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പേരൻ്റൽ ട്രെയിനിങ് എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഒരു പരിശീലനം, അത് രസകരമാണ്. കേട്ട് കഴിയുമ്പോൾ കുട്ടിയെ വളർത്താനൊക്കെ പരിശീലനം വേണമെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഇനി അത് വേണ്ടതാണ്. കാരണം പേരൻറ്റിങ് എപ്പോഴും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. എന്നെ നന്നായി വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി, അതുകൊണ്ട് ആ രീതി ഞാൻ ചെയ്യും. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ നന്നാവാതെ പോയത്, അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഞാൻ സ്വീകരിക്കും. ഇത് രണ്ടുമല്ല, ശാസ്ത്രീയമായ പേരൻറ്റിങ് ഉണ്ട്. അതിൽ അങ്ങ് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
1: വിളിച്ചതിന് നന്ദി സർ. താങ്ക് യു സർ. ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു പല കോളേഴ്സും ചിലപ്പം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വിളിക്കാതെ മടിച്ച് നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ പൊതുവിൽ സാറിനോട് എല്ലാവരോടുമായിട്ട് വിഷാദ രോഗത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത്?
0: യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തിൻ്റെ ഒരു നേർചിത്രമാകണ്ട, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് നമ്മൾ പറയും. നമ്മളീ കണ്ടിരുന്നത് മലയുടെ, മഞ്ഞുമലയുടെ 1/8, 8/7 താഴെയുണ്ട്. വിളിച്ച 8 പേരിൽ 2 പേർ ആത്മഹത്യാ പ്രവണത ആക്റ്റീവായിട്ടുള്ളവരെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ എത്ര ശതമാനം ഇതുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. വിഷാദരോഗത്തെ തോൽപ്പിക്കുക, വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, ചികിത്സ നേടാൻ വൈകാതിരിക്കുക, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. വ്യായാമത്തിൻ്റെ പ്രാധാന്യമുണ്ട്, സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ വിഷാദത്തെ തോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ശരാശരി ആത്മഹത്യാ നിരക്കിൻ്റെ 3/2 കേരളത്തിലുണ്ട്. നിർഭാഗ്യവശാൽ അത് കൂടി വരുന്നുണ്ട്. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ വിഷാദരോഗത്തെ തോൽപ്പിക്കാനുള്ള ക്യാമ്പയിനുകൾ സജീവമായി വരേണ്ടതുണ്ട്. മുതിർന്നവരുടെ, 60 വയസ്സിൽ കൂടുതലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംവിധാനങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഈ പൊട്ടാൻ പോകുന്ന ടൈം ബോംബ് ഏത് നിമിഷവും പൊട്ടിയേക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് പോയേക്കാം.
1: ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്.
0: നന്ദി.
2: വിഷാദരോഗവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്. സ്റ്റുഡിയോയിൽ സിവിൽ ജിഹാൻ. സാങ്കേതിക സഹായം സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഷെർലി, അനന്തു മൈലച്ചൽ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. സമയം 12 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശൻ നായർ വരികളെഴുതി ബേണി ഇഗ്നീഷ്യസ് ഈണം പകർന്ന് എസ് ജാനകി പാടിയതാണ് ആദ്യ ഗാനം. ചിത്രം മയിൽപ്പീലിക്കാവ്.

കൈതപ്രം വരികൾ എഴുതി എസ് പി വെങ്കടേഷ്, ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണിനി. ചിത്രം കുങ്കുമച്ചപ്പ.

ആകാശവാണി പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ബിജോയ് എം നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. നെയ്യാറ്റിൻകര പുരുഷോത്തമനാണ് സംഗീതം. ആദ്യ ഗാനത്തിന്റെ വരികൾ എഴുതിയത് രാധാകൃഷ്ണൻ പെണ്ണുക്കര. ശ്യാമസാഗരങ്ങളേഴും സാദരം തൊഴുന്നു മുന്നിൽ എന്നാരംഭിക്കുന്നു.

രാധാകൃഷ്ണൻ പെണ്ണുക്കര, സുനിൽ വിശ്വം നൂറനാട് എന്നിവർ വരികളെഴുതി നെയ്യാറ്റിൻകര പുരുഷോത്തമൻ സംഗീതം പകർന്ന് ബിജോ എം നായർ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. ജോലിയിൽ ഒരു വളർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? പുതിയ സാങ്കേതിക വിദ്യകളും തൊഴിൽപരമായ കഴിവുകളും ഓൺലൈനിലൂടെ നേടാം. കമ്പ്യൂട്ടർ കോഡിംഗ്, ഡേറ്റാ സയൻസ്, സോഫ്റ്റ് സ്കിൽസ് തുടങ്ങിയ കോഴ്സുകൾക്ക് പണം മുടക്കേണ്ടതില്ല. സമയം കണ്ടെത്തി NPTELന്റെ സൗജന്യ ഓൺലൈൻ കോഴ്സുകളിൽ ചേരുക. നിങ്ങളുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക. മികച്ച തൊഴിൽ സാധ്യതകൾക്കായി ഇന്ന് തന്നെ ഡിജിറ്റലായി പഠനം ആരംഭിക്കൂ.
1: ഇപ്പോൾ സമയം 12:59:57. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2018 ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ മുന്നോട്ടുവച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ദൃഢമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ മോദി അറിയിച്ചു. സന്ദർശനവേളയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസം നീളുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
2: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കം. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ ആയതായും പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു.
4: കഴിഞ്ഞ 150 കൊല്ലം കൊണ്ട് ലോക സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ടുണ്ടായ മാറ്റം. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാവട്ടെ, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് പലപ്പോഴും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ മത്സരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന വിധം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്.
2: നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ചെന്താമര പ്രതിയായ രണ്ടാമത്തെ കൊലക്കേസാണ് ഇത്. നെന്മാറ തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പിന്റെ ചർച്ച ആരംഭിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 7 തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി യാഷ്വാൻ 5 പുതുജീവനേകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2 കരൾ, ഹൃദയവാൽവ്, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. 1 കോഴിക്കോട്ടുള്ള രോഗിക്ക് നൽകും. സമയബന്ധിതമായി അവയവം എത്തിക്കുന്നതിനായി തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം പോകുന്ന ആംബുലൻസിന് പോലീസ് പ്രത്യേക ഗ്രീൻ കോറിഡോർ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റവയവങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിലാണ് എത്തിക്കുന്നത്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നടത്തിയ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 1 ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
2: കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമായതെന്ന് വിവിധ പുലിക്കളി സംഘങ്ങളുമായുള്ള യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിശദീകരണം തേടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 3-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
7: തോൽക്കാൻ മനസ്സില്ലാത്ത രണ്ട് ശക്തികൾ അരയും തലയും മുറുക്കി ആ

0: അസ്ട്രക്കയിൽ പൊരുതിയപ്പോൾ കാൽപന്ത് ലോകം ശ്വാസം അടക്കി പിടിച്ചു. രണ്ട് പെനാൾട്ടികളും ഒരു ചുവപ്പുകാർഡും ഒക്കെയായി ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. പത്ത് പേരുമായി ചുരുങ്ങിയിട്ടും ആതിഥേയരായ മെക്സിക്കോയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വീഴ്ത്തിയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. മെക്സിക്കോയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ലീഡ് പിടിച്ചെടുത്തത്. വിജയദാഹവുമായി പൊരുതിക്കളിച്ച മെക്സിക്കോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് 98 സെക്കൻഡിനിടെയാണ് ഇംഗ്ലണ്ട് തുടരെ തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിയത്.
1: അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിന് പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 wicketsന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 overൽ 3 wicket നഷ്ടത്തിൽ 153 runs നേടി. 64 runs നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫീബി ലിച്ച്ഫീൽഡ് 48 runs നേടി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 434 points ഉയർന്ന് 78,198 നിഫ്റ്റി 139 points നേട്ടത്തിൽ 24,410 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 1,07,520 ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 2 goals പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര.
3: ലോക ജന്തുജന്യ രോഗ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
4: ഇന്ന് July 6 ലോക സൂണോസിസ് ദിനം. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. സൂണോസിസ് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ശാസ്ത്രീയ പദം മാത്രമായി തോന്നിയേക്കും. എന്നാൽ ഈ വിഷയം നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും പ്രത്യേകിച്ച് കർഷകർ, കന്നുകാലികളുമായി അടുത്തിടപഴകുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടവർ, വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവർ, വളർത്തുമൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്കൊക്കെ ഒരുപോലെ ബാധകമായ ഒന്നാണ്. കാരണം ഈ രോഗങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തോട് അത്രയേറെ ഇടകലർന്നു നിൽക്കുന്നവയാണ്. 1885 July 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആദ്യമായി പേവിഷബാധയ്ക്കുള്ള വാക്സിൻ വിജയകരമായി ജോസഫ് മെർ എന്ന ബാലനിൽ പ്രയോഗിച്ചത്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയ്ക്കായാണ് July 6 ലോക സൂണോസിസ് ദിനമായി ആചരിച്ചത്.

1885 ജൂലൈ 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആദ്യമായി പേവിഷബാധയ്ക്കുള്ള വാക്സിൻ വിജയകരമായി ജോസഫ് മെർ എന്ന ബാലനിൽ പ്രയോഗിച്ചത്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 6 ലോക സൂണോസിസ് ദിനമായി ആചരിച്ചത്.

വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇന്ന് ലോകമെമ്പാടും ജന്തുജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നു. എബോള, നിപ്പ, കോവിഡ്, പക്ഷിപ്പനി, എംപോക്സ് തുടങ്ങിയ രോഗങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇതിന്റെ ഗൗരവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. നഗരവൽക്കരണവും ജനസംഖ്യാ വർധനവും ആണ് ഇതിൽ ആദ്യം പറയേണ്ടത്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ധാരാളം വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെടുന്നു. ഇതിനായി പലപ്പോഴും വനപ്രദേശങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അകലം കുറയുന്നു. മുമ്പ് വനങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന പല ജീവികളും മനുഷ്യവാസ മേഖലകളിലേക്ക് എത്താൻ തുടങ്ങുന്നു. ഇതോടെ മൃഗങ്ങളിൽ ഉണ്ടായിരുന്ന രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. നിപ്പ വൈറസിന്റെ കാര്യത്തിൽ ഫലബുക്കുകളായ വവ്വാലുകളും മനുഷ്യരും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിച്ചത് ഇത്തരം പരിസ്ഥിതി മാറ്റങ്ങൾ കാരണമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി വലിയ തോതിലുള്ള മൃഗസംരക്ഷണ ഫാമുകൾ വ്യാപകമായിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് ധാരാളം മൃഗങ്ങളെ വളർത്തുമ്പോൾ രോഗങ്ങൾ അതിവേഗം പടരാൻ സാധ്യത കൂടുതലാണ്. കോഴി ഫാമുകളിലും പന്നി ഫാമുകളിലും രോഗവ്യാപനം ഉണ്ടായാൽ അത് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആധുനിക മൃഗസംരക്ഷണ രീതികൾ രോഗനിയന്ത്രണത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ആഗോള യാത്രകളും വ്യാപാരവും വർദ്ധിച്ചത് മറ്റൊരു വലിയ കാരണമാണ്. ഇന്ന് ലോകമൊരു ചെറിയ ഗ്രാമം പോലെ മാറിയിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഒരാൾക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇതേ വേഗതയിൽ രോഗാണുക്കൾക്കും സഞ്ചരിക്കാൻ കഴിയുന്നു. രോഗബാധിതരായ മനുഷ്യരോ മൃഗങ്ങളോ അല്ലെങ്കിൽ മലിനമായ ഉൽപ്പന്നങ്ങളോ രാജ്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ പുതിയ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു രോഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യം ഇന്ന് സാധാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം. താപനില വർദ്ധിക്കുന്നതും മഴയുടെ രീതികളിൽ മാറ്റം വരുന്നതും കൊതുക്, ഈച്ച, ചെള്ള് തുടങ്ങിയ രോഗവാഹകരുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. മുമ്പ് കാണാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തരം ജീവികൾ വ്യാപിക്കുകയും രോഗങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതാണ്. മനുഷ്യരിലും മൃഗങ്ങളിലുമായി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം രോഗാണുക്കളെ കൂടുതൽ ശക്തരാക്കുന്നു. മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള രോഗാണുക്കൾ രൂപപ്പെടുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു. ഇത് രോഗചികിത്സ സങ്കീർണമാക്കുന്നതോടൊപ്പം രോഗവ്യാപന സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ലോകാരോഗ്യ സംഘടന ഇന്ന് ഇതിനെ ഒരു പ്രധാന ആഗോള ആരോഗ്യ ഭീഷണിയായാണ് കണക്കാക്കുന്നത്. മനുഷ്യന്റെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. വളർത്തുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്, വന്യമൃഗങ്ങളുമായുള്ള സമ്പർക്കം കൂടുന്നത്, കാടുകളിലേക്കുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് എന്നിവയും രോഗവ്യാപന സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. അതുപോലെ മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകളും ശുചിത്വക്കുറവും എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ജന്തുജന്യ രോഗങ്ങളുടെ വർദ്ധനവ് ഒരു കാരണത്തിന്റെ മാത്രം ഫലമല്ല. അതുകൊണ്ട് തന്നെ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കണമെങ്കിൽ

0: ദൈവവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ത്വക്കിലെ ചെറിയ മുറിവുകളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കാം. എലിപ്പനി, ബ്രൂസല്ലോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഇത്തരത്തിൽ പകരുന്നവയാണ്. കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ മൃദുചർമ്മ ഭാഗങ്ങളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് രോഗബാധിതമായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ നിർബന്ധമാക്കുന്നത്. ഇതുകൂടാതെ മൃഗങ്ങളുടെ കടിയോ മാന്തലോ വഴിയും രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ഏറ്റവും സുപരിചിതമായ ഉദാഹരണം പേവിഷബാധയാണ്. രോഗബാധിതമായ നായ, പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ കടിയിലൂടെ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും സമയബന്ധിത ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാക്കുകയും ചെയ്യുന്നു. നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ചിലപ്പോൾ രോഗവ്യാപനത്തിന് കാരണമാകാം. ശുദ്ധീകരിക്കാത്ത പാൽ, ശരിയായി പാകം ചെയ്യാത്ത മാംസം, മത്സ്യം, മലിനജലം എന്നിവയിലൂടെ നിരവധി രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ ജന്തുജന്യ രോഗപ്രതിരോധത്തിലെ പ്രധാന ഘടകമാണ്. കൊതുക്, ഈച്ച, ചെള്ള്, പാറ്റ തുടങ്ങിയ ചെറുജീവികളും പല രോഗങ്ങളുടെയും വാഹകരാണ്. ഇവ ഒരു രോഗബാധിത ജീവിയിൽ നിന്ന് രോഗാണുക്കളെ സ്വീകരിച്ച് മറ്റൊരു ജീവിയിലേക്ക് എത്തിക്കുന്നു. ഉദാഹരണത്തിന്, ചില ബാക്ടീരിയകളും വൈറസുകളും ചെള്ളുകളുടെയും കൊതുകുകളുടെയും സഹായത്തോടെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. അതിനാൽ രോഗവാഹക നിയന്ത്രണം ജന്തുജന്യ രോഗ നിയന്ത്രണത്തിന്റെ പ്രധാന ഭാഗമാണ്. ഇനി ചില രോഗാണുക്കൾ വായുവിൽ കലർന്ന സൂക്ഷ്മ കണികകളിലൂടെ പകരാം. രോഗബാധിതമായ മൃഗങ്ങളുടെ സ്രവങ്ങളിലൂടെയോ വിസർജ്യങ്ങളിലൂടെയോ പുറത്തു വരുന്ന അണുക്കൾ വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താം. അടച്ചിട്ട ഇടങ്ങളിൽ ഇത്തരം രോഗവ്യാപന സാധ്യത കൂടുതലാണ്. അതിനാൽ നല്ല വായു സഞ്ചാരവും ശുചിത്വവും വളരെ പ്രധാനമാണ്. മണ്ണ്, പൊടി, മലിനമായ പരിസരം എന്നിവയും ചില രോഗങ്ങളുടെ ഉറവിടമാകാറുണ്ട്. മൃഗങ്ങളുടെ വിസർജ്യങ്ങളാൽ മലിനമായ മണ്ണിലോ ജലാശയങ്ങളിലോ രോഗാണുക്കൾ ദീർഘകാലം നിലനിൽക്കും. പിന്നീട് മനുഷ്യർ അവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ രോഗബാധ ഉണ്ടാകാം. അപൂർവമായെങ്കിലും ചില ജന്തുജന്യ രോഗങ്ങൾ ഗർഭകാലത്ത് മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാൻ കഴിയും. ടോക്സോപ്ലാസ്മോസിസ് പോലുള്ള രോഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് ഗർഭിണികൾക്ക് പ്രത്യേക മുൻകരുതലുകളും ആവശ്യമാണ്. ഒരു രോഗം എങ്ങനെ പകരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ വ്യാപനം തടയാൻ നമുക്ക് കഴിയുന്നത്. രോഗാണു, അതിന്റെ ഉറവിടം, പകരുന്ന മാർഗം, രോഗം സ്വീകരിക്കുന്ന വ്യക്തി, ഈ ശൃംഖലയിലെ ഏതെങ്കിലും ഒരു കണ്ണി തകർക്കാൻ കഴിഞ്ഞാൽ രോഗവ്യാപനം തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ എങ്ങനെ പകരുന്നു എന്ന അറിവ് ചികിത്സയേക്കാൾ പ്രധാനപ്പെട്ട പ്രതിരോധ ആയുധമാണെന്ന് പറയാം. ഈ ലോക ജന്തുജന്യ രോഗദിനത്തിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുമെന്ന യാഥാർത്ഥ്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ

ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ

0: ഈ നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന് വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിതി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവെ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവെയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ

0: ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 78,303, നിഫ്റ്റി 159 പോയിന്റ് നേട്ടത്തിൽ 24,430, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520, ഗ്രാമിന് 13,440 ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ൽ പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി. സമയം 1:00.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഗാനസലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ ഇപ്പോൾ മുതൽ 2 മണിവരെ ആകാശവാണിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് ഗാനസലാപത്തിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി കൂടെ ചേരുന്നു എൻ ജെ ജോഷിലാൽ.
1: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഗാനസലാപത്തിലെ ആദ്യത്തെ അതിഥി ആരാണ് എന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം, ഗാനസലാപത്തിലേക്ക് സ്വാഗതം.
2: ടിവി മുഹമ്മദ്
1: വടക്കേ. മിക്കവാറും സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണല്ലോ പി വി. വടക്കേ വാവനൂർ. വടക്കേ വാവനൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്?
2: പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി അടുത്തായിട്ട് വരും.
1: പാലക്കാട് പട്ടാമ്പിക്ക് അടുത്തല്ലേ? ശരി.
2: പാലക്കാടിന്റെ 16 അറ്റായിട്ട്
1: വരും. ശരി, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
2: ഇന്ന് നല്ല വിശേഷങ്ങൾ, ഇന്ന് മഴയൊന്നുമില്ല, ഇന്ന് നല്ല വെയിലാണ്, അതിനനുസരിച്ച് ഞങ്ങൾക്ക് നല്ല ചൂടുണ്ട്.
1: മഴയും ചൂടുമാണല്ലോ നമ്മുടെ വിശേഷം.
2: അതാണ് പ്രധാന വിശേഷം. വർക്കിലായിരുന്നു, ആരുമൊണ്ടെന്ന് വിളിച്ചാലും.
1: ഏതിന്റെ വർക്കിലായിരുന്നു? കഴിഞ്ഞ ഗാനസലാപത്തിൽ ഇതേപോലെ നമ്മുടെ ടൈലറിംഗ് തൊഴിൽ ചെയ്യുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു. അവർക്ക് ഇപ്പൊ നല്ല പണിയാണ് എന്ന് പറഞ്ഞു. യൂണിഫോമിന്റെ വർക്ക് തീർന്നില്ലേ? ഇപ്പൊ ജൂലൈ മാസം ആയില്ലേ? അതിന്റെ ജോലി ഉണ്ടല്ലേ. ശരി ശരി. ഇന്നെങ്ങനെ ഇപ്പൊ കടയിലാണോ അതോ വീട്ടിൽ വന്നോ? ഒരുമിച്ച് തന്നെയാണ്. അത് ശരി. ഞാന് ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ബീഡി കുഞ്ഞമ്മ എന്ന സിനിമയിലെ ഏകാന്തതയുടെ ആമങ്ങൾ മഞ്ഞിൽ മുങ്ങിയിരുന്നത്.
1: യേശുദാസും അമ്പിളിയും പാടിയ ഗാനം.

0: അല്ലേ?
1: ആ
0: പൂവച്ചൽ ഖാദർ, പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമർ സംഗീതം നൽകിയ ഗാനം. അധികം ആരും ആവശ്യപ്പെടാത്തൊരു ഗാനമാണല്ലോ ഇത്. എന്താണ് ഈ ഗാനം ഇഷ്ടപ്പെടാൻ കാരണം?
1: അത് നമ്മൾ കേൾക്കാത്ത ഗാനങ്ങൾ ഇഷ്ടപ്പെടുക, അധികം വരാത്ത ഗാനങ്ങൾ ചോദിക്കുക,
0: നമ്മൾ കേൾക്കാത്ത ഗാനങ്ങൾ തിരഞ്ഞുപിടിച്ച് ആകാശവാണിയിലൂടെ നമ്മൾ കേൾപ്പിക്കുന്നു അല്ലേ? ശരി ശരി, നല്ല കാര്യം. കാര്യം ഒത്തിരി നാളെ ഈ ഗാനമൊക്കെ കേട്ടിട്ട്. ആ നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്. എ ടി ഉമറിന്റെ നല്ല ഒരു ഗാനമാണത്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഗാനം?
1: നമ്മുടെ അനീഷ് കൊല്ലമ്പടി, മധുസ് തിരുവല്ലൂര്, പിന്നെ വേണുഗോപാൽ കിടങ്ങറ, ചാത്തന്നൂര്, പിന്നെ ജേസി മോഹനെ, വരാരാധ, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: എല്ലാവർക്കും, എല്ലാവരും നമ്മുടെ ആകാശവാണി സുഹൃത്തുക്കളാണല്ലോ അല്ലേ?
1: ജോസഫ് കിടങ്ങറ.
0: ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ശരി എന്നാൽ. ഓ, അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി എന്നാൽ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ, പേര് പറയൂ.
3: എന്റെ പേര് പ്രീതി ജോസഫ് എന്നാണ്. ഞാൻ പിന്നെ ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത്.
2: ഏത് ഗാനമാണ്?
3: ഞാൻ കുറെ രണ്ടുമൂന്ന് ദിവസം ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. രണ്ടു മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ട്
2: ശരി ശരി, നമുക്ക് അതിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: ഞാനേ പിന്നെ മീശമാധവനില്ലേ, ആ ദിലീപിന്റെ ആ പാട്ടില്ലേ,
2: ഏത് പാട്ടാണ്?
3: എന്റെ
2: എല്ലാം എല്ലാം അല്ലേ? അത് തന്നെ ഓർത്തിരുന്ന
3: സാറിന്റെ ശബ്ദം എന്നും ഞാൻ കേൾക്കും. ഞാൻ റേഡിയോ സ്ഥിരം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് രണ്ട് മക്കള്, എനിക്ക് രണ്ട് മക്കളാണ്. പിന്നെ രണ്ട്, ഒന്ന് BEd കഴിഞ്ഞു, ഒന്ന് BCom. BEd-ന് ഫുള്ള് A+ ഉണ്ടായിരുന്നു, 96.6 മാർക്ക് ഉണ്ടായിരുന്നു.
2: നല്ല കാര്യം.
3: അതിനിപ്പം ജോലിയുടെ കാര്യത്തിന് നോക്കി. അവനും കേൾക്കും ഞാനും കേൾക്കും. ഞാൻ അന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ നീ കൂടെ വിളിച്ചടാ, അന്നേരം നമുക്ക് കിട്ടത്തുള്ളെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം.
2: രണ്ടുപേരും അങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. ഏതായാലും കിട്ടിയല്ലോ, സന്തോഷമായല്ലോ അല്ലേ?
3: ഭയങ്കര സന്തോഷമായി സാറേ. ആദ്യമായിട്ട് കിട്ടുന്ന റേഡിയോ സ്ഥിരം ഞാൻ കുഞ്ഞിലെ വിട്ട് കേൾക്കുന്നതാ.
2: ആദ്യമായിട്ടാണോ ഗാനസല്ലാപത്തിലേക്ക് വിളിക്കുന്നത്?
3: ആദ്യമായിട്ട്
2: വിളിച്ചപ്പോ തന്നെ കിട്ടിയല്ലേ. ആ, വീട്ടില് വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
3: എന്റെ ഹസ്ബൻഡ് വച്ചിട്ട് രണ്ട് വർഷമായി. പുള്ളി സ്ഥിരം റേഡിയോയുടെ ആളായിരുന്നു. പിന്നെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം.
2: നമ്മളിപ്പോ ഒരു നല്ലൊരു സുഹൃത്തിനോട് സംസാരിക്കും പോലെ സംസാരിച്ചാൽ മതിയല്ലോ. പക്ഷെ പേടിക്കുകയോ അങ്ങനൊന്നും വേണ്ട കേട്ടോ. അപ്പോ നമുക്ക് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
3: എന്റെ രണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്.
2: പാട്ടെല്ലാം ഇഷ്ടമാണ്. ഈ പാട്ട് പ്രത്യേകം ഇഷ്ടമുണ്ടോ?
3: ഇഷ്ടമുണ്ട്.
2: ഫോൺ വിളിക്കാൻ പറഞ്ഞ ആൾ അവിടെ ഉണ്ടോ? ഉണ്ടല്ലേ.
4: ഹലോ.
2: ആ ഹലോ, പേരെന്താണ്?
4: എന്റെ പേര് ജിൻസൺ.
2: കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ?
4: ജിൻസൺ.
2: ജിൻസൺ അല്ലേ. എങ്ങനെയുണ്ട് പഠിത്തവും കാര്യങ്ങളൊക്കെ? ജോലി ശ്രമിക്കുന്നുണ്ടല്ലേ. ശരി, നടക്കട്ടെ. നമുക്ക് അടുത്ത തവണ വിളിക്കുമ്പോഴത്തേ ഒരു ജോലി കിട്ടിയ സന്തോഷം നമ്മളെ അറിയിക്കണം കേട്ടോ. എന്റെ പേര് ജോഷിലാൽ. കേൾക്കുമ്പോ പറയാം. ശരി, അപ്പൊ നമുക്ക് അമ്മ ചോദിച്ചിരിക്കുന്ന ഗാനം മീശമാധവൻ എന്നുള്ള ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആ ഗാനം. ആ ഗാനം തന്നെയാണോ ജിൻസനും കേൾക്കുന്നത്?

0: ഓക്കെ, അമ്മ എപ്പോഴും കേൾക്കുമ്പോ പറയും,
1: കേൾക്കുമ്പോ
0: സംസാരിക്കണം.
1: ശരി. ശരി, അപ്പൊ നമുക്ക് അമ്മ ചോദിച്ചിരിക്കുന്ന ഗാനം മീശമാധവൻ എന്നുള്ള ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ ഗാനം തന്നെയാണോ ജെൻസനും കേൾക്കുന്നത്?

0: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ
0: ആ ഗാനസലാപത്തിലേക്ക് സ്വാഗതം.
1: സ്വാഗതം സാറേ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര വിളിക്കുക.
0: പേരെന്താണ്?
1: എന്റെ പേര് കനകമ്മ ഗോപാലകൃഷ്ണൻ.
0: പറഞ്ഞോളൂ.
1: എനിക്ക് വെട്ട വന്ന സിനിമ കേട്ട് എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ് വേണ്ടത്.
0: എം ജി ശ്രീകുമാർ പാടിയ

0: ഏത് ഗാനമാണ്? മഴത്തുള്ളികൾ എന്ന് തുടങ്ങുന്ന ഗാനമാണോ?
1: ആ,
0: നമ്മൾ ആദ്യമായിട്ടാണോ ഗാന സിലബത്തിലേക്ക് വിളിക്കുന്നത്? തന്നല്ലേ, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്നു അല്ലേ? ഞാനാണോ? ആ, അത് ശരി, മറന്നുപോയി കേട്ടോ. ഒരുപാട് നമ്മൾ ഒത്തിരി ശ്രോതാക്കൾ വിളിക്കുന്നതല്ലേ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളാ, മൂത്ത മോള് ജ്യോതിലക്ഷ്മി, പ്രളയമാണ്ടവരും മുകേഷ് കുമാർ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: അവരെ മോളാണ് ഒരു സ്കൂളിലെ വണ്ടി ഓടിക്കുക, വാൻ ഓടിക്കുക. മകനാണെങ്കിൽ ഒരു കടയിൽ നിൽക്കുക.
0: എവിടെ? ഇവിടെ തന്നെയല്ലേ?
1: അല്ല, പാലായില്ല.
0: പാലായിലാണല്ലേ? അത് ശരി. ഓക്കെ, എല്ലാവരും സുഖമായി കഴിയുന്നു.
1: മക്കളാണ്, മോൾക്ക് മൂന്ന് പേരാ, മൂത്തമോള് ഐശ്വര്യ ലക്ഷ്മി, അവള് സന്നിഹിത്തിന്റെ പരീക്ഷ
0: എഴുതിയിട്ടിരിക്കുക.
1: രണ്ടാമത്തെ മോൻ ഐ പി എല്ലേ, മൂന്നാമത്തെ വേണിന്ന് പ്ലസ് വണ്ണിന് ചേർന്നിരുന്നു. മോനാണേ ഒരു മോൻ, ഉണ്ണിക്കുട്ടൻ.
0: ഓക്കെ ഓക്കെ, എല്ലാവരും സുഖമായി കഴിയുന്നു അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും, നമ്മൾ സ്ഥിരം ചോദിക്കുന്ന പോലെ ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: എന്റെ മക്കൾക്കും കൊച്ചു മക്കൾക്കും എനിക്ക് എന്റെ ഹസ്ബൻഡിനും ഇവിടെ അയലത്തുള്ളവർക്ക്
0: എല്ലാവർക്കും. അപ്പോ അടുക്കള പണി കഴിഞ്ഞോ?
1: കഴിഞ്ഞു സാറേ.
0: ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അല്ലേ? നമുക്ക് പാട്ട് പാട്ട് കേട്ടിട്ടേ കഴിക്കുന്നുള്ളൂ അല്ലേ? പാട്ടിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ?
1: ശരി,
0: അപ്പോൾ നമുക്ക് ഏതായാലും, അപ്പോൾ നമുക്ക് ഈ കാത്തിരിപ്പ് നമുക്ക് താമസിപ്പിക്കണ്ട. ഗാനം കേട്ടാലോ? ശരി ശരി, അപ്പോൾ വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട്, ഒരു 3 മാസമോ കഴിഞ്ഞിട്ട് വിളിച്ച് നമുക്ക്, പക്ഷെ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്താണ് ഈ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം വിശേഷങ്ങൾ പങ്കുവെക്കേണ്ടി വരുന്നത് കേട്ടോ. ആ അതെ, എൻ്റെ കാര്യം ധാരാളം ശ്രോതാക്കൾ കാത്തു നിൽക്കുകയല്ലേ എല്ലാവർക്കും. അതെ, അപ്പോൾ നമുക്ക് ഗാനം കേട്ടാലോ. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം വെട്ടം.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் நின்றுப்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. അയ്യോ, നമ്മൾ ഹലോ,
3: നമസ്കാരം. അനീഷാണ്. അനീഷാണ്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് നടുത്ത് കല്ലമ്പടിയിൽ.
2: മലപ്പുറം ജില്ലയിൽ അനീഷ് അല്ലേ? എന്ത് ചെയ്യുന്നു അനീഷ്?
3: ഞാന് കിച്ചന്റെ വർക്കാണ് ഇപ്പൊ.
2: ഇന്ന് വർക്കില്ലായിരുന്നോ?
3: ഇല്ല, ഇന്ന് ലീവാക്കി. ഇന്ന് അവിടെ പണിക്കാർക്കൊക്കെ വേറെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് മൊത്തം ലീവാക്കി.
2: പണിക്കാർക്ക് വേറെ പണിയുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ലീവ് ആകും അല്ലേ?
3: അർജന്റ് ആയിട്ട് കുറച്ച് ഇടവിടൊക്കെ പോവാനുള്ളത് കൊണ്ടേ അങ്ങനെ ലീവാക്കി.
2: ലീവ് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ചെയ്തു തീർക്കും അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട് അനീഷ്?
3: വീട്ടിലെ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടിയമ്മ,
2: എല്ലാവരും ഒരുമിച്ച് തന്നെയാണോ അതോ?
3: അതെ അതെ, എല്ലാവരും ഒരുമിച്ചാണ്. കഴിഞ്ഞ മാസാണ് പുതിയ വീട് വെച്ച് മാറിയത്.
2: നല്ല കാര്യം.
3: വിഷുവിന്റെ രണ്ടു ദിവസം മുമ്പായിരുന്നു പാലിയാക്കുന്നത്.
2: അത് ശരി. പുതിയ വീട്ടില് താമസവും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് അല്ലേ?
3: അപ്പൊ
2: നമുക്ക് ഈ ഇപ്പോഴത്തെ ജോലി എങ്ങനെയാ? നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നുണ്ടോ?
3: കുഴപ്പമില്ല,
2: പോകുന്നുണ്ടല്ലേ. നിങ്ങളങ്ങനെ ഓർഡർ എടുത്ത് ചെയ്യുകയാണല്ലേ ഇത് പണി?
3: ശരി.
2: ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: മോചനം എന്ന ചിത്രത്തില്.
2: ഏതാണ്?
3: രാജേന്ദ്രൻ സാറ് എഴുതിയിട്ടുള്ള പാട്ട്. എം ഡി രാജേന്ദ്രൻ സാറിന് ഇന്നലെ പരിചയപ്പെടാനും പറ്റിയിട്ടുണ്ടായിരുന്നു. കരപ്പനങ്ങാടി വെച്ചിട്ട് അദ്ദേഹം ഒരു പുസ്തക പ്രകാശന ചടങ്ങില് വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ ആകാശവാണിയില് ജോലി ചെയ്ത ഒരാളാണല്ലോ
2: ആകാശവാണി.
3: അതെ, അതെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നല്ല കഴിഞ്ഞു. ജീവിതത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ
2: കഴിഞ്ഞു. ഭാഗ്യമാണല്ലോ പരിചയപ്പെടാനും കഴിയുന്നത്. എത്ര മികച്ച ഗാനങ്ങളാണ്
3: എഴുതിയ ഒരു വ്യക്തി. അതെ, സംഗീതമായിട്ട് അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധം ഉള്ള ഒരു വ്യക്തി എന്ന് നമുക്കൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഭാഗ്യമാണ്.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇതിന് ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജനാണ്, പാടിയത് യേശുദാസ്. അധികം കേൾക്കാറില്ല. അതെ അതെ, അധികം കേൾക്കാറില്ല. വളരെ അപൂർവം. ഇതെങ്ങനെ ഈ ഗാനം ഇഷ്ടപ്പെടാനൊരു കാരണം എന്താണ്?
3: പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
2: നേരത്തെ നമ്മുടെ ഒരു പ്രിയ ശ്രോതാവ് വിളിച്ചപ്പോഴും ഇതേപോലെ പറഞ്ഞു, നമുക്ക് അപൂർവമായി മാത്രം കേൾക്കുന്ന ചില
3: അധികം കേൾക്കാത്ത പാട്ടുകൾ തിരഞ്ഞുപിടിച്ചാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.
2: തീർച്ചയായിട്ടും, അങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്കും അതൊന്ന് പ്രക്ഷേപണം ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലേ?
3: കാരണം ഒരുപാട് ഗാനങ്ങൾ ആകാശവാണിയിൽ നമ്മൾ ശ്രോതാക്കൾ കേൾക്കാത്ത ഗാനങ്ങളുണ്ട്. അതൊക്കെ പൊടിയേറ്റി എടുത്ത് ആകാശവാണിക്ക് കേൾപ്പിക്കുക എന്ന് പറയുമ്പോ.
2: എന്നാലും നമ്മൾ കൂടെ ഗാനങ്ങൾ കേൾപ്പിക്കാറുണ്ട്. നല്ല നല്ല ഗാനങ്ങൾ, നമ്മൾ അധികം കേൾക്കാത്ത ഗാനങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്യാറുണ്ട്.

0: നമ്മളത് പ്രക്ഷേപണം ചെയ്യുന്ന
1: സംവിധായകർ
0: സമയത്ത് നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ഇഷ്ടമുള്ള ഒരാൾ കേൾക്കുന്നില്ലായിരിക്കാം, അങ്ങനെ സംഭവിക്കാറുണ്ട്. മനസ്സിലായില്ലേ?
1: അതെ അതെ.
0: അപ്പൊ ഈ
1: പിന്നെ വേറൊരു അഭിപ്രായം എന്നുള്ളത്,
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ആകാശവാണിയുടെ ചലച്ചിത്രഗാന പരിപാടിയിൽ കാതലായിട്ടുള്ള മാറ്റം വേണം. കാരണം നമ്മളിപ്പോ പഴയ രീതി എന്താ, ചിത്രത്തിന്റെ പേര്, ഗാനരചന, അതുപോലത്തെ സംഗീതം, ഗായകൻ അല്ലെ ഗായിക, ഈ പേര് അത് അനുബന്ധ വിവരങ്ങളായിട്ട് ഏത് വർഷം പുറത്തിറങ്ങി അല്ലെങ്കിൽ ഏത് ബാനറിൽ പുറത്തിറങ്ങി, സംവിധായകനാല് ഇത്തരം വിവരങ്ങളൊക്കെ പങ്കുവെച്ചുകയാണെങ്കിൽ വിനോദത്തോടൊപ്പം വിജ്ഞാനം കൂടി ഉണ്ടാവും.
0: അത് നമ്മൾ മിക്കവാറും നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ വേറൊരു കാര്യം, അധികം സമയം നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ഗാനങ്ങളുടെയും അധികമായ വിവരങ്ങൾ നമ്മൾ പറയാത്തത്. പിന്നെ ചില വർഷങ്ങൾ നമ്മൾ പറയാറുണ്ട്, വർഷങ്ങൾ പറയാറുണ്ട്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഓർമ്മ ദിനമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഓർമ്മ ദിനത്തിനൊരു കുറിപ്പ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ പാട്ട് അവതരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ഗാനത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ പറയാറുണ്ട് കേട്ടോ. ആ അതൊക്കെ പറഞ്ഞു തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ചില ചലച്ചിത്ര ഗാനങ്ങളിൽ നമ്മൾ അതിൻ്റെ വിവരണം നമ്മൾ കൊടുക്കാറില്ല എന്ന് മാത്രം. മനസ്സിലായില്ലേ? ആ അങ്ങനെ ചെയ്യുന്നുണ്ട് ആകാശവാണി, അത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഈ ഗാനം നമുക്ക് കേട്ടാലോ. എം ടി രാജേന്ദ്രൻ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം മോചനം. ഇനിയും വിളിക്കണം കേട്ടോ അനീഷ്. ആ ഇതുപോലെ നമ്മൾ പണിയൊക്കെ ഒന്ന് ഫ്രീ ആവുമ്പോൾ, ആ ജോലിയൊക്കെ ഒന്ന് ഫ്രീ ആവുമ്പോൾ ഒന്ന് വിളിക്കുക. വിളിച്ച് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക്. ശരി, എന്നാലും വിളിച്ച് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: നമ്മളെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, നമ്മളെ ആദ്യം വിളിച്ച ബി മുഹമ്മദ് ക വടക്കേ വാവന്നൂര്, പിന്നെ ലങ്കേഷ് അഗസ്തികോട് ലങ്കേഷേട്ടൻ, പിന്നെ രാജീവ് മരത്തംകോട്, അങ്ങനെ കുറച്ച് പേര്, പിന്നെ മുഹമ്മദ് ഷെരീഫ് ഗാപ്പ്, ശശി തൃക്കലങ്ങോട്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന എല്ലാവർക്കും, കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ആകാശവാണി വഴി കിട്ടിയിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഗാനം സമർപ്പിക്കും. പിന്നെ തിരുവനന്തപുരം ആകാശവാണിയിലെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും സാറിന് പ്രത്യേകമായിട്ട് ഈ ഗാനം സമർപ്പിക്കും.
0: നന്ദി. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ.
1: ഓ തീർച്ചയായിട്ടും.
0: ശരി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: ആ നമസ്കാരം, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ 2025 ഡിസംബർ വിളിക്കാ.
0: ഓ,
1: പിന്നെ ഇപ്പോഴാണ് വിളിക്കുന്നത്.
0: ഇപ്പോഴും വിളിച്ചപ്പോ നമുക്ക് കിട്ടിയല്ലോ. അങ്ങയുടെ പേര് പറയൂ.
1: എന്റെ പേര് രാമചന്ദ്രൻ.
0: ആ പറഞ്ഞോളൂ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കോട്ടയം ജില്ലയിലെ വാഴൂർ എന്ന സ്ഥലത്തുനിന്ന്.
0: വാഴൂർ അല്ലേ?
1: അതെ. ഞാൻ ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട്, എല്ലാം വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. രഞ്ജനിയെ ഫോണിൻ, ഫോൺ ഔട്ട്, എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം കിട്ടാറുമുണ്ട്.
0: രഞ്ജനിയിലേക്ക് കത്തുകളൊക്കെ അയക്കാറുണ്ടല്ലേ?
1: 55 വർഷത്തിന് മുന്നായിട്ട് റേഡിയോ ശ്രോതാവ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
1: വീട്ടിലെ വലിയ ഒരു അംഗമാണ്.
0: ആ പറഞ്ഞോളൂ.
1: അതുകൊണ്ട് പാട്ടുകളും പരിപാടികളും എല്ലാം കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ്.
0: പിന്നെ നമുക്ക് റേഡിയോ റേഡിയോ പരിപാടികൾ കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ? അല്ലേ,
1: നമ്മൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല.
0: നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണത്. അല്ലേ,
1: റേഡിയോ ഒരെണ്ണം കേടായി കഴിയുമ്പോ അടുത്ത റേഡിയോ
0: അടുത്ത വാങ്ങിക്കും. ഇപ്പോ റേഡിയോ എന്ന് പറഞ്ഞ
1: ഒരു കാലഘട്ടമുണ്ട്.
0: അതെ, ഇപ്പൊ റേഡിയോ എന്ന ഉപകരണം മാത്രമല്ല, ഇപ്പൊ മൊബൈലിൽ നമുക്ക് കിട്ടും, ഡിടിഎച്ചിൽ കിട്ടും, അങ്ങനെ സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ ലോകം മുഴുവനും ഇപ്പോൾ റേഡിയോ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ?
1: എന്നാലും നമ്മൾ ഈ റേഡിയോയ്ക്ക് അകത്ത് കിട്ടുന്ന
0: റേഡിയോ എന്ന ഒരു ഉപകരണം പ്രവർത്തിക്കുന്ന പോലുള്ള സംതൃപ്തി നമുക്ക് മറ്റു ഉപകരണങ്ങളിൽ നമുക്ക് കിട്ടാറില്ല. അല്ലേ,
1: ഒരു ഉപകരണത്തിൽ നിന്നും കിട്ടില്ല. ആകാശവാണിയിൽ നിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പറ്റില്ല. ഈ FM ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഇത്രയും ഉണ്ടല്ലോ.
0: അതിനതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, നമുക്ക് നമ്മുടേതായ പ്രത്യേകതകൾ, അത്രേ ഉള്ളൂ. ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: തിരുവനന്തപുരം ആകാശവാണി എന്നുള്ള പരിപാടി.
0: അതെ അതെ. അപ്പൊ അങ്ങേക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ശരി ശരി, ഇതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പഴയ ഒരു പടമാണ്, ദൃക്സാക്ഷി എന്ന ചിത്രത്തില് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ എന്ന് തുടങ്ങുന്ന ഗാനം.
0: യേശുദാസ് പാടിയത് അല്ലേ? ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഗാനം. സിനിമ കണ്ടതാണോ? പിന്നെ നമുക്കതിന് ഞാനൊരു സന്തോഷം അങ്ങോട്ടും പറയട്ടെ. കാര്യം താങ്കളെ പോലുള്ള റേഡിയോ സ്നേഹിക്കുന്ന ശ്രോതാക്കളോട് സല്ലപിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. റേഡിയോ സ്നേഹിക്കുന്ന റേഡിയോ ഗാൻ ചലച്ചിത്ര ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്ത് സന്തോഷമാണെന്ന്
1: അറിയാം.
0: അല്ല, റേഡിയോ തന്നെ പുരോഗതിയുടെ ഒരു ഭാഗമാണല്ലോ. ഇല്ലേ, നമ്മുടെ പുരോഗമനത്തിന്റെ പാതയിലെ ഏറ്റവും മികച്ച സംഭാവനകളിൽ ഒന്ന് തന്നെയാണ് റേഡിയോ പ്രക്ഷേപണവും. അതെ അതെ. അപ്പോൾ നമുക്ക് റേഡിയോ

0: പഴയതാണ് എന്ന് കരുതി നമുക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അതെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് പലപ്പോഴും അത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കേട്ട് കഴിയുമ്പോൾ നമുക്കത് കേൾക്കാതിരിക്കാനും പറ്റില്ല. അത് തന്നെയാണ്,
1: ഒഴിവാക്കാൻ പറ്റില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് ഈ ഗാനം അങ്ങ് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു.
0: നല്ലൊരു ഗാനമാണ് കേട്ടോ, നല്ല അതെ ദക്ഷിണമൂർത്തി ഈണം പകർന്ന ഗാനം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? അങ്ങയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ അത് ചോദിച്ചില്ല, കുടുംബത്തിന്റെ കാര്യം ചോദിച്ചില്ല. വീട്ടിലാരൊക്കെ ഉണ്ട് അങ്ങയുടെ?
1: വീട്ടിന്റെ ഭാര്യ, ഒരു മോന്, പിന്നെ ഒരു മോളുണ്ട്, മോളെ വിവാഹം ചെയ്തയച്ചു.
0: അങ്ങനെ എല്ലാവരും സുഖമായി കഴിയുന്നു അല്ലേ?
1: ഇങ്ങനെ കഴിയുന്നു.
0: അങ്ങ് എന്തെങ്കിലും സർവീസിൽ വല്ലതായിരുന്നോ അങ്ങ്?
1: ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു.
0: ആ എവിടെയായിരുന്നു?
1: ഞാൻ ഈ ഐ എസ് എം ഡിപ്പാർട്ട്മെന്റിലായിരുന്നു.
0: അത് ശരി. എത്ര വർഷം ഉണ്ടായിരുന്നു സർ?
1: ഞാൻ 33 വർഷം.
0: ആ, ദീർഘകാലം സേവനം അനുഷ്ഠിച്ച ആളാണല്ലോ അല്ലേ? നല്ല നല്ല നല്ല പരിചയ സമ്പത്തിന്റെ ഒരു ഉടമ കൂടിയാണ് അങ്ങ് അല്ലേ? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ നമ്മളെപ്പോഴും പറയും പോലെ സമയപരിമിതി ഒരു നമ്മെ പലതിൽ നിന്നും പിൻവലിക്കുന്നുണ്ട്. നമുക്ക് പാട്ട് കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിച്ച് ഇതേപോലെ ഗാനങ്ങൾ ചോദിക്കണം. ശരി എന്നാൽ, ഓക്കെ.

0: തപ്പ് മൊത്തം ഓ മേലറിന്റെ
1: വരുന്നു. സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
3: ഹലോ, ഞാനാണ് റോസമ്മയാണ്.
2: ആ, എവിടെന്നാ വിളിക്കുന്നേ?

0: എവിടെയാണ്?
1: പുന്നമട,
0: ആലപ്പുഴ അല്ലേ? ആലപ്പുഴ പുന്നമട. പിന്നെന്താ പാട്ട് തരാമല്ലോ. അതിനു മുമ്പ് അവിടുത്തെ പുന്നമടയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ.
1: എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സാറേ.
0: ഓ,
1: ഞാൻ
0: ഇതിനിടയ്ക്ക് ഒരു ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഇങ്ങനെ പരസ്യമായി പറയരുത് കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ അതിൻ്റെ പറഞ്ഞതിൻ്റെ ഗൗരവം താങ്കൾക്ക് മനസ്സിലായോ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ, വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല, എങ്ങനെയൊക്കെയാണ്, ഞാൻ അനാരോഗ്യത്തിലാണ് എന്നൊന്നും റേഡിയോയിൽ കൂടെ പറയരുതെന്നല്ല, പരസ്യമായി ഇങ്ങനെ പറയരുത് കേട്ടോ. എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ ഇത് ഉൾക്കൊണ്ടുവന്ന് വരത്തില്ല കേട്ടോ.
1: ആ,
0: ഇനി പറഞ്ഞോളൂ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
1: ഓ,
0: ആ, പിന്നെ ശരി. നമുക്ക് പിന്നെ നമുക്കൊരു കൂട്ട് റേഡിയോ ഉണ്ടല്ലോ ഇല്ലേ? ആ, പിന്നെന്താണ്? പിന്നെ നമ്മള് ചമ്പക്കുളം വള്ളംകളി കഴിഞ്ഞു, അതിന്റെ ആവേശം, ആവേശത്തിന്റെ അലയൊലി ഇതുവരെ അടങ്ങിയിട്ടില്ല അല്ലേ? ഇനിയും വരുന്നു, ഇനി അടുത്ത. ഓ, അയ്യോ, നമ്മുടെ ആ വിഷമമൊക്കെ ഇപ്പൊ മാറിയില്ലേ? അതെ അതെ, നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു ഫലം ഉണ്ടാകുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പിന്നെ ഇതിപ്പോ നമുക്ക് ഇതുപോലൊരു സന്തോഷം വേറെ എന്താ വേണ്ടത് അല്ലേ? പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ വീട്ടില്? ആ, ഇനി പാട്ടൊക്കെ കേട്ടിട്ടേ കഴിക്കുന്നുള്ളൂ. ശരി, അപ്പൊ ഏത് ഗാനമാണ് കേൾക്കേണ്ടത് അതും കൂടെ ഒന്ന് പറഞ്ഞോളൂ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് അവിടെ അയല പൊരിച്ചതും കരിമീൻ വറുത്തതും ഉണ്ടോ അവിടെ? ഇതൊക്കെ ധാരാളം കിട്ടുന്ന സ്ഥലമാണല്ലോ പുന്നമട അല്ലേ? കരിമീൻ ധാരാളം കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പുന്നമട. അതെ അതെ, അതെ, കായലിൽ പ്രത്യേകം കരിമീൻ കൃഷിയും കൊഞ്ചി കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ? നല്ല നല്ല നല്ല കരിമീൻ നമുക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാ ഇതൊക്കെ. ശരി, അപ്പോ ഈ ഗാനം അങ്ങ് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്നാണ് പറയുന്നത്. അതെ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ ഗാനശലാപത്തിലേക്ക് ഹലോ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒത്തിരി നാളുകളിങ്ങനെ വിളിക്കുമായിരുന്നു സാറേ, ഇപ്പൊ
0: കണ്ടിട്ട്.
1: അതെ, എനിക്കും സന്തോഷം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിളിക്കുവാ.
0: പേര് പറയൂ.
1: എന്റെ പേര് ജഗദാ ബാബു.
0: ജഗദാ ബാബു അല്ലേ?
1: അതെ അതെ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പിന്നെ ആറാട്ടുപുഴ പഞ്ചായത്തി തിരിക്കാട് ജെട്ടിയ വീട്.
0: നേരത്തെ
1: സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല.
0: സന്തോഷം കൊണ്ട് നമ്മൾ ശരി. നമുക്ക് ഞാൻ
1: നേരം വെളുത്ത് എണീറ്റ് വന്നാൽ ഉടനെ എനിക്ക് പിന്നെ റേഡിയോയുടെ സ്വിച്ച് ഓൺ ആക്കി

0: അത് തീരുന്നിടം വരെയുള്ള പരിപാടികൾ എനിക്ക് വൈകി ഒന്നും പറയാൻ വയ്യ.
1: അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അത് പറഞ്ഞിട്ട് നമുക്ക്
0: എനിക്ക് എന്റെ മോടെ വെഡിങ് ആനിവേഴ്സറി ആ നാളെ, 4 വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അതിന് പറ്റുന്ന എന്തെങ്കിലും പാട്ട് വെച്ചുതരണം.
1: ആശംസകൾ എന്നുള്ള പാട്ട് വെച്ചിരട്ടെ, ഹലോ മദ്രാസ് ഗേൾ എന്നുള്ള ചിത്രത്തിലെ.
0: അതെ അതെ, അത് മതി അത് മതി. എന്റെ മോടെ പേര് കാവ്യ, എന്റെ മോടെ പേര് കാവ്യ, പിന്നെ മരുമോന്റെ പേര് ബിയാൻഡസ് ബാബു, പിന്നെ എനിക്കൊരു മോനും കൂടെ ഉണ്ട്, അത് കിഷൻ ബാബു, പിന്നെ ഹസ്ബൻഡിന്റെ പേര് സുരേഷ് ബാബു.
1: എല്ലാം ബാബു ആണല്ലോ.
0: പാട്ട് ഇഷ്ടമുള്ള പാട്ട്
1: നമുക്ക് നമുക്ക് ഒരു ആശംസ ഗാനമല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഹലോ മദ്രാസ് ഗേൾ എന്നുള്ള ചിത്രത്തിലെ ആശംസകൾ എന്നുള്ള ഗാനം നമുക്ക് കേൾക്കാം.
0: ഹലോ,
1: ഹലോ, നമുക്ക് ആദ്യം ഫോൺ ആദ്യമായിട്ട് കിട്ടിയതിന്റെ ഒരു ഒരു ആകാംക്ഷയോ?
0: അയ്യോ, എനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് എന്റെ അമ്മ മുതൽ എനിക്ക് ആദ്യമായിട്ടാണ്, എന്നും ഇരുന്ന് നോക്കും, ട്രൈ ചെയ്ത് നോക്കി, ഇതുവരെയും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയതിന്റെ ഒരു എക്സ്പെക്ടേഷനും കൂടെ എനിക്ക് വയ്യ.
1: ശരി, അപ്പൊ ഈ റേഡിയോ അവിടെ ഉള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ നമ്മുടെ നേരത്തെ പേര് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും റേഡിയോ കേൾക്കുന്നുണ്ടോ?
0: എന്റെ ഹസ്ബൻഡ് ഉണ്ട് ഇവിടെ.
1: ഉണ്ടോ? ഫോൺ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ കൊടുക്കാം.
1: ഹലോ, ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: പേര് സുരേഷ് ബാബു അല്ലേ?
2: അപൂർവമായിട്ട് വീട്ടിൽ കാണാറുണ്ട്.
1: ശരി ശരി ശരി.
2: എന്റെ വൈഫ് ഇങ്ങനെ
1: അപ്പോ കാവ്യക്കും കുടുംബത്തിനുമായിട്ട് കാവ്യക്കും കുടുംബത്തിനുമായിട്ട് നല്ലൊരു ഗാനം ചോദിച്ചിട്ടുണ്ട്. അവരുടെ വിവാഹ ശരി. അപ്പോ ഒരു നല്ലൊരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശംസകൾ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കാവ്യയുടെയും കുടുംബത്തിന്റെയും നാലാം വിവാഹ വാർഷികത്തിന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ്. ഗാനം കേട്ടാലോ നമുക്ക്? ശരി, അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് കേട്ടോ നമുക്ക്. ശരി ശരി ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ. അപ്പൊ എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പൂവച്ചൽ ഖാദർ എഴുതി ഗംഗ അമരൻ, പൂവച്ചൽ ഖാദർ എഴുതി ഗംഗ അമരൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ആശംസകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ശ്രുതി എം, അനീഷ് പി നായർ.
1: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ഇന്ന് ഗാനസല്ലാപത്തിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് എൻ ജെ ജോഷിലാൽ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, നാലാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ഓ ലേഖ, നീയായിരുന്നോ?
1: അപ്പോ ചന്ദ്രു ആരെയാ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്?
0: ഊഹിക്കാവുന്നതല്ലേ ഉള്ളു ലേഖ. ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് താമസിക്കുന്ന വ്യക്തിയുടെ വാതിൽക്കൽ രാത്രി 9 മണിക്ക് എത്തുന്നത് ഫുഡ് ഡെലിവറി ബോയ് മാത്രമായിരിക്കും.
1: അപ്പോ ഈ ഗേളിനോട് അകത്തേക്ക് വരണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്?
0: ഗേളോ? നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നിട്ട് ഞാൻ ഗേളിനെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ.
1: പോടാ, നിനക്ക് ഫുഡ് വേണമെങ്കിൽ പറയായിരുന്നില്ലേ, ഞാൻ ഇഡലി ഉണ്ടാക്കിയിരുന്നു.
0: ഓ, ഞാൻ ദാ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. അല്ല, രാജീവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? മോനെന്തിയേ ഭഗത്?
1: രാജീവിന് ഈവനിങ് ഷിഫ്റ്റാ. ഭഗത് ഓൺലൈൻ ട്യൂഷന് കയറി. കന്നഡ ലാംഗ്വേജ് പഠിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല.
0: വാ, എന്തായാലും നീ ഇരിക്കെ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, തണുത്തത് വല്ലതും ഫ്രിഡ്ജിൽ കാണും.
1: വേണ്ട, ഞാൻ വേറെ കാര്യം പറയാനാ വന്നത്.
0: എന്ത് കാര്യം?
1: നീ ശ്രദ്ധിച്ച് കേക്കണം, നിന്റെ വിവാഹാലോചന പറ്റി തന്നെയാ.
0: എന്റെ ലേഖ നീ അത് ഇതുവരെ വിട്ടില്ലേ
1: ചന്ദ്രു. ഞാൻ വിട്ടാലും ആ പെണ്ണ് വിടത്തില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പെണ്ണ് കാണാൻ വന്നവരെ പൊക്കാൻ പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിൽ ആ കൊച്ച് ചില്ലറക്കാരിയാ.

0: ആയിരിക്കില്ല.
1: സമ്മതിച്ചു. അതിന്
0: ഫസ്റ്റ് സ്റ്റെപ്പ് പാളിയതിനാൽ ഒന്നും അവള് പിന്തിരിയാൻ പോകുന്നില്ല. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ?
1: എനിക്കറിയത്തില്ല, എന്തായാലും നീ തന്നെ പറ.
0: അതിന് ഞാൻ തന്നെ വേണം, കാരണം നിനക്ക് പരസ്യചിത്രം നിർമ്മിക്കാനുള്ള ഭാവന മാത്രമേ ഉള്ളൂ. എന്നെ പോലെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിലേ വരാൻ പോകുന്ന വയ്യാവേലിയെ നേരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
1: MBA മാർക്കറ്റിംഗ് പഠിച്ചതിന്റെ അഹങ്കാരം അല്ലേ?
0: തെറ്റി. ഇവിടെ അപ്ലൈ ചെയ്തത് സിമ്പിൾ ലോജിക്ക് മാത്രം. പെൺമനസിന്റെ ബേസിക് സ്വഭാവം അറിഞ്ഞാ മതിയാകും, അതെനിക്കറിയാം.
1: ആ, എന്തായാലും നീ പറഞ്ഞോ. സ്വിഗ്ഗി പയ്യൻ ഫുഡ് കൊണ്ടുവരുന്നത് വരെ എന്തായാലും നിനക്ക് സമയമുണ്ട്.
0: 30 സെക്കൻഡ്സ് മതി. കാര്യം ഇത്രയേ ഉള്ളൂ, അവൾ മേഘയുടെ പുറകെ, അതായത് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാം നാൾ ഓടിപ്പോയ നിന്റെ ഭാര്യയുടെ പുറകെ പോകാൻ ശ്രമിക്കും.
1: പൊക്കോട്ടെന്നേ,
0: അതാണ് അപകടം. ഓടിപ്പോയ ഭാര്യയെ തിരയാത്ത ചന്ദ്രുവും ഓടിപ്പോയ മകളെ തിരയാത്ത അച്ഛൻ സോമശേഖരൻ നായരും സംശയനിഴലിലാവുന്ന ഒരു നീക്കം ആ കുട്ടിക്ക് നടത്താനാകും.
1: എന്ത് നീക്കം?
0: 7 വർഷം മുമ്പ് ഓടിപ്പോയി എന്ന് നിങ്ങൾ പറയുന്ന മേഘ യഥാർത്ഥത്തിൽ കാണാതായതല്ലെന്ന് അവൾ വാദിച്ചാൽ?
1: അതിനിപ്പോ എന്താ വാദിച്ചാൽ എന്താ കുഴപ്പം?
0: ഇത് നിന്റെ ഫുഡ് ഡെലിവറി ആയിരിക്കും. പക്ഷേ ഇതുപോലെ അടുത്ത തവണ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലീസ് ആവാം. സോ ബി കെയർഫുൾ ചന്ദ്രു.

0: അയ്യോ, എന്തൊരു തിരക്കാണ്. ബാംഗ്ലൂർ ഇപ്പൊ പഴയ ബാംഗ്ലൂർ ഒന്നും അല്ലെന്നാ തോന്നുന്നത്. എക്സിറ്റ് ഏത് വഴി പോയാലാണാവോ എത്തുക? മെട്രോ റെയിൽ കയറാതെ ടാക്സി വിളിച്ച് പോയാൽ മതിയായിരുന്നു. ആ, അതാ വരുന്ന ആളിനോട് ചോദിക്കാം. ഹലോ സർ, വേർ ഈസ് ദ എക്സിറ്റ്? എക്സിറ്റ് സർ, സർ.
1: ഉത്തരം പറയാൻ പോലും ഇങ്ങോർക്കൊന്നും സമയമില്ലേ?
0: ഓ, എന്തൊരു ജാട.
2: ഹലോ ചിത്ര, ഇവിടെ ഇവിടെ.
0: ഓ ഹാവു, എൻ്റെ അന്ന നീ എത്തിയോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷെ എക്സിറ്റ് കാണാതെ ഞാൻ കുറേ തപ്പി.
2: ആ, നീ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായില്ലേ, അതാ ഈ കൺഫ്യൂഷൻ. വാ, ഇത് വഴി ഇറങ്ങാം. ആ എക്സിറ്റ് ഓൾഡ് മദ്രാസ് റോഡിലേക്ക്. നമുക്ക് പോവേണ്ടത് ഓപ്പോസിറ്റ് വഴിയാ.
0: ഓ ശരി ശരി. ബാംഗ്ലൂരിനിപ്പോ നല്ല മാറ്റം വന്നിട്ടുണ്ട്, തിരക്കും ഒരുപാട് കൂടി.
2: വർക്ക് ഫ്രം ഹോം ഒക്കെ പല കമ്പനികളും നിർത്തി. മിനിമം എല്ലാ ജീവനക്കാർക്കും ആഴ്ചയിൽ 3 ദിവസം ഓഫീസ് മസ്റ്റാക്കി. അതാ മെട്രോയിലൊക്കെ ഇത്ര തിരക്ക്. അതിരിക്കട്ടെ, പെട്ടെന്ന് നീ എന്താ ബാംഗ്ലൂരിലേക്ക് വീണ്ടും വന്നു ചാടിയത്?
0: പറയാം, ധൃതി വെക്കാതെ എന്റെ അന്നക്കുട്ടി.
2: വരുന്നു പറഞ്ഞ ഫോൺ ചെയ്തപ്പോഴും നീ ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ വല്ല കമ്പനിയിലും ജോലിക്ക് കയറുവാണോ?
0: അല്ല, ഞാൻ ആദ്യം ചോദിക്കട്ടെ, നീ എന്നാ ഓസ്ട്രേലിയക്ക് പോകുന്നേ?
2: 3 മാസത്തിനുള്ളിൽ പോയാ മതി. 2 മാസം കഴിഞ്ഞ് ഭിന്നിച്ചും വരും, വിസയും ശരിയാക്കിട്ട്. പുള്ളി പോകുമ്പോ ഒന്നിച്ചു പോകാനാ പ്ലാൻ.
0: വെരി ഗുഡ്. അപ്പോ അതുവരേക്കും നീ ഫ്രീ ആണല്ലേ?
2: ഫ്രീ ആണോന്ന് ചോദിച്ച, ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയില് ഞാൻ നോട്ടീസ് കൊടുത്തു. 1 മന്ത് കൂടി അവിടെ പോണം. വലിയ സീനില്ല. എന്താ ചോദിച്ചേ?
0: എങ്കിലേ, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് വരെ അന്നെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ വേറൊരു കമ്പനിയിൽ കയറണം. ഇന്റേണായിട്ട് മതി.
2: നിക്ക് നിക്ക് ചിത്ര, നീ എന്തോ നീ പറഞ്ഞു വരുന്നേ. പണ്ടത്തെ ബാംഗ്ലൂർ സ്വഭാവമൊന്നും നാട്ടിൽ പോയിട്ട് മാറ്റിയിട്ടില്ലല്ലേ?
0: കാര്യമുണ്ടടി, അതല്ലേ ഞാൻ നാട്ടിന്ന് ട്രെയിൻ കയറി ഇങ്ങി പോന്നത്. അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. ഒരു ചെറിയ പ്രൊഡക്റ്റ്.

0: പ്രൊഡക്ഷൻ കമ്പനി. ഓണർ ഒരു മലയാളി തന്നെയാണ്, പേര് ചന്ദ്രു. കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഞാൻ തരാം.
1: പ്രൊഡക്ഷൻ കമ്പനിയോ? അതിനെനിക്ക്...
0: നിനക്ക് പ്രൊഡക്ഷനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ, അതല്ലേ ഇന്റേണായിട്ട് കയറാൻ പറഞ്ഞത്. നീ അവിടെ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം.
1: എന്ത് കാര്യം? എടി, എനിക്ക് പേടിയാവുന്നു.
0: ചങ്ങനാശ്ശേരിക്കാരിക്ക് പേടിയോ? എടി, ഇത് നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക് കൂടിയാ. രഹസ്യം ചോർത്തൽ, ഒരു ചെറിയ സ്പൈ വർക്ക്.
1: നിന്റെ ഓൺലൈൻ പത്രത്തിന് വേണ്ടിയുള്ള വല്ല ഇൻവെസ്റ്റിഗേഷൻ വർക്കോ മറ്റോ ആണോ ചിത്ര?
0: എല്ലാം നിന്റെ ഫ്ലാറ്റിലെത്തിയിട്ട് വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ചാട്ട് ഐറ്റംസ് കഴിക്കണം. നീ ഏതെങ്കിലും ബംഗാരപ്പേട്ട് ചാട്ടുകടയിലേക്ക് വണ്ടിയെടുക്കുക.

0: സോംശേഖരനാരെ, എന്താ മുനിസിപ്പാലിറ്റി ഓഫീസിൽ?
1: ആ ഗോവിന്ദൻ, ഓ കമലയുണ്ടല്ലോ. പുതിയ വീടിന്റെ ഓണർഷിപ്പ് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു, അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചു. നിങ്ങളെന്താ ഇവിടെ?
0: ഓ, വാർഡ് മെമ്പറെ കാണാൻ ഇറങ്ങിയതാ. കൗൺസിൽ യോഗം കഴിഞ്ഞ് ആളിപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ആകട്ടെ എന്ന് വെച്ചു.
1: ഓ, അത് ശരി, കണ്ടതിൽ സന്തോഷം. എന്നാ പിന്നെ ഞാൻ നീങ്ങട്ടെ.
0: ആയിക്കോട്ടെ. പിന്നെ അന്നത്തെ കാര്യം മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ വീട് വഴിയൊന്ന് ഇറങ്ങിയാട്ടെ.
1: ഏയ്, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ, ഒരു തമാശയായിട്ട് ഞാനിതിനെ എടുത്തിട്ടുള്ളൂ. എന്താ അവരെ പറയുക, ജെൻസിയോ? എല്ലാം ധൃതിപ്പെട്ട് ചെയ്തു കളയും. അങ്ങനെ ഒരു കളിയെന്ന് വെച്ചാൽ മതി.
2: അയ്യോ, നല്ലൊരു മനുഷ്യൻ അല്ലേ ഗോവിന്ദേട്ടാ? ഇത്രയും കാര്യം നടന്നിട്ടും അതിന്റെ ഒരു നീരസോ വൈരാഗ്യമോ ഒന്നും നമ്മളോട് കാണിക്കുന്നില്ല.
0: അതാണ് മാന്യത. ചാടിക്കേറി അബദ്ധം കാണിച്ചത് നമ്മുടെ മോളല്ലേ.
2: ഇനിയും വേണമെങ്കിൽ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്.
0: അങ്ങോട്ട് ചെന്നാ മതി, ആട്ടിവിടും അങ്ങേര്. ആ ചിന്ത വിട്ടേരെ. അല്ല, ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് നിന്റെ മോൾ എന്തിനാ ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞു പോയേക്കുന്നേ?
2: എന്റെ മാത്രം മോളല്ലല്ലോ. പിന്നെ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന കുട്ടിയാണോ അവള്? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ വഷളാക്കിയത് ഞാനല്ല.
0: മതി, ഞാൻ ആ സ്കൂട്ടർ എടുത്തോണ്ട് വരട്ടെ. ഇനി എങ്ങോട്ടാ? പച്ചക്കറി കടയിലേക്കല്ലേ?
2: ആ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു ചന്ദ്രിക, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ ഡിജിറ്റൽ വിദ്യാഭ്യാസ വേദികൾ ഉപയോഗപ്പെടുത്തുക. മികച്ച പ്രൊഫസർമാരുടെ വീഡിയോ ക്ലാസുകൾ, പഠന സാമഗ്രികൾ എന്നിവ സൌജന്യമായി ലഭ്യമാണ്. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും അറിവ് വർദ്ധിപ്പിക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. പഠനം എളുപ്പമാക്കാം, സ്മാർട്ടാക്കാം.
4: മായാമുദ്രകൾ.
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
7: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ.
3: ജോലിക്കിടയിലോ വീട്ടുജോലികൾക്കിടയിലോ ഇനി പഠനം മുടങ്ങില്ല. സൗജന്യ ഓൺലൈൻ കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത സമയം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം എന്നതാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ക്ലാസുകൾ കാണുക, സംശയങ്ങൾ ചോദിക്കുക. പ്രായം ഒരു തടസ്സമല്ല, പഠനത്തോടുള്ള നിങ്ങളുടെ താൽപര്യം മാത്രം മതി. ഇന്ന് തന്നെ ഒരു ഓൺലൈൻ കോഴ്സിന് അഡ്മിഷൻ എടുക്കൂ.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
8: ആകാശവാണി, സമയം 2:30. ഇപ്പോൾ സ്പോൺസർ പരിപാടി കേൾക്കാം. ഉമംഗ്.

ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. സമയം 3 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം പാടിയത് യേശുദാസാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിൽസന്റെ സംഗീതം. ചിത്രം ന്യൂസ് പേപ്പർ ബോയ്.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் நின்றுருப்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ഇന്റർനെറ്റ് വെറും വിനോദത്തിന് മാത്രമല്ല, അറിവ് നേടാനുള്ള ശക്തമായ ഉപകരണമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുക, സ്വയം വളരുക, കുടുംബത്തെ വളർത്തുക, രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുക. സൗജന്യമായി പഠിക്കാനുള്ള ഈ സുവർണാവസരം പാഴാക്കരുത്. ഓൺലൈൻ പഠനം തുടങ്ങൂ. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിൽ.
3: ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് കേൾക്കാം കൈതപ്പുറം വരികളെഴുതി ജോൺസൺ ഈണമിട്ട് ചിത്ര പാടിയ ഗാനം. ചിത്രം സമൂഹം.

യേശുദാസും കൂട്ടരും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കിലുകിൽ പമ്പരം. ഇനി മാജിക് ലാബ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്പുറവും സംഗീതം ഔസേപ്പച്ചനുമാണ്.

പുതിയംഗം മുരളി വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പാർന്ന ഗാനമാണിനി. ചിത്രം പ്രിയപ്പെട്ട കൊക്കോ. ഈ ഗാനം പാടിയിരിക്കുന്നു യേശുദാസും ചിത്രയും.

0: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് അധ്യാപകനും മനഃശാസ്ത്ര വിദഗ്ധനുമായ രാജൻ തൊടിയൂരാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്തരം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയായ അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ പി ബി രാജൻപിള്ളയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ കുട്ടിക്കാലവും അതുപോലെ ജനിച്ച സ്ഥലം, കുടുംബം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ?
2: കരുനാഗപ്പള്ളി താലൂക്കിലെ തൊടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. തികച്ചും ഗ്രാമ്യമായ അന്തരീക്ഷമുള്ള ഒരു ചുറ്റുപാടിലാണ് അന്ന് ജനിച്ചത്. ഇന്നത് ഒരു പട്ടണത്തിൻ്റെ പകിട്ടുമൊക്കെ വന്നിരിക്കുകയാണ്. അതായത് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, കോളേജുകൾ, ആർട്സ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഗവൺമെൻറ് പോളിടെക്നിക്ക്, റെയിൽവേ സ്റ്റേഷൻ, FCI തുടങ്ങിയ ഒത്തിരി സ്ഥാപനങ്ങൾ വന്ന ഒരു ടൗണിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോഴുണ്ട്. എങ്കിലും അവിടുത്തെ ആളുകളിൽ ആ ഗ്രാമീണ ഭാവം ഇന്നും അതുപോലെ തുടിച്ചു നിൽക്കുന്ന സൗമ്യഭാവമുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയ്ക്കാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ വീട്ടമ്മയായിരുന്നു. അന്ന് 9 പേരുണ്ടായിരുന്നു ഞങ്ങൾ. ചിലരൊക്കെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമൊക്കെ നേടി തൊഴിൽ മേഖലയിലേക്ക് കടന്നു, അധ്യാപക വൃത്തിയിലേക്ക് കടന്നു എന്നല്ലാതെ മറ്റ് ഉന്നതിയൊന്നും പ്രാപിച്ച ഒരു കുടുംബമായിരുന്നില്ല എൻ്റേത്.
1: താങ്കളുടെ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഓർത്തെടുക്കാമോ?
2: കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രൈമറി സ്കൂൾ മുതലുള്ളതാണ് എനിക്ക് കുറേ ഓർമ്മയുള്ളത്. ഇന്നത്തേതിന് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് പ്രൈമറി വിദ്യാഭ്യാസം. ഇന്നാണെങ്കിൽ രക്ഷിതാക്കൾ കുട്ടികളെ നേരത്തെ തന്നെ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ വാങ്ങിക്കുക, അതിനുശേഷം സ്കൂൾ തുറക്കുന്ന ദിവസം അവരെ അണിയിച്ചുരുക്കി രക്ഷകർത്താവ് കൂടി ഒപ്പം പോവുക. അന്നങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ അടുത്തുള്ള പ്രൈമറി സ്കൂളിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ നാരായണ പിള്ള സാറിൻ്റെ ഒരു ബന്ധുവും അച്ഛൻ്റെ സുഹൃത്തും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു വിട്ടു എന്നെ ചേർക്കണമെന്ന്, ചേർത്തു.
1: ഏത് സ്കൂളായിരുന്നു?
2: പുളിക്കെ കോട്ട സ്കൂൾ എന്ന് പറയും, ഗവൺമെൻറ് LPS ആണ് തൊടിയൂർ. അന്ന് ആ ഒരു സ്കൂള് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോകുന്നത് സ്കൂൾ തുറക്കുന്ന ദിവസം പോകുന്ന അടുത്ത വീട്ടിലെ സീനിയറായ ഒരു കുട്ടി, രണ്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒപ്പമാണ് എന്നെ അയക്കുന്നത്. അല്ലാതെ രക്ഷകർത്താവ് വരുന്നപ്പോൾ അതൊന്നുമില്ല. ഒരു എൻ്റെ അല്ല ഒരു കുട്ടിയുടെയും രക്ഷകർത്താക്കളും വരാറില്ല. ചെന്നപ്പോൾ വളരെ വിചിത്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ചെല്ലുമ്പോൾ മുഖങ്ങളൊക്കെ എനിക്ക് അപരിചിതമാണ്. ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം എൻ്റെ കൂടെ ആശാൻപള്ളി കൂടുതൽ പഠിച്ചവരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കരയുന്നുണ്ട്, കണ്ണീരൊലിപ്പിക്കുന്നുണ്ട്, മൂക്ക് ചീറ്റുന്നുണ്ട്. ഞാനും കൂടുതൽ ഒരാളായിട്ട് അവിടെ ഇരുന്നു. അധ്യാപികയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയം തോന്നി. ഒരു ഭാരതിയമ്മ സാറാണ്, കയ്യിൽ വടിയുമൊക്കെ ആയിട്ട് ഹാജരുമൊക്കെയായിട്ട് വന്ന ടീച്ചർ. ആദ്യം എന്നിൽ ഉണർത്തിയ വികാരം ഭയമായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് കടക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഇൻ്റർവെൽ. ഇൻ്റർവെൽ സമയത്ത് ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ഓടി. എൻ്റെ കൂടെ ഗാർഡിയനായിട്ട് വന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹത്തോടൊപ്പം ചെന്ന് അവിടെ ഇരുന്നു. എനിക്കൊരു സുരക്ഷിത ബോധമാണ് അപ്പോഴുണ്ടായത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഇവിടെ മാത്രമേ ഇരിക്കുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഒരു ദീർഘകായനായ ഒരു അധ്യാപകനാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അദ്ദേഹം എന്തൊക്കെയോ തിരഞ്ഞിങ്ങനെ വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു, നീ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് വളരെ ഒരു പരുഷമായ സ്വരത്തിലുള്ള ഒരു ചോദ്യം. ഞാൻ ശരിക്കും വല്ലാതെ വിറച്ചുപോയ ഒരു അവസരമായിരുന്നു അത്. അദ്ദേഹം എന്നെ പൊക്കിയെടുത്തു. നീ അടുത്ത ക്ലാസ്സിലല്ലേ, ഞാനില്ലേ പരുന്തിൻ്റെ കാലിൽ കുടുങ്ങിയ കോഴിക്കുഞ്ഞിനെ പോലെ വല്ലാതെ വിറച്ചുപോയി. അദ്ദേഹം എന്നെ അവിടെ കൊണ്ടെടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോണം വൈകുന്നവരെ. ഞാൻ സ്കൂൾ ജീവിതത്തോടെ ആദ്യമായി വിരസത തോന്നിയ ഒരു അവസരമായിരുന്നു അത്. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. സ്കൂൾ വിട്ടപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന എൻ്റെ സഹപാഠിയോടെ ഞാൻ പറഞ്ഞു, ഇനി ഞാനില്ല ഈ സ്കൂളിലേക്ക്. പക്ഷേ അയാളൊരു മാർഗം പറഞ്ഞു തന്നു, നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, നാളെ എന്നെ കൂടെ സ്കൂളിൽ വാ എന്ന് പറഞ്ഞയാൾ വീട്ടിൽ ചെന്ന് ബന്ധുക്കളോടൊക്കെ ഞാനവിടെ കാണിച്ച പ്രകടനങ്ങളൊക്കെ പറഞ്ഞ് അവരോടൊപ്പം പറഞ്ഞ് അപഹസിച്ച് ചിരിക്കുകയാണുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളൊരു വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷേ രാവിലെ ആയപ്പോൾ ആ ദേഷ്യമൊക്കെ ഒലിച്ചുപോയി, കാരണം അയാളില്ലാതെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. അങ്ങനെ സ്കൂളിൽ പോയി. അന്ന് ഇടവഴികളാണ്, അവിടെ ഇടവഴികളിൽ കശുമാവ് ഇങ്ങനെ തണൽ വിരിച്ച് നിൽക്കുന്ന ഒരു ഭാഗത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിന്ന് ഇവിടെ ഇരിക്കാം, നമ്മൾ സ്കൂളിലോട്ട് പോകണ്ടേ, പോകണ്ട. ഞാൻ ചോദിച്ചു, ശങ്കരൻകുട്ടി സാർ അടിക്കത്തില്ലേ? ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന പൈസ കൊടുത്ത് തൊട്ടടുത്ത ചെറിയ എറുമോടക്കടയിൽ നിന്ന് കുറേ കമുകിൻ പൂക്കിലയുടെ അരി പോലുള്ള ചെറിയ അണ്ടിപ്പരിപ്പും ശർക്കരയും വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് തന്നു. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു അത്. ഇന്നും

നമ്മൾ സ്കൂളിലോട്ട് പോകണ്ടേ? പോകണ്ട. ഞാൻ ചോദിച്ചു, ശങ്കരൻകുട്ടി സാർ അടിക്കത്തില്ലേ? ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന പൈസ കൊടുത്ത് തൊട്ടടുത്ത ചെറിയ എറുമാടക്കടയിൽ നിന്ന് കുറേ കമുകൻ പൂക്കിലയുടെ അരി പോലുള്ള ചെറിയ അണ്ടിപ്പരിപ്പും ശർക്കരയും വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് തന്നു. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു അത്. ഇന്നും

പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഇതിന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. അന്ന് ഈ കുട്ടികൾ തോൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പോലും ഒരു വിഷയത്തിന് ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും തോൽക്കുമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ ക്ലാസ്സിൽ സീനിയറായ വിദ്യാർത്ഥികളുണ്ട് ഒന്നാം ക്ലാസ്സിൽ. ഇന്നത്തെ കുട്ടികൾക്കത് അവിശ്വസനമായിട്ട് തോന്നും. ഒരു വിദ്യാധരൻ, ഒരു ജാനു, ഇവരൊക്കെ സീനിയർ കുട്ടികളാണ്. ഞങ്ങളെയൊക്കെ ഭരിക്കുന്ന സീനിയർ കുട്ടികൾ, അവർ രണ്ടാം വർഷമാണ്. യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് സമർത്ഥരായ കുട്ടികളായിരുന്നു. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ എന്നേക്കാൾ സമർത്ഥരായ, പല വിഷയങ്ങളിലും എന്നേക്കാൾ ഉയർന്ന മാർക്ക് വാങ്ങിച്ച പല കുട്ടികളും ഹൈസ്കൂളിലോട്ട് വന്നില്ല. കാരണം ഹൈസ്കൂളിൽ 9-ലും 10-ലും ഒക്കെ ഒന്ന് ഫീസ് കൊടുക്കണമായിരുന്നു. 6 രൂപയാണ് ഫീസ്. 6 രൂപയെന്ന് പറയുന്നത്

ഉണ്ടായിരുന്നു. ഹൈസ്കൂളിൽ ചെന്നപ്പോഴും എല്ലാ കുട്ടികളൊന്നും ചെരുപ്പില്ല. എന്തിന്? അധ്യാപകർ പോലും ചെരുപ്പിടാതെ വരുമായിരുന്നു. ചെരുപ്പെന്ന് പറയുന്നത് വിലയുള്ള ഒരു സാധനമാണ്. ഇന്ന് ഷൂസും ടൈയും ഒക്കെ ധരിച്ച് കുട്ടികൾ വളരെ ഉല്ലാസത്തോടു കൂടി പോകുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം ഞങ്ങൾ ഓർക്കും. എങ്കിലും അതിനും ഒരു സന്തോഷമുണ്ടായിരുന്നു. അന്ന് പോകുന്നത് വാഹനങ്ങളിൽ കയറിയല്ല, വീടുകളിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂൾ ഒരു 1.5 കിലോമീറ്റർ അകലെയാണെങ്കിലും നിരത്തുകളിലൂടെ അല്ല പോകുന്നത്. പുരയിടങ്ങൾക്ക് മതിലുകളില്ല. പുരയിടങ്ങളിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയാൽ ആരും ചോദ്യം ചെയ്യാറില്ല. എള്ള് കൃഷി ചെയ്യുന്ന സമയത്ത് നിലത്തിൻ്റെ മൂലയോട് മൂല നടവഴി ഉണ്ടാക്കി പോകുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. ടാറ് ചെയ്യാത്ത റോഡുകൾ, അവിടെ കാളവണ്ടിയാണ് പോകുന്നത്. കാളവണ്ടി പോകുമ്പോൾ കാളയുടെ ചാണകം ഒക്കെ റോഡിലുണ്ടാകും. നഗ്നബോധരായി നടന്നു പോകുന്ന ഞങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ചാണകത്തിൽ ചവിട്ടിയിരിക്കും. ഈ ചാണകത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, അന്ന് അധ്യാപകൻ്റെ കയ്യിൽ നിന്നും മറ്റെന്തെങ്കിലും കാരണത്തിന് അടി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ദുശകുനമാണ് ഈ ചാണകത്തിൽ ചവിട്ടുക എന്ന ഒരു വിശ്വാസം അന്ന് കുട്ടിക്കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ പരിഹാരവും ഉണ്ടായിരുന്നു, രസകരമായ ഒരു പരിഹാരം. പോകുന്ന വഴിയിൽ അന്ന് ഈ മതിലുകളല്ല, കൈത അതിലിടുന്ന വേലികളാണ്. ആ കൈതത്വം ഒന്ന് കെട്ടിയിട്ടാൽ മതി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അന്ന് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടില്ല. ഇങ്ങനെയുള്ള എത്രയോ വിശ്വാസങ്ങളായിരുന്നു അന്ന് കുട്ടികൾ. പിന്നെ അതുപോലെ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സഞ്ചി എന്ന് പറയുന്ന ഒരെണ്ണമില്ല. അഥവാ അപൂർവം കുട്ടികൾക്കുണ്ടെങ്കിൽ ചാക്ക് കൊണ്ടുണ്ടാക്കിയ, ഇപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന സഞ്ചികൾ, അതും അപൂർവം കുട്ടികൾക്ക് മാത്രമാണുള്ളത്. കുടയെന്ന് പറഞ്ഞ ഒന്നുമില്ല. മഴ പെയ്യുമ്പോൾ ഇലയോ ചേമ്പിലയോ ഒക്കെ തലയിൽ വെച്ചുകൊണ്ടാണ് കുട്ടികൾ വരുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്റർവെൽ സമയത്ത് ചില കുട്ടികൾ വരാന്തയിലൂടെ പെൻസിലുണ്ടോ അമ്പഴങ്ങ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ആ കുട്ടികൾക്ക് 2 പൈസ മാത്രം വിലയുള്ള ഒരു പെൻസിൽ വാങ്ങാനുള്ള ശേഷി പോലും ഇല്ലാത്തവരാണ്. അപ്പോൾ വരുന്ന വഴിയിലുള്ള കൊച്ചു കാവുകളിൽ നിന്ന് അമ്പഴങ്ങ പറിച്ചുകൊണ്ട് വന്ന് അത് വിൽക്കുകയാണ് സ്കൂളിൽ. ഏതെങ്കിലും കുട്ടികൾ, പെൻസിലുള്ള കുട്ടികൾ അമ്പഴങ്ങ വാങ്ങി പെൻസിൽ കൊടുക്കും. ആ പെൻസിൽ ഉപയോഗിച്ചാണ് കുട്ടികൾ എഴുതുന്നത്. പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു പ്രത്യേക കാര്യം, ഞങ്ങളുടെ പ്രൈമറി സ്കൂളിൽ മുറ്റത്ത് അവിടുത്തെ പ്യൂൺ കം കച്ചവടക്കാരിയാണ്. അവർ ഒരു നാണിയമ്മ, പല്ലില്ലാത്ത മോണയുമായി വെള്ള റൗക്കയും ഒക്കെ ഇട്ട് മുൻപിലിരിക്കുന്ന മുറത്തിൽ കമ്പിളി നാരങ്ങയും പെൻസിലും ഒക്കെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്ന നാണിയമ്മയുടെ ചിത്രം ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിലോട്ട് പോയോ, കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഞാനല്പം സമർത്ഥനമൊക്കെ ആയിരുന്നെങ്കിലും പ്രീ ഡിഗ്രിക്ക് ഞാൻ തോറ്റുപോയി. കാരണം അന്ന് സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ജനറൽ എഡ്യൂക്കേഷൻ എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു, ഹിസ്റ്ററി. എനിക്ക് ഹിസ്റ്ററിയോടെ പണ്ടേ താല്പര്യമില്ല. ശാസ്താംകോട്ട കോളേജിലായിരുന്നു, അവിടെ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ് എടുത്തത്. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് കണക്കിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ് എടുത്തത്. എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സാമൂഹ്യ പാഠം എന്നൊരു വിഷയമുണ്ടായിരുന്നു, അതിനെനിക്ക് മാർക്ക് കുറഞ്ഞു. എൻ്റെ ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ വളരെ ഉയർന്ന മാർക്ക് കിട്ടിയെങ്കിലും എൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു ആ വിഷയത്തിൽ തോറ്റതുകൊണ്ട്. അന്ന് ആർട്സ് എടുക്കുന്ന കുട്ടികൾ സയൻസിൻ്റെ ഒരു പേപ്പർ പഠിക്കണമായിരുന്നു, ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റികളൊന്നും അങ്ങനെ ഒരു ഏർപ്പാടില്ല. അങ്ങനെ ഒരു വർഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ആ ഒരു വർഷമാണ് ശരിക്കും ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഉപയോഗിച്ചത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ജനതാ വായനശാല എന്നൊരു പഴയ ലൈബ്രറി ഉണ്ട്. അവിടുത്തെ മുഴുവൻ പുസ്തകങ്ങളും, അതായത് കേശവദേവ്, മൊയ്തു പടിയത്ത്, കാനവീജ്യ, പാറപ്പുറത്ത്, വെളൂർ കൃഷ്ണൻകുട്ടി, വയലാർ തുടങ്ങിയ എല്ലാവരെയും പുസ്തകങ്ങളിലൂടെ പരിചയപ്പെടുന്ന ഒന്നാണ്. ആ വായനശാലയിലെ മുഴുവൻ പുസ്തകങ്ങളും

0: സമ്മാനം തന്നതൊരു വിപുലമായ ഒരു വേദിയിൽ വെച്ച് പി കേശവദേവും എൻ വി കൃഷ്ണവാര്യരും ഒക്കെ ആയിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന് ആ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവന്ന് എൻ്റെ അച്ഛൻ അന്ന് ഫ്രെയിം ചെയ്ത് തന്നു. ഫ്രെയിം ചെയ്ത് എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ തൂക്കി. വരുന്നവരോടൊക്കെ അഭിമാനപൂർവ്വം അച്ഛൻ പറയുമായിരുന്നു, എൻ്റെ മകന് കിട്ടിയ സാഹിത്യ മത്സരങ്ങളിൽ കിട്ടിയ സമ്മാനങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്കൊരല്പം പ്രോത്സാഹനം ഇത്തരം കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന് മുൻ വർഷങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനക്കാരായ വന്ന കുട്ടികൾ എന്നോടൊപ്പം മത്സരിച്ചിരുന്നു. അവരൊക്കെ അപ്പോൾ പലരും രണ്ടാം സ്ഥാനക്കാരായി. അവരിന്ന് മലയാള സാഹിത്യത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ വളരെ അറിയപ്പെടുന്ന വ്യക്തികളാണ്.
1: അധ്യാപകൻ ആയത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യം?
0: അധ്യാപകനായത് ബി എസ് സിക്ക് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരല്പ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പഠനത്തിൽ ഞാൻ അല്പം താഴോട്ട് വന്നു. ബി എസ് സിക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എം എസ് സിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ശാസ്ത്രജ്ഞനാകാനുള്ള മോഹം അവിടെ പുലികയാണുണ്ട്. അങ്ങനെ ഞാൻ ഒരു പി ജി വേണമെന്നുള്ളത് കൊണ്ട് മനഃശാസ്ത്രത്തിൽ പഠിച്ചു. അതുകൊണ്ടൊന്നും കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനന്ന് ബി എഡിന് പോയി കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി. ആ സ്കൂള് ഇപ്പോഴേതാണ്ട് 100 വർഷം കഴിഞ്ഞ ഒരു വിദ്യാലയ മുത്തശ്ശിയാണ്. ആ സ്കൂളിൻ്റെ പ്രത്യേകത, മലയാളത്തിലെ വിലാപകാവ്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ സി എസ് സുബ്രഹ്മണ്യംപൂറ്റി എന്ന മഹാനുഭാവൻ നിർമ്മിച്ച സ്കൂളാണ്. അദ്ദേഹത്തിൻ്റെ വക സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളായിരുന്നു. കരുനാഗപ്പള്ളിയിൽ കാണുന്ന എല്ലാ സ്ഥാപനങ്ങളും അദ്ദേഹം സംഭാവന ചെയ്തതാണ്. ഈ സ്കൂളും അദ്ദേഹത്തിൻ്റെതാണ്. വർഷങ്ങൾക്ക് ശേഷം അത് ഇപ്പോൾ അനേക കോടികൾ വിലമതിക്കുന്ന ആ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലവും കെട്ടിടങ്ങളും സ്കൂളും ഉൾപ്പെടെ അദ്ദേഹം കരുനാഗപ്പള്ളി താലൂക്കിലുള്ള 5 പഞ്ചായത്തിലെ ജനങ്ങൾക്കായിട്ട് സംഭാവന ചെയ്തു. ഇന്ന് ജനങ്ങളുടെ വകയാണ് ആ സ്കൂൾ. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്ന് മാത്രമല്ല, ആ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനാകാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അഭിമാനമായിരുന്നു. അധ്യാപകനാകുന്നുവെങ്കിൽ കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ തന്നെ ആകണം എന്നൊരു ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അത് സാധുപ്രായമാവുകയും ചെയ്തു.
1: ഈ അധ്യാപന ജീവിതത്തിൽ എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന സംഭവങ്ങൾ, അനുഭവങ്ങൾ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ വിവിധതരം അധ്യാപകരുണ്ട്. അത് അന്നുമുണ്ട്, ഇന്നും ഉണ്ട്. അധ്യാപക ജോലിക്ക് പറ്റാത്ത തരം ആളുകളും അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ചില അധ്യാപകർ, അന്ന് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ക്ലാസ്സിലും കുട്ടികൾ തോൽക്കും. 9ാം ക്ലാസ്സിൽ 2ാമത് തോൽക്കുന്ന കുട്ടി 2ാമത്തെ വർഷവും ഫീസ് കൊടുക്കണം, 3ാമത്തെ വർഷവും കൊടുക്കണം. അങ്ങനെ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോടൊപ്പം 10-20 വയസ്സുള്ള കുട്ടികൾ, ഞങ്ങളൊക്കെ ഒരു 14 വയസ്സുകാരായിരുന്നുവെങ്കിൽ 10-20 വയസ്സുള്ള കുട്ടികൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികളെ ഞങ്ങൾ പേരെടുത്ത് വിളിക്കാൻ പോലും മടിയാണ്, കാരണം ഒരു ജ്യേഷ്ഠൻ്റെ പ്രായമൊക്കെ തോന്നുമായിരുന്നു. അങ്ങനെയുള്ള 2 പേരുടെ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയിൽ വരുന്നുണ്ട്. അവർ ക്ലാസ്സിലെ ഏറ്റവും പിൻബെഞ്ചുകാരാണ്. അവർ എനിക്ക് തോന്നുന്നു ഓരോ ക്ലാസ്സിലും ഇരുന്ന് വളരെ സീനിയോറിറ്റിയൊക്കെ അനുഭവിച്ച് 10ാം ക്ലാസ്സിലെത്തിയതാണ്. അന്നൊരു 19-20 വയസ്സൊക്കെ ഉണ്ട്. അവരിന്ന് കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ധനാഠ്യരും പ്രമുഖരുമാണ്. അവരെ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഞങ്ങളൊക്കെ അല്പം പഠിക്കാൻ മിടുക്കരായി പോയതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിലും നിങ്ങൾ ഈ നിലയിലും ആയിരുന്നത്. അപ്പോഴും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് അവർ പറയാറുണ്ട്. അവരിന്ന് കേരളത്തിൽ തന്നെ വ്യവസായ പ്രമുഖരായിട്ട് വളർന്ന 1-2 പേരാണ്. അവർ 10ാം ക്ലാസ്സോടുകൂടി വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. പക്ഷേ അന്നത്തെ അവരുടെ സാഹചര്യം അതായിരിക്കാം, പക്ഷേ അവരുടെ കഴിവ് അപാരമായിരുന്നു. ആ കഴിവ് അവർ പ്രയോഗിച്ച് വളരെ ഉന്നതമായി. ഞാനത് എൻ്റെ കുട്ടികളോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ടൊന്നും അല്ല നിങ്ങളുടെ ജീവിത വിജയത്തിന് കാരണമാകുന്നത്, നിങ്ങളിൽ അന്തർലീനമായിട്ട് കഴിവുകൾ അത് കണ്ടെത്തി നിങ്ങൾ ഏത് രംഗത്താണ് എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കൊണ്ടുവന്നത് പരിപോഷിപ്പിക്കുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഈ റിസൾട്ടുകളിൽ മാത്രമല്ല എന്ന് കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ 2 വ്യക്തികളുടെ പേര് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്, ചില അധ്യാപകർ അക്കാലത്തും കുട്ടികളുടെ വീട്ടിൽ വെക്കേഷൻ കാലത്ത് ചെന്ന് കുട്ടികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പറ്റി മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവം എനിക്കറിയാം. അങ്ങനെയുള്ള അധ്യാപകരും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
1: ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ താങ്കൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താണ്?
0: ഞാൻ എന്നും ഓർത്തിരിക്കുന്നത് ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ചില പിൻബെഞ്ചുകാരുണ്ടായിരുന്നു. അതിൽ ചില ആളുകൾ ഇന്ന് സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായിട്ട് മാറിയ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും പിന്നിൽ, ഞങ്ങളൊരിക്കലും ആ കുട്ടി പഠനത്തിന് മികവുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അത് ഞങ്ങളുടെ അധ്യാപകം എന്നുള്ള രീതി എൻ്റെ കുഴപ്പമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമാണ്. പക്ഷേ ആ കുട്ടി എൻട്രൻസ് പരീക്ഷയ്ക്ക് 1ാം സ്ഥാനക്കാരനായി വന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെടുക മാത്രമല്ല, കുട്ടികളെ കണ്ടെത്തുന്നതിൽ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഉള്ള ഒരു പരിചയക്കുറവ് ഞങ്ങൾ സ്വയം കണ്ടെത്തുകയുമുണ്ടായി. അത് ഞാൻ മറ്റധ്യാപകരോടൊക്കെ പറയുമ്പോൾ ഇത് പറയാറുണ്ട്, ഏറ്റവും പിന്നിരിക്കുന്ന കുട്ടിയുടെ പോലും കഴിവുകൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ അവനെ അവഗണിക്കാൻ പാടില്ല. അവനിൻ്റെ കഴിവുകൾ നാം കാണുന്നതിലും അവൻ ക്ലാസ്സിൽ ഉത്തരം പറയുന്നതിലും മാർക്ക്

0: വാങ്ങിക്കുന്നതിലും ഒക്കെ അപ്പുറമാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയാം, വലിയ മാർക്കൊന്നും വാങ്ങിക്കാത്തൊരു കുട്ടി, ആ കുട്ടി ഇന്ന് സാഹിത്യ രംഗത്ത് വളരെ വളരെ ഉന്നത നിലയിലാണ്. ഒരിക്കലും ആ കുട്ടിക്ക് എന്തെങ്കിലും സാഹിത്യവാസന ഉണ്ട് എന്ന് ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്, കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്. പക്ഷേ ഇവൻ ഈ പറയുന്ന കുട്ടി അതിലൊന്നും പങ്കെടുത്തിട്ടില്ല. അവൻ്റെ ഒരു അഭിരുചിയും അന്ന് അവൻ വെളിവാക്കിയിരുന്നില്ല. അവൻ ഇന്ന് മറിമായം എന്ന പരിപാടി വളരെ സാമൂഹ്യ വിമർശനം ഉൾക്കൊള്ളുന്ന ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ആ പരിപാടിയുടെ രചന നിർവഹിക്കുന്നയാളാണത്. ഞാൻ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ക്ഷണിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തു. അന്നും ഞാനിത് പറഞ്ഞു, ഈ കുട്ടിയെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോയത് അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പരാജയമായിരുന്നു എന്ന് ഞാൻ പറയാറുണ്ട്.
1: താങ്കളുടെ സാഹിത്യ രചനകളിൽ അച്ചടിച്ചു വന്ന പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയാണ്?
0: സാഹിത്യ വാസന എനിക്ക് തുടങ്ങി മനസ്സിലുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, കാര്യമായ ഒരു പ്രോത്സാഹനമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ രംഗത്ത് മുമ്പോട്ട് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അധ്യാപകൻ, അതിനുശേഷം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്ര കേരളം മാസികയിൽ സ്ഥിരമായി ഒരു പങ്ക്തി ഒരു ഒന്നര വർഷം, അതായത് അവരെ ധന്യരാക്കിയ നിമിഷങ്ങൾ എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതത്തിലുള്ള ഏടുകൾ പരിചയപ്പെടുത്തുന്ന ഒരു ഒന്നര വർഷം ആ പങ്ക്തി ഞാൻ കൈകാര്യം ചെയ്തു. എൻ്റെ ഒരുപക്ഷെ എൻ്റെ സാഹിത്യ രംഗത്തുള്ള ആദ്യത്തെ പ്രവേശം അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ബാലരമയിൽ ഈ ചെറു ഫില്ലേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ അതൊക്കെയാണ് എൻ്റെ പേരച്ചടിച്ചു വന്നത്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ കവിത പുറത്തു വരുന്നത് മാതൃഭൂമിയിലാണ്. പ്രതിഫലം കിട്ടിയത് ഒരു ചെറിയ ബാലകവിതയാണ്. അതിൻ്റെ പ്രതിഫലം അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് 200 രൂപ പ്രതിഫലം അന്ന് കിട്ടി. പിന്നെ മനോരമയിലും ഭാഷാഭൂഷണിയിലും കലാകൗമുദിയിലും ഒക്കെ എൻ്റെ ലേഖനങ്ങളും കവിതകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ സാഹിത്യരംഗത്തോട്ട് വരാൻ എന്നുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് പത്രങ്ങളിൽ ഞാൻ സ്ഥിരമായിട്ട് പത്രാധിപർക്കുള്ള കത്തുകൾ എഴുതുമായിരുന്നു. സാമൂഹ്യ വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ മലയാളത്തിലെ പ്രധാനപ്പെട്ടതും അപ്രധാനമായ എല്ലാ പത്രങ്ങളിലും, ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിൽ എൻ്റെ ഒരു കത്തെങ്കിലും ഇല്ലാത്ത ഒരു പത്രവും പുറപ്പെടില്ല. അങ്ങനെ സ്ഥിരമായി ഞാൻ ഈ രംഗത്ത് അറിയപ്പെടുന്ന ഒരാളായിട്ട് എൻ്റെ പേര് എല്ലാവർക്കും അറിയത്തക്ക രീതിയിൽ എല്ലാ പത്രങ്ങളിലും ഞാൻ ഇങ്ങനെ എഴുതുമായിരുന്നു. അതായിരുന്നു എൻ്റെ സാഹിത്യം. അതിനൊരു കാരണമുണ്ട്. മലയാള രാജ്യം പത്രത്തിൽ എൻ്റെ അച്ഛനും ഇതേ രീതിയിൽ ചില അഭിപ്രായങ്ങൾ എഴുതുമായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ എനിക്കിൻ്റെ പ്രചോദനം. അങ്ങനെ ഞാൻ കരുനാഗപ്പള്ളി ഞങ്ങളൊരു സംഘടനയുണ്ട്, സർഗചേതന എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്, സാഹിത്യ സംഘടന, സാഹിത്യകാരന്മാരുടെയും ആസ്വാദകരുടെയും മാത്രം ഒരു സംഘടന. ഞാനതിൽ അംഗമായി. അതിലൊരു പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു, ടി എൻ തൊടിയൂർ. അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ ജനിച്ചുപോയി ഒതുങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം മലയാളത്തിലെ മികച്ച സാഹിത്യകാരന്മാർ കവികളൊരാളായിട്ടോ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു മഹാകവിയായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹം എന്നോട് നിരന്തരമായിട്ട് പറയുമായിരുന്നു ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിക്കണം എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ നിർബന്ധം വഴിയാണ് ഞാൻ എൻ്റെ ആദ്യ പുസ്തകം, എൻ്റെ ആദ്യ പുസ്തകം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 7 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ ആദ്യ പുസ്തകമാണ് എൻ്റെ മാസ്റ്റർ പീസ്. അതായത് എൻ്റെ ആത്മകഥയെന്ന് വേണമെങ്കിൽ പറയാം, ഓർമ്മക്കുറിപ്പെന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ നാടിൻ്റെ ചരിത്രം, എൻ്റെ നാട്ടിൻപുറത്തിൻ്റെ കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ തലമുറയ്ക്ക് പഴയ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ഗ്രന്ഥം. അതിൻ്റെ രചനയും ഒരു ശൈലിയും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എനിക്ക് എങ്ങനെ ആദ്യം ഇത്തരം ഒരു ഗ്രന്ഥം എഴുതാൻ കഴിഞ്ഞു എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴേക്കും എന്നെ പ്രേരിപ്പിച്ച ടി എൻ തൊടിയൂർ അകാല വിയോഗം സംഭവിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ 7 പുസ്തകങ്ങൾ, അതിനകത്ത് യാത്രാവിവരണമുണ്ട്, ലേഖന സമാഹാരങ്ങളുണ്ട്, കവിതാ സമാഹാരങ്ങളുണ്ട്, പിന്നെ ആനുകാലികങ്ങളിൽ ഞാൻ കഥകളും ലേഖനങ്ങളും വിമർശനങ്ങളും ഒക്കെ ധാരാളം എഴുതാറുണ്ട്. അങ്ങനെ 7 പുസ്തകങ്ങളാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എൻ്റെ ആദ്യ പുസ്തകമാണ്. ഞാനിത് ഓർക്കുമ്പോൾ എന്നെ ആദ്യകാലത്ത് ആകർഷിച്ച ഒരു ഒരു സാഹിത്യകാരനാണ് പെരുമ്പടവ് ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും, അദ്ദേഹത്തിൻ്റെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ മുഴുവൻ ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ അഭയം എന്ന ആദ്യ നോവൽ, എനിക്കൊരു പക്ഷേ ആ നോവൽ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റും. ആ ഗ്രന്ഥം ആയിരിക്കും മുഴുവൻ അറിയാം. വളരെ അതിമനോഹരമായി അതെന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രന്ഥം, അദ്ദേഹം പിന്നീടാണ് വളരെ പ്രസിദ്ധനായത്, പെരുമ്പടവത്തിൻ്റെ അഭയം. അത് പിന്നെ സിനിമയൊക്കെ ആയി. അതിനെ വല്ലാതെ ആകർഷിച്ച ഒരു നോവലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നോവൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഞാൻ അഭയം തന്നെയാണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത്.
1: ഇപ്പോഴും
0: ഞാൻ വളരെ സജീവമായി മനഃശാസ്ത്ര രംഗത്താണ്. ഞാനൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് കരുനാഗപ്പള്ളിയിൽ. അവിടെ ഞാൻ ഫാമിലി കൗൺസിലിങ്ങാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പെഷ്യലൈസ് ചെയ്തത്. എനിക്ക് അഭിമാനത്തോടെ പറയാനൊക്കുന്ന സംതൃപ്തി എന്ന് പറയുന്നത് കുട്ടി അകന്ന് പാവമായിരുന്ന ഒരുപാട് ബന്ധങ്ങളെ, ദാമ്പത്യ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അതെൻ്റെ ഒരു ജന്മസാഫല്യമായിട്ട് ഞാൻ കാണുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ദാമ്പത്യ ബന്ധത്തിന് തകർച്ച സംഭവിക്കുമ്പോൾ തികച്ചും നിഷ്കളങ്കരായ ഒരു വിഭാഗമുണ്ട്, അനാ

0: സനാഥരാകുന്ന കുറേ കുട്ടികൾ അവരെ സനാഥരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവം. എന്ന് മാത്രമല്ല, ഒരാളുടെ ജീവിതകാലത്ത് കുറേ അനുഭവങ്ങൾ തീർച്ചയായിട്ടും പല വഴിക്ക് കിട്ടും. പുനർജന്മം എന്ന ഒന്ന് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും ഒരു 10 ജന്മമെങ്കിലും ഞാൻ മനുഷ്യനായിട്ട് പുനർജനിച്ചാൽ എനിക്ക് കിട്ടുന്ന അനുഭവ സമ്പത്ത് മുഴുവൻ പച്ചയായി എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. അത് കാണുന്നു, അറിയുന്നു, അതിലിടപെടാൻ കഴിയുന്നു, അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ജീവിത സാഫല്യമായിട്ട് ഞങ്ങൾ എൻ്റെ ജന്മം സഫലമായി എന്ന് എനിക്ക് അതുകൊണ്ട് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു, BSc എനിക്ക് വളരെ കുറച്ച് മാർക്ക് കിട്ടി, MSc അഡ്മിഷൻ കിട്ടാതിരുന്ന ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് വഴി മാറും, ഈ ഫീൽഡിൽ വരില്ല. നിരന്തരമായി നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സംതൃപ്തി, അവർക്ക് കിട്ടുന്ന സന്തോഷം, ഇതൊക്കെ എന്നെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നു. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആനന്ദമാണല്ലോ വേണ്ടത്, അതെനിക്ക് കിട്ടുന്നുണ്ട്. മനുഷ്യൻ്റെ ബ്രെയിനിനെക്കുറിച്ച് നമുക്ക് ഇന്നും നമ്മുടെ മനസ്സിൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു ബ്രെയിനിൻ്റെ വളരെ പ്രസിദ്ധനായ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രാജശേഖര സാർ പറയുന്നത് ഏതാണ്ട് 5% മാത്രമേ ഇന്നും മനസ്സിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് അറിയൂ, ന്യൂറോളജിസ്റ്റുകൾക്ക് അറിയൂ, 95% അനാവരണം ചെയ്യപ്പെടാതെ കിടക്കുകയാണെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണമെന്നുള്ളൊരു അദമ്യമായ ആഗ്രഹം, ഞാൻ പൊതുവായ ശാസ്ത്രത്തിൽ നിന്ന് മാറി വ്യക്തിയുടെ ശാസ്ത്രത്തിലേക്ക് കേന്ദ്രീകരിക്കണമെന്ന് എനിക്കൊരു വല്ലാത്ത ആഗ്രഹം തോന്നി. അതാണ് മനഃശാസ്ത്ര രംഗത്തേക്ക് ഞാൻ വരാനുള്ള കാരണം. ഞാൻ ഒരുപാട് ആത്മസംതൃപ്തി ആ രംഗത്ത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പ്രായത്തിൻ്റെ ചിന്തകളൊന്നും കൂടാതെ എനിക്ക് മുഴുവൻ സമയവും, അതായത് ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസം എൻ്റെ ക്ലിനിക്ക് ഞാൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് മോണിറ്ററി ബെനിഫിറ്റിനും വേണ്ടി മാത്രമല്ല, ഞാൻ വളരെയധികം ആളുകൾക്ക് ഫാമിലി കൗൺസിലിംഗ് ആയാലും കുട്ടികളുടെ പ്രശ്നങ്ങൾക്കായാലും സൗജന്യമായി നിരവധി കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. സാമാന്യം തിരക്കുള്ള ഒരു കൗൺസിലറായിട്ട് മനഃശാസ്ത്രജ്ഞരായിട്ട് ഞാൻ വരുന്നത് അത് ഒരു വളരെ സംതൃപ്തി എനിക്ക് നൽകുന്നുണ്ട്.
1: താങ്കൾക്കറിയാവുന്നതുപോലെ ഈ പരിപാടി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് മുതിർന്ന ആളുകളോട് പറയാനുള്ളത്, വിശേഷം റിട്ടയർമെൻ്റ്, ഈ വാർദ്ധക്യം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാറേയില്ല. കാരണം ലളിതാംബിക അന്തർജനം പറഞ്ഞിട്ടുണ്ട്, ആരാണ് വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധ? നിങ്ങളെക്കാൾ 10 വയസ്സ് കൂടിയ, നിങ്ങൾ 70-കാരനാണെങ്കിൽ വൃദ്ധർ 80, നിങ്ങൾ 80 90, ആ ഒരു മനോഭാവം ഉണ്ടാകണം. നമ്മുടെ മനസ്സ് എപ്പോഴും നമുക്ക് ചെറുപ്പമായി സൂക്ഷിക്കാനോ. ഇപ്പോൾ ഞാൻ എൻ്റെ സഹപാഠികളുടെ കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ ഞാനൊരു 18-20 വയസ്സുകാരനായ കോളേജ് കുമാരനായിട്ട് മാറാറുണ്ട്. ആ ഒരു മാനസികാവസ്ഥ നമുക്ക് എന്നും സൂക്ഷിക്കും. ശരീരത്തിൻ്റെ മാറ്റം, അത് അനിവാര്യമായ മാറ്റം അതുണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സെന്നും ചെറുപ്പമായി സൂക്ഷിക്കുക. എന്ന് മാത്രമല്ല, നമ്മൾ കുടുംബമായിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ ഒത്തിരി അനുഭവ സമ്പത്തുള്ളവരാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ കുട്ടികളൊന്നുമല്ല. അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സമാധാനം സൂക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല അഭികാമ്യമായ ഒരു കാര്യം. ഇനി അനുഭവ സമ്പത്ത് നിങ്ങളുടെ വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിൽ ഉപദേശം ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കൊടുക്കണം. പക്ഷേ കൊടുക്കുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കപ്പെടുന്നോ നടപ്പാക്കപ്പെടുന്നോ സൂക്ഷ്മദർശിനി വെച്ച് നോക്കി വിമർശിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ വിട്ടേക്കുക. ജീവിതം എല്ലാവർക്കും പ്രധാനമാണ്. ലൈഫ് ഈസ് ഫോർ എൻജോയ്മെൻറ്റ്. നിങ്ങൾ ആസ്വദിക്കുക. ഏത് പ്രായത്തിൽ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ റിട്ടയർമെൻറ്റ് കാലഘട്ടം വരെ കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അനവരതം പ്രയത്നിച്ചു എങ്കിൽ ഇനി നിങ്ങൾക്കുള്ള കാലമാണ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക, യാത്ര ചെയ്യുക, എപ്പോഴും ആഹ്ലാദത്തോടിരിക്കുക. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്.
1: താങ്കളുടെ കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല.
0: എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ ഒരു ഹയർ സെക്കൻഡറി പ്രഥമാധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. 2 മക്കളാണ്. 2 പേരും ഡെൻ്റൽ ഡോക്ടേഴ്സാണ്. അതിലൊരാൾ ഡെൻ്റൽ കോളേജിലെ അധ്യാപികയാണ്. മരുമകൻ ഡെൻ്റൽ കോളേജിലെ അധ്യാപകനാണ്. മകൻ ഡെൻ്റൽ ഡോക്ടറാണ്. മരുമകൾ ശാസ്താംകോട്ട കോളേജിലെ അധ്യാപികയാണ്. 3 ചെറുമക്കളുണ്ട്. അങ്ങനെ സംതൃപ്തമായ ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്.
1: അപ്പോൾ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ എത്തുകയും താങ്കളുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയും ചെയ്തു. വളരെ സന്തോഷം.
0: വളരെ സന്തോഷം. സന്നകാശവാണിയോടും ഇത് കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോടും അതിയായ നന്ദിയുണ്ട്. നമസ്കാരം.
2: റിട്ടയർഡ് അധ്യാപകനും മനഃശാസ്ത്ര വിദഗ്ധനുമായ രാജൻ തൊടിയൂരുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
3: സായന്തനം സമാപ്തം.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் இருப்பேன்.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം, ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ 8-ാം തീയതി, അതായത് ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496596321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പരിപാടി ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ചിത്രയും കൂട്ടരും പാടിയത് ചിത്രം തെങ്കാശിപ്പട്ടണം.

മഴവില്ലിൽ ഇനി ഒരു കന്നഡ ഗാനം കേൾക്കാം. ചിത്രം ലൗ വേ പാസംഗലേ ചിത്രം പാടിയത്. രചനയും സംഗീതവും ഹംസലേഖ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ മഴവില് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് മഴവില്ലിലൊപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഇനി സായന പരിപാടികളുമായി ഒപ്പം ചേരും ചിത്ര ജെ പി.

0: ആകാശവാണി
1: അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് വനമാല അക്ഷര ശ്ലോക സമിതി തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ ചിത്രകുമാരി, കൃഷ്ണകുമാരി അന്തർജനം, ഷീല ശശിധരൻ, പത്മാവതി പിഷാരസ്യാർ.
2: ധ്യായേ നിത്യം ഗണേശം പരമഗുണയുതം ധ്യാന സംസ്ഥം ത്രിനേത്രം ഏകം ദേവം ത്വദേകം പരമസുഖയുതം ദേവദേവം പ്രസന്നം ശുണ്ടാദണ്ടാഡ്യഗണ്ടോദ്ഗളിതമദജ്വാലാലോലമത്താലിമാലം ശ്രീമന്തം വിഘ്നരാജം സകലസുഖകരം ശ്രീഗണേശം നമാമി.
3: ശ്രീയേറും മാറുകാടാമ്പുഴയിൽ മരുവിടും.

0: പാഠശാലയിലു ലയുമേ കാട്ടുവൃക്ഷത്തിലാരാൾ പീയൂഷം മയ്യണി കൺമുന വഴി ചൊരിയാൻ കൈതൊഴുന്നേനജസ്രം.
1: ഭൂതങ്ങൾ കിഷനായും ഹരിഹരസുതനായാർക്കുമേ സോമിയായും ഭൂവിങ്കൽ പ്രാണനായും മണിമയവരനായും.

0: ആചാര്യരു ഉപമൊന്നൻ തരളിത ഹൃദയത്തിങ്കലും കണ്ടിടാവൂ.
1: ഭൂമാതിന്നും ഭുവയ്ക്കും ഭുജഗപതി തനിക്കും വിഹംഗാധിപന്യം രശ്മീകാന്തൻ തനിക്കും കമലമതിലിരിക്കും വിധിക്കും തൊഴുന്നേൻ. കെൽപ്പേറേടുന്ന വൈവസ്വത ഭവനമതിൽ ചെന്നു ഞാൻ വീണിടായ്വാൻ തൃക്കാലേകീടവേണം ശിവശിവകരുണാസത്തമേ പത്മനാഭ.
2: കുട്ടത്തേങ്ങ അവൽ പഴം കുളവുമായി നിത്യം നമിക്കുന്നൊരേ തുഷ്ട്യാ നല്ല വരങ്ങളേകി നിതരാം പാലിച്ചുകൊണ്ടെപ്പോഴും മുട്ടാതെന്നു അനുഗ്രഹം ചൊരിയുമാറത്യന്ത ശ്രദ്ധായുധം കൊട്ടാരക്കരവാണിടും ഗണപതേ കാത്തിടണേ ഞങ്ങളെ.
3: മദ്യം പച്ച ഇറച്ചി മണ്ണു ശവവും കത്തുന്ന തീയക്ഷതം നെയ്യും ചന്ദനവും വെളുത്ത കുസുമം വിപ്രദ്വയം കാതളം വേശാത്രി തൈർത്തേൻ കരിമ്പ് ഗജവും തണ്ടശ്വമാന്തോളവും രാജാവും കയറിട്ട കാള പശുവും യാത്രാമുഖേ ശോഭനം.
0: വെണ്ണീറും വിറകെണ്ണയും കഴുതയും ചൂലും മുറം ദർഭയും ഒത്തും കൂറ്റനുമെള്ളും ഉപ്പുകയറും തക്രം മഴൂ ശീതികൻ ദണ്ഡി മുണ്ടിതനങ്കഹീനൻ വിധവാൻ നൽപാമ്പിരും പാതുരാൻ മാർജാരൻ ബലിപുഷ്പം എന്നിവ എതിർത്തേടിൽ സദാ നിന്ദിതം.
1: ദേവീ പൂമകളെ മുകുന്ദവനിരേ വെൺമുത്തുരത്നങ്ങളാൽ വാരിക്കോരി നിറച്ച പൂർണകലശം കൊണ്ടാടുമാനന്ദമേ ധന്യേ നിന്നയനോദ്ഭവ സുധാരസ സമ്പത്തു ധന്യാത്മികേ തന്നേടൻപിലെനിക്കു സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിനാ.
2: ധാരാളം ധനവും പ്രതാപവും അതീവായുസ്സും ആരോഗ്യവും ചേരുന്നോരിക ഭാരതക്ഷിതിയിലുണ്ടെന്നാളു എന്നാകിലും ആരുണ്ടാകിലും അശ്രുപൂജനം എനിക്കാണെന്ന് ലോകോത്തമന്മാരാരും നിരൂപിക്കയില്ല നിയതം ശ്രീരാ.

0: ദവൾ പൂരമോർത്തറിയുമോ താൻ മുമ്പതില്ലെങ്ങു നിന്നാലാമാമണിയെ കിടച്ചതു വഴിമത്യേ വച്ചു ഹാമെച്ചമായി
1: പാലാംഭോതി കടഞ്ഞെടുത്തൊരമൃതം തങ്ങ

0: കവർന്നു മധുരം ഞങ്ങൾക്കു നിർവാണതം.
1: ഈറ്റില്ലമ്പുകൾ പെറ്റ പാൽക്കടലിതം കോലം കലാനായക കിറ്റം അമ്പിലുടപ്പിറപ്പിന്നതമൃതം മറ്റേതു പിന്നോർമരം പോറ്റി നിൻ പതിവിഷ്ണു പുണ്യവനിതേ നിന്നെ തൊഴുന്നെങ്ങളെ പോറ്റിയിടാത്തതു കുറ്റമെന്നറിക മഹാലക്ഷ്മി വികൽപ്പം വിനാ.
2: പവന തനയ ചെയ്ത പങ്കജാക്ഷം മുനീന്ദ്രൈരനുദിനമനുസേവ്യം ശമളം കോമളാംഗം ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം കരധൃത ശരചാപം നൗമി വില്വാദ്രിനാഥം.
3: ദിനമണിയതപൊങ്ങി ദീപ്തിപൂരം വിളങ്ങി കനപടലമൊരു

0: ഉദയാം സൂര്യനൊപ്പം നിലവറയിലമാത്യൻ പാർത്തമട്ടോർത്തിടുമ്പോൾ കലുഷത തടവന്റെ സംഭവിക്കുന്ന മൂലം ബലമഖിലമകൻ നിന്നുൾത്തടം പൊട്ടിടുന്നു.
1: കുറുമൊഴിയില ശേഷം പ്രാകൃതക്കൂട്ടമെന്നായി വെറുതെ ഇതരോതിയിടുന്നരച്ചോലനായ്ക്കർ കുറുമരിനി കുറിച്ചന്മാരുമക്കാട്ടിനുള്ളിൽ പൊറുതി അനുഭവിച്ചാരെന്നു സഹ്യന്റെ മക്കൾ.
2: കാട്ടാനയും കടുവയും കിടിതൊട്ടനേകം കാട്ടാളരും കുതുകമാർന്നു വസിച്ച കാട്ടിൽ കൂട്ടാളരെ കുടിയിരുത്തിടുവാൻ മുതിർന്നോരാട്ടിന്റെ വൈഭവം ഇതോർക്കില ഭൗമമത്രേ.
3: കൊച്ചിങ്ങൾ ഇന്നലെ മുതൽ കുടനന്നമിട്ടു വെച്ചുള്ള വെള്ളം ഒരു തുള്ളി കഴിച്ചതില്ല. ഇച്ചുട്ട വാർത്തയിലും ഇല്ലിവിടെ കിളക്കം പിച്ചുള്ള പോലിത കിടാങ്ങൾ പിണഞ്ഞിടുന്നു.
0: ഇപ്പച്ചിമാദ്രിയിലണഞ്ഞൊരു താരമാറാൽ ഉൽപ്പന്ന ശോഭമുദയാദ്രിയിലെത്തിടും പോൽ സൽപുഷ്പമേ ഇവിടെ മാഞ്ഞു സുമേരുവിന്മേൽ കൽപദ്രുമത്തിനുടെ കൊമ്പിൽ വിടർന്നിടാം നീ.
1: സ്വാതന്ത്ര്യമെന്നത് കുലാങ്കനമാർക്കയോഗ്യം തേജസ്സിലന്യ പുരുഷാഗ്രഹവും തഥൈവ യാതൊന്നു കൊണ്ടു പരലോക സുഖം ലഭിപ്പോ ചെയ്താലുമേകം അതു തന്നെ നമുക്കു നല്ലു.
2: യശോദയാ ഭക്തി വിവേകശീല യശോദ എന്നുള്ളൊരു നന്ദപത്നി സുമാനുഷ സമ്പ്രതി ഗോപവാടേ കുമാരിയെത്താൻ പ്രസവിച്ച ശോദ

0: കനക്കെ മൂക്കും ചില കുമ്പളങ്ങ പൊളിച്ചുചത്തി കുടലും കളഞ്ഞ് പുളിച്ച മോരിൽ കടുകും ചെലുത്തി കഴിച്ചതോ നല്ല അമൃതോ നജാനേ.
1: പിടിച്ചുമെല്ലെന്നതപിച്ച നിന്നാർ പടുത്വമില്ലാഞ്ഞു മറിഞ്ഞു വീണാർ. നടന്നു നാലഞ്ചടി മന്ദമന്ദം കിടന്നുരുണ്ടാനവനീ വിഭാവേ.
2: നാടായ നാടഖിലവും നിവസിച്ചിടുന്നോർക്കീടാർന്ന സർപ്പകുലദോഷം ഉയർത്തിടുമ്പോൾ കൊടാതതിനു പരിഹാരം അണയ്ക്കുവാൻ മേക്കാടാണു നല്ലത്. അതിനില്ലൊരു സംശയം മേ.
3: കാടില്ല, കാട്ടുമൃഗമില്ല, കിരാതരില്ലീ നാടിത്രയും സുഖസമ

0: ഇളമിഞ്ചി കേരം കവുങ്ങുതളിൽ വെട്ടിലയേത്ത വാഴ ഇരമ്യ വസ്തു തതി ചേർന്നു വിളങ്ങുമീ നൽ പാരഗ്രകൽപതരുമണ്ഡിത നന്ദനാഭം.
1: ഈരേഴു രൂപകിടയും പ്രതിമാസമെന്നാൽ ദരങ്ങളുണ്ടു ചെറുകുട്ടികൾ നാല്വരുണ്ട്. ദൂരസ്ഥലത്തു ചെലവിന്നു തനിക്കു വേണം പരം പ്രയാസമിതുകൊണ്ടു കഴിച്ചുകൂട്ടാൻ.
0: ദുഷ്ടൻ ബെഗന്റെ കലിതി

0: ചേല കൊണ്ട് വിരവോടു ഞൊറിഞ്ഞൊടുത്തു കാഞ്ചീകലാപവുമണിഞ്ഞു യശോദ മുമ്പിൽ അഞ്ചാതലീലയൊടു പുഞ്ചിരി തൂകിയല്ലോ ചാഞ്ചാടി നിന്ന മുകിൽ വർണ്ണനെ ഞാൻ തൊഴുന്നേൻ.
1: അച്ഛൻ മഹാവൃദ്ധൻ അവർക്കു വേണ്ടി കാച്ചെങ്ങുവച്ചേനിരുനാഴി ദുഗ്ധം കണ്ണൻ തഥാ വന്നു കുടിച്ച ശേഷം കിണ്ണത്തിൽ അംബസ്സു നിറച്ചു പോയാൻ.
2: കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ കണ്ഠിച്ചു മണ്ണിൽ കളയുന്നതയ്യോ, കണ്ണന്റെ കണ്ണിൽ പെത കണ്ടതെല്ലാം കാണാതെയാം തൽക്ഷണമെന്തു ചെയ്യാം.
3: കൊണ്ടങ്ങു ചെന്നീടിന പാശമെല്ലാം തണ്ടങ്കുലം നീളമെന്നൂനമായി, കണ്ടാലറിഞ്ഞിടുകയില്ല മോഹം കണ്ടാശുകൊണ്ടാശയാം യശോദ.
0: കാർ കൊണ്ടു മിണ്ടാതൊരു കൊണ്ടൽ പോലെ കല്ലാലമില്ലാതെഴുമാഴി പോലെ കാറ്റിൽപ്പെടാ ദീപവുമെന്ന പോലെ നിഷ്പന്ദമായി പ്രാണനടക്കി വെച്ചു.
1: കീഴിൽ ഭോഷത്വമാർന്നങ്ങിരവു പകലു ചെയ്തുള്ള ദുഷ്കർമ്മമെല്ലാം ഈശൽക്കും ഭേദമന്യേ പടുതയൊടു പറഞ്ഞങ്ങു കണ്ണും ചുവത്തി ദ്വേഷത്തോടെ കൃതാന്തൻ വലിയ കയറുമായി വന്നു.

0: ദ്വാരകാന്ത പുരമതിലവിലും കൊണ്ടു ചെന്ന കുചേലന് ആരൂടാനന്ദമേകി പരിചൊടുവിലസം പത്മനാഭം ഭജേത.
1: നന്നാണേറ്റങ്കറിക്ക കുരുചുള മുതലായുള്ളതെല്ലാം പഴുത്താൽ ഒന്നാം ക്ലാസ്സാണു തിന്നാൻ. തവ പശമെഴുകും വന്തിരിക്കും വിശേഷം കന്നാലിക്കും കൊടുക്കാം ചകനിമടലും അക്കുഞ്ഞിലും ചീത്തയായിട്ടൊന്നും തന്നെ നിനക്കില്ല. പകുതി സകലം കൊണ്ടുമുണ്ടെന്റെ ചക്കെ
2: കരുത്തരെന്നാലും ഋഷീന്ദ്രനോടു കയർത്തതിൽ ഈശ്വര പാർഷദന്മാർ സ്വാമിക്കു ശിഷ്യപ്രതിപത്തി എത്രയ്ക്കാണെന്നതിങ്ങാരറിയാതെ ഉള്ളു.

0: ഒന്നൊരാലയത്തിൻതറയൊന്നു കാൺമോ, മറ്റെന്തതിൽ നേർക്കു നമസ്കരിക്ക സാഷ്ടാംഗമായി നീ മലയാള ഭാഷേ.
1: മീനായതും കൂർമവതായതും നീ, പീനം വരാഹാകൃതി പൂണ്ടതും നീ, മഹാനു സിംഹോത്തമന

0: പുരി പരുക്കുപെട്ട പുത്രനു വീണ്ടും പരിചര്യ ചെയ്യേ. അഭിജ്ഞനാം ഷൺമുഖൻ അച്ഛനമ്മമാരെ ഗ്രഹിപ്പിച്ചു നടന്നതെല്ലാം.
1: അഭംഗ ശൃംഗാര സരസ്വ ബുക്ക മീനങ്ങളാം മോഹനലോ.

0: പ്രബോധനങ്ങൾ കാണിപ്പതുണ്ടാ ചെറുപൻ കിടാവിൻ നിർവ്യാജവും ഭവ്യവുമായ ഭാവം.
1: കാലകേയവധമത്ര കർണശപഥം ച ബാലി വിജയം തഥാ രാവണോദ്ഭവവും അംബരീഷചരിതം ജ രുക്മിണി സ്വയംവരം ഭീമബന്ധന കുജേല വൃത്തമധ പാർവതീ പരിണയം കഥ രാജസൂയമൊടു ദക്ഷയാഗമിവ ഉത്തരോത്തരമഹത്ത.

0: വെന്തുളനിടിച്ചു നല്ല മുളകും തളിച്ചൊക്ക നെയ്യിലുലയുമ്പോൾ വേണമഴ കൂടു തേങ്ങ വിതറിയിടുവാൻ. തക്കമോട് പുതുജീരകം ചെറുതു പാർത്തു ചേർത്തു കടുകും വറു തക്കമോട് ഇലയിലാക്കു ഓർക്കു തരുവൻ ദൈവ തരി കങ്കണം.
1: തണ്ടാരിൽ മാതു ചപലാഗ്രിമയെന്നുരപ്പോരുണ്ടായ ശേഷം ഇതു കണ്ടവരല്ല കണ്ടാൽ മിണ്ടാതെയാം തനതു ചാപലമോർത്തു മാറാതുണ്ടാ പയോധിസുത സുസ്ഥിരമായി തിങ്കൽ.
2: മാനത്തിൽ ഇന്ദ്രപുരിയോടടരാടി വേഗം മാനത്തയച്ചതിന് വീഴുകിലുടൻ തടുക്കാൻ താനത്ര സൗദമകുടങ്ങളും.

0: ശ്രയാശൻ കൈവല്യമേ കിടുകിലും ഹുതപുക്കിനാൾ ആവന്ത്യഹവ്യമരുളിയിലൊരു തൃപ്തിയേതും.
1: കത്തിജ്വലിക്കുമൊരു പന്തമിരുട്ടകറ്റാൻ ഭിത്തിക്കുമേൽ തിരികെ വെച്ച നിലാവു വീകെ തപ്പിപ്പിഴഞ്ഞൊരു പതങ്കമൊടുങ്ങിയപ്പോൾ ഹൃത്തിധരാധവനൊരാശയമങ്കു

0: ശൈലയ്ക്കുടനെ ആംഗളരോടു സഖ്യമെന്നീവിധം കരുതി ശൈലപയോധിനാഥൻ.
1: നൈരാശ്യമാണ്ടമിഴി തീർത്തും അലക്ഷ്യമായ കാരാഗ്ര കച്ചുമരിലെങ്ങരുടത്തു ചേർത്തും ആരാൾക്കപോല ധൃതപാണിയോടൊട്ടു ചിന്താവാരാർത്ഥനേറെ നെടുവ്.

0: ഭാവാം ഉച്ചം വിശുദ്ധിപ്പെടുമിപ്പുരിയിങ്കലെന്നും മെച്ചം നരർക്കവളുയർത്തിലസിപ്പദേവം.
1: ഉഷ്ണാതിരേകമിയലും ഭവമേറ്റുവാടും തൃഷ്ണാർത്തരാം നരന്നു നടുക്കുളിലേകുവാനായി കൃഷ്ണാവതാര കഥ നർത്തന ശാസ്ത്രഗംഗ നിഷ്കാതനിങ്ങൊരു നൃപൻ നടനത്തിലാക്കി.
2: കുടിക്കുന്ന കൂട്ടർക്ക് കൂട്ടാകിലാരും കുടിക്കാൻ പഠിക്കും കുടുംബം നശിക്കും മടിക്കാതെ രോഗങ്ങൾ എത്തിപ്പിടിക്കും മുടിക്കും കടക്കാർ കുടിക്കുള്ള നേട്ടം.
3: മുനിപ്രൗഢജിത്തെ കളിക്കുന്ന നിന്മയെനിക്കിഞ്ഞു കാൺമാൻ മരം നൽക വേണം തനിപ്പാൾ തൊഴും.

0: പോകുന്ന പോലെ കൊടും കാട്ടിലെ കൂറിരിട്ടിങ്കൽ നിന്നും ചുടിപ്പുള്ള പൂഞ്ചേല നാട്ടിൽ കടന്നു.
1: കനൽക്കട്ട ചിന്തുന്ന മധ്യാന സൂര്യൻ കനക്കേടു പാരിന്നു നൽകി തുടങ്ങി. വിളർത്തുള്ള പച്ച പടർപ്പിന്റെയുള്ളിൽ കിളിക്കൂട്ടമെല്ലാം ഒളിക്കാൻ തുടങ്ങി.
2: വിളങ്ങുമാറമ്പൊടു കൊമ്പു രണ്ടുമക്കുളമ്പു നാലും കനകേന കെട്ടി ഞാൻ പശുക്കളെ പൂർവം അസംഖ്യം ഏകി ഞാൻ വിശുദ്ധ വിപ്രപ്രകരർക്കനേകഥാ.
3: പെരുത്ത നൂറ്റാണ്ടിടയ്ക്കൊരിക്കലി മരുപ്പുറം വാം ഉലകത്തിലീശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്നു പാന്ത.

0: വരുന്നവർ ഉത്തമ വിശ്രമത്തിനായി.
1: ഒരോന്തിനെ കണ്ടിതു കുണ്ടിൽ വീണുടൻ കരേറുവാൻ കൗശലഹീനമാകുലം. കരേറ്റുവാനും വശമല്ല ബാലകർക്കനന്തരം കേട്ടെഴുന്നള്ളി മാധവൻ.
2: കുമാര നിനക്കച്ഛൻ അമ്മയാരെന്ന മന്ദപ്രമോദേന ചോദിച്ചു കൃഷ്ണൻ. മധുദ്വേഷിയെയും മഹാലക്ഷ്മിയെയും തഥാ തൊട്ടുകാത്തീരിനേക ബാലൻ.
3: മുന്നിലേക്കൊരടി വയ്ക്ക വയ്യഹോ, പിന്നിലേക്കും അതു തന്നെ ഈ വിധം. നിന്നിടത്തു നിലകൊള്ളുക അങ്ങൊരാൾ മുന്നിലോട്ടകൽ.

0: ഓതുക. അനതൻ മുതുകിൽ വാഴുവോൻ വെറും ചോനനെ ചെറുത് ഭയപ്പെടാ.
1: ആയവും വ്യയവുമോർത്തിടാതെ അന്യായമായി നികുതി സംഭരിക്കുകിൽ മായമറ്റു സഖി കെട്ടു നാട്ടുകാരായ പോലെ രതിടുന്നതോപിട.
2: മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാകം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർന്ന തേജോ ന വായുശ്ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം.
3: നജ പ്രാണ സഞ്ജോ ന വൈ പഞ്ചവായുർ ന വാക് സപ്തധാതുർ ന വാ പഞ്ചകോശ നവാക്പാണിപാദം നജോപസ്ത.

പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദോ ന യജ്ഞം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാ

0: ക്കതാരങ്ങാർക്കുമേ പാർക്കിലപ്പോൾ പുളകമുളകളെത്തും വമ്പുടാലംബമേകാൻ.
1: ഇണയുമിരുന്നൃപന്മാർ തങ്ങളെ പോരടിപ്പിച്ചിടയിൽ അവരണഞ്ഞിട്ടേകനെ പിന്തുണയ്ക്കും. അടരിലരിയെ വെന്നിട്ടായവൻ തങ്ങൾ നിന്നങ്ങടവിൽ അവനിയൽപ്പം ശുൽക്കമായി കൈക്കലാക്കും.
2: അലകടലൊടകന്നും സഖ്യനാം കോട്ട ചൂണ്ണും കലജന നിവകത്തിനെത്തുവാനൊത്തിടാതെ വിലസും നിവിടയിമ്പം പാർത്തുടൻ പാർത്തുകൊണ്ടാർ ജലധിജമൊഴി മാതും ഭദ്രയും ഹൃദ്രസാർദ്രം.
3: വിഹക മൃഗകത്തോടൊത്തിണങ്ങി സസൗഖ്യം ഗഹനമതിലൊതുങ്ങി പാർത്തിടും ഗോത്രവർഗം. ഗഹനമതികളാണെന്നോതിടുന്നുണ്ടിടയ്ക്കൽ ഗുഹകളിലൊളികൊള്ളും ചിത്രമാം ചിത്രമെല്ലാം.
0: ഗാനമങ്ങനെ അടങ്ങി നാഥ ഭവവാദ്യമേള രസതാളവും ബ്രഹ്മസൗഖ്യ പരിമാനമായി സഭയിലാടിനാർ പശുപനാരിമാർ. ഓർത്തതിൽ ഉടുപടങ്ങളും ചികുരഭാരവും കുജപടങ്ങളും ഗോത്രസംഘമുടങ്ങിയും വിധ ഇതിൽ തഥാ പറവതെന്തിനി.
1: ഒട്ടുരാത്രികളിൽ ഈ വിധം പശുപനാരിമാർ കമിത സുന്ദരൻ.

0: ത്രഹിതമല്ലൊരാളിനുമിതിൻ്റെ മന്ദഗതി കാരണം.
1: കാലവാഹിനി കലങ്ങി നീകിയുക ചന്ത തന്നുട നിമന്ത്രണം. നീല നീല വിപിനം സവിച്ചു മുനിയായ വേടനരുളുന്നതായി രാമചാപമുലയുന്ന നീചഗണമസ്തകങ്ങളടരുന്നുഹ. ഭൂമി തന്നിലുണരുന്നു ശങ്കുലി മംഗളോദിതമനാരദം.
0: രോഗികൾക്ക്

ഇരിക്കണം. ആകവേ കുളിരു കോരിടുന്ന ബഹുമാനമാണു വിലയുള്ളവൻ. താനിവണ്ണം ഒരു തോന്നലില്ല, പണിവിശ്രമം പെരിയ വിശ്രമം.

0: സത്യമിതു കേരളം.
1: മഞ്ഞണിഞ്ഞ ധവളോജ്വലം കുതുക തുന്തിലങ്കഗനവേദിമേൽ ആഞ്ഞൊരുമിമമതാർന്നൊരുസരവധൂജനം നയനമോഹനം സ്നാനകേളി രസമേൽക്കയാൽ മണമയെന്ന കൽപ്പസുമാഞ്ചിതം പാഞ്ഞുപോം തരളഗംഗയെ ചുമലിലേറ്റുവാങ്ങി ഹിമപർവ്വതം.
2: നിലാവായി തിളങ്ങുന്ന വെണ്ടാമരപ്പൂതിളങ്ങൾക്കു മധ്യേ വിളങ്ങിയിടുമമ്മേ കനിഞ്ഞാലു എന്നിൽ മനസ്സിൽ തിമിർക്കും.

0: ചൂചനിത്രീ പ്രകർഷം തരുന്നോരോ മാണിക്യവീണ പ്രണാദത്തിൻ ജ്ഞാന സൂര്യൻ ജ്വലിച്ചു.
1: പഠിക്കുന്നതെല്ലാം ഗ്രഹിക്കാൻ കരുത്തും, ഗ്രഹിക്കുന്നതെല്ലാം ഉറയ്ക്കാൻ മിടുക്കും, ഉറയ്ക്കുന്നതെല്ലാം പ്രവർത്തിച്ചു കൊള്ളാൻ ചൊടിപ്പും ലഭിക്കാൻ ഇതാ കുമ്പിടും നേൻ.
2: മഹാബ്ധിക്കു തുല്യം നവോന്മേഷപൂർണം മഹാദേവി നിൻ ദിവ്യലീലാചരിത്രം. മുഴങ്ങട്ടെ നിൻ ശ്രേഷ്ഠനാമം ജഗത്തിൽ, തിളങ്ങട്ടെ നിൻ മുഗ്ധരൂപം മനസ്സിൽ.
3: അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് വനമാല അക്ഷര ശ്ലോക സമിതി, തിരുവനന്തപുരം. പങ്കെടുത്തവർ ചിത്രകുമാരി, കൃഷ്ണകുമാരി അന്തർജനം, ഷീല ശശിധരൻ, പത്മാവതി പിഷാരസ്യാർ.

0: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
0: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. തന്മാത്ര എന്ന ചിത്രത്തിനു വേണ്ടി സുജാത ആലപിച്ചത്, രചന കൈതപ്രം.

0: ആകാശവാണി
1: പുരാണ പാരായണം പാരായണം ചെയ്യുന്നത് ഷീല സത്യൻ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ അവതാരം എന്ന ഭാഗത്തിൽ നിന്ന്.
2: ഓം നമോ ഭഗവതേ വാസുദേവായ.

നമാം. കേട്ടുകൊള്ളെങ്കിലമരാസുരു യുദ്ധത്തിങ്കൽ ബാട്ടമെന്നിയേ മരിച്ചിടിനോരസുരകൾ ദാത്രീന്ദ്രന്മാരായി വന്നു പിറന്നു മുഴുക്കയാൽ ദാത്രിയും ഭാരം കൊണ്ട് തളർന്നു ചമഞ്ഞപ്പോൾ ഗോരൂപം വരികരികെ ചാടകമിടർവുണ്ട് സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിദാതാവിനോടറിയിച്ചാൽ വേദാവും വിചാരിച്ചുകൊണ്ടു തൻ സ്വഭായുധം വേഗേന പുറപ്പെട്ടു. ദേവതാവസ്യന്മാരും നാഗഭൂഷണം തന്നെ കണ്ടുടനുണ്ടായി വന്ന സങ്കടമെല്ലാം ഉണർത്തിച്ചു നിന്നതു കേട്ടു ശങ്കരൻ താനും അനുകമ്പയ ഗിരീന്ദ്രജ തന്നെയും മന്ദസ്മിതാവലോകനം ചെയ്തുകൊണ്ട് അങ്കുരീതാനന്ദേന നാം ഇവരോടും കൂടി പോകണം പാലാഴവു കമ്പുജനാവം തന്നോടാകലും ഉണർത്തിപ്പാനെന്നെല്ലാം അരുൾ ചെയ്തു. മേദ്രവൃഷപ്രവരോ പരികരേറി സാദരം ഗുഹ ഗണേശാദികളോടും ചേർന്നു ഭൂദേശം നന്ദീശാദി ഭൂതസംഗതിയോടും മാതൃക്കളോടും ദേവതാവസാദികളോടും ലോകേശമുക്ഷിതി ദേവകളോടും നാഗലോകമോഹനകരവാദ്യഘോഷങ്ങളോടും നാരദനുട വീണ ആരവ സംഗീതത്തോടും പാരാത പയപയോരാശിതൻ തീരസ്ഥലം സാരസ്വദീപം പ്രാപിച്ചാദരപൂർവം ഭക്തിയ മാരാരി മുതലായ വാനവരെല്ലാവരും മാ

വേദാന്താർത്ഥ സാരസംഗ്രഹമായ പുരുഷ സൂക്തം കൊണ്ടു കരുണാശാലിപരം പുരുഷൻ തന്നെ സേവിച്ചിടിനാനിളകാതെ തൽക്കാല പുരോപകേലം തെളിഞ്ഞ വർക്കമണ്ഡലമുദിച്ചു എരുന്നതു പോലെ പുഷ്കരോത്ഭവം കാണായി വന്ന് അതിങ്കിൽ നിന്നൊക്കവേ ഭഗവത് സങ്കല്പങ്ങൾ കേൾക്കായി വന്നു. സ്വച്ഛമായ അതിമധുരോക്തി മാർഗോപശ്രേണി വർച്ചസ നിജകൃതി വിശ്വാസം വളർന്നത് വിസ്മയം കലർന്ന അരവിന്ദലോചന പ്രഭാ

അക്ഷരമവസ്ഥകളെ പെരുമറിച്ചാൽ വിശ്വൈകനാഥൻ പരമാനന്ദൻ അദോഷജൻ.

ലോകത്തെ തീർത്തു രക്ഷിപ്പാൻ മധുരയിൽ ഉത്തമനായ വസുദേവ മന്ദിരത്തിങ്കിൽ വിഷ്ണുഭക്തിയെ പൂണ്ട ദേവകി ഗർഭസ്ഥനായി കൃഷ്ണനായ മായാമർത്തനായി അവതരിച്ചിടും. വിശ്വകാരുണി വിഷ്ണുമായ മൃജത്തിങ്കൽ അച്യുത

ഉത്തമ ശ്ലോകസഹായാർത്ഥമായി ഒരു ഭക്ത്യ പത്മിനി സമാന ശീലാംഗ ഭംഗികൾ കലർന്നുൽപലേഷണമാരം അപ്സര സ്ത്രീകളെല്ലാം പത്മനാഭനെ പരിചരിച്ചു കൊള്ളുവാനായിക്കൊണ്ടു പ്രമോദേനം ഗോപസ്ത്രീകളായി പിറക്കണം ഇത്തമെല്ലാമ യോഗം വന്നുകൂടിയിടുമ്പോഴത്തൽ തീർന്ന അത്യാനന്ദ സിദ്ധിക്കുന്ന മുക്കെല്ലാം ദുഷ്ടഭൂതങ്ങൾ ഭഗവത്തെ ജോമഹിമയാൽ നഷ്ടമായതിഭാരം തീർന്നിടുമവനിക്കും വിശ്വസ്ഗ്രീസമുഖ്യാമരകത്തോടേവം വിശ്വസനീയങ്ങളൊക്കെയും ഗ്രഹിപ്പിച്ചു സത്വരം ദരിദ്രിയ പാരശ്രമാർത്ഥിയും ഭജ സത്യവിദ്യകൾ കണ്ടങ്ങേറ്റം ആശ്വസിപ്പിച്ചു സത്യലോകത്തെ പ്രാപിച്ചിടിനാൻ പിതാമഹൻ തത്രതൽ സുരാലയമ്പുക്കാർ നിർജ്ജരന്മാരും മുക്കണ്ണൻ നിജപരിവാരതാരങ്ങളോടും തൽഗിരി നിലേനത്തിനും അങ്ങിടുന്നുള്ളി പ്രഥേം പ്രതി സുരാത്യുത്തമന്മാരും തത്രസ്ഥാനങ്ങൾ തോറും സ്വസ്ഥരായി മരുവിനാർ തൽക്കാലേ മധുരേശനാകിയത് ഉത്തമൻ ഉൾക്കാമ്പുതലഞ്ഞഴും സൂരസേനാക്യന്ദൻ്റെ പുത്രനത്യന്തം വിഷ്ണു തൽപരനാത്മാരാമൻ ഉത്തമൻ വസുദേവരുൽഭവ

തത്ര യൗവന പരിപൂർണൻ അമ്മസുദേവർ തദ്വിരോധത്തിനരുതാഞ്ഞുള്ളിൽ വിചാരിച്ച കസ്മലൻ തന്നാൽ ഒരു ജാതിയും പുറതെയില്ല അച്ഛേതസ സേവിച്ചിടുവാൻ. അതുകൊണ്ട് നിശ്ചയം എന്തു സ്നേഹമില്ലെന്ന് വരുന്നാകിൽ അച്യുതസ്വാമി നമ്മെ രക്ഷിക്കുന്നതേവരു. തത്വത്തിൻ്റെ തമോർത്തോർത്തിങ്ങനെ ചൊല്ലും കാലം നിത്യ നാമിശാജ്ഞാൽ അശ്വദേവകിയായ മുഗ്ധലീലാങ്കിതൻ്റെ യവനാരംഭങ്ങൾ ബദ്ധമോദേന കല്യാണ ആഘോഷത്തോടെ ചെന്നു സത്വരം വിവാഹം ചെയ്തമ്പിനോടത് നിജസത്മനി പോവാൻ പുറപ്പെട്ടു നിന്നതു കാലം ദേവകൾ പ്രസാദിച്ചു സാദരംഗം സാധികളേവരും ഒരുമിച്ചു നൽകിനാർ പുലിക്കാണം. നാനൂറാനകൾ ഒരുപോലെ പൊന്നണിഞ്ഞു സമ്മാനമായി പുനരീരേഴായിരം അശ്വങ്ങളും തേരൊരായിരം കാലാൽ പതിനായിരം ഇരുന്നൂറ് ദാസികൾ ഈരണ്ണായിരം പശുക്കളും ചാരുവർണങ്ങളായ പാത്രങ്ങൾ പലവിധം ഓരോരോ തരം ശയനാസനയാരങ്ങളും പാതുകകളും വിധാനങ്ങളും മുദ്രകൾ ആദരാൽ ഉപകാര സാധനാർത്ഥങ്ങൾ മറ്റും മോദന കൊടുത്തൊടുക്കത്തകം തെളിഞ്ഞോടൻ ദ്വാദശവാരം പൊന്നു നൽകിനുഗ്രസേനൻ സോദരെ തന്നിൽ സ്നേഹഭാരമാർന്നെടുങ്കംസൻ ആധരാൽ അതിൽ അഖിലവാദ്യ പ്രഘോഷികളോടും സൂതമാഗതവന്തി സ്തുതി പാടക ശസ്ത്രാഭ്യാസികൾ അനുചരന്മാരോടും ഒരു

7:25 വാർത്തകൾ, 7:35 മായാമുദ്രകൾ. ജോൺ ബെക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, വിവിധതരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. രാത്രി 9:30 എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി. കൊടുന്തരപ്പുള്ളി സുബരാമൻ വയലിൻ, കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശങ്ക്. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിക്കും.

റാണി പാടിയ ത്യാഗരാജ കൃതികൾ. 11 മണിക്ക് ഹരിതവാണി, കിളിക്കൊഞ്ചൽ 8-ാം ഭാഗം, പ്രാവ്. 11:15 ചലച്ചിത്രഗാനങ്ങൾ, 11:30 കൂട്ടുകാരി. തുടർച്ചയായ ഗർഭമലസല എന്തുകൊണ്ടുണ്ടാകുന്നു, പരിഹാരമാർഗങ്ങൾ എന്തെല്ലാം? ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു. 12 മണിക്ക് ഒരിക്കൽ കൂടി നേർവഴി. 12:20 ലളിതഗാനങ്ങൾ, സിനിമോൾ എസ് ആർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. കൌമാരക്കാരിലെ ആർത്തവം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, ഉച്ചയ്ക്ക് 1 മണിക്ക് മഞ്ഞണിപ്പൂന്തിലാവ്, 2:15 തുടർ നാടകം. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 5-ാം ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് നേർമൊഴി. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പരിപാടി. 5:15 തുടിതാളം, പഞ്ചവാദ്യം. വെന്നിമൽ അനിൽകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, ഹംസ കുരിപ്പുഴ പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് അംബ്രല്ല ICDS. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, വെൺമണിയിലെ നാട്ടുചന്ത, ഓണത്തിനൊരുക്കാം, വിളവിന്റെ വിസ്മയം, പ്രത്യേക പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 യുവവാണി, പ്രതിഭയുടെ സ്വരങ്ങൾ, ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി അവസാന ഭാഗം. 8 മണിക്ക് സർഗ കേരളം, പി പി ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം, പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം, ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിത, ആഴിമലയുടെ ശ്രീശുഭ്രദണ്ഡകം, കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥ തനിയെ. 8:30 പദ്ധതികളിൽ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിക്കുന്നു കഥ, യുഗപ്രവാചകൻ. 10 മണിക്ക് കഥകളിപ്പദങ്ങൾ, കലാമണ്ഡലം ദാമുവും സംഘവും അവതരിപ്പിക്കുന്നു കഥ, കുചേലവൃത്തം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടി. 11:15 മുതൽ FM Gold. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
3: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം,

0: ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൌണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

മാധവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു. പൊതുവിദ്യാലയങ്ങളുടെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും ഗവൺമെന്റ് അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 3.90 കോടി രൂപ ചെലവിൽ ആധുനിക ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളും ഉൾപ്പെടെ നിർമ്മിച്ച 3-നില കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പൊന്നാനി ഈശ്വര

0: എത്തുന്നത്. 6926 ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളാണ് ജില്ലയിലുള്ളത്. 11019 സൂപ്പർവൈസർമാർ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി ജില്ലയിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തിയത് 1,533 പേരാണ്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സ്കൂൾ ഫോറസ്ട്രി ക്ലബ്ബുകളിലെ ഗ്രീൻ കൺസർവേറ്റർമാർ, അസിസ്റ്റന്റ് ഗ്രീൻ കൺസർവേറ്റർമാർ എന്നിവർക്കായി ഏകദിന ശില്പശാലയും കേരള വനം വന്യജീവ വകുപ്പിന്റെ ഔദ്യോഗിക ഫോറസ്ട്രി ക്ലബ്ബ് ലോഗോയുടെ വിതരണവും കോട്ടപ്പടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സ്മീജി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് KA മുഹമ്മദ് സൈനുൽ അബുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2025 വർഷത്തെ വനമിത്ര അവാർഡ് ജേതാവ് ജോളി ജോസഫ് ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിനൊപ്പം ചേർന്നുകൊണ്ട് നാപ്സ് തിരൂരും റീ എക്കോ തിരുനാവായും സംയുക്തമായി തിരുനാവായ AMLP സ്കൂളിന്റെ സഹകരണത്തോടുകൂടി ലോകോത്തര ഫുട്ബോൾ താരങ്ങളായ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിവരടക്കമുള്ള താരങ്ങൾ ധരിച്ച JCയുടെയും ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ നാണയങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. അതോടൊപ്പം ഇന്ത്യയിലെ രാജഭരണകാലത്തെ നാണയങ്ങൾ, കറൻസികൾ, വിവിധ രാജ്യങ്ങളിലെ പ്ലാസ്റ്റിക് കറൻസികൾ, അന്റാർട്ടിക്കുമായി ബന്ധപ്പെട്ട അപൂർവ ശേഖരങ്ങൾ എന്നിവയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. ഖത്തർ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, പഴയകാല ആധാരങ്ങൾ, പുരാരേഖകൾ, പഴയകാല പാത്രങ്ങൾ, താളിയോലകൾ, വേൾഡ് കപ്പിലെ പ്രത്യേക മാതൃകകൾ, എഴുത്താണികൾ, പഴയകാല ആയുധങ്ങൾ എന്നിവയുടെയും പ്രദർശനം ഇതിന്റെ ഭാഗമായി നടന്നു. ശാസ്ത്ര പഠന ക്ലാസിന്റെയും പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം മുതിർന്ന ശാസ്ത്രജ്ഞൻ MR രമേഷ് കുമാർ നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി MR സുരേഷ് ബാബു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ്.

0: എബ്രഹാം.
1: മായാമുദ്രകൾ.
0: കൗമാരക്കാരിലെ ആർത്തവം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ ത്രിദേശീയ ഹിന്ദ് പ്രശാന്ത പ്രവാസസ്യ പ്രഥമേ ചരണേ ഇന്തോനേഷ്യ ദേശസ്യ ജകാർത്തായാം സംപ്രാപ്തവാൻ. കേന്ദ്രീയ ഗൃഹ സഹകാരിതാ മന്ത്രി അമിതഷാഹ അവദത് യത് സഹകാര ആന്തോളനം പരിഷ്കാര അംഗീകരണ വ്യാവസായിക പ്രബന്ധനാനാം മാധ്യമേന വിസ്താരസ്യ നൂതനേ ചരണേ പ്രവിശതി. ഭഗവതഃ ജഗന്നാഥസ്യ രഥയാത്രയാഃ അവസരേ ത്രിശതാധികാനി വിശേഷ റെയിലയാനാനി പ്രചാലയിഷ്യന്തി ഇതി റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവഃ പ്രാവോചത്. ഭാരത ഋതുവിഭാഗേന അദ്യ ഗുജറാത്ത് കൊങ്കണ് ഗോവാ മധ്യപ്രദേശ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് പ്രദേശേഷു അതിവൃഷ്ട്യൈ രക്തവർണീയ സഞ്ചേതന പ്രസാരിത അസ്തി. അപ്പി ച ഫിഫ വിശ്വകപ്പ് ക്രീഡായാം പോർത്തുഗാലദേശ സ്പെയിൻ ദേശം റൌണ്ട് ഓഫ് 16 ഇത്യസ്യാം ക്രീഡായാം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ ത്രിദേശീയ ഹിന്ദ് പ്രശാന്ത പ്രവാസസ്യ പ്രഥമേ ചരണേ ഇന്തോനേഷ്യ ദേശസ്യ രാജധാന്യാം ജകാർത്തായാം സംപ്രാപ്തവാൻ. ജക്കാർത്ത വിമാനപത്തനെ ഇന്തോനേഷ്യ ദേശസ്യ രാഷ്ട്രപതിന പ്രവോവോ സുബിയാന്തോ ഇത്യമുന സ്വയം ഉപസ്ഥായ പ്രധാനമന്ത്രിണ ഭവ്യം സ്വാഗതം വിഹിതം. തത്ര സ്ഥാനീയ സമുദായേന പ്രവാസി ഭാരതീയൈശ്ച പാരമ്പരിക സാംസ്കൃതിക പ്രസ്തുതിഭിഃ സഹ തസ്യ ഉത്സാഹപൂർണം അഭിനന്ദനം കൃതം. അഷ്ടാദശാധികദ്വിസഹസ്രതമവർഷാത് ദ്വിപക്ഷീയ സംബന്ധാനാം വ്യാപക രണനീതിക സഹയോഗസ്തരസ്യ പ്രാപ്തേഃ പരം പ്രധാനമന്ത്രിണ ഇയം പ്രഥമാ ദ്വിപക്ഷീയ യാത്ര അസ്തി. ശ്രീമോദി പ്രവാസേ രാഷ്ട്രപതിന പ്രവോവോ ഇത്യമുന സാകം ദ്വിപക്ഷീയ വാർത്താം വിധായ സംബന്ധാനാം സമീക്ഷാം വിധാസ്യതി. സഹൈവ സാംസ്കൃതിക നഗരേ യോഗ്യാകാർത്ത സ്ഥിതം ഐതിഹാസികം പ്രംബാനൻ മന്ദിര പരിസരമപി ദ്രക്ഷ്യതി യത്ര ഭാരത ഇന്തോനേഷ്യ ദേശോ മിലിത്വാ സംരക്ഷണ കാര്യം കരിഷ്യതഃ. അത്രാവസരെ പ്രധാനമന്ത്രി ജക്കാർത്ത നഗരെ പ്രവാസി ഭാരതീയാനാം സമൂഹമപി സംബോധയേത്. പ്രസ്ഥാനാത് പൂർവം പ്രദത്തെ സ്വകീയ വക്തവ്യേ തേന നിഗദിതം യത് പ്രവാസോയം ഭാരതസ്യ ആക്ട് ഈസ്റ്റ് നീതേഃ മഹാസാഗരീയ ദൃഷ്ടികോണസ്യ സഹൈവ മുക്ത ഹിന്ദ് പ്രശാന്ത ക്ഷേത്രസ്യ ച ലക്ഷ്യം സുദൃഢീകരിഷ്യതി. യാത്രായാഃ ദ്വിതീയ ചരണേ അഷ്ടദിനാങ്കാത് 10 ദിനാങ്കം യാവത് പ്രധാനമന്ത്രി ഓസ്ട്രേലിയ ദേശസ്യ പ്രധാനമന്ത്രിണ ആന്റണി അൽബ

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
1: നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
5: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
2: ഓണക്കാലത്ത് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
6: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാലേ നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
2: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതു മാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
8: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കുകൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്.

0: രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
1: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 2026-27 കാലയളവിൽ നടത്തുന്ന പുതിയ സെൻസസ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. രാജ്യം കണ്ട ഏറ്റവും ബൃഹത്തായ സെൻസസ് എന്നതിലുപരി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയും സെൻസസ് 2027. പൌരന്മാർക്ക് ഓൺലൈൻ വഴി വിവരങ്ങൾ സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ഇക്കുറി പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 നടക്കുന്ന സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പും ഭവന സെൻസസും നടക്കും. 2 ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. 150 പാരമ്പര്യമുള്ള ഇന്ത്യൻ സെൻസസ് ആദ്യമായി 1872 അവസാനമായി 2011 നടന്നത്. ഈ പരമ്പരയിലെ 16 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8 സെൻസസുമാണ് ഇപ്പോൾ നടക്കുന്നത്. 2027 ജനസംഖ്യാ സെൻസസ് നടത്തുന്നത് സംബന്ധിച്ച് 2025 ജൂൺ 16 ഭാരത സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സെൻസസിന്റെ 1 വിജ്ഞാപനം 2026 ജനുവരി 7 പുറത്തുവന്നു. ഇതേ തുടർന്ന് 2026 ഏപ്രിലിൽ രാജ്യത്ത് ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഗവൺമെന്റുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 30 കാലയളവിലാണ് വീടുതോറുമുള്ള ആദ്യഘട്ട സെൻസസ് പ്രവർത്തനം നടക്കുക. ഈ 30 കാലയളവിന് തൊട്ടുമുൻപുള്ള 15 സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യഘട്ടമായി വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും ജൂലൈ 1 മുതൽ 30 നടക്കും. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വീടിന്റെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഓരോ കുടുംബത്തോടും 33 ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചോദിക്കുക. വീടിന്റെ നിർമ്മാണരീതി, ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ, വീട്ടിലുള്ള വാഹനങ്ങൾ, ഇന്റർനെറ്റ് ലഭ്യത എന്നിവ ചോദ്യങ്ങളിൽ ഉൾപ്പെടും. 1 മുന്നോടിയായി വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ ജൂൺ 16 ആരംഭിച്ച് ജൂൺ 30 അവസാനിച്ചു. ജൂലൈ 1 മുതൽ 31 സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്.

വിജയകരമായി വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 11 അക്ക സവിശേഷ സെൽഫ് എന്യൂമറേഷൻ ഐഡി ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഈ ഐഡി കൈമാറി വിവരങ്ങൾ ഡിജിറ്റലൈസ് സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാത്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെയും രണ്ടാംഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ രണ്ടാംഘട്ടത്തിലാണ് ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. രണ്ടാംഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ കൃത്യമായ തീയതികളും ഈ ഘട്ടത്തിലെ ചോദ്യങ്ങളും സർക്കാർ യഥാസമയം അറിയിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 സെൻസസ് നിയമം രാജ്യത്ത് നിലവിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1951 മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ കാര്യാലയമാണ് സെൻസസ് നടത്തിവരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സംസ്ഥാന സർക്കാരുകളുമായുള്ള ഏകോപന ചുമതല. പൊതുഭരണവകുപ്പാണ് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി. പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന നിലയിൽ ഓരോ ജില്ലയിലെയും സെൻസസ് പ്രവർത്തനങ്ങളുടെ ചുമതല ജില്ലാ കളക്ടർമാർ നിർവഹിക്കും. സെൻസസ് സുഗമമായി നടത്തുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർണായക പങ്കാണ് വഹിക്കുന്നത്. വിവരശേഖരണം, ഒത്തുനോക്കൽ, നിരീക്ഷണം, മേൽനോട്ടം, പുരോഗതി വിലയിരുത്തൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിയോഗിക്കുന്ന സെൻസസ് ഉദ്യോഗസ്ഥരാണ്. സെൻസസിലൂടെ ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. വിവിധ ഭരണതലങ്ങളിലുള്ള ക്രോഡീകരിച്ച വിവരങ്ങൾ മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നത്. 2027 സെൻസസിനായി കേന്ദ്ര ഗവൺമെന്റ് 11,718.24 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തവണ ഡിജിറ്റലായി സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ ഡിജിറ്റലായി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് HLBC വെബ് ആപ്ലിക്കേഷൻ. എന്യൂമറേറ്റർമാർക്ക് ഹൌസ് ലിസ്റ്റിംഗ് വിവരങ്ങൾ ശേഖരിക്കാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സുരക്ഷിതമായ ഓഫ്ലൈൻ ആപ്പായി HLO മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കുന്നത് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ സഹായിക്കുന്നു. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്ന പ്രക്രിയ എന്ന നിലയിൽ 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ സെൻസസ് പ്രക്രിയ. കേവലം കണക്കെടുപ്പ് എന്നതിലുപരി രാജ്യത്തെ ജനസംഖ്യയുടെയും ജീവിത സാഹചര്യങ്ങളുടെയും വിശദമായ ഒരു ചിത്രമാണ് സെൻസസ് നൽകുന്നത്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാനും ഈ വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സെൻസസ് വിവരങ്ങൾ വഴിയൊരുക്കും. സെൻസസ് വഴി ലഭിക്കുന്ന പ്രായത്തിന്റെ കണക്കുകൾ വഴി കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, വയോജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ, പെൻഷൻ, സുരക്ഷാ പദ്ധതികൾ സൃഷ്ടിക്കാനും നിലവിലുള്ള പദ്ധതികളിൽ കാലാനുസൃത മാറ്റങ്ങൾ വരുത്താനും കഴിയും. 2021 സെൻസസിനായി 2019 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരി കാരണം സെൻസസ് പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. 2011 സെൻസസ് നടത്തി 15 വർഷത്തിന് ശേഷമാണ് ഇത്തവണത്തെ സെൻസസ് നടക്കുന്നത്. ഈ കാലയളവിൽ ജനസംഖ്യാ വ്യതിയാനങ്ങൾ, കുടിയേറ്റം, നഗരവൽക്കരണം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ മേഖലയിലെ പ്രവണതകൾ എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കൽ, സംവരണം, ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം തുടങ്ങിയ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരിനെ സഹായിക്കുക പുതിയ സെൻസസ് ഡേറ്റയാകും. അതുകൊണ്ടുതന്നെ സെൻസസ് 2027 കൃത്യമായ വിവരങ്ങൾ നൽകി രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കാളിയാവുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

0: ഈ നല്ല ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് പോകാം. ജന്തുജന്യ രോഗങ്ങൾ, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരഭിമുഖമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളർത്തുമൃഗങ്ങൾക്കുണ്ടാവുന്ന പല അസുഖങ്ങളും മനുഷ്യരിലേക്ക് വേഗം പകരാൻ സാധ്യതയുണ്ട്. പല ജന്തുജന്യ രോഗങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ ജീവഹാനിക്ക് വരെ കാരണമാകും. സൂക്ഷ്മ ശ്രദ്ധ വേണ്ടുന്ന ഒരു മേഖലയാണിത്. മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ ഈ രോഗങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് രോഗം വരാം. ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇന്നത്തെ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം കേൾക്കാം. ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ചോദ്യം കേട്ടല്ലോ. ഉത്തരം ഇപ്പോൾ പറയില്ല, ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാം. ഷിബു ജോർജാണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിക്കുന്നത്.
1: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കർഷകർക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി. എന്നാലും ഒന്ന് വിശദീകരിക്കാവോ, ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
2: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ജന്തുജന്യ രോഗം എന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗോള താപനിലയുടെ വർധനവ്, കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പം അമിതമായിട്ടുള്ള മഴയും വേനലും, ഗ്ലോബൽ വാർമിംഗ്, അത് കാരണം ഇപ്പോൾ ഒരുപാട് പ്രാണികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കൊതുക്, ചെള്ള്, അപ്പോൾ ഇതുവഴിയൊക്കെ ഇതൊക്കെ പല അസുഖങ്ങളുടെയും വാഹകരാണ്. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര യാത്രകൾ, അതുവഴിയും രോഗാണുക്കളുടെ സംക്രമണം നടക്കുന്നുണ്ട്. പിന്നെ വനനശീകരണം, അപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ജന്തുജന്യ രോഗങ്ങൾ കാണുന്നുണ്ട്.
1: പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അത് ഏതൊക്കെയാണ്?
2: ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്നുകാലികളിൽ ബ്രൂസല്ലോസിസ്, ക്ഷയം എന്ന് പറയുന്നത് അഥവാ ട്യൂബക്കുലോസിസ്, പിന്നെ ആന്ത്രാക്സ് ഉണ്ട്, പിന്നെ ലെപ്റ്റോസ്പൈറസിസ് അഥവാ എലിപ്പനി, പിന്നെ ചെറിയ ഈ വട്ടച്ചൊറി എന്നൊക്കെ പറഞ്ഞ ഫംഗൽ അസുഖങ്ങളും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
1: അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രൂസല്ലോസിസിനെ കുറിച്ച് സംസാരിച്ചാൽ, ഈ ബ്രൂസല്ലോസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
2: ബ്രൂസല്ല എന്ന് പറയുന്നത് പല വകഭേദങ്ങളും, ബ്രൂസല്ല അബോർട്ടസ് ഉണ്ട്, ബ്രൂസല്ല മെലിറ്റൻസസ്, ബ്രൂസല്ല സൂയിസിസ്, അങ്ങനെ വരുന്ന പല വകഭേദങ്ങളുള്ള ബ്രൂസല്ല എന്നൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന അസുഖമാണ്. അത് പശുക്കളെ ബാധിക്കുന്നുണ്ട്, ആടുകളെ ബാധിക്കുന്നുണ്ട്, പന്നുകളെ ബാധിക്കുന്നുണ്ട്.
1: ബാക്ടീരിയൽ രോഗമാണ് ഇത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: മനുഷ്യരിൽ കൂടുതലെന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത പനി ആണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. പിന്നെ വിട്ടുമാറാത്ത പനിയും വിറയലും, അതുപോലെ ഇപ്പോൾ സന്ധിവേദന ഉണ്ടാവാം, ശരീരവേദന. പിന്നെ പുരുഷന്മാരിൽ വൃഷ്ണവീക്കം വരും, സ്ത്രീകളിലാണെങ്കിൽ ഗർഭമലസൽ. ഇതൊക്കെയാണ് മനുഷ്യരിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇത് തന്നെയാണ് ഏകദേശം മൃഗങ്ങളിലും കാണുന്നത്. വിത്തുകാള, അതുപോലെ ആൺപന്നി, ഇതിലൊക്കെ തന്നെ വൃഷ്ണവീക്കം വന്ന് പശുക്കളിൽ ഗർഭവത്സം, അല്ലാതെ തന്നെ ചിലപ്പോൾ കുട്ടി ചത്ത് പുറത്ത് വരിക, സ്റ്റിൽ ബർത്ത് എന്ന് പറയും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ മറിവുള്ള പ്ലാസൻ്റ പോവാതിരിക്കുക, ഇത്തരം മതിതാ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇതിനു പുറമെ പശുക്കളിൽ ജോയിൻറ്റ് സ്വെല്ലിങ്, അതായത് സന്ധിവീക്കവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുതിരയിലാണെങ്കിൽ കഴുത്തിൻ്റെ അവിടെ പൊട്ടി കഴുത്തിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ മുറിവുകളും ഉണ്ടാവാറുണ്ട്.
1: അപ്പോൾ ഈ ബ്രൂസല്ലോസിസ് ബാധിച്ച പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് ഈ രോഗം എങ്ങനെയാണ് പകരുന്നത്?
2: പ്രധാനമായിട്ടും പാലിൽ കൂടെ പകരാവുന്ന ഒരു അസുഖമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമുകളിലും മറ്റും, ഈ ഞാൻ പറഞ്ഞല്ലോ ഗർഭമലസൊന്നും മറുപുള്ള പോകാതിരിക്കുക, കൈയുറയൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് തൊക്കിൽ കൂടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള, മുറിവില്ലെങ്കിൽ പോലും തൊക്കിൽ കൂടെ കയറാൻ സാധ്യതയുള്ളൊരു ബാക്ടീരിയയാണ് ബ്രൂസല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫാമിൽ ഒരു പശുവിന് വന്നു എന്നിരിക്കട്ടെ, ഇതിന്റെ വിസർജ്യങ്ങളിൽ കൂടെ ഈ ബാക്ടീരിയ പൊയ്ക്കൊണ്ടിരിക്കും, അതുവഴി മറ്റ്
1: പശുക്കളിലും
2: അത് ബാധിക്കും.
1: അപ്പൊ മനുഷ്യരിൽ വരുന്നത് പ്രധാനമാണ്
2: പാല്. അത് മാത്രമല്ല, ഇപ്പോൾ ഗർഭം അലസിയിരിക്കുമ്പോൾ ഈ ഗർഭപാത്രത്തിൽ നിന്നിങ്ങനെ സ്രവങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് വാലിട്ട് ആട്ടുമ്പോഴത്തേക്ക് അത് നേരെ കണ്ണിലേക്ക് തെറിക്കും, അങ്ങനെയും ഒക്കെ
1: പകരാനുള്ള സാധ്യത. മാംസത്തിൽ നിന്ന് ഇത് പകരും.

0: ചെയ്യരുത്.
1: മാംസത്തിൽ നിന്നുള്ള പകരാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും ഈ ബ്രൂസെല്ല വന്ന് പല ആൾക്കാരും പോയി ഇതിനെ അറവുശാലയിൽ കൊണ്ടുപോയി അറക്കാറുണ്ട്. അപ്പൊ അത് നേരെ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ മാംസത്തിൽ നിന്ന് വരാം. പക്ഷേ മാംസം ശരിയായ രീതിയിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ മാംസം ഭക്ഷിക്കാവുന്നതാണ്.
0: അപ്പൊ ഇതിന്റെ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ ബ്രൂസെല്ല രോഗത്തിന്റെ?
1: കേരളത്തിലെ ബ്രൂസെല്ല രോഗം നോക്കുകയാണെങ്കിൽ പലതും ഈ തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ ചന്തയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങൾക്ക് ബ്രൂസെല്ല കാണുന്നുണ്ട്. കഴിവതും നമുക്ക് അറിയാവുന്ന നല്ല പശുക്കളെ വിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ മറ്റു പശുക്കളുമായിട്ട് കെട്ടിപ്പാർപ്പിക്കാതെ 3 ആഴ്ച എന്തെങ്കിലും അതിനെ നിരീക്ഷിച്ചിട്ട് ക്വാറന്റൈൻ എന്ന് പറയും, നിരീക്ഷിച്ചിട്ട് മാത്രമേ മറ്റു പശുക്കളോട് പാർപ്പിക്കാറുള്ളൂ. പിന്നെ ഗർഭം അലസി പോവുകയോ കുട്ടി ചത്ത് പുറത്തു വരികയാണ് അങ്ങനെ എന്തെങ്കിലുമുള്ള ലക്ഷണം കാണുകയാണെങ്കിൽ അപ്പം തന്നെ ആ പശുവിനെ അല്ലെങ്കിൽ ആടിന് അല്ലെങ്കിൽ പന്നിയെ ഇതിനൊക്കെ വരാമെന്നാണ് അത് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. മാറ്റി നിർത്തിയ ശേഷം ഒരു ലബോറട്ടറി പരിശോധന നടത്തി രോഗമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി ഉള്ള അറവുശാലകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിന് ദേവവധം ചെയ്യുന്നതാണ് നല്ലത്. ശാസ്ത്രീയമായ അറവുശാല ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ അകിടും ഇതിൻ്റെ ഗർഭപാത്രമൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്. 4 മുതൽ 8 മാസം പ്രായമുള്ള പശുക്കുട്ടികളിൽ ഇതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് അത് ഒറ്റ തവണ എടുത്താൽ മതി,
0: ലൈഫ് ലോങ് നമുക്ക് അതിന്റെ പ്രതിരോധം കിട്ടും. അടുത്ത ഒരു രോഗം സാർ സൂചിപ്പിച്ചത് ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗമാണ്. അപ്പം ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാം ഇതും സെയിം തന്നെയാണോ?
1: ഏകദേശം ക്ഷയം അഥവാ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അതൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇതിനും പല വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ കന്നുകാലികളിൽ അല്ലെങ്കിൽ പശുക്കളിൽ കൂടുതലും മൈക്രോബാക്ടീരിയം ബോവിസ് ആണ്. മനുഷ്യനിലാണെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. പിന്നെ പക്ഷികളിലും മൈക്രോബാക്ടീരിയം ഏവിയം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് കന്നുകാലികൾക്ക് പുറമെ ആനകളിലും ഇപ്പൊ കേരളത്തില് ട്യൂബർക്ലോസിസ് റിപ്പോർട്ടുകളുണ്ട്. മാനുകളിലൊക്കെ ഒരുപാട് കേസുകൾ ട്യൂബർക്ലോസിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്നാണെങ്കിൽ ഇത് മനുഷ്യന്റെയും മൃഗങ്ങളിലുള്ള ലക്ഷണങ്ങൾ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷെ മനുഷ്യരിൽ പനിയുണ്ടാവും, മൃഗങ്ങളിൽ പനി ഉണ്ടാവില്ല എന്നൊരു വ്യത്യാസം. അപ്പൊ 1 പനി, പിന്നെ വിട്ടുമാറാത്ത കഫത്തോടു കൂടിയുള്ള ചുമ, പിന്നെ ശരീരത്തൂക്കം കുറഞ്ഞു വരിക, വല്ലാതെ ക്ഷീണിച്ച് നമ്മൾ എത്ര ഭക്ഷണം കൊടുത്താലും തീറ്റ കൊടുത്താലും അത് ആരോഗ്യം വെക്കാതെ എല്ലും തോലുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രധാനമായിട്ടും ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഈ ക്ഷയം വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു മുഴ പോലെ വരും. മനുഷ്യന്റെയും മൃഗത്തിന്റെയും പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബാക്ടീരിയയെ ഇതെല്ലാം വന്ന് മൂടി ഒരു അതും സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് മുഴ പോലെ വരുന്നു. അപ്പൊ ഈ ശ്വാസകോശം വികസിക്കാൻ പറ്റാതെ ചുമ വിട്ടുമാറാത്ത ചുമ അത് കാരണം വരുന്നുണ്ട്. ഇതിന് പുറമെ ഇത് പൾമണറി ടിബി എന്ന് പറയും. ശ്വാസകോശത്തെ വരുന്ന പൾമണറി ടിബി എന്ന് പറയും. അല്ലാതെ ശ്വാസകോശത്തിന് വെളിയിലും കുടലിൽ വരാം. കുടലിൽ വന്നാൽ വയറിളക്കം അതിൽ രക്തം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് എക്സ്ട്രാ പൾമണറി ടിബി എന്ന് പറയും. പിന്നെ നട്ടലിൽ വേണമെങ്കിൽ വരാം. നട്ടലിൽ വന്നു കഴിഞ്ഞാൽ നട്ടലിലുള്ള വേദനയും അങ്ങനെയുള്ള ഇത്. പിന്നെ വളരെ തീവ്രമായിട്ടുള്ളൊരു അസുഖമാണ് തലച്ചോറിനെ ബാധിച്ചിട്ട് മസ്തിഷ്ക ജ്വരം എല്ലാം സംഭവിക്കാവുന്നതാണ്.
0: അപ്പൊ ഈ രോഗം എങ്ങനെയാ പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് വരുന്നത്?
1: പ്രധാനമായിട്ടും പാലിൽ കൂടെ തന്നെയാണ്.
0: ഇതും പാലിൽ കൂടെ
1: തന്നെ വരുന്നൊരു അസുഖമാണ്. സാധാരണ ഇത് അറക്കുമ്പോഴത്തേക്ക് ഈ മുഴ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ട് ആരും ആ ഇറച്ചി ഉപയോഗിക്കാറില്ല, അതിനെ വെട്ടിമാറ്റും. എന്നാലും അശാസ്ത്രീയമായിട്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഇറച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യനെയും ബാധിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ഒരു നല്ല ശാസ്ത്രീയമായിട്ടുള്ള അറവുശാലകളിലാണ് ശരിക്കും വേണ്ടത്. അതിലാണ് ഇത്തരം അസുഖങ്ങളെ നമുക്ക് യഥാസമയം മനസ്സിലാക്കുകയും അത്
0: പടരാതിരിക്കാനുള്ള നടപടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം മൃഗങ്ങൾക്ക് വരുമ്പം അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്തുവാണ്?
1: ഇത് ചികിത്സിച്ചു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. അതിന്റെ മനുഷ്യർക്ക് തന്നെ ഏകദേശം മാസങ്ങളോളം വരെ ഇതിന്റെ മരുന്ന് കൊടുക്കേണ്ടി വരും. മൃഗങ്ങളിൽ ഇത് പ്രായോഗികമല്ല. കാരണം ഇത് മാറാനായിട്ട് മാസങ്ങൾ എടുക്കുകയും ഒന്ന് ചികിത്സാ ചെലവ്, പിന്നെ ഇത് വായുവിൽ കൂടെ പകരുന്നതും കൂടെയാണ്. ഇതേപോലെ തന്നെയാണ് ബ്രൂസെല്ലയും. ബ്രൂസെല്ലയും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത്. ഈ ക്ഷയവും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇത് ഒരുപാട് നാള് ഇതിന്റെ ചികിത്സ തുടരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പ്രായോഗികമല്ല.
0: എക്കണോമിക്കുമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗം എന്ന് പറയുന്നത് ആന്ത്രാക്സ് ആണ്. ഇതൊരു ബയോ വെപ്പൺ ആയിട്ട് വരെ യൂസ് ചെയ്യാറുണ്ട് ആന്ത്രാക്സിനെ, അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
1: ആന്ത്രാക്സും ബാസിലസ് ആന്ത്രാക്സിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ അങ്ങിങ്ങായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസുഖം. എന്നാലും ഉണ്ട് താനും. അപ്പൊ ഇത് മുഖ്യമായിട്ടും വേനൽ സമയത്ത് സസ്യബുക്കുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് പശു, ആട്, പന്നി, ആനകളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആതിരപ്പള്ളി ഏരിയയിലുള്ള കാട്ടുപന്നികളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു അസുഖമാണ്.
0: ഇത് മാരകമായ രോഗമാണ്.
1: ഇത് മാരകമായ രോഗമാണ്. മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗം പശുക്കളിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് ചത്തു കിടക്കുന്നതാണ്. പെട്ടെന്ന് അങ്ങ് വീണ് ചാവുന്ന ഒരു അസുഖമാണ്. ചാവുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പല ദ്വാരങ്ങളിൽ നിന്നും, അത് മൂക്കിൽ നിന്നും വായിൽ നിന്നും മലദ്വാരത്തു നിന്നും ചെവിയിൽ നിന്നും ഒക്കെ എല്ലാ ദ്വാരത്തിൽ കൂടെയും, ഒരുമിച്ച് വരണമെന്നില്ല, ഏതെങ്കിലും ദ്വാരത്തിൽ കൂടെ അല്ലെങ്കിൽ പല ദ്വാരങ്ങളിലൂടെ കട്ട പിടിക്കാത്ത രക്തം,
0: രക്തസ്രാവം
1: ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ വയറ് വീർത്തിരിക്കുന്ന പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഇതാണ്. നമുക്ക് ചികിത്സയ്ക്ക് ഒരു അവസരം തന്നെ കിട്ടില്ല. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വീണ് മരിക്കുന്നു, ദ്വാരങ്ങളിൽ കൂടെ രക്തം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പറയാറില്ല. അതിൻ്റെ ചെവിയുടെ അറ്റം അല്ലെങ്കിൽ രക്തം എടുത്തിട്ട് സ്മിയറാക്കി ലബോറട്ടറിയിൽ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ സ്രവങ്ങൾ അന്തരീക്ഷമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഇതിൻ്റെ ഒരു ചുറ്റും ഒരു കവചം ഉണ്ടാവുന്നു. അപ്പം ഈ കവചത്തിനുള്ളിലായിരിക്കും ഈ ബാക്ടീരിയ നിൽക്കുന്നത്. ഇത് എല്ലാ കാലാവസ്ഥയും തരണം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഇതാണ്. വർഷങ്ങളോളം മണ്ണിൽ കിടക്കും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് പുല്ലിന്റെ കുറവ് വരുമ്പോഴത്തേക്ക് പശുക്കളെല്ലാം മണ്ണിനോട് ചേർന്ന് മേയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മണ്ണിൽ കിടക്കുന്ന കവചത്തോടു കൂടിയുള്ള ബാക്ടീരിയ മൃഗത്തിന്റെ ഉള്ളിൽ പോവുകയും ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ പുറത്തു
0: വന്നിട്ട്
1: മനുഷ്യന് അസുഖം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ മനുഷ്യരെ പറഞ്ഞിടത്തോളം മനുഷ്യർക്കും പല രീതിയിലുള്ള ആന്ത്രാക്സ് വരും. ഒന്ന്
0: ജന്തുവിൽ നിന്ന് മനുഷ്യരിലോട്ട് എങ്ങനെയാ വരുന്നത്? ഇത്
1: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടുള്ളത് ഒഡീസയിലാണ്. ഈ ചത്ത മൃഗത്തിന്റെ ഇറച്ചി കഴിക്കുന്നുണ്ടോ വരുന്നതാണ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ തോല് കൈകാര്യം ചെയ്യുന്നവര്, ഇപ്പൊ പശു ചത്തി കഴിഞ്ഞാൽ അതിന്റെ തോലിന് 3000-4000 രൂപ കിട്ടും. അപ്പൊ അത് തോല് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അറവുശാലയിലുള്ള ആൾക്കാർക്ക്, പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ നേരെ അറവുശാലയെ കൊണ്ട് അറക്കുന്ന ആൾക്കാർക്കും ഇത് വരാം. ഇവിടെയും ശാസ്ത്രീയമായ അറവുശാലയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
0: മാംസം നല്ലപോലെ വെച്ചാൽ പിന്നെ അതിൽ വരത്തില്ല, പാചകം ചെയ്ത്
1: കഴിഞ്ഞാല് പ്രശ്നമില്ല. പിന്നെ മനുഷ്യർക്ക് ഇപ്പൊ ഈ ചെമ്മരിയാടിന്റെ കമ്പിളി പൊതുപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ രോമങ്ങൾ വെട്ടുന്നവർക്ക് ശ്വാസകോശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ തോലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കയ്യിലും ഒക്കെ ഉണ്ടാവാം.
0: മനുഷ്യരിലും ഇത് മാരകമാണോ?
1: അത്രത്തോളം മരകമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇറച്ചി കഴിക്കുന്ന ആൾക്ക് ഒരു 20% ആണ് മരണനിരക്കുള്ളത്. അത്ര തീവ്രമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മാത്രമേ മരണം സംഭവിക്കൂ, ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പക്ഷെ ശ്വാസകോശത്തെ ബാധിക്കുകയാണെങ്കിൽ അത് ഈ ചെമ്മരിയാടിന്റെ രോമമെടുക്കുന്ന കമ്പിളി പുതപ്പൊക്കെ ഉണ്ടാക്കാൻ, അത് കുറച്ച് മാരകമായിട്ടുള്ള ഇതാണ്. എന്നാലും ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ.
0: ഡോക്ടർ സഞ്ജയ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലെപ്റ്റോസ് വൈറസസിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എലിപ്പനി ഇതൊരു കോമൺ ഡിസീസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതൊരു ജന്തുജന്യ രോഗമാണ്.
1: ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി, അതും ഒരു ബാക്ടീരിയൽ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ്. ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ 260 ബാക്ടീരിയ ഉണ്ടെങ്കിലും കുറച്ച് ബാക്ടീരിയ മാത്രമാണ് രോഗം ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും, പ്രത്യേകിച്ച് നായ്ക്കളെയും വന്യമൃഗങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ അസുഖമാണ്. ഇത് എലികളാണ് ഇതിൻ്റെ നിശബ്ദ വാഹകരാണ്. ഈ എലികൾക്ക് അസുഖമൊന്നും വരില്ല, എന്നാൽ അതിൻ്റെ വൃക്കയിൽ ഇത് പെറ്റുപെരുകി മൂത്രത്തിൽ കൂടെ ഇത് വെളിയിൽ പോകുന്നു. അവിടെയാണ് ഈ പ്രശ്നം. ഈ മൂത്രം ചെന്ന് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഭക്ഷണത്തിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തീറ്റപാത്രത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കുടിവെള്ളത്തിലോ രോഗാണുള്ള എലിയുടെ മൂത്രം വഴി ഉള്ളിൽ പോവുകയാണെങ്കിൽ അസുഖം ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകളിലൊക്കെ എലിയുടെ ഒക്കെ മൂത്രമൊക്കെ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളക്കെട്ടിൽ നമ്മൾ മൃഗത്തിനെ ആയാലും മനുഷ്യരായാലും അധികം നേരം നിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ മൃദുവായ ചർമ്മത്തിൽ കൂടിയും ഈ രോഗം ഉള്ളിലേക്ക് പ്രവേശിക്കാം.
0: റാബീസ് പ്രധാനപ്പെട്ട ഒരു ജന്തുജന്യ രോഗം നമുക്ക് പറയാൻ സാധിക്കും. നായ്ക്കളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ മറ്റ് ഫാം ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പശുക്കളിലും ഈ റാബീസിന്റെ പ്രശ്നമുണ്ടോ?
1: റാബീസ് പേവിഷബാധ മനുഷ്യർക്ക് ഉണ്ടാവുന്നറിയാലോ, നായ്ക്കളുടെ കടിയും പൂച്ചയുടെ മാന്തൽ. അതേപോലെ തന്നെ ഇപ്പോൾ പൂച്ചയുടെ മാന്തൽ ഫാം മൃഗങ്ങൾക്ക് പശുക്കൾക്ക് ഒന്നും വരാൻ, പക്ഷേ നായ്ക്കളുടെ കടി ഏക്കാൻ സെൻസർ. നായ്ക്കളുടെ കടിയേറ്റാൽ പശുക്കൾക്കാർക്കും ആടുകളിലും പന്നി എല്ലാത്തിനും
0: വരാൻ സാധ്യതയുണ്ട്. കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ മനുഷ്യനെയും മൃഗങ്ങളെയും അതുപോലെ പ്രകൃതിയെയും, പ്രകൃതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൈവസുരക്ഷ. ഈ ജൈവസുരക്ഷ ശരിയായ രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ജൈവസുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന രോഗാണു മൃഗങ്ങൾ വളർത്തുന്ന പരിസരത്തേക്ക് വരാതിരിക്കുക, മൃഗങ്ങൾക്ക് ഒന്ന് അത് വെളിയിൽ പോകാതിരിക്കുക, പിന്നെ അതിനകത്ത് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പുതുതായിട്ടൊരു മൃഗത്തിനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്വാറന്റൈൻ, ഒരു 3 ആഴ്ച എന്തെങ്കിലും ക്വാറന്റൈൻ. പിന്നെ അസുഖമുള്ള ആനിമൽസിനെ മാറ്റി പാർപ്പിക്കുക. പിന്നെ ജലസുരക്ഷ, കുടിവെള്ളം, നല്ല രീതിയിലുള്ള ക്ലോറിൻ ടാബ്ലറ്റുകളോ ബ്ലീച്ചിങ് പൗഡറോ ഇട്ടിട്ടുള്ള നല്ല കുടിവെള്ളം കൊടുക്കുക എന്നുള്ള. പിന്നെ തീറ്റ സുരക്ഷ, തീറ്റയിൽ എലിമൂത്രം ഒന്നും കലങ്ങാത്ത രീതിയിൽ ഉള്ള തീറ്റ സുരക്ഷ. പിന്നെ കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, കൊതുക് നശീകരണം, കൊതുകിനെ അകറ്റി നിർത്താനായിട്ടുള്ള ഫുൾ സ്ലീവ്സ് ഷർട്ടും അതുപോലെ റിപ്പലൻസ് മറ്റേ അകറ്റി നിർത്താനുള്ള ഓയിൻമെൻറ്റുകളൊക്കെ പുരട്ടുക എന്നുള്ളതാണ്. പാല് പാസ്റ്ററൈസ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കുക, മുട്ടയും ഇതും വേവിച്ച് കഴിക്കുക എന്നുള്ള. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ശുചിത്വം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുറകൾ ഉപയോഗിക്കുക.
0: സാധാരണമായി നമ്മൾ ഇത് ചെയ്യാറില്ല,
1: ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഗർഭവലസിലും അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇപ്പോൾ ചത്ത് പുറത്ത് വരിക, അപ്പോഴൊക്കെ തന്നെ കയ്യുറകൾ ഉപയോഗിക്കും. പിന്നെ കാല ഉറകൾ തന്നെ ഉപയോഗിക്കണം. നമ്മൾ വെളിയിൽ പശുവിനെയും കൊണ്ട് മേയാൻ പോകുമ്പോൾ അതങ്ങനെയുള്ള വരുമ്പോൾ കാലുറകൾ ഇട്ടുകൊണ്ട് തന്നെ പോകണം, അല്ലെങ്കിൽ വേറെയും ചെള്ളുപനി പോലെയൊക്കെയുള്ള അസുഖങ്ങളും ഉണ്ട്. പിന്നെ അസുഖമുള്ള ഒരു മൃഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അവസാനം മാത്രമേ പരിചരിക്കാവുള്ളൂ. കൈയും ഒക്കെ നല്ല വൃത്തിയായ സോപ്പ് ഇട്ട് കഴുകേണ്ട. അതുകൊണ്ട്
0: ഡോക്ടർ സഞ്ജയ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചും നല്ലതായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
2: ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ അഭിമുഖം പ്രയോജനപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു. ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നത് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി ആണ്. ഷിബു ജോർജാണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിച്ചത്. ഡോക്ടർ സഞ്ജയിന്റെ ഫോൺ നമ്പർ 9946558727. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
2: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പിഎം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
3: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഞാറ് നട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷ്യം ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങൾ

0: നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം ഒരേക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ ഒരേക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ഉത്തരം, 6 മുതൽ 20 പശുക്കൾ വരെയുള്ള സംരംഭങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് 10 മീറ്റർ ദൂരപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
3: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തേഞ്ചേരിക്കോണം പാടശേഖരത്തിൽ കഴിഞ്ഞ 5 വർഷമായി തരിച്ചുകിടക്കുന്ന വയൽ കൃഷിയോഗ്യമാക്കി നെൽകൃഷി ഇറക്കുന്നു. മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, തേഞ്ചേരിക്കോണം പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത ശ്രമഫലമായി 13 ഏക്കർ തരിച്ചു നിലത്തിലാണ് ആദ്യഘട്ടം കൃഷിയിറക്കുന്നത്. MLA OS അംബികയുടെ അധ്യക്ഷതയിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ജൂലൈ 8 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് തേഞ്ചേരിക്കോണം അമുന്തിരത്ത് മഠത്തിന് സമീപം വെച്ച് വിത്തുണര 2026 ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതിനോടനുബന്ധിച്ച്

രാവിലെ 8 മണി മുതൽ മരമടി മഹോത്സവം, കന്നുപൂട്ട്, കാർഷികോൽപ്പന്ന പ്രദർശനം, സെമിനാർ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീം എം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 9496371409. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം കേന്ദ്രത്തിൽ സൌജന്യ കൂൺ കൃഷി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. പ്രായപരിധി 18-നും 50-നും മധ്യേ. അഭിമുഖം ഈ മാസം 10-ന് സ്റ്റാച്യു ഉപ്പളം റോഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-1-23-22-430. മറ്റൊരു ഫോൺ നമ്പർ 88-91-22-8788. കോട്ടയം ജില്ലയിലെ കോഴ ജില്ലാ കൃഷി തോട്ടത്തിൽ മികച്ച ഹൈബ്രിഡ് തെങ്ങൻ തൈകൾ 250 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9383-470-722. മറ്റൊരു ഫോൺ നമ്പർ 9383-470-723. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495-96-4321. മറ്റൊരു ഫോൺ നമ്പർ 9496-55-6321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, എറണാകുളം 22,200, ആലുവ 23,500 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,000 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ

0: മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് July 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300+ special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
2: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक ये 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
0: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ

0: പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
1: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയപാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
5: അവിശ്വസനീയമെന്ന് തോന്നുന്ന ചാരകഥകളാൽ സമ്പന്നമാണ് ലോകസാഹിത്യം. ലോകമെങ്ങും വലവിരിച്ചിരിക്കുന്ന ചാരസംഘങ്ങളുടെ കഥകൾ ഇന്നും

0: നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താറുണ്ട്. അതീവ രഹസ്യമായി രാഷ്ട്രങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ഭാവി തന്നെ അപകടത്തിലാക്കുന്ന ലോകക്രമം തിരുത്തിയെഴുതുന്ന സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്ന സാഹസികരാണ് ചാരന്മാർ. രഹസ്യഭാഷയും ഗൂഢതന്ത്രങ്ങളുമായി അവർ ഇരുട്ടിൻ്റെ മറയിലൂടെ സഞ്ചരിക്കുന്നു. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ കാലത്താണ് ചാരസംഘടനകളെ രാഷ്ട്രങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി കൂടുതൽ വിനിയോഗിച്ചത്. മനുഷ്യ മനസ്സിനെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അത്തരമൊരു ചാരസംഘടനയുടെ കഥ പറയുന്ന ക്ലാസിക് നോവലുണ്ട് ലോകസാഹിത്യത്തിൽ. സ്കോട്ടിഷ് എഴുത്തുകാരനായ ജോൺ ബുക്കാൻ്റെ 39 പടവുകൾ അഥവാ 39 സ്റ്റെപ്സ്.
1: ആ മെയ്മാസ സായാഹ്നത്തിൽ നഗരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ വിരസമായ ഈ ജീവിതത്തോട് എനിക്ക് വെറുപ്പ് തോന്നി. 3 മാസം കൊണ്ട് ഇംഗ്ലണ്ട് മടുത്തു. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ തോന്നുമെന്ന് 1 കൊല്ലം മുമ്പ് ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ പരിഹസിച്ചേനെ. ഇംഗ്ലണ്ടിനെ കുറിച്ച് അത്ര മതിപ്പായിരുന്നു അന്നെനിക്ക്. അതാണ് സത്യം. ഇംഗ്ലണ്ടിലെ കാലാവസ്ഥ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഇംഗ്ലീഷുകാരുടെ സംസാരം എന്നെ മുഷിപ്പിച്ചു. ലണ്ടനിലെ വിനോദങ്ങൾ സോഡാവെള്ളം പോലെ രുചിരഹിതമായി എനിക്ക് അനുഭവപ്പെട്ടു. റിച്ചാർഡ് ഹെന്നെ, ഞാൻ സ്വയം പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഒരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുന്നു. കയറി രക്ഷപ്പെടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
2: മുപ്പത്തിയൊൻപത് പടവുകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്.
0: നോവലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നോവലിന്റെ ചരിത്ര പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജോൺ ബുക്കാന്റെ 39 പടവുകൾ എന്ന നോവൽ ആരംഭിക്കുന്നത് 1914 മെയ് മാസത്തിലാണ്. അതേ മാസത്തിലാണ് 1ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന ചരിത്ര വസ്തുത ഓർത്തിരിക്കേണ്ടതാണ്.
2: ജർമ്മനിയും ആസ്ട്രിയയും ഒരു വശത്ത്, ഫ്രാൻസും റഷ്യയും മറുവശത്ത്. ബ്രിട്ടൻ നിഷ്പക്ഷമായി നിലകൊണ്ടുവെങ്കിലും വാണിജ്യരംഗത്തെ ബ്രിട്ടന്റെ പുരോഗതി ജർമ്മനിയെ അസൂയാലുവാക്കി. 1904 ബ്രിട്ടനും ഫ്രാൻസും ഒന്നിച്ച് പ്രവർത്തിക്കാൻ സമ്മതിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ടു. ഇത് ജർമ്മനിയുടെ പക വർദ്ധിപ്പിച്ചു. ജർമ്മനി ഒരു അവസരം കാത്തിരിക്കുമ്പോഴാണ് 1914 ജൂൺ 28 ആസ്ട്രിയൻ രാജകുമാരനായ ഫെർഡിനാൻഡ് ഫ്രാൻസിസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സെർബിയയിൽ വെച്ചുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് ജർമ്മനി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യ സെർബിയയെ സഹായിക്കാനെത്തി.
0: 1 ആഗസ്റ്റ് ജർമ്മനി റഷ്യയ്ക്കെതിരെയും 3 ആഗസ്റ്റ് ഫ്രാൻസിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ആഗസ്റ്റ് 4 ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധത്തിന് മുൻപ് ഇംഗ്ലീഷ് നാവികസേനയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു ബ്ലാക്ക് സ്റ്റോൺ എന്ന ജർമ്മൻ ചാരസംഘടനയുടെ ലക്ഷ്യം. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് 39 പടവുകൾ എന്ന കുറ്റാന്വേഷണ നോവലിന്റെ പിറവി. ബ്ലാക്ക് സ്റ്റോൺ എന്ന വിളിപ്പേരുള്ള ജർമ്മൻ രഹസ്യ സംഘടനയുടെ പ്രധാന ലക്ഷ്യം അതേ വർഷം ജൂൺ 15 ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കുക എന്നതായിരുന്നു. അതിനു മുൻപ് ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൈൻ കരോളിഡ്സിനെ അവർ വധിക്കുന്നു. 1ാം ലോകമഹായുദ്ധത്തിലെ പ്രധാന ചാരസംഘടനയായ ബ്ലാക്ക് സ്റ്റോണിൽ നിന്നും ഇംഗ്ലണ്ടിനെ രക്ഷിക്കുക എന്ന ദൗത്യത്തോടെയാണ് ജോൺ ബുക്കാൻ 39 പടവുകൾ എന്ന കൃതി എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും.
2: 1914 ഓഗസ്റ്റ് 4 പൊട്ടിപ്പുറപ്പെട്ട ജർമ്മനി ഇംഗ്ലണ്ട് യുദ്ധത്തിന് 3 മാസം മുൻപാണ് 39 പടവുകൾ എന്ന നോവലിൽ വിവരിക്കുന്ന സംഭവ പരമ്പരകൾ അരങ്ങേറുന്നത്. 39 പടവുകൾ അഥവാ 39 സ്റ്റെപ്സ് എന്ന നോവലിനെ ഒരു ഡിക്റ്റേറ്റീവ് നോവലെന്നോ ചാരകഥയെന്നോ ഒക്കെ വായനക്കാരന്റെ താൽപ്പര്യമനുസരിച്ച് വിളിക്കാവുന്നതാണ്. എന്നാൽ

0: എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും അന്തസത്ത ചോരാതെ കോർത്തിണക്കിയ ഈ നോവൽ ലോക സാഹിത്യത്തിലെ ക്ലാസിക് നോവലുകളുടെ ശ്രേണിയിൽ വിരാജിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
1: റിച്ചാർഡ് ഹന്നെ എന്ന 35-കാരനാണ് 39 പടവുകൾ എന്ന നോവലിലെ കഥാനായകൻ. ദീർഘകാലം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച ആളാണ്. സുന്ദരനും സുമുഖനുമാണ്. വിവാഹിതനല്ല. സാഹസികത ഇഷ്ടപ്പെടുന്നയാളാണ്. ഒരു സ്കോട്ട്ലൻഡുകാരനായ റിച്ചാർഡ് ഹെന്നെ കുറച്ചു മാസങ്ങളായി ഇംഗ്ലണ്ടിലാണ് താമസം. അയാൾക്ക് ഇംഗ്ലണ്ട് മടുത്തു തുടങ്ങി.
0: അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം റിച്ചാർഡ് ഹന്നെയുടെ ജീവിതം അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത വിധം മാറിമറിയുന്നത്. ലണ്ടൻ നഗരത്തിന്റെ ഒഴിഞ്ഞ കോണിൽ ഒരു ഫ്ളാറ്റിലാണ് ഹന്നെ താമസിക്കുന്നത്. അയൽക്കാർ തമ്മിൽ വലിയ സൗഹൃദമൊന്നുമില്ല. ഓരോരുത്തരും താന്താങ്ങളുടെ ജീവിതം നോക്കി സുഖമായി ജീവിക്കുന്നു. അങ്ങനെയിരിക്കെയാണ് അപരിചിതൻ റിച്ചാർഡ് ഹെന്നെയെ തേടിയെത്തുന്നത്. അതോടെ എല്ലാം തകിടം മറിഞ്ഞു.
2: എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കാമോ? ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ഞാൻ വാതിൽ തുറന്ന് അയാളോട് അകത്ത് വരാൻ പറഞ്ഞു. വാതിൽ തുറന്ന ഉടൻ അയാൾ ഞാൻ സാധാരണ പുക വലിക്കാറുള്ള മുറിയുടെ നേരെ ഓടി. വാതിൽ തഴുതിട്ടോ? അയാൾ ഭീതിയോടെ ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് സ്വാതന്ത്ര്യമെടുത്തു. നിങ്ങളെ കണ്ടിട്ട് എല്ലാം മനസ്സിലാകുന്ന ഒരാളാണെന്ന് തോന്നി. പറയൂ, നിങ്ങളൊരു സഹായം ചെയ്യാമോ? അയാൾ ചോദിച്ചു. നിങ്ങൾ കാര്യമെന്താണെന്ന് പറയൂ, എന്നിട്ടേ എനിക്ക് വാക്ക് തരാൻ കഴിയൂ. അയാളുടെ വിചിത്രമായ പെരുമാറ്റം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു.
0: അപരിചിതൻ തന്റെ രഹസ്യം റിച്ചാർഡ് ഹെന്നെയോട് പറയുന്നു. അയാളൊരു അമേരിക്കക്കാരനാണ്, ഒരു പത്രപ്രവർത്തകനായിരുന്നു. പിന്നീട് അയാൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ഒടുവിൽ അയാൾ അപകടകരമായ ഒരു ചാരസംഘടനയിൽ എത്തപ്പെട്ടു. ഇംഗ്ലണ്ടിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ചാരസംഘടന ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൈൻ കരോലെറ്റ്സിനെ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന വിവരം അയാൾക്കറിയാം. ഈ രഹസ്യം അയാൾക്കറിയാമെന്ന് ചാരസംഘടനയിലെ അധോലോക അംഗങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അവർ തന്നെ ഏതു വിധേനയും കൊല്ലും. ബ്ലാക്ക്സ്റ്റോൺ എന്നാണ് ആ സംഘത്തിന്റെ പേര്. അവർ തന്നെ വേട്ടയാടുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ അതിഥിയായ ഗ്രീക്ക് പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നതോടെ ബ്രിട്ടന് അപകടമുണ്ടാകും. ലോകമഹായുദ്ധമുണ്ടാകും. അത് പുതിയ തലത്തിലേക്ക് മാറും. ഈ രഹസ്യം താങ്കളോട് പറയാനാണ് ഞാൻ വന്നത്. അപരിചിതൻ ഹെന്നെയോട് ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നു. അയാൾ അവസാനം തന്റെ പേര് പറയുന്നു. ഫ്രാങ്ക്ലിൻ പി. സ്കഡർ, അതാണ് പേര്.
1: റിച്ചാർഡ് ഹെന്നെ അപരിചിതൻ പറയുന്ന കാര്യങ്ങൾ വിശദമായി കേൾക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് സ്കഡർ ആവശ്യപ്പെട്ടത്. ഈ വിവരങ്ങൾ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയെ അറിയിക്കണം. ഗ്രീക്ക് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന മരണത്തിൽ നിന്നും രക്ഷിക്കണം. തനിക്ക് കുറച്ച് ദിവസത്തേക്ക് അഭയം തരണം. ഒടുവിൽ ഈ കാര്യങ്ങൾ ഹെന്നെ ഏറ്റെടുക്കുന്നു.
0: അപരിചിതനായ അതിഥിയെ വിശ്വാസത്തിലെടുത്ത് ഹെന്നെ അയാൾക്ക് അഭയമൊരുക്കുന്നു. താൻ ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന് സ്കഡർ തന്റെ ആതിഥേയനോട് പറയുന്നു. തന്നെ തേടി വരുന്നവർ നിസ്സാരക്കാരല്ല. ബ്ലാക്ക്സ്റ്റോൺ എന്ന വിളിപ്പേരുള്ള, എന്തും ചെയ്യാൻ മടിക്കാത്ത, ഇരുട്ടിന്റെ നിഴലിൽ സഞ്ചരിക്കുന്ന ഭീകരന്മാരാണവർ.
1: സ്കഡർ ഭയന്ന പോലെ രാത്രിയുടെ ഏതോ യാമത്തിൽ ചാരസംഘം അയാളെ തേടിയെത്തി. ഹെന്നെയുടെ വിശ്രമമുറിയിലായിരുന്നു അയാൾ ഒളിച്ചു താമസിച്ചിരുന്നത്. മൂന്നാം ദിവസത്തെ പ്രഭാതത്തിൽ റിച്ചാർഡ് ഹെന്നെ തന്റെ അതിഥിയുടെ ചേതനയറ്റ ശരീരമാണ് കണ്ടത്. ഹെന്നെ ഞെട്ടിത്തകരുന്നു. സ്കഡർ താമസിച്ചിരുന്ന മുറി അലങ്കോലമായിട്ടുണ്ട്. കൊലപാതകികൾ എന്തോ തേടിയാണ് വന്നത്. പക്ഷേ പരതിയത് അവർക്ക് ലഭിച്ചില്ല.
2: ഞാൻ ആകെ തകർന്ന് കസേരയിലേക്കിരുന്നു. 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കാണണം. ഭീകരമായ ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വന്നു. മനുഷ്യർ ഭീകരമായി കൊല ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റാബേൽ യുദ്ധത്തിൽ ഞാനും ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടുണ്ട്. സമയം രാവിലെ 6 മണിയായിട്ടുണ്ട്. കൊലയാളി ഇനി മടങ്ങി വരാൻ സാധ്യതയില്ല. സ്കഡർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണ്. ഞാൻ പുറത്തുപോയി പോലീസിനെ വിവരമറിയിച്ചാൽ കൊലപാതക കുറ്റം എന്റെ മേൽ വീഴും. സാഹചര്യ തെളിവുകളെല്ലാം എനിക്കെതിരാണ്. ഇംഗ്ലണ്ടിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ എന്നെ അറിയാവൂ. ഗ്രീക്ക് പ്രധാനമന്ത്രി ഇംഗ്ലണ്ടിലെത്താൻ പാടില്ല. സ്കഡർ കൊല്ലപ്പെട്ടു. രഹസ്യങ്ങളെല്ലാം അയാൾ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് അയാളുടെ ജോലികൾ ഇനി ഞാനാണ് ചെയ്യേണ്ടത്.
0: കഠിനമായ ആലോചനയ്ക്ക് ശേഷം ഒളിവിൽ പോകാൻ റിച്ചാർഡ് ഹന്നെ തീരുമാനിക്കുന്നു. 3 ആഴ്ചക്കാലം ഇംഗ്ലണ്ടിൽ നിന്നും മാറി നിൽക്കണം. കൊലയാളികൾ അന്വേഷിച്ചു വന്ന ഡയറി ഹന്നെ മുറിയിൽ നിന്നും കണ്ടെത്തുന്നു. കോഡ് ഭാഷയിൽ സ്കഡർ അതിൽ പലതും എഴുതിയിട്ടുണ്ട്. ഒളിച്ചോടുക എന്നത് അത്ര നിസ്സാര കാര്യമല്ലെന്ന് ഹന്നെ മനസ്സിലാക്കുന്നു. പുറത്ത് ചാരസംഘവും പോലീസും ഉണ്ടാവും. ആൾമാറാട്ടം നടത്തുക മാത്രമാണ് പരിഹാരം. കൃത്യം 6:30 എല്ലാ ദിവസവും വരുന്ന പാൽക്കാരന്റെ തൊപ്പിയും കുപ്പായവും ഒരു പന്തയത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് സ്വർണ നാണയം പ്രതിഫലമായി നൽകി പാൽക്കാരനിൽ നിന്നും വാങ്ങി ധരിച്ച് കണ്ണുവെട്ടിച്ച് ഹന്നെ അവിടെ നിന്നും കടന്നുകളയുന്നു. തീവണ്ടി നിലയത്തിലെത്തിയ ഹന്നെ തന്റെ സാഹസികമായ ഒളിച്ചോട്ടം ആരംഭിക്കുന്നു.
1: വടക്കോട്ടാണ് ഹന്നയുടെ യാത്ര. ഗ്രാമപ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഒരു സത്രത്തിൽ ഒളിക്കുക എന്നതാണ് അയാളുടെ പദ്ധതി. തീവണ്ടിയിലിരുന്ന് സ്കഡറുടെ ഡയറി പരിശോധിക്കുന്നുണ്ട്. അതിൽ രഹസ്യ കോഡുകളാണ്. അത് അഴിച്ചെടുക്കുക എന്നത് ശ്രമകരമാണ്. ലണ്ടനിൽ നിന്നും അയാൾ വളരെ ദൂരെ എത്തിയിരുന്നു. ഒരു മലയോരത്ത് തീവണ്ടി നിന്നപ്പോൾ ഹന്നെ ഇറങ്ങി. കൃഷിക്കളത്തിന് സമീപം കണ്ട ഒരു സത്രത്തിൽ അഭയം തേടി. പിറ്റേന്ന് സത്രത്തോട് വിട പറഞ്ഞ് തീവണ്ടി നിലയത്തിൽ നിന്നും ഡം ഫ്രീസിലേക്ക് ടിക്കറ്റ് എടുത്തു. തീവണ്ടി ബോഗിയിൽ കിടന്ന സ്കോട്സ്മാൻ പത്രം റിച്ചാർഡ് ഹന്നെ നിവർത്തി നോക്കി. അതിൽ സ്കഡറുടെ കൊലപാതകത്തെക്കുറിച്ച് 2 കോളം വാർത്തയുണ്ട്. പാൽക്കാരൻ അറസ്റ്റിലായി. പിന്നീട് അയാളെ വിട്ടയച്ചു. തന്നെക്കുറിച്ചൊന്നുമില്ല.
0: വീണ്ടും ഹന്നെ തന്റെ യാത്ര തുടർന്നു. അടുത്ത സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്നുമിറങ്ങി ശേഷം വനത്തിന്റെ സമീപമുള്ള ഒരു സത്രത്തിൽ അയാളെത്തി. അഭയം തേടിയ സത്രത്തിന്റെ ഉടമ ഒരു യുവാവാണ്. അവന് ഒരു സാഹിത്യകാരനാകാനാണ് ആഗ്രഹം. ഹന്നെ അവനുമായി സൗഹൃദത്തിലായി. തന്റെ ധീരസാഹസിക കഥകൾ പറഞ്ഞു തരാമെന്ന് യുവസാഹിത്യകാരന് ഹന്നെ വാഗ്ദാനം നൽകി. ആ സത്രത്തിൽ ഒളിച്ചു പാർക്കുന്നു. ഇതിനിടയിൽ ഒരു കാറിൽ 2 പേർ ഹന്നയെ തിരക്കിയെത്തുകയും അവരെ യുവാവ് മടക്കി അയക്കുകയും ചെയ്യുന്നു. ചില രഹസ്യങ്ങൾ ഹന്നെ യുവാവിനോട് പറയുന്നുണ്ട്. കാറിൽ വന്ന അപരിചിതർക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പോലീസിനെ അറിയിക്കാൻ ഹന്നെ സത്രമുടമയായ യുവാവിനെ ശട്ടം കെട്ടുന്നു. പിറ്റേന്ന് പോലീസുകാർ സത്രത്തിലെത്തി. ഹന്നെ എല്ലാം ഒളിച്ചു കണ്ടു. തന്നെ പിന്തുടരുന്നവരെയും പോലീസുകാരെയും കൂട്ടിമുട്ടിക്കുക എന്ന തന്റെ പദ്ധതി വിജയിച്ചതിൽ ഹന്നയ്ക്ക് സന്തോഷം തോന്നി. സത്രത്തിലിരുന്ന് കഡറുടെ ഡയറിയിലെ രഹസ്യഭാഷയിൽ എഴുതിയ കാര്യങ്ങൾ ഹന്നെ കഷ്ടപ്പെട്ട് വായിച്ചു മനസ്സിലാക്കി.
1: സ്കോട്ട്ലൻഡ് ലക്ഷ്യമാക്കി സത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ റിച്ചാർഡ് ഹന്നെ ഒരു കാറ് മോഷ്ടിച്ച് യാത്ര തുടരുന്നു. ഇതിനിടയിൽ മറ്റൊരു കാറുമായി കൂട്ടിമുട്ടുന്നു. ലിബറൽ പാർട്ടി അംഗമായ സർ ഹാരിയുടെ വാഹനമായിരുന്നു അത്. മാന്യതയോടെ പെരുമാറിയ ഹാരിയെ വിശ്വാസത്തിലെടുത്ത് ഹന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ബ്രിട്ടൻ അപകടത്തിലാണെന്നും ഗ്രീക്ക് പ്രധാനമന്ത്രി വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമുള്ള ഗൗരവകരമായ രഹസ്യ പദ്ധതി സർ ഹാരി തിരിച്ചറിയുന്നു.
0: സർ ഹാരി ഹന്നെ സഹായിക്കാമെന്ന് പറയുന്നു. രഹസ്യ പോലീസും ചാരസംഘവും തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഹന്നേക്കറിയാം. അയാൾക്ക് സർ ഹാരി അഭയം നൽകുകയും തന്റെ കോട്ട് ധരിച്ച് രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. വീണ്ടും ഹന്നെ യാത്ര തുടരുന്നു. മലമ്പ്രദേശത്തു വെച്ച്

0: കാറിൽ ആ വഴിയിലെത്തുന്നു. അയാളിൽ നിന്നും ഹന്നെ കാർ തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു. ആ രാത്രി അയാൾ ചാരന്മാരുടെ പിടിയിലാകുന്നു.
1: ഉപയോഗശൂന്യമായ ഒരു മില്ലിനകത്തേക്ക് ഹന്നെ ചാരസംഘം വലിച്ചഴച്ചുകൊണ്ടുപോയി ഒരു മൂലയിലേക്ക് തള്ളി. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇരുട്ടിലും ആ കണ്ണുകൾ പരതി. ഒടുവിൽ മില്ലിന്റെ മൂലയിൽ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അയാൾ കണ്ടെത്തി. യുദ്ധരംഗത്ത് വെച്ച് ബോംബ് നിർമ്മിക്കാൻ പരിശീലനം ലഭിച്ചിരുന്ന ഹന്നെ ഡൈനാമിറ്റ് ഉണ്ടാക്കി മില്ല് തകർത്ത് രക്ഷപ്പെടുന്നു. സർ ഹാരി ഇതിനിടയിൽ പോലീസിനെയും അധികാരികളെയും നടന്ന യഥാർത്ഥ സംഭവങ്ങൾ അറിയിക്കുന്നു. ഗ്രീക്ക് പ്രധാനമന്ത്രിയുടെ ജീവൻ പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഗ്രീക്ക് പ്രധാനമന്ത്രി കരോലറ്റ്സ് കൊല്ലപ്പെട്ട വിവരം റിച്ചാർഡ് ഹന്നെ അറിയുന്നു.
0: ജർമ്മൻകാരുടെ രഹസ്യ പദ്ധതിയായ ചാരസംഘടനയാണ് ബ്ലാക്ക് സ്റ്റോൺ എന്ന സത്യം പോലീസ് മനസ്സിലാക്കുന്നു. റിച്ചാർഡ് ഹന്നെയെ അവർ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും ചെയ്യുന്നു. ഈ രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്ന ഹന്നെയുടെ സഹായം ചാരസംഘടനയെ അമർച്ച ചെയ്യാൻ പോലീസ് തേടുന്നതോടെ അയാൾ സ്കഡ്ഡറുടെ ആത്മാവിന് നീതി നൽകാൻ തീരുമാനിക്കുന്നു.
2: ഞങ്ങൾ തീരത്തേക്ക് മടങ്ങി. എന്റെ സംശയങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. സ്കഡ്ഡറിൽ നിന്ന് എല്ലാ വിവരങ്ങളും അറിഞ്ഞു എന്ന ശത്രുക്കളുടെ അറിവാണ് എന്നെ അസ്വസ്ഥനാക്കിയത്. ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിവ് തന്നതും സ്കഡ്ഡറാണെന്ന് അവർക്കറിയാം. ജൂൺ 15-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കാനുള്ള ചാരസംഘത്തിന്റെ പദ്ധതി എനിക്കറിയാമെന്നതിനാൽ അവർ തീരുമാനം മാറ്റുമോ എന്ന് ഞാൻ ഭയന്നു. എന്നാൽ തങ്ങളുടെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന ജർമ്മൻകാരുടെ സ്വഭാവം എനിക്കറിയാമായിരുന്നു. 39 പടവുകൾ കയറി കുന്നിൻ മുകളിലെ ആ ഒഴിഞ്ഞ വീടിന്റെ പൂന്തോട്ടത്തിൽ ഞാൻ ചെന്നു. ടെന്നീസ് കോർട്ടിൽ രണ്ടുപേർ കളിക്കുന്നുണ്ടായിരുന്നു. അവരിലൊരാൾ ഞാൻ മുമ്പ് കണ്ട ബ്ലാക്ക് സ്റ്റോണിലെ ഭീകരൻ വയസ്സനായിരുന്നു. മറ്റൊരാൾ ചെറുപ്പക്കാരനും. ട്രഫൽഗാർ ലോഡ്ജ് എന്നാണ് ഈ വസതിയുടെ പേര്. ചുറ്റും എന്റെ ആളുകൾ വളഞ്ഞിട്ടുണ്ട്.
0: നോവൽ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. ചാരസംഘത്തിന്റെ രഹസ്യ കേന്ദ്രത്തിലേക്ക് സ്കഡ്ഡറിന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച അടയാളങ്ങളനുസരിച്ച് രഹസ്യമായി കടന്നുകയറുന്ന റിച്ചാർഡ് ഹന്നെയെയാണ് നാം നോവലിൽ കാണുന്നത്. ഒരു തവണ അയാൾ ആ ഭീകരന്മാരിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. അതിന് മുൻകരുതലെന്ന വണ്ണം തോക്കേന്തിയ പോലീസ് സേനയെ ആ രഹസ്യ കേന്ദ്രത്തിന്റെ ചുറ്റും ഹന്നെ വിന്യസിപ്പിക്കുന്നു. ടെന്നീസ് കളിച്ചവർ കളി മതിയാക്കി ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ ഹന്നെ അവരുടെ പിന്നാലെ കൂടി. ഹന്നെയെ അവർ തിരിച്ചറിഞ്ഞു. ചാരസംഘം പ്രതിരോധത്തിന് പെട്ടെന്ന് തയ്യാറായില്ല. അതിക്രമിച്ചു കയറിയ അതിഥിയെ മയത്തിൽ കൈകാര്യം ചെയ്യുക എന്ന പദ്ധതിക്ക് അവർ രൂപം നൽകി. പോലീസ് തങ്ങളെ വളഞ്ഞിട്ടുണ്ടാവും എന്നവർ ചിന്തിച്ചു. ബ്ലാക്ക് സ്റ്റോണിന്റെ തലവൻ വയസ്സൻ ഹന്നെയെ ചീട്ട് കളിക്കാൻ ക്ഷണിച്ചു. കളി പുരോഗമിച്ചു.
2: ഞാനൊരു വിസിലടിച്ചു. പെട്ടെന്ന് വിളക്കുകൾ അണഞ്ഞു. ബലിഷ്ടമായ രണ്ട് കരങ്ങൾ എന്നെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ചു. മറ്റൊരു കരം എന്റെ പോക്കറ്റിൽ തോക്കുണ്ടോ എന്ന് നോക്കി. കടൽ തീരത്ത് നിന്നും കാറ്റ് കയറി വരുന്നുണ്ട്. ഫ്രാൻസ്, വേഗം വേഗം, തീരത്ത് ബോട്ടുണ്ട്, രക്ഷപ്പെടൂ, വയസ്സൻ പങ്കാളിയോട് പറഞ്ഞു. അപ്പോൾ എന്റെ രണ്ട് സഹായികൾ അവിടെ എത്തിയത് നിലാവെളിച്ചത്തിൽ ഞാൻ കണ്ടു. ജനലിലൂടെ ചാടിയ യുവാവിനെ എന്റെ സംഘാംഗങ്ങൾ പിടികൂടി. വയസ്സനെ ഞാൻ ചുറ്റിപ്പിടിച്ചു. ബ്ലാക്ക് സ്റ്റോണിന്റെ സംഘത്തലവൻ എന്റെ കയ്യിൽ പിടഞ്ഞു. 39 പടവുകൾ കയറിയാണ് ഞാൻ ഈ രഹസ്യ സങ്കേതത്തിലെത്തിയത്. സ്കഡർ എല്ലാം വിശദമായി ഡയറിയിൽ രഹസ്യഭാഷയിൽ അടയാളപ്പെടുത്തിയിരുന്നു. എന്റെ സഹായികൾ ചാരസംഘത്തെ പിടികൂടി. വയസ്സനെ ഞാൻ വിലങ്ങണിയിച്ചു. അയാൾ കുതറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ രക്ഷപ്പെടാൻ ഒരുക്കി നിർത്തിയ കപ്പലും ഞങ്ങൾ കണ്ടെത്തി. 7 ആഴ്ചകൾക്ക് ശേഷം യുദ്ധം തുടങ്ങി. ആദ്യ ആഴ്ചയിൽ തന്നെ ഞാൻ സൈന്യത്തിൽ ചേർന്നു. യുദ്ധത്തിലെ എന്റെ പരിചയം വെച്ച് ഒരു ക്യാപ്റ്റനായി എന്നെ ഉയർത്തി. ഞാൻ എനിക്ക് കഴിയാവുന്നത്ര സേവനം ചെയ്തുവെന്നാണ് എന്റെ വിശ്വാസം.
0: 39 പടവുകൾ

0: എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ബ്ലാക്ക്സ്റ്റോൺ എന്ന ജർമ്മൻ ചാരസംഘടനയെ അമർച്ച ചെയ്ത റിച്ചാർഡ് ഹന്നെ എന്ന കഥാനായകൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ നശിപ്പിക്കാനെത്തുന്ന സംഘത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതോടെയാണ് ഈ ക്ലാസിക് കൃതി അവസാനിക്കുന്നത്. ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഉദ്വേഗഭരിതമായ രഹസ്യചാരസംഘടനകളുടെ കഥ പറയുന്ന ജോൺ ബുക്കാന്റെ 39 പടവുകൾ അതിവേഗമാണ് വായനക്കാർക്കിടയിൽ പ്രചാരം നേടിയത്. 1910 പുറത്തിറങ്ങിയ പ്രെസ്റ്റർ ജോൺ എന്ന ഡിറ്റക്റ്റീവ് നോവലിലൂടെയാണ് ബുക്കാൻ ശ്രദ്ധേയനാകുന്നത്.
1: '1915 39 പടവുകൾ എന്ന കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. റിച്ചാർഡ് ഹന്നെ എന്ന ഐതിഹാസിക കഥാനായകനെ ഈ നോവലിലൂടെ എഴുത്തുകാരൻ അവതരിപ്പിച്ചു. നിരവധി സംവിധായകർ ഈ നോവലിനെ അടിസ്ഥാനമാക്കി ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തം 1935 വിശ്രുത സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അഭ്രപാളികളിലെത്തിച്ച 39 പടവുകൾ എന്ന സിനിമയാണ്. പിന്നീട് ഹോളിവുഡ് നടൻ റോബർട്ട് പവൽ റിച്ചാർഡ് ഹന്നെ എന്ന കഥാപാത്രമായി അഭിനയിച്ചതോടെ ഈ കൃതി വീണ്ടും അനുവാചകരുടെ ശ്രദ്ധയിൽ ഇടം നേടി. റിച്ചാർഡ് ഹന്നെയെ കഥാനായകനാക്കി ജോൺ ബുക്കാൻ 5 നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഈ കഥാപാത്രത്തിന്റെ രചനാവൈഭവത്തോടെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ എന്ന ഖ്യാതി ജോൺ ബുക്കാനെ തേടിയെത്തി. എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും ഘടകങ്ങൾ ഈ നോവലിൽ ജോൺ ബുക്കാൻ വിളക്കി ചേർത്തിട്ടുണ്ട്.
0: 1935 വരെ സാഹിത്യരചന തുടർന്ന ബുക്കാൻ 1940 ഫെബ്രുവരി 11 തീയതി അന്തരിച്ചു. എന്നാൽ ആ വിശ്വപ്രതിഭയുടെ സാഹിത്യ സൃഷ്ടികൾ ഇന്നും ജീവിക്കുന്നു. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത പുസ്തകങ്ങളിൽ കൾട്ട് ക്ലാസിക്കായ ജോൺ ബുക്കാന്റെ 39 പടവുകളും ഇടം പിടിച്ചിട്ടുണ്ട്. തീർച്ച.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: ആകാശവാണി. ഹലോ ഡോക്ടർ, വിവിധതരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ തരം പകർച്ചപ്പനികളെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. സ്വാഗതം മേഡം.
2: നമസ്കാരം.
1: വിവിധ തരം പകർച്ചപ്പനികളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പനിയും പകർച്ചപ്പനി അല്ലല്ലോ. ഒരു സാധാരണ പനിയും പകർച്ചപ്പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയാമോ?
2: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. പൊതുവേ നമ്മൾ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടി, നമുക്ക് ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പനി എന്ന വാക്ക് ഉപയോഗിക്കും. ചില പ്രദേശങ്ങളിൽ ജലദോഷപ്പനി, അതായത് മൂക്കൊലിപ്പും തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ അതിനും നമ്മൾ പനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പകർച്ച പനി എന്ന വാക്ക് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പൊതുവായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കബിൾ എന്നാൽ സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ, അവയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ചവ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി, അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇൻഫ്ലുവൻസ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട് വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗം, അതുകൂടാതെ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവേ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിന്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ ആ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസിൽസ് അഞ്ചാമ്പനി, മംസ് മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ചരോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ ഈ ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഒരു വ്യക്തിയിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിന്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും ആ കൊതുക് കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേറിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇത് കൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, അതിലിപ്പോൾ പ്രധാനപ്പെട്ട നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, കാമ്പിലോ ബാക്ടറിയം ജെജനി, ഇക്കോളൈ, ഷിഗെല്ലയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കേസസ് കൂടുതൽ വന്നിട്ടുള്ളത്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാഡം, ഈ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് ഉദയപ്പാനു പള്ളിപ്പാട്.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
3: നമസ്കാരം സാറേ.
2: നമസ്കാരം.
3: രണ്ടു പനിയുണ്ടായി, 86 വയസ്സുണ്ട്. പനി കൂടിയപ്പോൾ 3-4 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തു, ലേശം കുറവ് വന്നിട്ട് വീണ്ടും കൂടി. ഇപ്പൊ എന്റെ നടുവെല്ലിന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്, ഒരു വെട്ടിപ്പിടുത്തം പോലെ തോന്നി. അതിന് വീണ്ടും ഞാൻ ആശുപത്രി ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ 3-4 സൈസ് മരുന്ന് കുത്തിവെച്ചു. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് ചകലെ ലേശം കുറവൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതിന്റെ ആഘാതം ആ നട്ടലിന് പനിയുടെ മുഖത്തും ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ കൂടുതലും മരുന്ന് അങ്ങോട്ട് പോകുന്നില്ല.
2: ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ അതോ നടുവേദന മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ?
3: ചൂടൊന്നുമില്ല, പക്ഷെ എപ്പോഴും കഫക്കെട്ടും. ഒന്ന് ഈ നടുവിന്റെ
2: ഈ 2 മാസം മുമ്പ് വന്ന പനിയെന്ന് പറയുമ്പോൾ അന്ന് ഇത്തരത്തിൽ ഈ ഡെങ്കി, ചിക്കൻ ഗുനിയ കണക്കുള്ള പനികൾ കൊതുക് ജന്യ രോഗങ്ങളായിരുന്നുവെങ്കിൽ പനി വന്നു പോയതിനു ശേഷം കുറച്ചു കാലം കൂടി നമുക്ക് ശരീരവേദനയും അസ്ഥി സംബന്ധമായ വേദനയും നിലനിൽക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ദിവസം നിലനിൽക്കുന്ന ഒരു നടുവേദന ഉണ്ടെങ്കിൽ അത് ഓർത്തോ ഡോക്ടറെ ഇവിടെ കാണിക്കുന്നത്, കാരണം ചിലപ്പോൾ ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ പുതുതായിട്ട് വന്നതുമാകാം. അപ്പോൾ ആ രീതിയിൽ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. രണ്ട്, ഈ പനി വന്നത് ഏത് വിഭാഗം പനിയാണ്? കാരണം ഓരോ പനിയുടെയും ചികിത്സ വ്യത്യസ്തമാണ്. ഇപ്പൊ ഡെങ്കി ആണെങ്കിലും ചിക്കൻഗുനിയ അതല്ല മറ്റ് എന്തെങ്കിലും, ഇപ്പോൾ കഫക്കെട്ടുമുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും അണുബാധ, ഇൻഫ്ലുവൻസ ഇവയാണെങ്കിൽ ഏതാണ് എന്നത് പരിശോധിച്ച് രോഗാണു ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അതിനായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ പനി വന്നൊരു അഞ്ചാറ് ദിവസം കൊണ്ടെങ്കിൽ ശരിയായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റു പരിശോധനകൾ ആവശ്യം വേണ്ടി വരില്ല. പക്ഷെ ഇത്രയും ദിവസം ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഇത് ഏതെങ്കിലും അണുബാധയുടെ ബാക്കി നിൽപ്പുണ്ടോ അതോ അതിനുശേഷമുള്ള സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണോ, ഇനി അസ്ഥി സംബന്ധമായ പ്രശ്നം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നട്ടലിനുണ്ടോ, ഇത്രയും പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത്. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
1: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പനി വരുമ്പോൾ എന്ന് മുതലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ 3 ദിവസം വെയിറ്റ് ചെയ്യും, ചില ദിവസം ടെമ്പറേച്ചർ തുടങ്ങിയാൽ ചില ആൾക്കാർ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് മുതലാണ് ഡോക്ടറിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് സ്വയം ചികിത്സ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ടത്?
2: നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം പ്രാക്ടിക്കലി മിക്ക പനികളും, ഈവൻ ഇപ്പൊ ഡെങ്കി ആണെങ്കിൽ പോലും 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 ദിവസം കൊണ്ട് സുഖപ്പെടും. വയറിളക്ക രോഗങ്ങൾ പോലും നമുക്കറിയാം മുതിർന്നവർക്കൊക്കെ, ഇപ്പോൾ ഷിഗല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസം വയറിളക്ക നിൽക്കുകയും വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ, ഇപ്പോൾ എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവെ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഡെങ്കി കണക്കുള്ള പനി, കോവിഡ് ഒക്കെ ആണെങ്കിൽ 2 ആഴ്ചയാവും. അപ്പൊ നമുക്കൊരു സമയമുണ്ട്. പക്ഷെ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസം ഒക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഈ ചില അപകട ലക്ഷണങ്ങളുണ്ട്, ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകിക്കാതെ പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലും പോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. 1, നല്ല ശ്വാസമുട്ട്, നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസത്തിന്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധമായി കോട്ട് വരിക അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം, മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന, ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അത്തരത്തിൽ പിന്നീട് വയറിൻ വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിന്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും 1 ദിവസം 2-ാമത്തെ ദിവസം ഒക്കെ തന്നെ പനി കുറയുന്നില്ല കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് ഒന്ന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഹലോ, ഞാൻ ഉള്ളന്നൂരിന്ന് കലാവതിയാ.
1: സംസാരിച്ചോളൂ.
4: എന്റെ കൊച്ചുമോന് കുറെ ദിവസം കൊണ്ട് അങ്ങ് തുമ്മ മൂക്ക് ചീറ്റി ചീറ്റി ഇരിക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെ ആണെങ്കിൽ കൂടെ കൂടെ ഭയങ്കര തുമ്മല്.
2: എത്ര വയസ്സുള്ള കുഞ്ഞാണ്?
4: മോനെ 15 വയസ്സ്.
2: 15 വയസ്സായി. പനി ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്, പനി ചൂടുണ്ടായിരുന്നു. ചൂട്? ഇത് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം. നമുക്ക് ഇപ്പോൾ പലതരം ശ്വാസകോശ സംബന്ധമായ അണുബാധകളും ഉണ്ട്, പൊതുവെ വൈറസുകളായിരിക്കാം. പിന്നെ വൈറസ് വന്ന് 2-3 ദിവസം കഴിയുമ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും. ഇത് നമുക്ക് പൊതുവേ കാണുന്ന പനിയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ സൈനസിലേക്ക് കൂടി ഇൻഫെക്ഷൻ വരും. അപ്പൊ അതാണ് പൊതുവെ നമ്മൾ ആവി പിടിക്കാനൊക്കെ പറയാറുള്ളത്. പക്ഷെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലൊക്കെ കഫമൊക്കെ ആണ്, ഒന്ന് രക്തപരിശോധന ചെയ്യുമ്പോൾ കൗണ്ടൂടെ നോക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് എടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുക. മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിൽ തുള്ളി മരുന്ന് ഒഴിക്കാൻ
4: പറ്റും.
2: അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എന്താണ് എന്ന് ഒരു രക്തപരിശോധന, നമുക്കത് വൈറസ് ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും, അതല്ല എങ്കിൽ 2-3 ദിവസം കൊണ്ട് അങ്ങ് സാധാരണ പനി വരുന്ന രീതിയിലേ ഉള്ളെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഷിഗില്ല കേസസ് കൂടുന്നുണ്ടല്ലോ, അപ്പം പൊതുവിൽ എങ്ങനെയാണ് ഈ രോഗം തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നൊന്ന് പറയാം.
2: ഷിഗില്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു. ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, ഷിഗില്ല. പൊതുവേ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗില്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് നാല് സ്പീഷീസ് ആണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗില്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം. 1900s തുടക്കത്തിലൊക്കെ റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും. അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗില്ല ഫ്ലെക്സിനറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗില്ല ഫ്ലെക്സിനറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗില്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 70%-ൽ അധികം നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗില്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇത് പഴയ ഷിഗില്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ കോംപ്ലിക്കേഷൻ സങ്കീർണതകളിലേക്ക് പോവുകയില്ല, എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം, ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും, ചിൽസ്, ടെമ്പറേച്ചർ ഉണ്ടാകാം, കടുത്ത വയറുവേദന. സാധാരണ വയറിളക്കത്തെ കാട്ടി

0: കൊളുത്തിപ്പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമൽ ക്രാമ്പ്. പിന്നീട് ആദ്യത്തെ രണ്ടു ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണമെന്നൊരു തോന്നല്, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏർജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെ. അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. നമ്മൾ ആ ലക്ഷക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗെല്ലയുടെ ഒരു പ്രത്യേകത, 10 മുതൽ 100 എണ്ണം ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പൊ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത്തരത്തിൽ മലിനമായ ഭക്ഷണവും, ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
1: ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പകർച്ചപ്പനികൾ വന്നതിന് ശേഷം വിട്ടുമാറാത്ത കടുത്ത ശരീരവേദനയാണ്. എന്താണ് ഇതിങ്ങനെ ദീർഘനാൾ ഇങ്ങനെ വേദന നിലനിൽക്കാനുള്ള കാരണം?
0: പൊതുവെ വൈറൽ പനികൾ ഇപ്പൊ നമുക്ക് കോവിഡിൽ ഉണ്ടായിരുന്നു, പിന്നെ ഡെങ്കി, ചിക്കൻ ഗുനിയ പിന്നെ പറയുകയും വേണ്ട. ചിക്കൻ ഗുനിയ മാസങ്ങളോളം അസ്ഥിവേദനയും ഒക്കെ നിൽക്കും. ഡെങ്കിക്കും അതുപോലെ തന്നെ. വൈറസ് നമ്മുടെ ശരീരത്തെ ബാധിച്ചതിന് ശേഷം ശരീരത്തിന്റെ പ്രതിരോധത്തിൽ വൈറസിനെ നശിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം ശരീരം ഈ പ്രതിരോധത്തിന് വേണ്ടി കുറേയധികം കെമിക്കൽസ്, സൈറ്റോകൈൻസ് ഒക്കെ റിലീസ് ചെയ്യും. ഇവ നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റു അവയവങ്ങളെ ബാധിക്കും. ചിലർക്ക് ഈ ഒരു പ്രതിരോധം കൂടിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഈ സൈറ്റോകൈൻസ് കാരണമൊക്കെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കപ്പെടാം. വൈറൽ പനികൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സാധാരണമാണ് ഈ ശരീരവേദന വരുന്നത്. അതിന് നമുക്ക് ശരീരവേദനയ്ക്കുള്ള ചികിത്സ ഡോക്ടറെ കണ്ടെടുത്താൽ മതിയാകും, അത് തനിയെ റിക്കവർ ചെയ്യും. അപ്പോൾ വൈറൽ പനികൾക്ക് ശേഷം ആ ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഭേദമാകുന്നില്ല. അവിടെയാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്തേ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഞാൻ നൂറങ്ങാട് ദീപ എന്ന് പറഞ്ഞ ആളാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടറുണ്ട്.
2: മോനും അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിപെട്ടായിരുന്നു. അമ്മ 2-3 ദിവസം ഇത് കൊണ്ടുതരുന്നത് കൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രോഗസ്ഥിരീകരിച്ചത്. ഇപ്പോ അമ്മ ഓക്കെ ആയി, ഇപ്പൊ ശരീരവേദന മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴാഴ്ച മോനും ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു. അന്നേരം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ച്. ഇപ്പം പിന്നീട് അതുപോലെ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ മുട്ടയും മീനും ഒക്കെ കൊടുക്കത്തില്ല എന്നൊക്കെയൊന്ന് കേട്ട് അതിന്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനും, ഇപ്പൊ ഇനി അമ്മയുടെ അടുത്ത് പോകുന്നത് കൊണ്ട് ഇനിയും പകരത്തില്ലയോ, അങ്ങനെ പകർച്ച ആ ഒരു സമയം കഴിഞ്ഞല്ലോ, അപ്പൊ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലൂടെ ചോദിച്ചു.
0: ഇപ്പോൾ എല്ലാം കരിഞ്ഞല്ലേ, കുമ്പളകളൊക്കെ പൊട്ടിയതെല്ലാം കരിഞ്ഞു,
2: എല്ലാം കരിഞ്ഞു.
0: അപ്പൊ ഇനി അധികം ഇൻഫെക്ടിവിറ്റി ഇല്ല. പക്ഷെ മോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ലക്ഷണമുള്ള ആള് ഇപ്പോഴും ഒരു 5 ദിവസത്തിനകത്തല്ലേ ആകുന്നുള്ളൂ. അപ്പോൾ ആള് ഇപ്പോൾ രോഗം പകർത്തുവാനുള്ള, അത് ചിക്കൻ പോക്സ് ആയിരുന്നു, കുമ്പളകൾ പൊട്ടിയായിരുന്നോ? കുമ്പളകളൊക്കെ രോഗലക്ഷണം തുടങ്ങി ഒരു 7 ദിവസം വരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെയാണ് വീട്ടിലെങ്കിലേ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിനു മുമ്പ് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടോ താങ്കൾക്ക്?
2: ഇല്ല, ഞാൻ അത് കഴിഞ്ഞാണ് അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഞാൻ എത്തിയത്.
0: പ്രത്യേക മുറിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് നമുക്ക് ഒരു വൈറസ് ഉണ്ടാക്കുന്നു, അത് രോഗലക്ഷണം കാണിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ പകരുവാൻ തുടങ്ങും. പകർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 10 മുതൽ 14 ദിവസം, ചിലർക്ക് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരാം, ഒരു 10-14 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അടുത്ത ആൾക്ക് രോഗം വരുന്നത്. മാക്സിമം 21 ദിവസം വരെയൊക്കെ കഴിഞ്ഞ് രോഗം വരാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്നാൽ ഒരു 2-ാമത്തെ ആഴ്ചയ്ക്കകം നമുക്ക് രോഗലക്ഷണം കാണിക്കും. പിന്നീട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഗുളികയുണ്ട്. നമ്മൾ ആദ്യത്തെ കുമ്പള പൊട്ടുമ്പോൾ തന്നെ സൈക്ലോവീർ എന്ന് പറഞ്ഞ ഗുളിക, വൈറസിനെതിരെയുള്ള ഗുളിക നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പനിയോ കുമ്പളയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ പ്രായമുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ചിക്കൻ പോക്സ് റെമഡി വേണ്ട, റെമഡിയുടെ ആവശ്യം ശരിക്കും നമ്മൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകമാണെങ്കിൽ വാക്സിൻ വാക്സിൻ എടുക്കാം. പക്ഷെ വാക്സിൻ വില കൂടിയ വാക്സിനാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ അത് ശരിക്കും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകം എടുക്കുന്നതാണ് ഏറ്റവും മെച്ചം. എങ്കിലും നമ്മൾ പൊതുവെ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി വാക്സിൻ എടുത്തിട്ട് ഫലം വളരെ കുറവാണ്.
2: മോന് കണ്ടപ്പോ തന്നെ ഇത് മാറുന്ന സ്റ്റാർട്ട് ചെയ്തോണ്ട് പിന്നെ വന്നിട്ടില്ല.

0: അതാണ് അതിന്റെ മെച്ചം. ആദ്യത്തെ കുമിള വരുന്നു അല്ലെ, പനി തുടങ്ങുമ്പോൾ തന്നെ. അപ്പൊ നമ്മൾ ഒരാളായിട്ട് ഒരു കോൺടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമുക്കൊരു സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ആ ഒരു 10-14 ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഉടനെ തന്നെ മരുന്ന് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദപ്പെടുകയും, പിന്നെ ഭാവിയിൽ ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറഞ്ഞ് ചിക്കൻ ബോക്സ് പിന്നീട് കുമിളകൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. നല്ല വേദനയുള്ള കുമിളകൾ ചിക്കൻ ബോക്സ് വന്ന് വർഷങ്ങൾക്ക് ശേഷം ഹെർപ്പസ് സോസ്റ്റർ എന്നൊരു രോഗം വരാം. അത് വരാനുള്ള സാധ്യതയും നമ്മൾ ഇത്തരത്തിൽ മരുന്ന് കഴിച്ച് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ സാധിക്കും. ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദഹിക്കുവാൻ എളുപ്പമുള്ള, നമ്മൾ ഏത് അസുഖം നമുക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ശരീരം രോഗാണുവിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി ദഹിക്കാൻ കഷ്ടപ്പാടുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കരുത്. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഏത് ഭക്ഷണവും കൊടുക്കാം. നമ്മുടെ ചികിത്സയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും നമ്മൾ പറയാറില്ല. ദഹനത്തിന് എളുപ്പമുള്ള കൊടുക്കാം
1: കുഴപ്പമൊന്നും. മാഡം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പകർച്ചവ്യാധികളെ തടയാൻ എങ്ങനെ സഹായിക്കുന്നു?
0: ഷിഗെല്ല ഇപ്പം കൂടി നിൽക്കുന്നു, വരളക്ക രോഗങ്ങൾ കൂടുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ഐ, ഷിഗെല്ല പലർക്കും ഒരു തോന്നിയിട്ടുണ്ട് ഒരു പുതിയ രോഗമാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും കേരളത്തിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചധികം കേസസ് കൂടിയിട്ടുണ്ട്. ഇത് ഒരു കേരളത്തിന്റെ മാത്രം ഒറ്റപ്പെട്ട ഒരു ഫിനോമിനൻ അല്ല, ആക്ച്വലി ആഗോളതലത്തിലൊരു പ്രതിഭാസമാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ പല രോഗാണുക്കളും അവ പരത്തുന്ന കൊതുക് കണക്കുള്ളയും ഈച്ച കണക്കുള്ളയും ജീവികളുടെ ഒരു സർവൈവൽ, അവരുടെ ഒരു സാന്ദ്രത കൂടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് എല്ലായിടവും പണ്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ടും പുതിയതായിട്ടുള്ള ഇപ്പം നിപ്പ കണക്കുള്ള, എബോള കണക്കുള്ള പല രോഗങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു പ്രതിഭാസമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ഞപ്പിത്തത്തിൽ ജലത്തിലൂടെ പകരുന്ന, ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് അടുത്ത് മരണങ്ങളും 5,000-ന് അടുത്ത് കേസുകളും എല്ലാ ദിവസവും, ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു, നമ്മുടെ കുടിവെള്ളം പ്രത്യേകിച്ച് കിണർ വെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകൾ, നമ്മൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി, കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്തടുത്ത വീടുകളാവുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളുടെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും, അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ പലപ്പോഴും ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെ ഉള്ളത്. മാത്രമല്ല അവിടുന്ന് ആ ജലം, ടാങ്കിലെ ജലം നമ്മുടെ മണ്ണ് വഴി കിണറ്റിന്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു 10% താഴെയൊക്കെ ആയിരുന്നു ഇക്കോളൈ. ഇക്കോളൈ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യന്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ആ വെള്ളം മനുഷ്യന്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളൈ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70%-ൽ അധികവും നമുക്ക് ഇക്കോളയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടിയതിന്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ ബാക്ടീരിയകൾ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്. അപ്പൊ ഷിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി, ഒന്ന്, നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 2, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ഷിഗെല്ല ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളം, വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2.5 gram ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി, 5 gram ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 1000 ലിറ്റർ വെള്ളത്തിന്, ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിന്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ട് അമ്മമാര് പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്. ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടി തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും 2 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വജീവനും, അതായത് സ്പോറുകളടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും ഒരു 3 മുതൽ 5 മിനിറ്റ് വെട്ടിത്തിളയ്ക്കുക, റോളിംഗ് ബോയിൽ എന്ന് വെച്ചാൽ കുമിളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത്, ഒരു 3 മുതൽ 5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയുമുള്ള പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാരെ നമ്മൾ ശീലിപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ ജലത്തിന്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ, പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വൈറലൊക്കെ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം സ്കൂളുകളാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് വാട്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ധാരണ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധമാണ്, ഇത്തരം കീടാണുക്കളുടെ സാന്നിധ്യം ഇല്ലാത്തതാണ്, അത് എത്രത്തോളം ശരിയാണ്?
0: നമ്മുടെ മോഡേൺ പ്യൂരിഫയറുകൾ, ഫിൽറ്ററുകൾ എല്ലാം ഇപ്പോൾ തന്നെ യു വി സംവിധാനത്തോടൊക്കെ ചേർന്നതാണ്. ഫിൽറ്റർ മാത്രമല്ല അതിൻ്റെ കൂടെ യു വിയുടെ ഒക്കെ ഉള്ളതാണ്. അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിൽറ്ററുകൾ നമുക്ക് സുരക്ഷിതം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഷിഗല്ല, ഹെപ്പറ്റൈറ്റിസ് എ, ഏറ്റവും കൺസേൺ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഫിൽറ്ററിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് യു വി സംവിധാനമുള്ള ഫിൽറ്ററുകൾ ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് എതിരെ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഷിഗല്ലയ്ക്കും യു വിയും ക്ലോറിനുമാണ് നമ്മൾ സഹായിക്കുന്നത്. ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനും തിളപ്പിച്ചാറ്റുകയും പിന്നെ യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളുമാണ് ഷിഗല്ലയ്ക്കാണെങ്കിലും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഫിൽറ്ററുകൾ നമുക്ക് സേഫ് ആണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ യു വി സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻഡ് ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോളേജുകൾ, 2 കോളേജുകളിലെ ഔട്ട്ബ്രേക്ക്, സ്കൂളിലെ ഒരു വലിയ ഷിഗല്ല ഔട്ട്ബ്രേക്ക്, ഇവിടെയൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരോട് നമ്മൾ നേരിട്ട് പോയിട്ടും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കുടിച്ച കുറെ പേർക്ക് രോഗം വന്നിരിക്കുന്നു. അതിന്റെ ഒരു കാര്യം, പൊതുസ്ഥലങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളും കോളേജും നമ്മുടെ ക്യാൻറ്റീനിലും ഒക്കെ വെച്ചിരിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന ഫിൽറ്ററുകൾ ആരും ശ്രദ്ധിക്കില്ല, അത് മെയിൻറ്റെയിൻഡ് ആവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, മാനുഫാക്ചറർ തന്നെ പറയാറുണ്ട് 6 മാസം കൂടുമ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷെ വെള്ളത്തിന്റെ ഇപ്പം ഒത്തിരി ഓരും ചെളിയും ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ മോഡേൺ ഫിൽറ്ററുകളിൽ ഒരു ചുമന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും ഈ മെയിൻറ്റനൻസിന്റെ ടൈം ആവുമ്പോൾ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും, പബ്ലിക് പ്ലേസസിൽ ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന യു വി സംവിധാനത്തോടൊക്കെ ഉള്ള മോഡേൺ ഫിൽറ്ററുകൾ സേഫ് ആണ്. പക്ഷെ ഈ വലിയൊരു പകർച്ചപ്പനിയൊക്കെ നിൽക്കുന്ന ഇത്തരത്തിൽ ഈ വൈറലൊക്കെ രോഗം ഹെപ്പറ്റൈറ്റിസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫിൽറ്റർ മെയിൻറ്റെയിൻഡ് ആണോ, ആ വെള്ളം ശുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഒരു പഴയ രീതിയിൽ ഒരു വാട്ടർ ബോട്ടിൽ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും ഇത്രയും ഇന്ധനവില കിടക്കുന്ന സമയത്ത് ഇവർ 3-5 മിനിറ്റ് ഒക്കെ റോളിംഗ് ബോയിൽ ചെയ്ത് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവിടുന്ന് ഇപ്പോൾ തൽക്കാലം ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയും കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് ഔട്ട്ബ്രേക്സ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സംരക്ഷണം തരുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മൾ ബിഹേവിയർ വാക്സിൻ എന്ന് തന്നെ പറയാം. നമുക്ക് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്ക് ഒന്നും രോഗം വരുന്നില്ല. നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ചോദിക്കും അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്താണ് കുടിച്ചത്, എവിടുന്ന് കഴിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ്, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർക്കാണ് കൂടുതൽ പേർക്കും രോഗം വരാനുള്ള അപകടം വളരെ കൂടുതൽ. അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് പല തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫിൽറ്ററും നമ്മൾ ഇത്തരത്തിലുള്ള മെയിൻറ്റെയിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം.
1: പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ, പ്രത്യേകിച്ചും പ്രായമായവർ, ഗർഭിണികൾ ഒക്കെ അടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഒരു പ്രതിരോധം തീർക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്നൊന്ന് പറയാം.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജലജന്യ രോഗം നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക. കൊതുകുജന്യ രോഗങ്ങൾ തടയുവാനായിട്ട് ഈഡസ് ആണ് ഇപ്പോൾ പ്രധാനം. ഡ്രൈ ഡേ ആചരിക്കും, 7 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ വീടിന് ചുറ്റും നടന്ന് വീടിനകത്തും, നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തൊട്ടടുത്ത വീട്ടിലെ കൊതുക് മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ദൂരം പറക്കത്തില്ല, അപ്പോൾ നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകാണ് നമ്മളെ കടിക്കുന്നത്. പിന്നീട് നല്ല കൊതുകുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിപ്പല്ലൻസ് തേച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക, കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകുക. വീടിനകത്തുള്ള ഫ്രിഡ്ജിന്റെ ട്രേ അതൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. പിന്നീട് ഈ പകർച്ചപ്പനികളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക, ആശുപത്രി വിസിറ്റ് ചെയ്യരുത്, രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെയും ഇത്തരത്തിൽ രോഗികളെ കാണിക്കാനോ ആശുപത്രികളിലോ അനാവശ്യമായിട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ചികിത്സ എടുക്കുക, പ്രതിരോധത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എലിപ്പനിക്ക് ഹൈറിസ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മലിനജലവുമായിട്ട് കോൺടാക്ട് വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ, അത്തരത്തിൽ കോൺടാക്ട് വരുന്നവരൊക്കെ തന്നെയും ഡോക്സിസൈക്ലിൻ കഴിക്കാം. അത് കൂടാതെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ മലിനജലത്തിലുമായിട്ട് സമ്പർക്കത്തിൽ വന്നതാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആന്റിബയോട്ടിക് ചികിത്സ എടുക്കുകയാണെങ്കിൽ എലിപ്പനിയുടെ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ വാക്സിനുകൾ ഉള്ളപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ന്യൂമോണിയക്കുള്ള വാക്സിനുകൾ, ഫ്ലൂവിന്റെ വാക്സിൻ ഒക്കെ ഉണ്ട്, അത് മുതിർന്നവർക്കും എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനുകളും നൽകണം. ഇത്രയുമാണ് പ്രധാനം.
1: ഇപ്പോൾ പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും സമയം വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ചിന്ത എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ.

കൗമാരക്കാരിലെ ആർത്തവം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
3: കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും

0: ത്തിനും രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൌഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൌഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി.

0: സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ട്രസ്റ്റ് സ്വീകരിച്ചു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവച്ചത്. സംഭാവനയായി ലഭിച്ച എല്ലാ വസ്തുക്കളും സുരക്ഷിതമാണെന്നും അവ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ്സെയിൽ ഓഫറിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വ്യാജ ഫേസ്ബുക്ക് പേജുകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് വഴി പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തി KSEB പിഴ ചുമത്തി. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 3 കൺസ്യൂമർ നമ്പരുകളിലായി 10,71,000 രൂപ പിഴ ചുമത്തുകയാണ് ചെയ്തത്. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 12 ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിന് ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയസമാനമായ സാഹചര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിനുവേണ്ടി KS ചിത്ര, മോഹൻലാൽ എന്നിവർ ആലപിച്ചത്.

0: in Mashhad, his birthplace. External Affairs Minister Dr. S. Jaishankar has arrived in Bahrain on the second leg of West Asia tour after concluding visit to Qatar. Dr. Jaishankar met his Bahraini counterpart, Dr. Abdul Latif bin Rashid Al Thani, in Manama. In a social media post, Dr. Jaishankar said, during the meeting, he expressed deep appreciation to his Bahraini counterpart for ensuring the well-being of the Indian community. In FIFA World Cup, Portugal will take on Spain in a round of 16 match at Arlington in US tonight. In another match of 16 match, co-host US will face Belgium in Seattle tomorrow morning. England, Norway, Morocco and France have already entered the quarterfinals. England stormed into the quarterfinals with a dramatic 3-2 victory over co-host Mexico in the round of 16 match this morning. In the Wimbledon tennis, 9-seed Flavio Cobolli of Italy has entered the men's singles quarterfinal. He defeated 5th-seed Alex de Minaur of Australia in straight sets 7-5, 7-6, 6-3 this evening. World number 1 and defending champion Yannick Sinner will face Jan-Lennard Struff of Germany in the quarterfinal match tomorrow. In another quarterfinal fixture, Serbia's Novak Djokovic will take on Canadian player Felix Auger-Aliassime. In the women's singles quarterfinals, American Jessica Pegula will clash with compatriot Coco Gauff, while Czech player Karolina Muchova will take on Japan's Naomi Osaka tomorrow. In a bilingual live phone-in program, Public Speak tonight, we will bring discussion on Digital India, Empowering Citizens Through Technology. President and CEO, National E-Governance Department, Nand Kumaram, and former National Cybersecurity Coordinator, Dr. Gulshan Rai, will be present in our studios to answer the queries of listeners. And you can ask questions on the subject on telephone number 011-2331-0481, 2371-7117, 2371-7106, and 2331-4444 from 9:30 p.m. onwards. And now, before we end the bulletin, here are the headlines once again. Prime Minister Narendra Modi arrives in Jakarta on the first leg of his three-nation tour to Indonesia, Australia and New Zealand. Prime Minister Modi pays tributes to Dr. Shyama Prasad Mukherjee on his 125th birth anniversary, says his vision continues to guide modern India. Ram Janmabhoomi Tirth Trust accepts resignations of General Secretary Champat Rai and Trust member Dr. Anil Mishra, appointed Krishna Mohan as interim General Secretary. Heavy downpour affects normal life in Maharashtra, Gujarat and Jharkhand. Red alert issued for heavy rainfall in Kutch, Saurashtra, Madhya Maharashtra and coastal Karnataka tomorrow. And in FIFA World Cup, Portugal to take on Spain in the round of 16 match at Arlington in US tonight. And that is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: ജന്തുശാസ്ത്രം ഒരു പഠനശാഖ എന്നതിലുപരി മനുഷ്യൻ തന്റെ അസ്തിത്വത്തെ തിരിച്ചറിയാനും ജൈവലോകത്തെ മനസ്സിലാക്കാനുമുതകുന്ന ഒരു ശാസ്ത്രമാണ്. ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീതാ നായർ എസ്.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു പഠനയാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഒരു ലാബിലേക്കോ ലൈബ്രറിയിലേക്കോ വിദൂരമായ ഒരു സ്ഥലത്തേക്കോ അല്ല നമ്മൾ പോകുന്നത്. ഈ ഭൂമിയുടെ ചരിത്രത്തിലേക്കും നിങ്ങളുടെ തന്നെ ശരീരത്തിനുള്ളിലേക്കും ജീവൻ എന്ന മഹാത്ഭുതത്തിന്റെ ലോകത്തേക്കുമാണ് നമ്മുടെ യാത്ര. ജീവശാസ്ത്രം എന്നാൽ ഞാനെന്ന വ്യക്തിയിൽ തുടങ്ങി വംശാവലിയിലേക്ക് നീളുന്ന നിരന്തരമായ അന്വേഷണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവശാസ്ത്ര പഠനത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയാണ്. ഒന്നിൽ നിന്ന് തുടങ്ങി പലതിലേക്ക് പടർന്നു പന്തലിച്ച് വീണ്ടും പരസ്പരാശ്രയത്തിലൂടെ ഒന്നായിത്തീരുന്ന വിസ്മയമാണ് ജീവലോകം. ജീവശാസ്ത്ര പഠനത്തിന് അടിസ്ഥാന ശില പാകിയത് അരിസ്റ്റോട്ടിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായ തിയോഫ്രാസ്റ്റസാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ഉയർന്ന ക്ലാസുകളിൽ ആഴത്തിലും പരപ്പിലുമുള്ള പഠന സൗകര്യാർത്ഥം ജീവശാസ്ത്രത്തെ ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും പ്രത്യേകമായി തിരിച്ചിരിക്കുന്നു. പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ ജന്തുശാസ്ത്ര പാഠഭാഗങ്ങളിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങളിൽ നിന്ന് തുടങ്ങിയാലോ? അച്ഛന്റെയോ അമ്മയുടെയോ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? വെളുത്ത പൂച്ചയ്ക്ക് കറുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണല്ലോ ഉഭയജീവികൾ. പക്ഷേ പാമ്പ്, ആമ മുതല തുടങ്ങിയവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, എന്നിട്ടും അവ ഉഭയജീവികളല്ല എന്നു പറയുന്നു. ഇതെന്തുകൊണ്ട്? നോക്കൂ, എത്ര എത്ര ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കാൻ പോകുന്ന ജന്തുശാസ്ത്ര പുസ്തകത്തിന്റെ പേജുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നതിനുള്ള വെറും സൂത്രവാക്യങ്ങളല്ല. ഇത് നിങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ജീവലോകത്തിന്റെ ശാസ്ത്രമാണ്. കൂട്ടുകാരെ, പ്ലസ് വൺ ക്ലാസ്സിൽ ജന്തുശാസ്ത്രം പഠിക്കുമ്പോൾ ജീവന്റെ ഏറ്റവും അടിസ്ഥാന തലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജീവൻ എന്ന ആശയത്തിന്റെ ബ്ലൂ പ്രിന്റാണ് നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത്. ജീവലോകത്തെ അനന്ത വൈവിധ്യം നമ്മളെ അതിശയിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. ഒരു കണ്ണാടിച്ചില്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അമീബ മുതൽ കടലാഴങ്ങളിലെ നീലത്തിമിംഗലം വരെ. ഇവയെ എങ്ങനെ തിരിച്ചറിയും? ആരാണ് ഈ ജീവികൾക്ക് മുഴുവൻ പേരിട്ടത്? ഈ ഭൂമുഖത്തെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകമായുള്ള പേരുകൾ പൂർണ്ണമായും നിങ്ങൾക്കറിയാമോ? അറിയില്ല അല്ലേ? ഒരു ജീവിക്കു തന്നെ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിൽ പല പേരുകളാണുള്ളത്. നവര, കോര, പുയ്യാപ്പിളക്കോര, കിളിമീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം ഒരു മീനിന്റെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിളിപ്പേരുകളാണ്. എത്ര രസകരമാണല്ലേ. കോളിനേയസ് എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ദ്വിനാമകരണ രീതി അഥവാ ബൈനോമിയൽ നൊമൻക്ലേച്ചർ ഈ ആശയക്കുഴപ്പത്തിന് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതുപ്രകാരം എല്ലാ ജീവികൾക്കും തനതായ ശാസ്ത്രനാമമുണ്ട്. ഈ ഭൂമുഖത്ത് ഓരോ ജീവിക്കും തന്റേതായ ഒരു മേൽവിലാസവുമുണ്ട്. ജന്തുലോകത്ത് കൃത്യമായ ഇടങ്ങളിൽ അവ നിലനിർത്തപ്പെടുന്നു. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം എന്നിങ്ങനെ കൃത്യമായൊരു ടാക്സോണമിക് ക്രമീകരണം ജീവലോകത്ത് നിലനിൽക്കുന്നു. ഒന്നും ഒന്നിനോട് സമാനമല്ലാത്ത വൈവിധ്യവും വൈചിത്ര്യവുമുള്ള ജന്തുലോകമാണിത്. പോറിഫറ മുതൽ കോർഡേറ്റ വരെയുള്ള യാത്രയിൽ പരിണാമത്തിന്റെ ഗോവണിപ്പടികൾ നിങ്ങൾക്ക് കാണാം. ജന്തുക്കളിലെ ഘടനാപരമായ സംഘാടനം ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങളിൽ നിന്ന് അവയവ വ്യവസ്ഥകളിലേക്കുള്ള സങ്കീർണമായ വികാസം, തവളയുടെ പൂർണമായ ബാഹ്യ ആന്തരിക ഘടനയുടെ സചിത്ര വിശദീകരണം നിങ്ങളെ അതിശയിപ്പിക്കും. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജൈവ തന്മാത്രകളുടെ ഘടനയും വിതരണവും അവ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങളും അടുത്തറിയുന്നത് എല്ലാ ജീവികളും ഒന്നിൽ നിന്ന് പിറവിയെടുത്തതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇവ ആ സസ്യങ്ങൾക്ക് എന്ത് ഗുണമാണ് നൽകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രൈമറി മെറ്റബോളൈറ്റുകളും സെക്കൻഡറി മെറ്റബോളൈറ്റുകളും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള പാഠഭാഗം ശ്രദ്ധിക്കുമല്ലോ. എൻസൈമുകളുടെ വിവിധ ഗ്രൂപ്പുകൾ, അവയുടെ ധർമ്മം, പ്രവർത്തന രീതി എന്നിവയും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് പല അധ്യായങ്ങളിലായി മനുഷ്യ ശരീരശാസ്ത്രം വിവിധ അവയവ വ്യവസ്ഥകളിലൂടെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. ശ്വാസകോശം എന്ന പമ്പ് എങ്ങനെയാണ് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്? ഹൃദയം എന്ന അപൂർവ മോട്ടോർ ഒരു ദിവസം 100,000 തവണ മിടിക്കുന്നത് എങ്ങനെയാണ്? വൃക്കകൾ എന്ന ഫിൽറ്റർ ഒരു ദിവസം 180 ലിറ്റർ രക്തം എങ്ങനെ അരിച്ചുമാറ്റുന്നു? നാഡീവ്യൂഹം എന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സെക്കൻഡിന്റെ ഒരംശത്തിൽ സന്ദേശങ്ങൾ എങ്ങനെയാണ് കൈമാറുന്നത്? പേശികളും അസ്ഥികളും ചേർന്ന് എങ്ങനെ ചലനം സാധ്യമാക്കുന്നു? ഹോർമോണുകൾ എന്ന മെസഞ്ചർമാർ എങ്ങനെയാണ് ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ അറിയാൻ താൽപ്പര്യം തോന്നുന്നുണ്ടല്ലേ. ഈ ആശയങ്ങൾ വളരെ ആഴത്തിൽ വിവിധ അധ്യായങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ജീവന്റെ തുടർച്ചയും അതിജീവനവുമാണ്. ഇതുവരെ നിങ്ങൾ വ്യക്തിയെക്കുറിച്ച് പഠിച്ചെങ്കിൽ ഇനി വംശത്തെക്കുറിച്ചുകൂടി പഠിക്കുന്നു. ജീവൻ എങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്? ഇതാണ് ഇവിടുത്തെ പ്രധാന കഥ. ഒരു ജീവന്റെ തുടക്കത്തിന് നിദാനമായ പ്രത്യുൽപാദന പ്രക്രിയയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുംബീജമെന്ന അതിസൂക്ഷ്മ കോശം അണ്ഡവുമായി കൂടിച്ചേരുന്ന ബീജസങ്കലനം മുതൽ 9 മാസം നീളുന്ന ഗർഭകാലം, തുടർന്ന് ശിശുവിന്റെ ജനനം, ഈ ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. സിക്താണ്ഡം എന്ന ഒരൊറ്റ കോശം 100 കണക്കിന് വ്യത്യസ്ത തരം കോശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കുഞ്ഞായി മാറുന്ന വിസ്മയം, ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഗർഭാശയത്തിൽ എങ്ങനെയാണ് കിലോ കണക്കിന് തൂക്കമുള്ള ഒരു കുഞ്ഞ് വളർന്നു വികസിക്കുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും അതിശയിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി പാഠപുസ്തകത്തിൽ ആഴത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൌമാര കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രത്യുൽപാദന ആരോഗ്യം എന്നതിൽ തർക്കമില്ലല്ലോ. വേണ്ടത് ഗുണം വേണ്ട ഗണം എന്ന് കേട്ടിട്ടുണ്ടാകും. ജനസംഖ്യാ വിസ്ഫോടനം ഒരു രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകത എന്ത്? ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെ? വന്ധ്യത എന്ന അവസ്ഥ മറികടക്കാൻ IVF, ടെസ്റ്റ് ട്യൂബ് ശിശു തുടങ്ങിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക

0: രീതികൾ എങ്ങനെ സഹായിക്കുന്നു? ലൈംഗികമായി പകരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്തുകൊണ്ടാണ് അനിവാര്യമാകുന്നത്? ഇത്തരത്തിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു പാഠഭാഗം കേവലം അറിവ് മാത്രമല്ല പ്രദാനം ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ ഉത്തരവാദിത്തമുള്ള, സ്വയം തിരിച്ചറിവുള്ള ഒരു പൗരനാക്കുക കൂടി ചെയ്യുന്നു. തുടർന്നു വരുന്ന അധ്യായങ്ങൾ ജനിതക രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നു. അനുവംശികത മെൻഡലിൽ നിന്ന് DNA വരെയാണ് ചർച്ച ചെയ്യുന്നത്. ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന പാതിരി പയർച്ചെടികളിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ആവിഷ്കരിച്ച പാരമ്പര്യ നിയമങ്ങൾ, പ്രകട സ്വഭാവ നിയമം, ലിംഗകോശങ്ങളുടെ വിവേചന നിയമം, സ്വതന്ത്ര അപവ്യൂഹന നിയമം എന്നിവ ഉദാഹരണങ്ങൾ സഹിതം ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ജീൻ എന്ന കോഡുകളാണെന്ന് മനസ്സിലാക്കാം. ഈ ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രോമസോമുകളിലാണെന്നും തിരിച്ചറിയാം. വ്യത്യസ്ത തരം ക്രോമസോമുകൾ, സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും ഒരു ജീവിയുടെ ലിംഗനിർണയമൊഴികെയുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളെയും നിയന്ത്രിക്കുന്നത് സ്വരൂപ ക്രോമസോമുകളാണ്. ഒരു ജീവി ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് ലിംഗനിർണയ ക്രോമസോമുകളാണ്. സാധാരണയായി മനുഷ്യരിലെ ക്രോമസോം സംഖ്യ 23 അഥവാ 46 എണ്ണം. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉള്ള മനുഷ്യരുമുണ്ട്. ഇവ ക്രോമസോം വൈകല്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. ഇവർ ക്രോമസോം വൈകല്യമുള്ള വ്യക്തികളായി മാറുന്നു. ക്രോമസോമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് DNA എന്ന മഹാത്ഭുത തന്മാത്ര കൊണ്ടാണ്. DNAയുടെ ഇരട്ട ഗോവണി ഘടന കണ്ടുപിടിച്ച വാട്സണും ക്രിക്കും ജീവശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു. DNA എങ്ങനെയാണ് സ്വയം പകർത്തുന്നത്? RNA നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ? പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു? സെൻട്രൽ ഡോഗ്മ എന്ന ആശയം ജനിതകശാസ്ത്രത്തിൽ ഇതിനുള്ള ഉത്തരം നൽകുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ മനുഷ്യന്റെ ശരീരത്തിലെ 3 ബില്യൺ അക്ഷരങ്ങളുള്ള ജനിതക പുസ്തകം നമ്മൾ വായിച്ചെടുത്തു. DNA ഫിംഗർ പ്രിന്റിംഗ് കുറ്റാന്വേഷണത്തിനും പിതൃത്വം തെളിയിക്കുന്നതിനും ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി ജീവപരിണാമത്തിന്റെ കഥയിൽ എന്താണ് പറയുന്നത്? അതിജീവിക്കുന്നത് ഏറ്റവും ശക്തനല്ല, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും നന്നായി ഇണങ്ങുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? ചാൾസ് ഡാർവിൻ. 40 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കൻ കാടുകളിൽ നടന്നിരുന്ന ആസ്ട്രലോപിത്തക്കസ് മുതൽ ഇന്നത്തെ ഹോമോസാപ്പിയൻസ് വരെയുള്ള മനുഷ്യന്റെ യാത്ര പരിണാമത്തിന്റെ കഥയെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുന്നു. ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ഹ്യൂഗോ ഡിവ്രീസിന്റെ മ്യൂട്ടേഷൻ സിദ്ധാന്തം എന്നിവയും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. പരിണാമം ഇന്നും തുടരുകയാണെന്ന തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത്. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആരോഗ്യവും രോഗങ്ങളും എന്ന വിഷയത്തിനും ഏറെ ഗൌരവമുണ്ട്. നമ്മുടെ ശരീരം ഒരു കോട്ടയാണ്. രോഗാണുക്കൾ എന്ന ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധ വ്യവസ്ഥ എന്ന സൈന്യം പൊരുതാൻ തയ്യാറെടുക്കുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന ജന്മനാവുള്ള സൈന്യം, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന പരിശീലനം ലഭിച്ച കമാൻഡോകൾ, ആന്റിബോഡി എന്ന മിസൈലുകൾ, വാക്സിൻ എന്ന മോക്ഡ്രിൽ, എത്ര സുസജ്ജമായ സംവിധാനങ്ങളാണല്ലേ! എന്തിനാണ് ഇത്ര വലിയ പടയൊരുക്കം? അതിന് കാരണമുണ്ട്. രോഗകാരികളായ ധാരാളം സൂക്ഷ്മജീവികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, പ്രോട്ടോസോവനുകൾ, അങ്ങനെ. രോഗങ്ങളെ ഫലപ്രദമായി ചെറുക്കണമെങ്കിൽ ഓരോ രോഗവും ഉണ്ടാകാനുള്ള കാരണവും സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗകാരിയെക്കുറിച്ചും രോഗം വന്നാൽ അനുവർത്തിക്കേണ്ട ചികിത്സാരീതികളെക്കുറിച്ചും ധാരണയുണ്ടാകണം. രോഗാണുക്കൾ ശരീരത്തിന്റെ പല അവയവ വ്യൂഹങ്ങളെയും പലതരത്തിലാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് വൈറസുകൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സേനയെ തന്നെ ആക്രമിച്ച് കീഴടക്കുകയാണ് ചെയ്യുന്നത്. അനിയന്ത്രിതമായി വളർന്നു പെരുകുന്ന ക്യാൻസർ കോശങ്ങൾ മനുഷ്യനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേകതകൾ, പലതരം ക്യാൻസറുകൾ, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഈ ഭീതിയെ ഫലപ്രദമായി മറികടക്കാൻ അനിവാര്യമാണ്. രോഗകാരികൾ മാത്രമാണോ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്? അല്ല. ലഹരി മരുന്നുകൾ തലച്ചോറിലെ ഹാപ്പി ഹോർമോണുകളെ ഹൈജാക്ക് ചെയ്യുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗം എങ്ങനെ നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ, ജീവിതത്തെ, സമൂഹത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും കൌമാര കാലഘട്ടത്തിൽ തന്നെ കൃത്യമായ ധാരണ കൈവരിക്കേണ്ടതാണ്. ഈ അറിവുകൾ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാരാകും. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ യഥാർത്ഥത്തിൽ വില്ലന്മാർ മാത്രമാണോ? അല്ലേയല്ല. സൂക്ഷ്മജീവികൾ മനുഷ്യക്ഷേമത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. രാവിലെ നിങ്ങൾ കഴിച്ച ഇഡലി, ബ്രെഡ്, ചീസ്, തൈര് ഇവയെല്ലാം തന്നെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താൽ രുചികരമായ ഭക്ഷണമായി മാറിയതാണ്. പല ബാക്ടീരിയകളും ഫംഗസുകളും പ്രകൃതിദത്തമായ ആസിഡുകളെയും രാസാഗ്നികളെയും ഉൽപ്പാദിപ്പിക്കുന്നു. സൂക്ഷ്മജീവിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പെൻസിലിൻ ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ച ആന്റിബയോട്ടിക്കാണ്. സീവേജ് പ്ലാന്റിൽ മാലിന്യം തിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതും ബാക്ടീരിയ തന്നെയാണ്. ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് മെഥനോജൻ ബാക്ടീരിയ. വാസ്തവത്തിൽ ഇവ നമ്മുടെ അദൃശ്യരായ സുഹൃത്തുക്കളാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനും അവയവമാറ്റം നടത്തുമ്പോൾ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ജൈവ സക്രിയ തന്മാത്രകളെ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവ നമ്മുടെ ശത്രുപക്ഷത്തുള്ളവരല്ല എന്നും നമ്മൾ തിരിച്ചറിയണം. ഭൂമിയിലെ ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഒരു കാലിഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന വർണ്ണ കാഴ്ചകൾ പോലെ, വിചിത്രമായ പാറ്റേണുകൾ പോലെ നമ്മെ ഭ്രമിപ്പിക്കുന്ന ഒരു ജീവലോകം. ജൈവ വൈവിധ്യവും അതിന്റെ സംരക്ഷണവും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ഒരു ജീവിയും ഒറ്റപ്പെട്ട തുരുത്തല്ല, എല്ലാം എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ജൈവ വൈവിധ്യം എന്നാൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യ ഒരു മെഗാ ഡൈവേഴ്സിറ്റി രാജ്യമാണ്. എന്നാൽ ഇന്ന് ഓരോ മണിക്കൂറിലും ഒരു ജീവിവർഗം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആവാസ വ്യവസ്ഥയുടെ നാശം, അമിത ചൂഷണം, അധിനിവേശ ജീവജാതികളുടെ കടന്നുകയറ്റം, മലിനീകരണം എന്നിവയൊക്കെ തന്നെ ജൈവ വൈവിധ്യ നാശത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാം. ജീവജാതികളുടെ ശോഷണം ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നത് എങ്ങനെയെന്ന് പോൾ എർലിക് എന്ന ശാസ്ത്രജ്ഞൻ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തയിൽ എന്താണ് ജൈവ വൈവിധ്യ ശോഷണത്തിന് പരിഹാരമാർഗങ്ങൾ? ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ ഇൻസിറ്റു അഥവാ തൽസ്ഥല സംരക്ഷണ മാർഗങ്ങൾ, ജീൻ ബാങ്കുകൾ, മൃഗശാലകൾ തുടങ്ങിയ എക്സിറ്റു സംരക്ഷണ മാർഗങ്ങൾ എന്നിവയൊക്കെ പരിഹാരമാർഗങ്ങളാണ്. ഈ ഭൂമി നമുക്ക് പൈതൃകമായി കിട്ടിയതല്ല, കടം വാങ്ങിയതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ അധ്യായം. അതുകൊണ്ടുതന്നെ വരും തലമുറയ്ക്കായി വളരെ കരുതലോടെ, വിവേകത്തോടെ ഈ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മളൊരു ചെറിയ യാത്ര നടത്തി. ഒരു കോശത്തിൽ തുടങ്ങി ആവാസ വ്യവസ്ഥ വരെ, മത്സര പരീക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ പാഠങ്ങൾ. നാളത്തെ ഡോക്ടർക്കും ജനിതക എഞ്ചിനീയർക്കും പരിസ്ഥിതി പ്രവർത്തകനും ഫോറൻസിക് വിദഗ്ധനും ടീച്ചർക്കും ഗവേഷകനുമുള്ള അടിത്തറയാണിത്. എന്നാൽ ഏറ്റവും പ്രധാനമായി ഇത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കും. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും മറ്റു ജീവികളോട് കരുണ കാണിക്കാനും ഈ ഭൂമിയെ സംരക്ഷിക്കാനും ജന്തുശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കും. അപ്പോ പുസ്തകം തുറക്കൂ. ചിത്രങ്ങൾ വെറുതെ കാണരുത്, അവയോട് സംസാരിക്കൂ, സംശയങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ പഠനം വിജയകരമാകട്ടെ. നിങ്ങളിൽ ഒരാൾ നാളെ ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കട്ടെ, മറ്റൊരാൾ വംശനാശം സംഭവിച്ചു പോയ ഒരു പക്ഷിയെ തിരികെ കൊണ്ടുവരട്ടെ.
1: ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീതാ നായർ എസ്.

ആകാശവാണി. ഇപ്പോൾ എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശംഖ് കലാമണ്ഡലം കെ ഷൈജു. ഗം ഗണപതിയും എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രചന ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. രാഗം ഗണപതി, ആദിതാളം.

എസ് കെ മഹതിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശംഖ് കലാമണ്ഡലം കെ ഷൈജു. തല്ലി നിന്നു എന്ന ശ്യാമശാസ്ത്രി കൃതി, കല്യാണി രാഗം, മിശ്രചാപ്പ് താളം.

എസ് കെ മഹദി അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ, മുഖർശംഖ് കലാമണ്ഡലം കെ ഷൈജു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഗപ്പി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് ആലപിച്ചത്. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

യൂസഫ് അലി കച്ചേരിയുടെ രചനയ്ക്ക് മോഹൻ സിത്താരയുടെ സംഗീതം, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, മഞ്ജരി എന്നിവർ ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ആകാശവാണി സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്.
1: ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ളതാണ് നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങൾ മുതൽ പ്രൊഫഷണൽ കലാലയങ്ങൾ വരെ തുറക്കുന്ന കാലം. മഴയുടെ ഹർഷവർഷം കൊണ്ട് തുടക്കം കുറിക്കുന്ന ഈ കാലം ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഉത്സവ ലഹരി പകരുന്നതാണ്. ചെറിയ ക്ലാസുകളിലെ കുരുന്നുകൾ അല്പം വിഷമത്തോടെ വീട്ടുകാരെ പിരിഞ്ഞ് ആദ്യ പടികൾ ചവിട്ടിക്കടന്നു വരികയാണെങ്കിലും ഏതാനും ദിവസത്തിനകം അവരും മുഖ്യധാരയിലെത്തി ആഹ്ലാദത്തിൻ്റെ ആമോദത്തിൽ ആറാടുക തന്നെ ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗരിമയിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തിന് പുതിയ ഭാവങ്ങൾ കൊടുക്കാൻ പ്രാപ്തമായ ചിന്താസരണിയിലേക്കാണ് പൊതുവിദ്യാലയ വർഷത്തിൽ പ്രവേശിക്കുന്നത്. ഇത്തവണത്തെ പൊതുവിദ്യാലയ വർഷത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ചില ചിന്തകൾ പങ്കുവയ്ക്കാം. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ പാഠ്യപദ്ധതികളാണ് ഓരോ വിദ്യാലയ സമ്പ്രദായത്തിലും പിന്തുടർന്നു വരുന്നത്. നിലവാരത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് പുറമെ ഉയർന്ന ദേശീയ പരീക്ഷകളിൽ ഇത് വലിയ അന്തരം സൃഷ്ടിക്കുന്നുണ്ട്. ഒഴിവാക്കപ്പെടേണ്ട ഈ അവസ്ഥ വിദ്യാർത്ഥിയുടെ ചുമതല അല്ലെങ്കിലും ആസൂത്രകരുടെ ഉത്തരവാദിത്തം തന്നെ. എല്ലാവർക്കും തുല്യ അവസരമെന്ന പ്രാഥമിക തത്വം വിദ്യാഭ്യാസത്തിലെങ്കിലും ലംഘിക്കപ്പെടുന്ന ഈ അവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും നിലവിലില്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് ലോക നിലവാരമാണ്. അതിൽ എല്ലാവരും ശ്രദ്ധയൂന്നണം. വിദ്യാർത്ഥികളിൽ എല്ലാവർക്കും അനിവാര്യമായും ഉണ്ടാകേണ്ടത് സമർപ്പണം എന്ന ഗുണമാണ്. തങ്ങൾ പഠിക്കാൻ ചുമതലപ്പെട്ട വിഷയങ്ങൾ ഏകാഗ്രമായി പഠിക്കുവാനും അതിൽ മിടുക്ക് തെളിയിക്കുവാനുമാണ് ഓരോ വിദ്യാർത്ഥിയും ആദ്യന്തം ശ്രമിക്കേണ്ടത്. കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. പാഠപുസ്തക പഠനത്തിന് പുറമെ ഉള്ളിലുള്ള പ്രതിഭയെ ഊതിക്കാച്ചിയെടുക്കാനും വളർത്താനും നാം പരിശ്രമിക്കണം. രചനാത്മകവും വ്യക്തിത്വ വികസനത്തിൽ അധിഷ്ഠിതവുമായ ശേഷികൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നാം വികസിപ്പിച്ചെടുക്കേണ്ടത്. മികച്ച എഴുത്തുകാരനെയും മികച്ച പ്രഭാഷകനെയും മികച്ച ശാസ്ത്രജ്ഞനെയും ഒക്കെ വളർത്തിയെടുക്കുന്നത് വിദ്യാലയ കാലഘട്ടത്തിലാണ്. സംഘർഷഭരിതമായ വിദ്യാലയ ജീവിതം നമ്മെ എവിടെയും കൊണ്ടെത്തിക്കുന്നില്ല. മൂല്യബോധം എല്ലാ തലത്തിലും പ്രായോഗികമാക്കാൻ നാം പഠിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. മറ്റുള്ളവരോട് ഇടപെടാനും അവരെ സഹായിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും വിഭവങ്ങൾ പങ്കിടാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമെല്ലാം നാം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ പഠിക്കണം. ജയിക്കാനും തോൽക്കാനും എല്ലാം നാം ശീലിക്കണം. ചുറ്റുമുള്ളവർക്ക് താങ്ങാവാൻ ശ്രമിക്കണം. ഒന്നാം സ്ഥാനക്കാർ മാത്രമല്ല ജേതാക്കളെന്ന് കാഴ്ചപ്പാടുണ്ടാകണം. ഈ ജീവിത മൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. വെറും പാഠപുസ്തകങ്ങൾ പഠിച്ച് മാർക്ക് നേടുക മാത്രമല്ല തന്നെ. ഇതുപോലെ തന്നെ പ്രധാനമാണ് വിദ്യാലയത്തിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കുക എന്നതും. അക്രമവാസനയാണ് അതിൽ സുപ്രധാനം. പുകയിലയുടെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വിദ്യാലയങ്ങളിൽ നിന്ന് പാടെ നിർമാർജനം ചെയ്യപ്പെടണം. എല്ലാത്തരം മോശം പ്രവണതകളും ഇവിടങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ലോക നിലവാരത്തിലുള്ള ഒരു സമൂഹത്തെ സംഭാവന ചെയ്യാൻ കഴിയൂ. പഠനത്തിനും ഗവേഷണത്തിനും വികസനത്തിനും മാതൃകാപരമായ തുടക്കം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാകണം. ഉത്തമമായ സമൂഹത്തെ വാർത്തെടുക്കുന്ന എല്ലാ നിലയിലും ഉദാത്തമായ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം. വെറും യന്ത്രമനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നവയായി അവ ഒരിക്കലും പരിവർത്തിക്കപ്പെടരുത്. അക്കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയും പിന്തുണയും എപ്പോഴും വിദ്യാർത്ഥികൾക്കുണ്ടാകണം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ കായംകുളം യൂനസ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani. The news read by R.S. Raghu. Prime Minister Narendra Modi arrived at Jakarta today on the first leg of his high-stake three-nation Indo-Pacific tour to Indonesia, Australia and New Zealand. Upon arrival at the Jakarta airport, Mr. Modi was personally received by Indonesian President Prabowo Subianto. Prime Minister Modi was accorded a grand and enthusiastic welcome from the local Indonesian community and the Indian diaspora. In a social media post, Mr. Modi said that India and Indonesia elevated relations to a comprehensive in 2018, which has benefited the people. A vibrant cultural program featuring traditional Indonesian and Indian dance performances was organized to welcome the Prime Minister, reflecting the deep civilizational and cultural bonds shared by the two countries. During the visit, Prime Minister Modi will hold bilateral talks with Indonesian President Prabowo Subianto. Prime Minister Narendra Modi has said that Dr. Shyama Prasad Mukherjee was a great patriot and a visionary dedicated to the integrity of India. In his video message on the occasion of 125th birth anniversary of Dr. Mukherjee, Mr. Modi said the thought of Dr. Mukherjee is playing a major role in guiding modern India.
3: आज देश की धरती पश्चिम बंगाल की धरती अपने एक महान सपूत एक महान देशभक्त भारत की अखंडता के लिए समर्पित एक युगद्रष्टा को श्रद्धा पूर्वक स्मरण कर रही है। आज हम उस विचार बीज का गुणगान कर रहे हैं जो आधुनिक भारत को दिशा देने में बड़ी भूमिका निभा रहा है। मैं डॉक्टर मुखर्जी की 125वीं जन्म जयंती के अवसर पर उन्हें नमन करता हूं अपनी श्रद्धांजलि अर्पित करता हूं
2: द श्री राम जन्मभूमि तीर्थ क्षेत्र ट्रस्ट हैज एक्सेप्टेड द रेजिग्नेशंस ऑफ जनरल सेक्रेटरी चंपत राय एंड ट्रस्ट मेंबर डॉक्टर अनिल मिश्रा Both had stepped down after their names surfaced in the alleged Ram Temple donation embezzlement case. Krishna Mohan has been appointed interim general secretary until a new appointment is made. His complaint formed the basis of the FIR registered in the alleged donation irregularities case in which 8 people have been arrested. Addressing the media, Trust Treasurer Govind Dev Giri said, "The possibility of a conspiracy behind the episode could not be ruled out." 1993 batch IPS officer Alok Kumar Mittal has been appointed as Director General of Bureau of Police Research and Development. Another IPS officer of 1993 batch Amit Garg has been appointed as Director of National Crime Records Bureau. 1994 batch IPS Sujit Pandey has been appointed as Director of Sardar Vallabhbhai Patel National Police Academy. The appointment committee of the cabinet cleared these appointments today. The Nation today paid homage to veteran freedom fighter and former Union Minister Babu Jagjeevan Ram on his 40th death anniversary. The Babu Jagjeevan Ram National Foundation, under the Ministry of Social Justice and Empowerment, organized a homage ceremony at Samta Sthal in New Delhi. Lok Sabha Speaker Om Birla, Union Minister for Social Justice and Empowerment Virendra Kumar, former Lok Sabha Speaker Meera Kumar, Minister of State B.L. Verma, Members of Parliament, senior officials and other dignitaries paid floral tributes. In Jharkhand, continuous rainfall has disrupted normal life across several districts. Met Department has issued a yellow alert for heavy rain, strong winds and lightning over the next 2 days. Widespread heavy rainfall has lashed Gujarat over the past 24 hours, disrupting normal life in the Saurashtra and South Gujarat regions. In FIFA World Cup, Portugal will take on Spain in a round of 16 match at Arlington in US tonight. In another round of 16 match, co-host US will face Belgium in Seattle tomorrow morning. England, Norway, Morocco and France have already entered the quarterfinals. And that is the end of this news bulletin.
0: Agashvani Kalavastha Reaper തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് കേൾക്കാം. ഡൽഹിയിലെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.